നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി കൊച്ചി FM 102.3 MHz. സമയം 5:53:18. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 12, കൊല്ലവർഷം 1201, എടവം 19. 2026 June 2, ചൊവ്വാഴ്ച. 102.3 MHz FM ബാൻഡിൽ കൊച്ചി നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രഭാത പരിപാടികളിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: ബന്ധങ്ങൾ ഊഷ്മളതയോടെ സൂക്ഷിക്കുവാനാകാത്തതാണ് എല്ലാ സംഘർഷങ്ങൾക്കും കാരണം. ബന്ധങ്ങൾക്ക് അടിസ്ഥാനം സ്നേഹമാകണം. സ്നേഹം പരിശീലിച്ചെടുക്കേണ്ട ഒരു കലയാണ്. ഹൃദയമാണ് സ്നേഹത്തിന്റെ പ്രഭവ കേന്ദ്രം. സ്വയമൊരു സ്നേഹിയായിരിക്കുന്ന വ്യക്തിക്കരികിലേക്ക് ആരും ആകർഷിക്കപ്പെടും. എന്നാൽ സ്നേഹത്തെ ഭയപ്പെടുന്നവർക്ക് അതിനാകാതെ പോകുന്നു. അവർ സ്നേഹവാതായനങ്ങൾ അടച്ചിട്ട് സുരക്ഷിതരായിരിക്കുന്നു. ആ സുരക്ഷിതത്വം ആനന്ദം പ്രദാനം ചെയ്യുന്നില്ല. സ്നേഹബന്ധങ്ങളിലെ ഊഷ്മളത ഏത് ജീവിയുടെയും ജീവിതത്തിന് അത്യാവശ്യമാണ്. ഒരു ചെടിക്ക് വെള്ളവും വളവും മാത്രം പോരാ, അതിന് സ്നേഹപരിചരണങ്ങൾ കൂടി വേണം. ഇവ പരിചരിക്കപ്പെടുന്നത് പ്രകൃതിയാലാണ്. സ്നേഹബന്ധങ്ങളിലെ ഊഷ്മള മുഹൂർത്തങ്ങൾ അനുഭവിക്കുന്നവർ ആനന്ദഭരിതരാണ്. അവരുടെ സാമീപ്യം, സംസാരം, സ്പർശം, കരുതലുകൾ, സമ്മാനങ്ങൾ ഒക്കെ സ്നേഹത്തെ തഴച്ചു വളരുവാൻ, പുഷ്പിക്കുവാൻ കാരണമാക്കുന്നു. അപരനെ സ്നേഹത്തിന്റെ മറവിൽ ചൂഷണം ചെയ്യുന്നവരുണ്ട്. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ യഥാർത്ഥ സ്നേഹികളാണ്. മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവർ സ്നേഹമൊരാഭരണം.

0: മായി അണിയുന്നവരാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാത്തവർ ഹതഭാഗ്യർ. കനകം മൂലം കാമിനി മൂലം കലഹമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാൽ ഇന്ന് കലഹത്തിന് കാരണങ്ങൾ പലതാണ്. യാത്രകളിൽ, ടിക്കറ്റ് കൗണ്ടറുകളിൽ ക്യൂ നിൽക്കുന്നവർ ജാതി, മതം, നിറം, സൗന്ദര്യം, ആഹാരം, ഒരു കാരണം പോലും പറയാനാകാതെ എത്രയോ വലിയ സംഘർഷങ്ങളുണ്ടാകുന്നു. പൊതു ഇടങ്ങളിൽ പലപ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട്. ഒരു വാക്ക്, എന്തിന്? ഒരു നോട്ടം മതി. മനസ്സെപ്പോഴും യുദ്ധപ്രിയമാണ്. സ്നേഹം ഹൃദയത്തിലും സമാധാനത്തോടെ ജീവിക്കുവാൻ, സ്വയം വിട്ടുകൊടുക്കുവാനും മൃദുവായി പെരുമാറുവാനും നാം ഓരോരുത്തരും ശീലിച്ചെങ്കിലേ സാധ്യമാകൂ. എന്നാൽ സ്നേഹബന്ധങ്ങളിൽ മനസ്സിലാക്കൽ എന്നൊരു വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട്. ഒരാളെ മനസ്സിലാക്കുക എന്നത് അവനവനെ മനസ്സിലാക്കിയാൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. അവനവനെ മനസ്സിലാക്കിയാൽ ലോകത്തെ മുഴുവൻ മനസ്സിലാക്കി എന്ന് പണ്ഡിത മതം. നാം മനസ്സിലാക്കിയ ഒരാൾക്കു വേണ്ടി സംഘർഷമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ നാം മൗനം പാലിച്ചാൽ ആ മൗനത്തിന്റെ വില വളരെ വലുതായിരിക്കും. ആ മൗനം അപരനെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തേക്കും. അതേ സ്നേഹിതരെ, സ്നേഹം വളരെ വളരെ മഹത്തായ ഒരു നിധിയാണ്. സ്നേഹത്തെ പഠിപ്പിക്കാവുന്ന ഒന്നല്ല, അതനുഭവിച്ചു തന്നെ അറിയണം. സ്വയം സ്നേഹിക്കുക, അതപരനിലേക്കും വ്യാപരിക്കും. സ്നേഹം പോഷണമാണ്, ശക്തിയാണ്. സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം തോന്നുകയില്ല. ഉത്തരവാദിത്തത്തിന്റെ ഉറവിടം സ്വയം സ്നേഹമാണ്. അതപാരമായ കരുത്തുറ്റ വേരുകളുമായി നിങ്ങളെ കേന്ദ്രത്തിൽ ഉറപ്പിച്ചു നിർത്തും. സ്നേഹമെന്നത് ഒരു ജന്മവാസനയാണ്. അത് വിലപ്പെട്ടതാകുന്നത് സ്വാതന്ത്ര്യവുമായി അതിന് താളൈക്യമുണ്ടാകുമ്പോൾ മാത്രമാണ്. അതൊരു പ്രവൃത്തിയല്ല, ആയിരിക്കലാണ്. അത് ഇടപെടൽ അല്ല, അതിഷ്ടപ്പെടലും അല്ല. തികച്ചും വ്യത്യസ്തമായ ഒരു പ്രകൃതിവിശേഷം, അനിർവചനീയം. മുകളിൽ നിന്ന് താഴേക്ക് മാത്രമൊഴുകുന്ന ജലസ്വഭാവമുള്ള ഒരവസ്ഥയാണ് സ്നേഹം. അമ്മയിൽ നിന്ന് മക്കളിലേക്ക്. മാതൃസ്നേഹം അമ്മയുടെ സഹജവാസനയാണ്. മക്കളുടെ സ്നേഹം അവരുടെ മക്കളിലേക്കാണ് ഒഴുകുക. ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞറിവുകൾ നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പഠിക്കാം, ജീവജാലങ്ങളിൽ നിന്ന്, വായന, യാത്രകൾ, കേൾവികൾ, കാഴ്ചകൾ, പരിചയപ്പെടലുകൾ, ഇങ്ങനെ ഒട്ടേറെ മാർഗങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഉപയോഗപ്പെടുത്തുക ഇവയെല്ലാം. ആശംസകൾ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് തെന്നൽ.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലെയിങ്ങും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തിക ബന്ധങ്ങൾ, രാജ്യരക്ഷാ, വികസന സഹായം, സാംസ്കാരിക വിനിമയങ്ങൾ, പ്രാദേശിക സാഹചര്യം തുടങ്ങിയവ ചർച്ച ചെയ്തു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നാണ്. യുവജനങ്ങൾക്കിടയിൽ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോഴിക്കോട് IIMൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. കാലവർഷത്തിന് മുന്നോടിയായി 19 ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. കാലവർഷം മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ജില്ല കാലവർഷം നേരിടാൻ സജ്ജമാണെന്ന് മന്ത്രി AP അനിൽകുമാർ. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ട് മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ്, താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ ഖയാക്കിംഗ് മത്സരം മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12th പതിപ്പ് വിപുലമായി നടത്തുമെന്ന് സംഘാടക സമിതി. ജൂലൈ 30, 31 ഓഗസ്റ്റ് 1, 2 തീയതികളിൽ കോഴിക്കോട് ചാലിപ്പുഴ

0: ഇരുപഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിലാണ് റിവർ ഫെസ്റ്റിവൽ. 2025 ഉള്ളൂർ അവാർഡ് പി പി ശ്രീധരൻ ഉണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന കൃതിക്ക്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7:00 മഹീദം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം, സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരും. സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് ജോജി സേവ്യർ. നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം എന്ത് പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 AHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ടോൺസിലിറ്റിസ്, അഡ്നോയിഡ് തുടങ്ങിയ തൊണ്ടരോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് AHMS ENT ക്ലിനിക്കിലെ ഡോക്ടർ ഫിലിക്സ് ജെയിംസുമായി അഭിമുഖം. 8:30 ഹലോ VPS ലെക്ചർ സ്പോൺസേഡ് പരിപാടി. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചില്ലുജാലകം. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഫോക്ക് മ്യൂസിക്, ശുദ്ധ മദ്ദള കേളി. ദാമോദരൻ നായരും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം, തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സിജു TS മറുപടി നൽകുന്നു. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:50 കിസാൻ വാണി. സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയട് സ്വദേശിനി റീന സന്തോഷിന്റെ കൃഷിരീതികൾ. ഹൈ ഡെൻസിറ്റി കൃഷിരീതികളിലൂടെ റംബൂട്ടാൻ ഉൽപാദനവും എക്സ്പോർട്ട് സാധ്യതകളും. പരിയാരം മോതിരക്കണ്ണിയിലെ കർഷകനും സംരംഭകനും അഭിഭാഷകനുമായ ബാബു ജോസഫ് പൈനടത്ത് സംസാരിക്കുന്നു. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ. എടത്തല ഗവൺമെന്റ് GHS സ്കൂളിലെ പ്രീ പ്രൈമറി സെക്ഷൻ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. കായനാട് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം. രാത്രി 9:30 കഥാപ്രസംഗം. 10:00 സ്മൃതിരാഗം. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
4: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ സുഭദ്ര രാമചന്ദ്രൻ. Prime Minister Narendra Modi and President of Myanmar U Min Aung Hlaing held detailed talks on the entire gamut of bilateral issues in New Delhi. The discussions covered trade, defence, border management, culture, among other areas of interest. Briefing media after the talks yesterday, Foreign Secretary Vikram Misri said both sides expressed interest in forging closer cooperation, particularly in the areas of trade and investment, development cooperation, health, education and energy. Mr. Misri said that both sides underscored the importance of preventing the misuse of territory for activities inimical to their security interests.
5: Both sides underscored the importance of preventing the misuse of sovereign territory for activities inimical to their security interests. Overall, this visit by the President has once again reaffirmed the shared commitment of both sides to deepen their long-standing partnership and to work together for mutual benefit, growth and prosperity in the region.
4: BJP National President Nitin Naveen held a meeting with senior party office bearers and workers in New Delhi yesterday. Talking to media, party MP and spokesperson Dr. Sambit Patra shared key details highlighting discussions on the Narendra Modi government's 12 years of service, organizational expansion and future initiatives aimed at broadening the party's outreach

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധിയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഗിരിമകളുടെ കാന്തരെ ഗിരിമുകളിൽ അമർന്നോനെ. ഈ ഗാനം പാടിയത് കവാലം ശ്രീകുമാർ. രചന സംഗീതം B. ശശികുമാർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാതഗീതം. ആയിരം ആരതി ശോഭയായി കണ്ണായൻ ആത്മാവിൻ കോവിലിൽ കുടിയിരിക്കൂ. മധു ബാലകൃഷ്ണൻ പാടിയത്. ഗാനരചന ഹരിദാസ് ഗോപിനാഥ്. സംഗീതം മുരളീകൃഷ്ണ.

എം ജി ശ്രീകുമാർ, കവാലം ശ്രീകുമാർ, മധുബാലകൃഷ്ണർ എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങളാണ് നിങ്ങളിതുവരെ കേട്ടത്. പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. നേന്ത്രൻ, അമ്പലക്കദളി, റോബസ്റ്റ. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484280993, 0484280993. കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷനെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുതി കണക്ഷൻ അപേക്ഷിക്കാം. KCB ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷിക ആവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. കൃഷിവകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല. ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിന് മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി 85 പൈസ യൂണിറ്റ് അവകാശപ്പെടില്ലെന്ന് കണക്ഷൻ എടുക്കുന്നവർ വെള്ളപേപ്പറിൽ എഴുതി നൽകേണ്ടതുണ്ട്. സാധാരണ ജലസേചനത്തിനുള്ള കാർഷിക കണക്ഷനും കന്നുകാലി ഫാമുകൾ, പൗൾട്രി ഫാമുകൾ തുടങ്ങിയവയ്ക്കുള്ള കാർഷിക കണക്ഷനും ഈ ഇളവ് ലഭിക്കും. മുയൽ, പന്നി ഫാമുകൾ, ഹാച്ചറികൾ, പട്ടുനൂൽ പുഴു വളർത്തൽ കേന്ദ്രങ്ങൾ, പുഷ്പ ടിഷ്യൂ കൾച്ചർ, സസ്യ കോൺ നഴ്സറികൾ, മത്സ്യ ഫാമുകൾ, ചീനവല ക്ഷീര സഹകരണ സംഘങ്ങൾ, റബ്ബർ ഷീറ്റ് മെഷീൻ ഹൌസ് തുടങ്ങിയ കാർഷിക സംരംഭങ്ങൾക്ക് LTVB താരിഫിൽ കണക്ഷൻ ലഭ്യമാണ്. വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉൽപ്പാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, പ്രവർത്തന കയറ്റുമതിക്കാർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ എന്നിവർക്ക് വിവിധ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കൃഷിഭൂമി ലഭ്യമാകുക എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് നവോത്ഥൻ പദ്ധതി. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPV ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കൊപ്പം കൃഷി സഹകാരി സേവന ഉടമ്പടി പങ്കാളിത്തം, പരിശോധനയും അംഗീകാരവും കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. www.capco.co.in എന്ന കാപ്കോയുടെ വെബ്സൈറ്റ് മുഖേന നവോത്ഥൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. www.capco.co.in. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന രാവിലെ 9 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 4 മണി വരെ. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 9188824481, 9188248481. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് നാളെ ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.IN എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. ഈ മാസം 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ്

0: നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് നാളെ മുതൽ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0478723567 നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 23,600 രൂപ, കൊപ്ര 13,800. കുരുമുളക് ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400 രൂപ. റബ്ബർ RSS 4 25,950, RSS 5 25,650 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32:38. പ്രധാന പത്രവാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. CMRL-നെതിരായുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയ പോർട്ടൽ നിശ്ചലം. അപേക്ഷ നൽകാനാകാതെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ. LPG വാണിജ്യ സിലിണ്ടർ വില 46 രൂപ കൂട്ടി. ഇതോടെ കൊച്ചിയിൽ 3,131 രൂപയായി. പ്രവേശനോത്സവ ദിനത്തിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. അപകടം തിരുവനന്തപുരത്തെ സമഗ്ര ശിക്ഷാ കേരളം പദ്ധതി ഓഫീസിൽ. ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ തത്സമയം സംപ്രേഷണം ചെയ്യാൻ സി ഗ്രൂപ്പ് ഫിഫയുമായി കരാർ ഒപ്പിട്ടു. June 11 ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കാവ്യധാര.
5: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: ഇന്നത്തെ കാവ്യധാരയിൽ K. അയ്യപ്പപ്പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് പോവുക പ്രഭാതമേ, കെ അയ്യപ്പ പണിക്കർ എഴുതിയ കവിത. ആലപിച്ചത് ഖാലിദ്.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം June 8 വൈകുന്നേരം 6 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. വിഖ്യാത മോഹിനിയാട്ടം കലാകാരി ശ്രീമതി വിനീത നെടുങ്ങാടിയും സംഘവും അവതരിപ്പിക്കുന്ന കാവ്യനർത്തകി. മലയാള കവിതകളുടെ നൃത്താവിഷ്കാരം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, June 8 വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.
10: ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിജു TS മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-2426-397,

0: 8 4 2 4 2 6 3 8 7 അല്ലെങ്കിൽ 9 4 4 6 4 5 5 8 8 8 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484 24 26 397 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88. സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ.
1: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

0: ഇന്ന് രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ, എടത്തല GHS സ്കൂളിലെ പ്രീ പ്രൈമറി സെക്ഷൻ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, കയനാട് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 42 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് 6:55 മുതൽ FM ഡയറി.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ വി എച്ച് എസ് ഇ പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. വാർത്തകൾ വിശദമായി. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിൽ പങ്കിടുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. മ്യാൻമറിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ യുമിൻ ഓങ് ഹ്ലൈങ്ങിന് രാഷ്ട്രപതി ഭവനിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ആസിയാൻ രാജ്യമായതിനാൽ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് ഇന്ത്യയുടെ പ്രവേശന കവാടമാണ് മ്യാൻമറെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും രാഷ്ട്രപതി.

പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തിക ബന്ധങ്ങൾ, രാജ്യരക്ഷ, അതിർത്തി സുരക്ഷ, വികസന സഹായം, സാംസ്കാരിക വിനിമയങ്ങൾ, പ്രാദേശിക സാഹചര്യം എന്നീ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, വികസന സഹകരണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ അടുത്ത് സഹകരിക്കുന്നതിൽ രണ്ടു രാജ്യങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചതായി ഇരുവരുടെയും ചർച്ചകൾക്ക് ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. CEPA വെറുമൊരു വ്യാപാര കരാർ അല്ലെന്നും നാഗരിക വിശ്വാസത്തിന്റെ പ്രസ്താവനയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME

0: മാധ്യമങ്ങളോട് പറഞ്ഞു. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കൾ കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ഗോയൽ പറഞ്ഞു. ഇസ്രായേൽ, ചിലി, കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധനം, ഭക്ഷ്യധാന്യങ്ങൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. റെക്കോർഡ് കാർഷിക ഉൽപ്പാദനവും അവശ്യവസ്തുക്കളുടെ മതിയായ സ്റ്റോക്കും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മികച്ച സ്ഥാനത്ത് തുടരാൻ രാജ്യത്തെ സഹായിക്കുന്നതായി ഉപഭോക്തൃകാര്യവകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി അനുപം മിശ്ര ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. 13-ാമത് ബ്രിക്സ് നഗരവൽക്കരണ ഫോറം ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഈ മാസം 11-12 തീയതികളിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026-ലെ ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിലെ പ്രധാന മന്ത്രിതല പരിപാടിയാണ് ഇത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നാണ്. CPIയിലെ മുഹമ്മദ് മുഹസിൻ LDFന് വേണ്ടി പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. UDFിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതാണ് BJP തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ഫയൽ നീക്കങ്ങൾ കാര്യക്ഷമമാക്കാനും നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമനടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലഹരി മരുന്ന് വ്യാപനം വേരോടെ അറുക്കാനും ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് അതിവേഗം വിവരം ലഭ്യമാക്കാനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ രഹസ്യമായി കൈമാറാൻ ആപ്പുകളും വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനമാണ് സജ്ജമാക്കുക. സ്കൂൾ തലത്തിൽ പ്രത്യേക കരിക്കുലം നടപ്പിലാക്കിയും ലഹരി മാഫിയയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയും ലഹരിക്കെതിരായ പോരാട്ടത്തെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ പദ്ധതി ലക്ഷ്യമിടുന്നു.
0: യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. കോഴിക്കോട് IIMൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. ഇന്ത്യ ഒരുമിക്കുമ്പോഴാണ് ഇന്ത്യ മുന്നേറുന്നത്, അതാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തിന്റെ ആത്മാവെന്നും ഗവർണർ പറഞ്ഞു. സ്വയം പര്യാപ്തത, പരിസ്ഥിതി സാംസ്കാരിക അവബോധം എന്നിവ വളർത്തിയെടുക്കാൻ അദ്ദേഹം യുവാക്കളെ ആഹ്വാനം ചെയ്തു. NEET UG പുനഃപരീക്ഷ നിലവിലെ പേന പേപ്പർ ഫോർമാറ്റിന് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ജസ്റ്റിസുമാരായ PS നരസിംഹ, അരവിന്ദ് കുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ച് കേസ് July 27 വാദം കേൾക്കുന്നതിന് മാറ്റി. മനുഷ്യബുദ്ധിയെ നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി സണ്ണി ജോസഫ് കാസർകോട്ട് പറഞ്ഞു. കൈക്കോട്ട് കടവ PMSI പൂക്കോയത്തങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഠിക്കാൻ മാത്രമല്ല സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കഴിയുന്ന ഇടം കൂടിയാണ് വിദ്യാലയങ്ങളെന്ന് മന്ത്രി M ഷംസുദ്ദീൻ ഓൺലൈൻ സന്ദേശത്തിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. +1 VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. +1 ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളാണ് ലഭിച്ചത്. VHSEക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്ത്

0: നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 10 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും എന്ന സൂചനയോടെ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനമൊട്ടാകെ നാളെ മഴ കൂടുതൽ ശക്തമാകും. വെള്ളിയാഴ്ച വരെ എല്ലാ ജില്ലകളിലും മഴ തുടരാനാണ് സാധ്യത. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ബുധനാഴ്ച മഞ്ഞ ജാഗ്രതയും ഉണ്ട്. വ്യാഴാഴ്ച തൃശൂർ മുതൽ തെക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കാലവർഷം നേരിടാൻ കോഴിക്കോട് ജില്ല സജ്ജമാണെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ട് മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ് അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2025 ഉള്ളൂർ അവാർഡിന് പി പി ശ്രീധരനുണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന കൃതി അർഹമായി. പ്രൊഫസർ വി മധുസൂദനൻ നായർ, ഡോക്ടർ ജോയ് വാഴയിൽ, സുഭാഷ് ചന്ദ്രൻ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേളകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12ാം പതിപ്പ് വിപുലമായി നടത്താൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിലാണ് കോഴിക്കോട് ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിൽ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. +1 VHSC പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സ്വാഗതം പ്രിയമുള്ളവരെ. പുതിയ പ്രഭാതം, പുത്തൻ പ്രതീക്ഷകൾ. ആകാശവാണി കൊച്ചി FM 102.3 MHz-ൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടപരിപാടികൾക്കായി കാതോർക്കുക.

അറിവിൻ്റെ നിറവ്, ഒപ്പം ആസ്വാദനത്തിൻ്റെ ലയസാന്ദ്രമായി സംഗീത വിരുന്നും നമുക്ക് ആരംഭിക്കാം. ഏറെ സന്തോഷത്തോടെ FM ഡയറി.

ഓരോ സത്ചിന്തയും നമ്മുടെ പ്രവൃത്തിയെ മികവുറ്റതാക്കുന്നു. ഇതാ ഇന്നത്തെ ചിന്താശകലം. ബെർട്രാൻഡ് റസലിന്റെ വാക്കുകളാണ്. ആരാണ് ശരിയെന്ന് യുദ്ധം നിർണയിക്കുന്നില്ല, ആരാണ് അവശേഷിക്കുന്നതെന്ന് മാത്രം. ആരാണ് ശരിയെന്ന് യുദ്ധം നിർണയിക്കുന്നില്ല, ആരാണ് അവശേഷിക്കുന്നതെന്ന് മാത്രം. ഇനി എഫ് എം ഡയറിയിൽ ഇന്നത്തെ ചോദ്യം. ഇതിന്റെ ഉത്തരം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 മുൻപ് വിശദമായി പറയാം. ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന യുദ്ധവിരുദ്ധ നോവൽ എഴുതിയതാര്? ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന യുദ്ധവിരുദ്ധ നോവൽ എഴുതിയത് ആര്? സേവന വാർത്തകൾ. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ്

0: അറസ്റ്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യത: SSLC, BPT, MPT സർട്ടിഫിക്കറ്റ്, പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. 2026 March 31 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്ന് രാവിലെ 11 മണിക്ക് തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 04842777489, 04842777489. ഓർക്കുക, സമയം ഇന്ന് രാവിലെ 11 മണി. കോട്ടയം പാറമ്പുഴ ഗവൺമെന്റ് LP സ്കൂളിൽ LPST തസ്തികയിൽ ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തും. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 6 മാസം ദൈർഘ്യമുള്ള കോഴ്സ് വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് നടത്തുന്നത്. 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം, പ്രായപരിധിയില്ല. സ്കൂൾ അധ്യാപകർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവർക്ക് മുൻഗണന. വിശദവിവരങ്ങൾ www.srcc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. www.srcc.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 99 95 11 30 19, 99 95 11 30 19. കോട്ടയം ഡിവിഷണൽ തപാൽ അദാലത്ത് ഈ മാസം 26 രാവിലെ 11 മണിക്ക് കോട്ടയം ഡിവിഷൻ സീനിയർ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തും. കോട്ടയം ഡിവിഷനിലെ തപാൽ സംബന്ധമായ പരാതികൾ ഈ മാസം 19 സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസസ്, കോട്ടയം ഡിവിഷൻ എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസസ്, കോട്ടയം ഡിവിഷൻ, കവറിന് പുറത്ത് ഡാക് അദാലത്ത്, June 2026 എന്ന് എഴുതണം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: കറുത്ത ദൈവത്തെ തേടി. ഈശ്വരൻ എന്ന സമസ്യയെ പ്രമേയമാക്കി 1980 ജി ശങ്കരപ്പിള്ള രചിച്ച നാടകമാണ് കറുത്ത ദൈവത്തെ തേടി. പ്രമേയത്തിലും രംഗാവിഷ്കരണ രീതിയിലും വ്യത്യസ്തത പുലർത്തിയ ഈ നാടകം മലയാള നാടകഭാവുകത്വത്തിൽ നവമായ ഒരു കാൽവയ്പായിരുന്നു. ഒരുക്കം, പ്രയാണം, രാത്രിയിലുദിച്ച നിലാവ്, പുകഞ്ഞ കൊള്ളി പുറത്ത്, വെളുത്ത ദൈവം, കറുത്ത ദൈവം എന്നീ 6 അംഗങ്ങളും സ്ഥാപനയും ഭരതവാക്യവും ഉൾക്കൊള്ളുന്നതാണ് കറുത്ത ദൈവത്തെ തേടി. കോമാളി, അമ്മ, മക്കൾ 5 പേർ, 5 മക്കൾക്കുള്ള ഏക ഭാര്യ, ഊമ, വെളിച്ചപ്പാട്, വഴികാട്ടി, സംഘാംഗങ്ങൾ എന്നിവരാണ് നാടകത്തിലെ കഥാപാത്രങ്ങൾ. സ്ഥാപനയിൽ കണ്ണുകൾ മൂടിക്കെട്ടിയ അമ്മയും കോമാളിയും സംഘവും അരങ്ങിലെത്തുന്നു. ഗാന്ധാരി എന്നാണ് അമ്മയെ സംബോധന ചെയ്യുന്നത്. കോമാളി ആ നാടകത്തിന്റെ പ്രത്യേകതകൾ വിവരിക്കുന്നു. ഏതോ വഴിമുടക്കികൾ കൂട്ടിക്കൊണ്ടുപോയി അമ്മയുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുകയായിരുന്നു എന്നും എവിടെയോ അലയുന്ന മക്കൾ എത്തിയതിനു ശേഷം കണ്ണിനെ മൂടിയിരിക്കുന്ന കെട്ടഴിക്കാനായി അവരെ കാത്തിരിക്കുകയാണെന്നും കോമാളി അറിയിക്കുന്നു. സർവശക്തനും ഭീകരരൂപിയുമായ ഒരു കറുത്ത ദൈവം കാട്ടിലുണ്ടെന്നറിയിക്കുമ്പോൾ സംഘാംഗങ്ങൾ യാത്രക്കാരാവുന്നു. ഫ്ളാഷ് ബാക്കിലൂടെ നാടകത്തിലെ കഥ വിവരിക്കപ്പെടുന്നു. 1-ാം രംഗമായ ഒരുക്കത്തിൽ മക്കൾ എല്ലാവരും തീർത്ഥയാത്രയ്ക്ക് തയ്യാറാകുന്നു. അവരുടെ ഭാര്യയും നിർബന്ധപൂർവം അതിൽ പങ്കാളിയാവുന്നു. അശ്രാന്തമായ യാത്രയെ സൂചിപ്പിക്കുന്നു 2-ാം അംഗമായ പ്രയാണം. യഥാക്രമം മൂത്തമകൻ, 2-ാമത്തെ മകൻ, മൂന്നാമൻ

0: ഭാര്യ, ഇളയ രണ്ടുപേർ, ഭാരം ചുമക്കുന്ന ഊമ, വഴികാട്ടി എന്ന രീതിയിലാണ് സഞ്ചാരം. പിന്നിലെ വഴികാട്ടിയെ അവർ ശാസിക്കുന്നു. മൂന്നാം രംഗത്ത് സംഭാഷണങ്ങളില്ല. സഹോദരന്മാരുടെ മനോവ്യാപാരങ്ങളെ ഈ രംഗത്ത് ചിത്രീകരിക്കുന്നു. നാലാം രംഗത്തിൽ പുലർച്ചെയുള്ള രംഗങ്ങളും യാത്രയിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളും അവതരിപ്പിക്കുന്നു. അവിടെ അവർ വെളുത്ത ദൈവത്തിന് മുമ്പിൽ ആരാധനയർപ്പിക്കാൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നു. മരമൊടിഞ്ഞു വീണ് അവൾ മരിക്കുന്നു. വെളുത്ത ദൈവം എന്ന അഞ്ചാം രംഗത്തിൽ രണ്ടു തലങ്ങൾ ഒരുക്കി അതിൽ കഥ അരങ്ങേറുന്നു. മക്കളുടെ ഭാര്യയുടെ മരണത്തെപ്പറ്റി ചോദ്യം ഉന്നയിക്കുന്ന അമ്മയെ നാം കാണുന്നു. ആറാം രംഗമായ കറുത്ത ദൈവത്തെ തേടിയിൽ വെളിച്ചപ്പാടെത്തി യാത്രയുടെ ഫലപ്രാപ്തിക്കായി നരബലി ആവശ്യപ്പെടുന്നു. യാത്രയിൽ സഹചാരിയായിരുന്ന ഊമയെ അവർ ബലി നൽകി. അപ്പോൾ ഭാവം മാറിയ കാട് ഊമയെ പൊതിഞ്ഞു. കാടിനുള്ളിൽ അമ്മ എത്തി കണ്ണിലെ കെട്ടഴിച്ചു മാറ്റുമ്പോൾ മക്കൾ അന്ധരായി മാറുന്നു. എവിടെ കറുത്ത ദൈവം എന്ന് മൂത്ത മകൻ ചോദിക്കുമ്പോൾ അവരുടെ ചുമടെടുത്ത് കൂടെയുണ്ടായിരുന്ന ഊമ തന്നെയായിരുന്നു കറുത്ത ദൈവം എന്ന് അമ്മ മറുപടി നൽകുന്നു. കൂടെയുള്ള ദൈവത്തെ കാണാനാവാതെ അലയുന്നവരാണ് മനുഷ്യർ എന്ന സത്യം അമ്മ വെളിപ്പെടുത്തുന്നു. അന്ധരായ മക്കൾ അകന്നുപോകുമ്പോൾ അമ്മയും ഊമയുടെ ജഡവും മാത്രം അവശേഷിക്കുന്നു. ഭരതവാക്യത്തിൽ കോമാളി വന്ന് കറുത്ത ദൈവത്തെ തേടിയുള്ള മനുഷ്യരുടെ അലച്ചിലുകൾക്കും അമ്മമാരുടെ വിലാപങ്ങൾക്കും അവസാനമില്ലെന്ന് പറയുന്നതോടെ കറുത്ത ദൈവത്തെ തേടി എന്ന നാടകം അവസാനിക്കുന്നു. തനതിൻ്റെയും പരീക്ഷണ നാടകവേദിയുടേതുമായ നവശൈലി മലയാള നാടകശാഖയ്ക്ക് സമ്മാനിക്കാൻ ഈ നാടകത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം വീണ്ടും രാത്രി 8:50 കേൾക്കാം. ഇനി നാട്ടുവിശേഷം. കെടാമംഗലം വടക്കൻ പറവൂർ വെളുത്താട്ട് വടക്കൻ ചുവ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം രാവിലെ മുതൽ. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 5:30 ആഴ്ചവട്ടം ക്വിസ് മത്സരം, 6:30 പുസ്തക പ്രകാശനവും പ്രഭാഷണവും. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. KSEB അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷന്റെ പരിധിയിൽ പള്ളിക്കവല മുതൽ ജയകേരള വരെയുള്ള പരിസര പ്രദേശങ്ങളിൽ രാവിലെ 8:00 വൈകിട്ട് 5:00 ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

സേവന വാർത്തകൾ തുടരുകയാണ്. ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജിലേക്ക് ഒരു വർഷ കാലയളവിലേക്ക് നിയമിക്കുന്നതിനായി ബോണ്ടഡ് ലെക്ചറർമാരുടെ 12 ഒഴിവിലേക്ക് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യത സർക്കാർ അംഗീകൃത സ്വാശ്രയ നഴ്സിംഗ് കോളേജിൽ നിന്നും വിജയകരമായി MSc നഴ്സിംഗ് പഠനം പൂർത്തിയായിരിക്കണം. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമായും ഉണ്ടായിരിക്കണം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സെറ്റ് പകർപ്പ്, പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 9 രാവിലെ 10:30 ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജ് കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാകണം. ഇടുക്കി താലൂക്ക് വികസന സമിതിയുടെ യോഗം ഈ മാസം 6 ഇടുക്കി താലൂക്ക് ഓഫീസിൽ തഹസീൽദാരുടെ ചേംബറിൽ രാവിലെ 11 നടക്കും. ഇടുക്കി താലൂക്ക് വികസന സമിതിയുടെ എല്ലാ അംഗങ്ങളും വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് തഹസീൽദാർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0482-235-361, 0482-235-361. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി. ഇപ്പോൾ

0: സമയം 7 മണി കഴിഞ്ഞ് 7:34.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത് 1997 പുറത്തിറങ്ങിയ ചിത്രമാണ് ഗുരു. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ നെടുമുടി വേണു, ശ്രീനിവാസൻ, കാവേരി, മധുപാൽ, സുരേഷ് ഗോപി, സിത്താര, ശ്രീലക്ഷ്മി എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഇളയരാജ, പാടിയത് സുജാത.

രഥമേറി വന്നല്ലോ അഴകിലു വരനായി അവനുടെ നണയും പുലരികളിനെയും പുതുമകൾ പറ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ രാവിലെ 9 മണിക്ക്. സേവന വാർത്തകൾ. കളമശ്ശേരി റോട്ടറി ക്ലബിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ കൃത്രിമ കൈ വിതരണ ക്യാമ്പ് ഈ മാസം 30 കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടത്തും. LN4 കൃത്രിമ കൈ വയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുക 9645750442 എന്ന നമ്പറിൽ. 9645750442. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 11 ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ 2 ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക 0484260416 ഫോൺ നമ്പർ 0484260416. ചിറ്റൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ അധ്യാപകരുടെ ഒഴിവുണ്ട്. ജനറൽ ഫൌണ്ടേഷൻ കോഴ്സ്, യോഗ്യത MCOM, BEd, സെറ്റ്. വൊക്കേഷണൽ ടീച്ചർ FTCP, യോഗ്യത ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ 60% മാർക്കിൽ കുറയാതെ BTech ബിരുദം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പരിജ്ഞാനം അഭികാമ്യം. അസൽ സർട്ടിഫിക്കറ്റുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് 4 രാവിലെ 11 സ്കൂൾ ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9447132841 9447132841. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
1: ആരോഗ്യക്കുറിപ്പുകൾ.
2: സ്ക്രീൻ ടൈം കൂടുമ്പോൾ അത് കുട്ടികളാണെങ്കിലും അഡൾട്ട്സ് ആണെങ്കിലും മെയിൻ ഇഷ്യൂസ് ഉണ്ടാവുന്നത്
3: കണ്ണിൽ ഈർപ്പക്കുറവ് വരാം, എന്നുവെച്ചാൽ ഡ്രൈനെസ് വരാം, പിന്നെ ഒരു തലവേദന, ക്ഷീണം, പിന്നെ കാഴ്ച മങ്ങല്. ഇങ്ങനത്തെ കുറെ ഒരു വേഗ് ഒരു കളക്റ്റീവ് സിംറ്റംസ് ആണ്. ഇതിനൊരു ടേം നമ്മൾ പറയാറുണ്ട്, ഡിജിറ്റൽ ഐ സ്ട്രെയിൻ. ഇതിൽ വരുന്ന കുറെ സിംറ്റംസ് ആണ് ഈർപ്പക്കുറവും തലവേദനയും കാഴ്ച മങ്ങലും കണ്ണിൽ വരുന്ന ഒരു കിഴപ്പ്. സോ മെയിൻ ആയിട്ട്

0: സ്ക്രീൻ ടൈം കൂടുമ്പം ഈ വക സിംറ്റംസ് വരും. അങ്ങനെ നമുക്ക് പേഷ്യൻസ് ഇങ്ങനെ വരാറുണ്ട് ഈ സിംറ്റംസുമായിട്ട്. നമ്മൾ ചില പേഷ്യൻസിന് കണ്ണാടി വെക്കേണ്ട രീതിയിൽ പവറും ഉണ്ടാവണമെന്നില്ല ഈ സിംറ്റംസ് വന്നാൽ പോലും. പിന്നെ ഡ്രൈനെസ് വന്നാൽ പോലും കണ്ണ് കൂടുതൽ സെൻസിറ്റീവ് ആവും ലൈറ്റിനൊക്കെ. അപ്പം ഇങ്ങനെ സിംറ്റംസ് വരുമ്പോൾ നമ്മൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യും. കണ്ണിൻ്റെ ഒരു മോയ്സ്ചറൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണ് ചിമ്മുന്നത്. അപ്പം നമ്മൾ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പം കോൺസെൻട്രേഷൻ കാരണവും നമ്മുടെ കണ്ണിൻ്റെ ചിമ്മുന്ന ആ ഒരു ഫ്രീക്വൻസി കുറയും. കുറയുമ്പം ആ മോയ്സ്ചറൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സർക്കുലേഷൻ നടക്കുന്നില്ല. അപ്പം കണ്ണിൽ കൂടുതൽ ഡ്രൈ ആവും. പിന്നെ നമ്മൾ സ്ക്രീനിൽ നോക്കുമ്പോൾ സ്ക്രീനിൽ നിന്ന് വരുന്നൊരു ലൈറ്റ് ഇൻറ്റൻസിറ്റി, അത് മിക്ക ആൾക്കാർക്കും ആ ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറച്ച് കൂടുതലായിരിക്കും. കൂടിയ ലൈറ്റ് ഇൻറ്റൻസിറ്റിയും നമ്മുടെ ഈ ചിമ്മുന്ന ഫ്രീക്വൻസിയും കൂടെ കുറയുമ്പം ഡ്രൈനെസ് കൂടുതലേ ആവത്തുള്ളൂ. സോ നമ്മളിപ്പം ഈ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എസ്പെഷ്യലി കുട്ടികളിൽ നമ്മൾ കണ്ണിൻ്റെ ഒരു വിഷയം മാത്രമല്ല മെന്റലി പോലും അത് ബാധിക്കും. ബിക്കോസ് കുട്ടികളുടെ ഉറക്കം ഒരു റിതം ഉണ്ടല്ലോ, ഉറക്കത്തിൻ്റെ ആ ഒരു റിതം തെറ്റും ഉറങ്ങണ തൊട്ട് മുന്നേ വരെ സ്ക്രീനിലിരിക്കുന്ന കുട്ടികൾക്ക് എസ്പെഷ്യലി. അപ്പം നമ്മളെപ്പോഴും വലിയവരോടും കുട്ടികളോടും പറയുന്നത് ഉറങ്ങണ ഒരു 2 hours മുന്നേ സ്ക്രീൻ മാക്സിമം കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ ഉണ്ടാകുമ്പം കണ്ണിന്റെ റെറ്റിന, അത് ഞരമ്പിന്റെ ആ ഒരു റീജിയൻ, അവിടെ ഒരുപാട് ഡീജനറേഷൻ നടക്കും. ബിക്കോസ് ബ്ലൂ ലൈറ്റ് അത് ഡയറക്ട്ലി റെറ്റിനയിലോട്ടാണല്ലോ ഇത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത് റെറ്റിനയിൽ ഡീജനറേഷനും നടക്കും. അപ്പം നമ്മളിപ്പോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാലും സ്ക്രീൻ ടൈം കുറയ്ക്കുക.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ റീന എം ആൻഡോ.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സിജു ടി എസ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6397, 0484-242-6387 അല്ലെങ്കിൽ 9446-455888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0484-242-6397, 24-246-387 അല്ലെങ്കിൽ 94-46-45-58-88. സമയം ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ.

0: സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ ഈ മാസം 10, 11, 12 തീയതികളിൽ ഇടുക്കി ചെറുതോണിയിലുള്ള ജില്ലാ വ്യാപാര ഭവനിൽ സിറ്റിംഗ് നടത്തും. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന സിറ്റിംഗിൽ ഹിയറിംഗ് നോട്ടീസ് ലഭിച്ചവർ മതിയായ രേഖകൾ സഹിതം ഹാജരാകണം. FM ഡയറി തുടരുന്നു.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: നമസ്കാരം നഗമ്മേ. തലേന്ന് കൈയെടു. കൈയെടു, എന്നതാ?
3: ഓ, ഒന്നുമില്ല വർക്കിച്ചായ. ഭാവി ആലോചിച്ചപ്പോ അറിയാതെ തലയിലോട്ട് ഞാൻ കൈവച്ചു പോയതാന്നേ.
2: തങ്കമ്മയുടെ ഭാവിക്ക് എന്നാ പറ്റി?
3: വല്ല അസുഖം വന്ന് കിടപ്പിലായ. ആരും നോക്കും വർക്കിച്ചായ.
2: കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് പഠിച്ച് വളർന്ന വന്ന എന്റെ ഉറ്റ സുഹൃത്തായ തങ്കമ്മയെ ദൈ ഞാൻ നോക്കും.
3: അയ്യടാ, ഞാൻ നോക്കൂ.
2: എന്നാ, ഒരു സുഹൃത്തിനെ ഞാൻ പൊന്നെ പോലെ നോക്കും.
4: പൊന്ന്? ആ, അത് കൂടുതൽ വേണേ നേരെ മോഹോക് താഴ്വരയിലേക്ക് അങ്ങ് വെച്ചു പിടിച്ചോ.
2: ഓക്കെ, ട്രെയിനോ ബസ്സോ?
4: ഹോ, ഇവിടെ അല്ല മനുഷ്യ, അതങ്ങ് മ്യാൻമാറിലാ. മ്യാൻമാർ
2: അല്ല, ഈ സ്വർണം കാണാൻ അവിടെ തന്നെ പോണോ?
4: മറക്കിച്ചായാ, കേട്ടോ, ലോകത്തെ ഏറ്റവും വലിയ മാണിക്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഇടമാണ് ഈ മോഹോക് താഴ്വര.
2: ഓ, അവിടുത്തെ മാണിക്യങ്ങൾക്ക് വേണ്ടി ഇടിയായിരിക്കുമല്ലോ.
4: പിന്നല്ലാതെ, പണ്ട് മുതലേ ചക്രവർത്തിമാരും മറ്റും ഈ സ്ഥലത്തിന് വേണ്ടി യുദ്ധം വരെ ചെയ്തിട്ടുണ്ട്.
2: അല്ല, അപ്പോ ആ രാജ്യത്തിന്റെ ഒരു പ്രധാന വരുമാന മാർഗം ഇത് തന്നെയല്ലയോ?
4: പിന്നല്ലാതെ, ഈയിടെ 11,000 ക്യാരറ്റ് വരുന്ന

0: രണ്ടേകാൽ കിലോ ഭാരം വരുന്ന ഒരു ഭീമൻ മാണിക്യം അവിടെ കണ്ടുപിടിച്ചു വന്നേ.
1: ചെറുതൊരെണ്ണം കിട്ടിയിരുന്നേ.
0: ഓ, വയ്യാതായ തിരിഞ്ഞു നോക്കാത്ത ആളാ.
1: അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ സത്യ, തങ്കമ്മയ്ക്ക് വയ്യാതായ ഞാൻ പൊന്നെ പോലെ നോക്കും, പൊന്നെ പോലെ നോക്കും.
0: വേണ്ട, പൊന്നെ പോലെ നോക്കണ്ട.
1: നോക്കുവന്നേ, പൊന്നെ പോലെ നോക്കും.
0: ചേടാ, നോക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ?
1: അതെന്നാ വർത്താന പറയുന്നേ?
0: ഇപ്പൊ ഒരു പാവം പൊന്ന് കൈ കിട്ടിയാ എന്നാ ചെയ്യും?
1: വിൽക്കും, അല്ലെ പണയം വെക്കും.
0: ആ, അതാ ഞാൻ പറഞ്ഞ.
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

0: ഐ സി എ ആർ സ്വിഫ്റ്റ് കൊച്ചി യങ് പ്രൊഫഷണൽ ടു ഗ്രാഫിക് ഡിസൈനർ താൽക്കാലിക ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വർക്കിംഗ് ഇന്റർവ്യൂ ഈ മാസം 5 നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0484241200 എന്ന നമ്പറിൽ വിളിക്കുക. 0484241200. മറ്റൊരു നമ്പർ 0484241266 0484241266. സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൗജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി ചണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലാണ് ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 85 47 52 94 64 8547 52 94 64. പ്രിയമുള്ളവരെ, എഫ് എൻ ഡയറി ആദ്യഭാഗം സമയം പൂർണ്ണമാവുകയാണ്. വാർത്തകൾക്ക് ശേഷം എഫ് എൻ ഡയറി തുടരും. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം ഇറല്ലെ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും വിവിധ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജ്ജം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇരുപക്ഷവും താൽപര്യം പ്രകടിപ്പിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി ആവർത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ കലാദൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ ചർച്ചയിൽ ധാരണയായതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു.
2: Both sides expressed an interest in forging closer cooperation, particularly in the areas of trade and investment, in development cooperation, in health, in education, in energy, and agreed to work as quickly as possible towards the completion of the Kaladan multimodal transit transport project, as well as the Kalewa-Yaji segment of the India-Myanmar-Thailand trilateral highway.
1: ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും ബുദ്ധമത പൈതൃകവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഊഷ്മളത നൽകുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്നലെ രാഷ്ട്രപതി

0: ഭവനിൽ മ്യാൻമാർ പ്രസിഡന്റ് യുമിങ് ഓങ്ലെങ്ങിന് സ്വീകരണം നൽകി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നലെയാണ് പ്രാബല്യത്തിൽ വന്നത്. സ്വതന്ത്രവും സുസ്ഥിരവും സമൃദ്ധവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ ചർച്ചയുടെ രണ്ടാം പതിപ്പിൽ ഭാവി സാങ്കേതിക ഗവേഷണങ്ങളിൽ പ്രതിരോധ വ്യവസായ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാലസും സംയുക്തമായാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തല ബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
1: We work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors, from political exchanges to defense partnership.
0: ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഒന്നാംഘട്ട ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനുള്ള ചർച്ചകൾക്കായി US പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നു മുതൽ ഈ മാസം 4 വരെ ന്യൂഡൽഹിയിലാണ് ചർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. BJP മത്സരിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പളുരുത്തി.
3: ഇന്നു രാവിലെ 9 മണിക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. 16 നിയമസഭയിലെ ആദ്യ ശ്രദ്ധ ക്ഷണിക്കലും ഇന്നാണ് നടക്കുന്നത്. മലയിടം ദുരത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് VP സജീന്ദ്രനും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കും.
0: കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇന്നു മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. ലെബനനിൽ ഹിസ്ബുല്ലക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനും US വെടിനിർത്തൽ കരാറിന് ഭീഷണിയാകുമെന്ന് ഇറാൻ. US കരാർ പ്രകാരം എല്ലാ മുന്നണികളിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെന്നും ഏതെങ്കിലും പ്രദേശത്ത് ലംഘനമുണ്ടായാൽ അത് മുഴുവൻ കരാറിന്റെയും ലംഘനമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ഹിസ്ബുല്ലയുമായും നടത്തിയ ചർച്ചയിൽ ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമൂഹമാധ്യമത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിൽ നടക്കുന്ന ആക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് ചർച്ച. ജപ്പാനിൽ നടക്കുന്ന പുരുഷ U18 ഏഷ്യ കപ്പ് ഹോക്കി 3-A മത്സരത്തിൽ കൊറിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-4 ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. 2026 ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി 22 തുടർച്ചൽ കായിക താരങ്ങളെ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിന്റെ ഡെവലപ്മെന്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കേന്ദ്ര യുവജന കായിക മന്ത്രാലയം. വ്യക്തിഗത മെഡൽ സാധ്യതകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മികച്ച കായിക നിരയെ വാർത്തെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം.

0: പ്രധാനമന്ത്രി മുദ്ര യോജന വഴി വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളിൽ 17 ലക്ഷം കോടിയും വനിതാ സംരംഭകർക്കാണ് ലഭിച്ചത്. സ്ത്രീകളുടെ സമ്പാദ്യശീലവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനായി സുകന്യ സമൃദ്ധി യോജന, വുമനിയ, ലഖ്പതി ദീദി തുടങ്ങിയ പദ്ധതികളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. സിഎംആർഎല്ലിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിഎംആർഎൽ സമർപ്പിച്ച അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. 300-ലധികം ഇനം പൂക്കളുടെയും നിരവധി അപൂർവ സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണിത്. ഒക്ടോബർ 31 വരെ താഴ്വര സന്ദർശകർക്കായി തുറന്നിരിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്നലെ ന്യൂഡൽഹിയിൽ പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും ചർച്ച നടത്തി. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ എല്ലാ മേഖലകളിലും പുരോഗതിയിലേക്ക് നയിച്ചതായി അദ്ദേഹം പറഞ്ഞു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ നിരോധിച്ച് മലേഷ്യ. സമൂഹമാധ്യമങ്ങളുടെ അമിത ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനാണ് നടപടി. ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35:20.

0: പ്രേമുള്ളവരെ, ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. എഫ് എം ഡയറി രണ്ടാം ഭാഗം ആരംഭിക്കുന്നു.
1: സമകാലികം.
2: കായികവേദി. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, ജോജി സേവ്യർ തയ്യാറാക്കിയ അവലോകനം. രണ്ടു മാസത്തിലേറെ നീണ്ടുനിന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മാമാങ്കത്തിനു ഞായറാഴ്ച ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന്റെ കിരീടധാരണത്തോടെ കൊടിയിറങ്ങി. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന കലാശക്കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 5 wicketsന്റെ അനായാസ ജയത്തോടെ റോയൽ ചലഞ്ചേഴ്സ് കിരീടം നിലനിർത്തി. ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകൾക്കു ശേഷം തുടർച്ചയായി രണ്ടുവട്ടം IPL ചാമ്പ്യന്മാരാകുന്ന ടീം എന്ന നേട്ടം ബംഗളൂരുവിന് സ്വന്തം.
3: ലീഗ് റൌണ്ടിൽ 14 മത്സരങ്ങളിൽ 9 വിജയിച്ച് ആധിപത്യം പുലർത്തിയ റോയൽ ചലഞ്ചേഴ്സ് ഞായറാഴ്ച നടന്ന ഫൈനലിലും ആ മികവ് ആവർത്തിച്ചു. ടോസ് നേടി ആദ്യം ബൌൾ ചെയ്യാൻ തീരുമാനിച്ച ചലഞ്ചേഴ്സ് 20 ഓവറിൽ 8 wicketsന് 155 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്.
2: മറുപടി ബാറ്റിംഗിൽ തകർപ്പൻ തുടക്കം കുറിച്ച ചലഞ്ചേഴ്സ് അതിവേഗം ലക്ഷ്യത്തിലെത്തുമെന്ന് തോന്നിച്ചെങ്കിലും ഇടയ്ക്കിടെ വിക്കറ്റുകൾ വീണപ്പോൾ ഒരു വശത്ത്

0: അചഞ്ചലനായി നങ്കൂരമിട്ട സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. 42 പന്തിൽ 3 സിക്സറും 9 ബൌണ്ടറികളും ഉൾപ്പെടെ 75 റൺസ് നേടി പുറത്താകാതെ നിന്ന കോഹ്ലിയാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ. അവസാന ഘട്ടത്തിൽ ഡൈവിംഗ് ക്യാച്ചിലൂടെ കോഹ്ലിയെ പുറത്താക്കാൻ ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് സുവർണാവസരം ലഭിച്ചെങ്കിലും ടെലിവിഷൻ റീപ്ലേയിൽ പന്ത് നിലത്ത് തൊട്ടു എന്ന വിധി കോഹ്ലിക്ക് അനുകൂലമായി.
1: ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്തിന് തുടക്കത്തിൽ തന്നെ ഓപ്പണർമാരായ ഗില്ലിനെയും സായി സുദർശനെയും നഷ്ടമായതിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ പിന്നീട് ഒരിക്കലും കഴിഞ്ഞില്ല. പിന്നാലെ ജോസ് ബട്ട്ലറെ കൃണാൽ പാണ്ഡ്യ വീഴ്ത്തിയതോടെ ഗുജറാത്ത് വീണ്ടും കിതച്ചു. ഒരറ്റത്ത് ഉറച്ചുനിന്ന് 37 പന്തിൽ നിന്ന് പുറത്താകാതെ അർദ്ധ സെഞ്ചുറി തികച്ച വാഷിംഗ്ടൺ സുന്ദർ മാത്രമാണ് പരാജിതരുടെ ബാറ്റിംഗ് നിരയിൽ പിടിച്ചു നിന്നത്. 27 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തിയ റാസിക് ദർ, 29 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തിയ ഭുവനേശ്വർ കുമാർ, 2 വിക്കറ്റെടുത്ത ജോഷ് ഹേസൽവുഡ് എന്നിവർ ചേർന്ന് ഗുജറാത്തിനെ പിടിച്ചുകെട്ടി.
0: 156 റൺസ് എന്ന താരതമ്യേന ചെറിയ സ്കോർ പിന്തുടർന്ന ചലഞ്ചേഴ്സിന് അമ്പരിപ്പിക്കുന്ന തുടക്കമാണ് വെങ്കടേഷ് അയ്യരും വിരാട് കോഹ്ലിയും ചേർന്ന് നൽകിയത്. തുടക്കം മുതൽ തകർത്തടിച്ച ഇരുവരും ചേർന്ന് ഒന്നാം വിക്കറ്റിൽ നേടിയത് 27 പന്തിൽ 62 റൺസ്. 10 ഓവർ അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 100 റൺസിലെത്തി RCB. 5 വിക്കറ്റിൽ 41 റൺസ് നേടിയ ടിം ഡേവിഡ് കോഹ്ലി കൂട്ടുകെട്ട് ടീമിനെ ഭദ്രമായി ലക്ഷ്യത്തിലേക്ക് അടുപ്പിച്ചു.
1: മലയാളി അമ്പയർമാരായ അനന്ത് പത്മനാഭനും നിതിൻ മേനോനുമാണ് മത്സരം നിയന്ത്രിച്ചത് എന്ന പ്രത്യേകതയായിരുന്നു ഈ വർഷത്തെ IPL ഫൈനലിന്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്ന ബഹുമതി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സഞ്ജു സാംസണും ഏറ്റവും അധികം അർദ്ധ സെഞ്ചുറി നേടിയ താരം എന്ന നേട്ടം ഗുജറാത്തിന്റെ സായി സുദർശനും കരസ്ഥമാക്കി. 2 തകർപ്പൻ സെഞ്ചുറികൾ മലയാളി താരം സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നപ്പോൾ സായി സുദർശൻ നേടിയത് 8 അർദ്ധ സെഞ്ചുറികൾ. പുറത്താകാതെ 152 റൺസ് നേടിയ ഡൽഹി താരം KL രാഹുലിന്റേതാണ് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ. 72 സിക്സറുകൾ അതിർത്തിക്കപ്പുറത്തേക്ക് പായിച്ച വൈഭവ് സൂര്യവംശിയും 75 ബൌണ്ടറികൾ പറത്തിയ സായി സുദർശനും ടൂർണമെന്റിലെ വെടിക്കെട്ട് ബാറ്റർമാരായി.
0: 29 ബാറ്റർമാരെ പുറത്താക്കിയ ഗുജറാത്തിന്റെ കഗീസോ റബാദയാണ് ഇത്തവണ IPL ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തിയത്. 23 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റ് നേടിയ ലക്നൗ താരം മൊഹ്സിൻ ഖാനാണ് ഏറ്റവും മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചത്. 13 ക്യാച്ച് എടുത്ത രാജസ്ഥാൻ റോയൽസിന്റെ ഡൊണോവൻ പെരേര ഏറ്റവും മികച്ച ഫീൽഡറായി.
1: വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന് മുന്നോടിയായി ഇംഗ്ലണ്ടിൽ പര്യടനം ആരംഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആതിഥേയർക്കെതിരായ 3 മത്സരങ്ങളടങ്ങിയ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ 38 റൺസിന് വിജയിച്ചു. തുടർന്ന് നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ 26 റൺസിന് വിജയിച്ച് ഇംഗ്ലണ്ട് ഒപ്പമെത്തി.
0: ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ വമ്പൻ താരങ്ങളിൽ പലർക്കും അടിത്തെറ്റി. ടോപ്പ് സീഡ് യാനിക് സിന്നർ രണ്ടാം റൌണ്ടിൽ പുറത്തായപ്പോൾ 25 ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന മോഹവുമായി റൊളാങ് ഗരോയിൽ ഇറങ്ങിയ സെർബിയൻ സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ചിന്റെ ജൈത്രയാത്ര 3 റൌണ്ടിൽ അവസാനിച്ചു. ബ്രസീലിയൻ കൌമാര താരം ജോവ ഫൊൻസെക്കയോടാണ് 5 സെറ്റ് പോരാട്ടത്തിൽ 39-കാരനായ യോക്കോവിച്ച് അടിയറവ് പറഞ്ഞത്. ഇതോടെ ചരിത്രത്തിലാദ്യമായി ഒരു ഗ്രാൻഡ്സ്ലാം ജേതാവ് പോലുമില്ലാത്ത ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾ ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിനാണ് അരങ്ങൊരുങ്ങുന്നത്. വനിതാ സിംഗിൾസിൽ ടോപ്പ് സീഡ് ബെലാറൂസിന്റെ അരീന സെബ്ലെങ്ക, ജപ്പാൻ താരം നമോമി ഒസാക്ക എന്നിവർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയപ്പോൾ നിലവിലെ ചാമ്പ്യൻ US കൊക്കോ ഗോഫ് 3 റൌണ്ടിൽ പുറത്തായി.
1: മുൻപ് 4 തവണ ഫ്രഞ്ച് ഓപ്പൺ ജേതാവായിട്ടുള്ള ഇഗാസ്യോം തെക്കാണ് ഈ വർഷം അടിതെറ്റിയ മറ്റൊരു സൂപ്പർ താരം. ഞായറാഴ്ച നടന്ന പ്രീ ക്വാർട്ടർ ആവേശ പോരാട്ടത്തിൽ യുക്രൈന്റെ മാർത്ത കോസ്റ്റിക്കാണ് ഇഗയെ നേരിട്ടുള്ള സെറ്റുകളിൽ വീഴ്ത്തിയത്. പോളിഷ് താരം ഇഗയുടെ 25 പിറന്നാൾ ദിനത്തിലായിരുന്നു ഈ അട്ടിമറി. ഇതോടെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിലും ഇത്തവണ പുതിയ ചാമ്പ്യൻ ഉദയം ചെയ്യുമെന്ന് ഉറപ്പായി. യുക്രൈന്റെ എലീന സ്വിറ്റോലിന, റുമാനിയൻ താരം സെറാന ക്രിസ്റ്റിയ എന്നിവരും വനിതാ ക്വാർട്ടർ ഫൈനലിൽ സ്ഥാനം പിടിച്ചു.
0: ഇന്ത്യൻ ഫുട്ബോളിലെ 20 വയസ്സിൽ താഴെയുള്ളവരുടെ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് കിരീടം. ഛത്തീസ്ഗഡിൽ നടന്ന ഫൈനലിൽ കേരളം 4-2 എന്ന സ്കോറിൽ മിസോറാമിനെ പരാജയപ്പെടുത്തി. 2 ഗോളിന് പിന്നിലായ ശേഷം 4 ഗോളുകൾ തിരിച്ചടിച്ച കേരളത്തിന്റെ ചുണക്കുട്ടന്മാർ ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. ഫൈനലിൽ കേരളത്തിന് വേണ്ടി ഷെറിൻ ഷാജി തോമസ് 2 ഗോളും അജിത് ഷാമിൽ എന്നിവർ ഓരോ ഗോൾ വീതവും നേടി. ടൂർണമെന്റിലാകെ 13 ഗോളുകൾ സ്കോർ ചെയ്ത ഷെറിൽ ടോപ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടിന് അർഹനായി. മിഡ്ഫീൽഡർ കാൽവിൻ തോമസ് ടൂർണമെന്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു.
1: യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇംഗ്ലീഷ് ക്ലബ് ആർസെനലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്ക് കീഴടക്കി ഫ്രഞ്ച് ക്ലബ് പാരീസ് സെന്റ് ജെർമെയിൻ തുടർച്ചയായി 2 വർഷവും കിരീടം സ്വന്തമാക്കി. കായ് ഹാവേർട്സ് ആർസെനലിന് വേണ്ടി സ്കോറിംഗിന് തുടക്കമിട്ട മത്സരത്തിൽ 65 മിനിറ്റിൽ ഉസ്മാൻ ഡെംബാലയുടെ ഗോളിലൂടെ പാരീസ് സമനില പിടിച്ചതിനെ തുടർന്ന് അധിക സമയത്തും ഇരു ടീമുകളും ഗോളുകൾ നേടാതിരുന്നതിനെ തുടർന്നാണ് മത്സരം ടൈബ്രേക്കറിലേക്ക് നീണ്ടത്.

0: വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ക്രിസ്റ്റ്യൻ പാലസിന്റെ യൂറോപ്യൻ കിരീടമോഹത്തിന് സ്വപ്ന സാക്ഷാത്കാരം. യൂറോപ്പിലെ മൂന്നാം നിര കിരീട പോരാട്ടമായ യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലിൽ സ്പാനിഷ് ക്ലബ് റയോ വയ്യോ കാനോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് ഇംഗ്ലീഷ് ടീം കപ്പ് സ്വന്തമാക്കിയത്.
1: ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണിലെ ഏറ്റവും മികച്ച മാനേജർക്കുള്ള പുരസ്കാരം ഫ്രാങ്ക് ലംബാർഡിന് ലഭിച്ചു. കോവെന്ററി സിറ്റിയെ കാൽനൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് സ്ഥാനക്കയറ്റത്തോടെ ഉയർത്തിയ പരിശീലന മികവിനാണ് മുൻ ഇംഗ്ലീഷ് ഫുട്ബോളർ കൂടിയായ ലംബാർഡിനെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്.
0: ഈ മാസം അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിനുള്ള അർജന്റീന, US, ഡച്ച്, കാനഡ, ഈജിപ്റ്റ്, സ്പെയിൻ ടീമുകളെ പ്രഖ്യാപിച്ചു. ഖത്തറിൽ കിരീടം നേടിയ ടീമിലെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി അടക്കം 17 താരങ്ങളെ നിലനിർത്തിയാണ് പരിശീലകൻ ലയണൽ സ്കലോണി 28 അംഗ അർജന്റീനിയൻ ടീമിനെ പ്രഖ്യാപിച്ചത്. ഇന്റർ മിയാമിക്കു വേണ്ടി കളിക്കുന്നതിനിടെ പരിക്കേറ്റ് ഗ്രൌണ്ടിൽ നിന്നും മടങ്ങിയ മെസ്സിയുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് റിപ്പോർട്ട്. പരിക്കിന്റെ ഭീഷണിയെ അതിജീവിച്ച് 39 വയസ്സിലേക്ക് കടക്കുന്ന മെസ്സിയുടെ 6-ാമത്തെ ലോകകപ്പായിരിക്കും ഇത്. 33-ാം വയസ്സിൽ ഈജിപ്തിനെ നയിക്കുന്നത് ലിവർപൂളിനായി ഈ സീസണിൽ 1 ഡസൻ ഗോളുകൾ നേടിയ മുഹമ്മദ് സലായും ഹംസ അബ്ദുൽ കരീമും മാഞ്ചസ്റ്റർ സിറ്റി താരം ഒമർ മർമൂഷും ചേർന്നാണ് ഇക്കുറി ഈജിപ്തിന്റെ ആക്രമണങ്ങൾ നയിക്കുക.
1: ആരും ഭയക്കുന്ന ആക്രമണ നിരയെ അണിനിരത്തുന്ന ഡച്ച് സ്ക്വാഡിൽ ഇത്തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 14 താരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ വരെ മുന്നേറിയ US ടീം അന്ന് കളിച്ച 13 കളിക്കാരെയും 13 അരങ്ങേറ്റക്കാരെയും ഉൾപ്പെടുത്തിയാണ് സ്വന്തം മണ്ണിൽ ലോകകപ്പിനിറങ്ങുന്നത്. 1950 ശേഷം ആദ്യമായി റയൽ മാഡ്രിഡിൽ നിന്ന് ഒരു താരം പോലുമില്ലാതെയാണ് സ്പാനിഷ് ടീം ഈ ലോകകപ്പിനെത്തുന്നത്. 26 അംഗ ടീമിൽ ബാഴ്സലോണയുടെ 8 കളിക്കാരുണ്ട്. ലോകകപ്പ് തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ സൂപ്പർ താരം നെയ്മറിനേറ്റ പരിക്ക് ബ്രസീലിയൻ ക്യാമ്പിൽ ആശങ്ക പരത്തി. കാലിന് പരിക്കേറ്റ ടീം ക്യാപ്റ്റൻ 3 വിശ്രമം വേണ്ടതിനാൽ June 13 മെക്സിക്കോയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ബ്രസീലിയൻ നിരയിൽ നെയ്മർ ഉൾപ്പെടാൻ സാധ്യതയില്ല.
0: പരിക്കിന്റെ പിടിയിലായ സൂപ്പർ താരം അൽഫോൺസോ ഡേവിസിനെ ഉൾപ്പെടുത്തി ആതിഥേയരായ കാനഡ ലോകകപ്പിനുള്ള 26 അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. വിരമിക്കൽ പിൻവലിച്ച് ടീമിലേക്ക് വരാൻ ഒരുക്കമാണെന്നും പ്രഖ്യാപിച്ച സൂപ്പർ താരം ലൂയിസ് സോരസിനെ ഉൾപ്പെടുത്താതെ ലോകകപ്പിനുള്ള ടീമിനെ യുറഗ്വായ് പ്രഖ്യാപിച്ചു. വെറ്ററൽ താരം നാഹിറ്റൻ നാൻഡെസിനെയും കോച്ച് മാർസലോ ബിയൽസ ടീമിലേക്ക് പരിഗണിച്ചില്ല. വെറ്ററൽ താരങ്ങളെക്കാൾ ചെറുപ്പത്തിന് മുൻതൂക്കം നൽകുകയാണ് കോച്ച് ചെയ്തത്.
1: റാഞ്ചിയിൽ നടന്ന ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിൽ കേരളം 4 സ്വർണവും 4 വെള്ളിയും 5 വെങ്കലവും നേടി. വനിതകളുടെ ഹെപ്റ്റാത്തലിനിൽ അവസാന ദിവസം കേരളത്തിന്റെ പാലക്കാട് സ്വദേശിനി KA അനാമിക സ്വർണം കരസ്ഥമാക്കി. പുരുഷ വിഭാഗം 800 മീറ്റർ ഫൈനലിൽ ദേശീയ റെക്കോർഡിനുടമയായ മലയാളി താരം മുഹമ്മദ് അഫ്സൽ ഓട്ടം പൂർത്തിയാകാതെ പിന്മാറിയത് തിരിച്ചടിയായി. ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ തജീന്ദർ പാൽ സിംഗിനെ അട്ടിമറിച്ച് പുരുഷന്മാരുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ സമർദീപ് സിംഗ് ഗില്ലും പുരുഷന്മാരുടെ 400 മീറ്റർ ഹേർഡിൽസിൽ ആദ്യ 2 സ്ഥാനക്കാരനായ PSSഉം T സന്തോഷ് കുമാറും കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. പുരുഷന്മാരുടെ 100 മീറ്ററിൽ റെക്കോർഡോടെ 1-ാമതെത്തിയ പഞ്ചാബി അത്ലറ്റ് ഗുരീന്ദർ വീർ 10.09 സെക്കൻഡിൽ ഈ ദൂരം പിന്നിട്ട ആദ്യ ഇന്ത്യക്കാരനായി. 10 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് 100 മീറ്റർ പിന്നിടുക എന്ന ലക്ഷ്യം സ്വപ്നം കാണുന്ന ഗുരീന്ദർ വീർ കായിക പ്രേമികൾക്കിടയിൽ അറിയപ്പെടുന്നത് തൂഫാൻ സിംഗ് എന്ന അപരനാമത്തിലാണ്. മലയാളി വനിതകൾ അധികം തിളങ്ങാത്ത ഷോർട്ട് പുട്ടിലും ഡിസ്കസ് ത്രോയിലും കേരളത്തിന്റെ കൃഷ്ണ ജയശങ്കർ മെഡൽ നേടിയപ്പോൾ പുരുഷ ലോങ് ജമ്പിൽ 8 മീറ്റർ മറികടന്ന ശ്രീശങ്കർ കോമൺവെൽത്ത് ഗെയിംസിലേക്ക് യോഗ്യത നേടി.
0: കേരളത്തിന്റെ വനിതാ ലോങ് ജമ്പ് താരം ആൻസി സോജൻ റാഞ്ചിയിൽ ചാടിയ 6.75 മീറ്റർ ദൂരം കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു. പുരുഷന്മാരുടെ 200 മീറ്ററിൽ രാജ്യത്തെ 1-ാം നമ്പർ സ്പിന്നർമാരിൽ ഒരാളായ അനിമേഷ് കജൂറിനൊപ്പം പൊരുതിയോടി പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി ജിഷ്ണു പ്രസാദ് നേടിയ വെള്ളി മെഡലിന് സ്വർണത്തേക്കാൾ തിളക്കം.
1: ഇന്ത്യൻ കായികരംഗത്ത് സംഘടനാ മികവ് കൊണ്ടും പ്രകടന നേട്ടങ്ങൾ കൊണ്ടും ചരിത്രമെഴുതിയ ഒളിമ്പ്യൻ രൺധീർ സിംഗ് 79-ാം വയസ്സിൽ അന്തരിച്ചു. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ആദ്യമായി ഇന്ത്യയുടെ സ്വർണ്ണ മെഡൽ നേടിയ രൺധീർ 5 ഒളിമ്പിക്സുകളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചു. ഷൂട്ടിംഗ് മത്സര രംഗത്ത് നിന്നും വിരമിച്ച ശേഷം കായിക സംഘടനയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച രൺധീർ ദീർഘകാലം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായും ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. അർജുന അവാർഡ് നൽകി രാജ്യം ആദരിച്ച ഈ താരം ഷൂട്ടിംഗ് കായിക രംഗത്തിനും ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും നിസ്തുല സംഭാവനകൾ നൽകിയ ശേഷമാണ് വിടവാങ്ങുന്നത്.
0: ഗോകുലം കേരള FC കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ജേതാക്കളായി. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കാലിക്കറ്റ് FCയെ 2-3 പരാജയപ്പെടുത്തിയാണ് ഗോകുലം ടൂർണമെന്റിൽ 3-ാം തവണ ചാമ്പ്യൻമാരായത്.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ.

സേവന വാർത്തകൾ. നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ മാസം 10 രാവിലെ 10 മണിക്ക് എഴുത്തുപരീക്ഷയും അഭിമുഖവും നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 1-ാം ക്ലാസ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ

0: നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ മാസം 10 രാവിലെ 10 മണിക്ക് എഴുത്തുപരീക്ഷയും അഭിമുഖവും നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 1-ാം ക്ലാസ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയുമായി രാവിലെ 10 മണിക്ക് കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0486823402, 0486823402. പട്ടാമ്പി താലൂക്കിലെ കോമംഗലം ശിവക്ഷേത്രത്തിൽ ട്രസ്റ്റികളെ നിയമിക്കുന്നു. അർഹരായ തദ്ദേശവാസികൾക്ക് അപേക്ഷിക്കാം. ഭൂരിപക്ഷ അപേക്ഷകൾ ഈ മാസം 17 വൈകിട്ട് 5 തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നൽകണം. അപേക്ഷാ ഫോറവും മറ്റു വിവരങ്ങളും ഓഫീസിൽ ലഭിക്കും. കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ഐടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. പ്രായപരിധി 21-41. യോഗ്യത BSc ഇലക്ട്രോണിക്സ് വിത്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ തത്തുല്യം. സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിൽ കുറഞ്ഞത് 10 വർഷത്തെയും ഇ ഹെൽത്തിൽ കുറഞ്ഞത് 3 വർഷത്തെയും പ്രവൃത്തി പരിചയം. ടെക്നിക്കൽ സ്കിൽ, ഒപ്റ്റിക്കൽ ഫൈബർ സപ്ലൈസിംഗ്, സെർവർ മാനേജ്മെന്റ്, വിൻഡോസ് ലിനക്സ്, നെറ്റ്വർക്ക് റൂട്ടിംഗ്, സ്വിച്ചിംഗ്. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 5 അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ടെത്തി പേര് രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 50 മിനിറ്റും 17 സെക്കൻഡും. ഇനി നോവൽ പാരായണം.
1: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
2: പാതിരയിൽ എപ്പോഴോ അച്ഛൻ വിളിച്ചുണർത്തുകയായിരുന്നു. ഏടുന്നോ ഒരു നെലോളി കേൾക്കുന്നു, ഒന്ന് എണീക്കി, അച്ഛൻ തട്ടി വിളിച്ചു. ചെവിയോർത്ത ശേഷം അച്ഛൻ തന്നെ പറഞ്ഞു, പറമ്പിലെ അമ്പലത്തിന്റെ അടുത്തുനിന്നാ തോന്നുന്നേ. ചതിച്ചോ എന്ന് ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് രാമർ ചാടി എഴുന്നേറ്റു. ചിരികണ്ഠന്റെ വീട്ടിൽ നിന്നായിരുന്നു കൂട്ടക്കരച്ചിൽ. നാട്ടുകാരിൽ പലരും ഓടിയെത്തിയിട്ടുണ്ട്. കുഞ്ഞിക്കേളുവും ഉണ്ടായിരുന്നു. ചിരികണ്ഠന്റെ മൂത്ത മോളെ കാണാനില്ല. പാതിരാത്രിയിൽ ഇടവഴി ഇറങ്ങി ഓടിപ്പോയതാണ്. എങ്ങോട്ടേക്കാണെന്ന് ഒരു നിശ്ചയവുമില്ല. ചിരികണ്ഠനും കുടുംബവും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിക്കേളു തന്നെ മുൻകൈയെടുത്ത് നാട്ടുകാരെ പല സംഘങ്ങളാക്കി തിരിച്ചു. ഒരു സംഘം തക്ഷൻകുന്നിന്റെ ഇരുണ്ട മൂലകളിലേക്ക്, മറ്റൊരു സംഘം പുഴക്കരയിലേക്ക്, മൂന്നാമത്തെ സംഘം റെയിൽപാളത്തിനടുത്തേക്ക്, നാലാമത്തെ സംഘം പയ്യോളി ചീർപ്പിനടുത്തേക്ക്, 5-ാമത്തെ സംഘം വീട്ടിൽ നിന്ന് ചിരികണ്ഠനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കുവാൻ. നേരം പുലരാറായതോടെ അന്വേഷിക്കുവാൻ പോയ സംഘങ്ങൾ മടങ്ങിവരാൻ തുടങ്ങി. ഓരോ സംഘവും വരുമ്പോഴും ചിരികണ്ഠന്റെ കുടുംബത്തിന്റെ അലമുറ ഉച്ചത്തിലുച്ചത്തിലായി. ഒടുവിൽ അവർ ശബ്ദമെടുക്കാൻ കഴിയാതെ തളർന്നു കിടന്നു. ആ പെണ്ണ് എങ്ങോട്ടേക്കാണ് പോയതെന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്തായാലും മരിച്ചിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. എന്നാൽ ഉച്ചയോടെ തുറശ്ശേരി കടവിനടുത്ത പുഴയിൽ എരുന്തുവാരിക്കൊണ്ടിരിക്കെ ഒരാളുടെ ദേഹത്ത് ഒരു ജഡം വന്ന് തട്ടി. അത് ആ പെൺകുട്ടിയുടേതായിരുന്നു. പിറ്റേ ദിവസം സന്ധ്യയ്ക്ക് കണ്ണച്ചന്റെ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞു മടങ്ങി വരുന്ന വഴി രാമർ കുഞ്ഞിക്കേളുവിനെയും കൂട്ടി. രണ്ടുപേരും കൂടി നടത്തമായിരുന്നു, എങ്ങോട്ടേക്കെന്നില്ലാതെ. അങ്ങനെ ഒന്നിച്ചു നടന്നിട്ടും വളരെ കാലമായി. ആ പെണ്ണിന്റെ ആത്മഹത്യ എല്ലാവരെയും നടുക്കുകയുണ്ടായി. അടയാളം വെച്ച പെണ്ണാവാൻ വിസമ്മതിച്ചതിന് തന്റെ കുടുംബം അനുഭവിക്കേണ്ടി വന്ന ദുരിതവും മാനക്കേടുമാകാം അവളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പാവപ്പെട്ട ആളുകൾക്കാർക്കും സ്വന്തമായി ഭൂമിയില്ല, എല്ലാം ചാർത്തി വാങ്ങിയവയാണ്. നാടുവാടിയുടെ മക്കൾക്ക് പെൺകുട്ടികളെ കിട്ടാതെ വന്നാൽ ഇനിയും മേൽചാർത്തുകൾ ഉണ്ടാകും, കുടുംബങ്ങൾ ഒഴിപ്പിക്കപ്പെടും. ഇതിനൊരവസാനമില്ലേ? കുഞ്ഞിക്കേളുവും രാമറും ഒരേ അവസരത്തിൽ ചിന്തിച്ചത് അതായിരുന്നു.

0: ഇരുന്നു. അവർ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. അന്ന് എൻ്റെ അച്ഛൻ, ഇന്ന് ചിരിയണ്ടൻ്റെ മോൾ. പടിഞ്ഞാറോട്ട് നീണ്ടുകിടക്കുന്ന തങ്ങളുടെ നിഴലുകളെ ചവിട്ടി നടന്നുകൊണ്ടിരിക്കെ കുഞ്ഞിക്കേള് പറഞ്ഞു, ഓളരുടെ മുഖം മനസ്സിന്ന് പോണില്ല. ശവം കീറി മുറിച്ച് പൊരയിൽ കൊണ്ടുവന്നപ്പോൾ ചിരാണ്ടൻ അലറി കരയായിരുന്നു. അന്നേരം ഒരു തുള്ളി കണ്ണീര് എൻ്റെ മേത്ത് വീണ്. ഹോ, അതിൻ്റെ ഒരു പൊള്ളൽ, സഹിക്കാൻ കഴിഞ്ഞില്ല. രാമർ തൻ്റെ ദുഃഖകരമായ അനുഭവം പങ്കുവച്ചു. തക്ഷൻകുന്നങ്ങാടിയിൽ അന്ന് പതിവുള്ള തിരക്കുണ്ടായിരുന്നില്ല. ആരും ഒച്ച വയ്ക്കുന്നില്ല, ധൃതി വെച്ച് നടക്കുന്നില്ല. ഓരോ വീട്ടിലും ഒരു ദുരന്തമുണ്ടായതുപോലെ എല്ലാവരും ദുഃഖിതരായിരുന്നു. അടയാളം വയ്ക്കുവാൻ അനുവദിക്കാത്തതിൻ്റെ പേരിലാണ് ചിരികണ്ഠൻ്റെ കുടുംബം കുടിയിറക്കപ്പെട്ടത് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ആ പെൺകുട്ടിയെ ചൊല്ലിയാണ് ഇക്കാര്യം മറ്റാരും അറിയരുതെന്ന് വിചാരിച്ചിരുന്നത്. എന്നാൽ അവളുടെ മരണത്തോടെ അതിൻ്റെ ആവശ്യമില്ലാതെയായി. പോതൻ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞതും. അതിനു മുമ്പ് അവൻ കുഞ്ഞിക്കേളുവിനോട് സംസാരിച്ചിരുന്നു. ഒരു രഹസ്യം അങ്ങനെ അടക്കി വയ്ക്കുവാൻ കഴിയുന്നില്ലെന്ന് വന്നതോടെ, എന്നാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ് എന്ന് കുഞ്ഞിക്കേള് പറഞ്ഞു. ചിരികണ്ഠൻ താമസിച്ച സ്ഥലത്തിന് മേൽച്ചാർത്ത് കൊടുക്കുവാൻ കാരണം ഇതായിരിക്കാമെങ്കിലും അവളുടെ മരണത്തിനിടയാക്കിയ സംഭവം എന്താണ്? ഇതിനിടയിൽ എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് കുഞ്ഞിക്കേളുവും രാമറും കരുതി. രണ്ടുപേരും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ രാമർ ചോദിച്ചു, ഇതിനൊരവസാനം മാണ്ടേ? നേരത്തെയുള്ള ആലോചനയുടെ തുടർച്ചയായിരുന്നു അത്. വേണ്ടതാണ്, പട്ടിണിയാണ് ഇതിനൊക്കെ കാരണം. പട്ടിണി ഇല്ലാതായാൽ ഇതും നിൽക്കും. പാവപ്പെട്ട പൊരയിലെ പെൺകുട്ടികളെയാണ് ജന്മിമാർ നോട്ടമിടുന്നത്. പല പാവപ്പെട്ട പൊരക്കാരും ഇത് ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പെണ്ണിൻ്റെ കല്യാണം കഴിയുന്നതുവരെ പൊരയിലെ മിക്ക ചെലവും വലിയ ആൾക്കാരുടെ മക്കൾ നോക്കിക്കോളും. അവസാനം ആരുടെയെങ്കിലും കഴുത്തിൽ കെട്ടിവെക്കുകയും ചെയ്യും. പലർക്കും അതൊരു സൗകര്യമാണ്. പാവപ്പെട്ടവർക്ക് സ്വന്തമായി സ്ഥലമില്ലാത്തതുകൊണ്ട് പേടിപ്പിക്കാനും എളുപ്പമാണ്. ചിരണ്ടനെ പോലെയുള്ള ചുരുക്കം പേരെ എതിർക്കൂ. എതിർത്താൽ ചിരണ്ടൻ്റെ ഗതി ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ആരാ എതിർക്കുക? പാവപ്പെട്ട എല്ലാവർക്കും സ്വന്തമായി ഭൂമി ഉണ്ടാവണം, അല്ലെങ്കിൽ മേൽച്ചാർത്തില്ലാണ്ടാവണം. എന്നാലേ ഇത് നീക്കൂ. അന്നേരം രാമർ ചോദിച്ചു, ഉമ്മക്ക് നാട്ടുകാരെ കൊണ്ടൊരു ഹർജി കൊടുപ്പിച്ചാലോ? മേൽച്ചാർത്ത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട്. കുഞ്ഞിക്കേള് പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാതാവേണ്ടതുണ്ട്. അതൊക്കെ ഒരു ഹർജി കൊണ്ട് ഇല്ലാണ്ടാക്കാൻ കഴിയോ? അതൊന്നും നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അതിനൊരു കാലം വരും. കുഞ്ഞിക്കേളു പ്രത്യാശ പ്രകടിപ്പിച്ചു. രാമറും അതേറ്റുപിടിച്ചു. ഒരു കാലം വരിയായിരിക്കും.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: നോവൽ പാരായണം ഇനി നാളെ ഇതേ സമയത്ത്. സേവന വാർത്ത. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിൽ 600 രൂപ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യത SSLC, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, പ്ലംബർ, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ട്രേഡ്സ് എന്നീ ട്രേഡുകളിൽ ഏതിലെങ്കിലുമുള്ള ITI, NTC സർട്ടിഫിക്കറ്റ്. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പമ്പുകൾ, ഫിൽറ്ററുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുമുള്ള പരിചയം. പ്രായം 50 വയസ്സിൽ താഴെ. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. 2026 March 31 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 4 രാവിലെ 11 തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 0484277789, 0484277789.
1: എന്ത് പഠിക്കണം, എന്താകണം? കരിയർ ഗൈഡൻസ്. ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.

0: ഹലോ
1: സാർ, ഞാൻ നോർത്ത് പാറൂരിന്ന് വിളിക്കുന്നത്. ഞാനിപ്പോ പ്ലസ് ടു ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജെമോളജി എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റി കേട്ടിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊന്നും അറിയാനായിട്ടാണ്.
0: മാർക്കൊക്കെ 10, 11, 12 കണക്കിന്
1: ടെൻത്തിൽ എനിക്ക് ഒരു 90% ഉണ്ടായിരുന്നു.
0: മാത്സ് ഇപ്പൊ എന്ത് ചെയ്യണോ? 11th 12th ഏതാ സ്ട്രീം?
1: ഞാൻ കോമേഴ്സ് ആണ്.
0: മാത്സ് ഉണ്ടോ കൂടെ?
1: ഇല്ല.
0: മാത്സ് കിട്ടും അല്ലേ? കമ്പ്യൂട്ടർ ഉണ്ട് അല്ലേ? അക്കൗണ്ടൻസി ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് മാർക്ക്?
1: പ്ലസ് വണ്ണിൽ എനിക്ക് 86.
0: ആ, നല്ല മാർക്കാ, 86 മാർക്ക്. ഇയാള് ബിലോ ആവറേജ് ആണെന്ന് വെച്ചോളൂ. ഇയാൾക്ക് 40% മാർക്കൊക്കെ ഉള്ളൂ. പ്ലസ് ടു ഒരു പാരൽ കോളേജിലാണ് പഠിക്കുന്നത്. കണക്ക് വളരെ ടഫാ, അക്കൗണ്ടൻസി ടഫാണ്. ഈ ബി എ ജെമോളജി കോഴ്സിന് പോയിക്കോളൂ എന്ന് ഞാൻ പറയുമായിരുന്നു. ഇയാൾ തിരക്കേടില്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ ബികോം പഠിക്കുക. ബികോമിന്റെ കൂടെ ജെമോളജി പഠിക്കാം. ആ, എറണാകുളത്ത് തന്നെ 2-3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ജെമോളജിയുടെ കോഴ്സ് 18 മാസം കൊണ്ട് ഡിപ്ലോമ ഇൻ ജെമോളജി പറഞ്ഞൊരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. വളരെ നല്ലതാണ്. നമ്മൾ കേരളം വിട്ടുപോവാണെങ്കിൽ ഹൈദരാബാദ് പോവാം, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ പോവാം, പൂനെ പോവാണെങ്കിൽ ബികോം വിത്ത് ജെമോളജി ഉണ്ട്. അത് വളരെ സ്കോപ്പ് ഉള്ള വെച്ചാൽ കുറച്ച് കൊമേഴ്സ് അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ജെമോളജി പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സാലറിയാണ്, ഭയങ്കര ഒരു ജോബാണത്. ഒരു കൺസൾട്ടിങ് ജോബാണ്, ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ജെമോളജിയിൽ നമുക്ക് കുറേ കാലം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പം അത് കാരണം നമുക്കൊരു ലൈഫ് ലൈൻ കോഴ്സ് വേണം. അപ്പം ഇങ്ങനെ ചെയ്യേണ്ടത് ബികോമിൻ്റെ കൂടെ എറണാകുളത്താണെങ്കിൽ പാർട്ട് ടൈം ജെമോളജി കോഴ്സ് ഉണ്ട്, സാറ്റർഡേ സൺഡേ കോഴ്സ് ഉണ്ട്. അത് പഠിച്ചാൽ നമുക്ക് ജെമോളജിസ്റ്റ് ആകാം. അതല്ല, ഇങ്ങനെ ജെമോളജി തന്നെ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ബി എ ജെമോളജി പഠിക്കുക, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് പുറത്ത് പോയിട്ട് ബികോം വിത്ത് ജെമോളജി പഠിക്കുക. അപ്പം ഏറ്റവും ബെസ്റ്റ് ജെമോളജിസ്റ്റിന് ബി എ ജെമോളജി, സെക്കൻഡ് ബെസ്റ്റ് ബികോം വിത്ത് ജെമോളജി, മൂന്നാമത് ബികോം എറണാകുളത്ത് പഠിക്കുക, എന്നിട്ട് ഡിപ്ലോമ ഇൻ ജെമോളജി. കേട്ടോ, ആലോചിച്ചോളൂ.
2: പ്രിയ ശ്രോതാക്കളെ, എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച 8-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-6387, 0484-242-6397, അല്ലെങ്കിൽ 944-645-588. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-2426-397, 2426-397, അല്ലെങ്കിൽ 944-645-588. സമയം തിങ്കളാഴ്ച 8-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 42 സെക്കൻഡ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.
3: ആകാശവാണി FM വാർത്തകൾ.
2: 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സിപിഐയിലെ മുഹമ്മദ് മുഹ്സിൻ LDFന് വേണ്ടി പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. UDFിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോഴിക്കോട് IIMൽ ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. മനുഷ്യബുദ്ധിയെ നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കൈക്കോട്ടുകടവ PMSA പൂക്കോയത്തങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാസർഗോഡ് ജില്ലാതല പ്രവേശനോത്സവം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ചിരട്ടയുടെ ആവശ്യത്തിലും വിലയിലും വൻ മുന്നേറ്റം. ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 31.50 രൂപ മുതലും മൊത്ത വിപണിയിൽ 33 രൂപയുമാണ് ചിരട്ടയ്ക്ക് വില. ശക്തമായ മഴ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം.

0: കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കാവുകളെക്കുറിച്ച്, കേരളീയ ഗ്രാമങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ കാവും കുളവും വയലുമൊക്കെയാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുക. പരിസ്ഥിതി പ്രാധാന്യമുള്ള വൃക്ഷനിബിഡമായ ഇടങ്ങളാണ് കാവുകൾ എന്നതാണ് ഇവ സംരക്ഷിക്കപ്പെടണമെന്നതിൻ്റെ ശാസ്ത്രീയ നിരീക്ഷണം. വൃക്ഷങ്ങളോടൊപ്പം കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും ഇടതൂർന്നു വളരുന്ന ഇവിടെ പരിസ്ഥിതി ബോധമുള്ള ഒരു മുൻ തലമുറയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ചിന്താസരണിയുടെ ഉദാഹരണങ്ങളാണ് കാവുകൾ. ജൈവ വൈവിധ്യങ്ങളുടെ കലവറകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവ പലതരം പക്ഷികൾക്കും പ്രാണികൾക്കും ഉരഗങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കുമെല്ലാം ആവാസ വ്യവസ്ഥയൊരുക്കുന്നു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ചൈന, സിറിയ, നൈജീരിയ, ഘാന, മെക്സിക്കോ തുടങ്ങിയ ധാരാളം രാജ്യങ്ങളിൽ കാവുകളെയോ സമാനമായ സങ്കല്പങ്ങളെയോ ചെറുവനങ്ങൾ എന്ന പേരിൽ സംരക്ഷിച്ചു വന്നിരുന്നതിൻ്റെ തെളിവുകളുണ്ട്. ഉദാഹരണമായി, യൂറോപ്പിലെ എസ്റ്റോണിയയിൽ 2500 കാവുകളുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഇവയുടെ സംരക്ഷണത്തിനായുള്ള വിപുലമായ പരിപാടികളും അവർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നത് കൗതുകമുണർത്തുന്നു. ഇവയുടെ പ്രാധാന്യം അറിഞ്ഞിട്ടു തന്നെയാണ്. ഒരു ദേശീയ പദ്ധതിക്കു തന്നെ കാവുകളുടെ സംരക്ഷണാർത്ഥം ഇവർ രൂപം നൽകിയിട്ടുണ്ട്. ഘാനയിലും ജനാധിപത്യ ഭരണകൂടം നേരിട്ടിടപെട്ട് അവിടുത്തെ കാവുകൾ സംരക്ഷിച്ചു വരുന്നു. ജപ്പാനിലും മലേഷ്യയിലുമെല്ലാം വൃക്ഷങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ ആചാരങ്ങളുടെ രൂപത്തിൽ സ്വീകരിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. വീടുകൾക്ക് സമീപവും തൊട്ടടുത്ത സ്ഥലങ്ങളിലും വൃക്ഷങ്ങൾ നട്ടുവളർത്തി സംരക്ഷിക്കുന്ന രീതി ഒരാചാരത്തിൻ്റെ രൂപത്തിൽ നിലനിന്നിരുന്നു. മാത്രമല്ല, ശ്മശാനങ്ങളെ പരിശുദ്ധങ്ങളായി കരുതിയിരുന്ന ഇവർ ഇത്തരം ഇടങ്ങളിൽ വൃക്ഷങ്ങൾ വളർത്തുകയും ഇവിടെ രൂപപ്പെടുന്ന ചെറുകാടുകളെ തീണ്ടാതിരിക്കുകയും ചെയ്തിരുന്നത് ഫലത്തിൽ ഇവയുടെ സംരക്ഷണത്തിൽ കലാശിച്ചു. കുറച്ചുകൂടി പിന്നോട്ട് സഞ്ചരിച്ചാൽ ആദിമ ഗോത്രവർഗ്ഗങ്ങളുടെ ജീവിത രീതിയിൽ കാവുകൾക്ക് സമാനമായ ഒരു പരിസ്ഥിതി സംരക്ഷണ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചു വന്നിരുന്നു എന്നതായി അറിയാനാകും. മൃഗശല്യം, വ്യാധികൾ, കൃഷിനാശം എന്നിവയ്ക്കൊക്കെ പരിഹാരമായി നമ്മുടെ പൂർവികർ ആരാധനാ രീതികളിലെല്ലാം പ്രത്യേക ഭൂപ്രദേശത്തിൻ്റെ സംരക്ഷണം അറിയാതെ കടന്നു വന്നിരുന്നു. ദേവതകളുടെ വാസസ്ഥാനമായ ഇവയുടെ നാശം തങ്ങളുടെ നാശത്തിനും കാരണമാകുമെന്ന് തോന്നൽ ഇവയുടെ നിലനിൽപ്പിന് സഹായകരമാകുകയാണുണ്ടായത്. നിത്യഹരിത വനങ്ങളുടെ ചെറുപതിപ്പുകളായ കാവുകളിൽ ഏഴിലംപാല, അരയാഞ്ഞിലി, കരിമ്പന, കമ്പകം, വെള്ളപ്പൈൻ, കാഞ്ഞിരം, അരയാൽ തുടങ്ങിയവ പൊതുവിലും ഇലഞ്ഞി, കുന്നി, നാങ്ക്, കൂവളം, വട്ട, മരോട്ടി, ചെമ്പകം തുടങ്ങിയവ അല്ലാതെയും ഇഞ്ച, പൊള്ള തുടങ്ങിയ വള്ളിച്ചെടികളും കാട്ടുമുല്ല, തെറ്റി തുടങ്ങിയ കുറ്റിച്ചെടികളും കൂടാതെ ഇത്തിൽക്കണ്ണി പോലുള്ള പരാദ സസ്യങ്ങളും ഓർക്കിഡ് ഇനങ്ങൾ വരെയും കണ്ടുവരുന്നു. ഇവിടെ സ്ഥിരമായി അധിവസിക്കുന്ന ജീവിവർഗങ്ങളും മുട്ടയിടുവാനും ഭക്ഷണത്തിനുമായി മാത്രം വരുന്ന സന്ദർശകരുമുണ്ട്. ഇക്കോ വ്യൂഹങ്ങളെക്കാൾ ഉപരി ഒരു ജീൻ കലവറ കൂടിയാണ് കാവുകൾ. അപൂർവങ്ങളായ പല ജന്തുജീവി വിഭാഗങ്ങൾ ഇവിടെ സുരക്ഷിതമായി ജീവിച്ചു പോരുന്നു. വരൾച്ച ബാധിക്കാത്ത ജലാശയങ്ങൾ ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ആശ്വാസകരമാണ്. കേരള സംസ്ഥാന വനം വകുപ്പ് 300 കാവുകളെ സംരക്ഷണ പ്രദേശങ്ങളാക്കിയത് ആശ്വാസകരമാണ്. എന്നിരിക്കലും ഇവയുടെ പ്രാധാന്യമറിയുന്ന ജനതയായി നാം സ്വയം മാറ്റപ്പെടുന്നതാണ് ഇവയുടെ സംരക്ഷണത്തിന് ഏറ്റവും അനിവാര്യമായി വേണ്ടത്.
2: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.
0: FM ഡയറി തുടരുന്നു.
4: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാ രീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, തേർഡ് ക്രോസ് റോഡ്, സ്ട്രീറ്റ് ബി, പനമ്പിളി നഗർ.

0: മാവേലിപുരം, കാക്കനാട്. സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
1: ഇന്ന് ഈ പരിപാടിയിൽ ടോൺസിലൈറ്റിസ്, അഡിനോയിഡ് തുടങ്ങിയ തൊണ്ടരോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് AHMS ENT ക്ലിനിക്കിലെ ഡോക്ടർ ഫെലിക്സ് ജെയിംസുമായി ഒരഭിമുഖം.
2: സാധാരണ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ തൊണ്ടവേദന സർവ്വസാധാരണമാണ്. ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമുള്ള വ്യക്തികൾ വരെ പലപ്പോഴും തൊണ്ടവേദന എന്ന പ്രയാസത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. പ്രത്യേകിച്ചും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് മഴ നനയുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ പൊടി പടലങ്ങൾ, ഇങ്ങനെ പല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ പലപ്പോഴും ഈ തൊണ്ടവേദന എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടാകും. ഇത് ചിലപ്പോൾ തൊണ്ടയ്ക്കുണ്ടാകുന്ന ചില അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ മൂലം ആയിരിക്കാം. അപ്പോൾ തൊണ്ടയ്ക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും ഹോമിയോപ്പതി നൽകുന്ന ചികിത്സയെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടിയിലൂടെ പങ്കുവയ്ക്കുന്നത്.
3: നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യം വേണ്ട വായു, ഒരു ആഹാര സാധനങ്ങൾ, ജലം, ഇവയെല്ലാം ശരീരം സ്വീകരിക്കുന്ന ആ പ്രവേശന കവാടത്തിലെ കാവൽ ഗോപുരങ്ങളാണ് ടോൺസിലുകൾ. തൊണ്ടവേദന എന്ന് പറയുമ്പം ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക അത് ടോൺസിലൈറ്റിസ് കൊണ്ടായിരിക്കും എന്നുള്ളതായിരിക്കും. പലപ്പോഴും രോഗികൾ വരുമ്പോൾ തന്നെ, ഡോക്ടർ എനിക്ക് ടോൺസിൽ ഉണ്ടോ എന്ന് നോക്ക് എന്നായിരിക്കും ആദ്യം പറയുക. അപ്പം പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരിക ടോൺസിലുകളെ കുറിച്ചാണ്. പലപ്പോഴും രോഗികൾ പറയും എനിക്ക് ടോൺസിലൈറ്റിസ് ആണ്. അപ്പം അവർ തന്നെ അങ്ങ് നിശ്ചയിക്കും. അപ്പം പിന്നീട് ചോദിക്കും എന്താ താങ്കളുടെ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോഴായിരിക്കും പറയുക തൊണ്ടയ്ക്ക് വേദനയുണ്ടെന്ന്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും പരിശോധിക്കും, വാ നല്ലപോലെ തുറന്ന് നാക്ക് പുറത്തേക്ക് നീട്ടാൻ പറയും. എന്നിട്ട് ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്കും ടോൺസിലുകൾക്ക് യാതൊരു പ്രശ്നവും കാണത്തില്ല. അത് മറ്റ് കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഇപ്പോൾ ഫാരിഞ്ചൈറ്റിസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടുള്ള തൊണ്ടവേദന ആയിരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ഏത് ഭാഗത്താണ് വേദന എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്.
2: അതിനനുസരിച്ചാണ് തൊണ്ടയുടെ ഓരോ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ പല പേരുകളിൽ ഈ രോഗങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ആ രോഗങ്ങൾ ഏതൊക്കെയാണ്?
3: പ്രധാനപ്പെട്ട തൊണ്ടയെ ബാധിക്കുന്ന രോഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ടോൺസിലൈറ്റിസ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് പഴുപ്പ് വരും, അതിന് പെരി ടോൺസിലർ അബ്സസ് അല്ലെങ്കിൽ ക്യുൻസി എന്ന് പറയും. അതുപോലെ തന്നെ അഡിനോയിഡ്സിൻ്റെ ഭാഗമായിട്ട് തൊണ്ടവേദന വരാം. അത് ഈ ടോൺസിൽസ് വലിപ്പത്തിൽ ഉണ്ടാകുമ്പോഴത്തേക്കും അഡിനോയിഡ്സ് അതും വലുതാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഫാരിഞ്ചൈറ്റിസ് കൊണ്ടുവരാം. പിന്നെ അപൂർവമായും ഈ വേദനകൾ ചിലപ്പോൾ ക്യാൻസറിന്റെ ലക്ഷണമായും പ്രത്യക്ഷപ്പെടാം.
2: തൊണ്ടയിലെ
3: ക്യാൻസറായിട്ട് തൊണ്ടവേദന ഒരു രോഗലക്ഷണമായിട്ട് വരാം.
2: ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞു, എല്ലാവരും നമ്മുടെ നാട്ടിൽ തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ടോൺസിലൈറ്റിസ് ആണ് എന്ന് അവർ തന്നെ നിശ്ചയിച്ചിട്ടാണ് ഡോക്ടറെ കാണാൻ വരുന്നത്. പലപ്പോഴും അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ സൂചിപ്പിച്ചു. അപ്പൊ ഈ ടോൺസിലൈറ്റിസ് തന്നെ പല തരത്തിലുണ്ട്.
3: അക്യൂട്ട് ടോൺസിലൈറ്റിസ് എന്ന് അത് സാധാരണ ഒരു ജലദോഷപ്പനിയോടുകൂടെ ആരംഭിക്കുന്ന ടോൺസിലൈറ്റിസ് ആണ്. അപ്പം അതിന് കാരണമായിട്ട് കാണുക, ഒന്ന് കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ. വേനൽ കഴിഞ്ഞ് മഴ ആരംഭിച്ചു, അപ്പം ഫാനൊക്കെ നമ്മൾ വേനൽക്കാലം നല്ല സ്പീഡിലിട്ടാണ് കടന്ന് ശീലിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ കൊതുക് നല്ലതുപോലെയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് രാത്രിയിൽ നല്ല ഫുൾ സ്പീഡിൽ ഫാനിട്ട് കഴിഞ്ഞ് നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ശരീരം നല്ലതുപോലെ തണുക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കൊരു തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വരിക. അപ്പോൾ അത് ജലദോഷത്തോടുകൂടെ വരുന്ന ആ തൊണ്ടവേദനയ്ക്ക് അക്യൂട്ട് ടോൺസിലൈറ്റിസ് എന്നാണ് പറയുക.
2: പെട്ടെന്നുണ്ടാകുന്നതാണ്.
3: ആ പെട്ടെന്നുണ്ടാകുന്നതാണ്. അപ്പം അതിനോടനുബന്ധിച്ച് പനി ഉണ്ടായിരിക്കും, ചിലപ്പോൾ ചെവി വേദന ഉണ്ടായിരിക്കും, ചിലപ്പോൾ തലവേദന, സൈനസ് ഇൻഫെക്ഷനിലേക്ക് പോകും, ചിലപ്പോൾ ഭയങ്കര ഒച്ചയടപ്പ്, ചുമ, അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് രോഗലക്ഷണങ്ങളും കാണാവുന്നതാണ്. അപ്പോൾ ഇതിനെ ചികിത്സിക്കാനായിട്ട് ഹോമിയോപ്പതിയിൽ ഏകദേശം 200 ഔഷധങ്ങൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ ചിലർക്കാണെങ്കിൽ ഒരു പ്രാവശ്യം ടോൺസിലൈറ്റിസ് വന്ന് മാറിയതിന് ശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ടോൺസിലൈറ്റിസ് വന്നു. ഇത് കൂടുതലും കുട്ടികളിലാണ് കാണപ്പെടുക. അപ്പം അതിനെ റിക്കറന്റ് ടോൺസിലൈറ്റിസ് എന്നാണ് പറയുക.
2: ആവർത്തിച്ച്
3: അവർക്ക് വരുന്നത്. ഇത് അവരുടെ പ്രതിരോധ വ്യവസ്ഥിതിയുടെ തളപ്പഴുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിനെ പരിഹരിക്കാനായിട്ട് ഹോമിയോപ്പതിയിൽ ഏകദേശം 40 പ്രത്യേക ഔഷധങ്ങൾ നിലവിലുണ്ട്. പിന്നെ ടോൺസിലൈറ്റിസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്രോണിക് ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അതും പലപ്പോഴും ഡോക്ടർമാർ ENT ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യം അടിക്കടി ടോൺസിലൈറ്റിസ് വരികയും അത് വിട്ടുമാറാതെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ടോൺസിൽസ് സർജറിയിലൂടെ നീക്കം ചെയ്യാനായിട്ട് ടോൺസിലെക്ടമി എന്നാണ് ആ ഓപ്പറേഷന് പറയുക. അപ്പോൾ അത് സർവ്വസാധാരണമായി നടക്കുന്ന ഒരു ഓപ്പറേഷനാണ്.
2: പണ്ട് വളരെ കൂടുതലായിരുന്നു.
3: ഇപ്പോഴാണെങ്കിൽ അത്രയും കൂടുതലായിട്ട് അത് ചെയ്യുന്നുമില്ല. അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ ഇതിനൊരു പരിഹാരമായിട്ട് ഹോമിയോപ്പതിയിൽ ക്രോണിക് ടോൺസിലൈറ്റിസ് ചികിത്സിക്കാനായിട്ട് ഏകദേശം 100 ഔഷധങ്ങൾ ഹോമിയോപ്പതിയിൽ ഇത്തരം ഏറ്റവും അതിനൂതനമായ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഔഷധം നിർണ്ണയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ 200 ഹോമിയോപ്പതിയുടെ ചരിത്രത്തിൽ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഔഷധങ്ങൾ അതെല്ലാം ഇന്നും അതുപോലെ തന്നെ ഉപയോഗിച്ചു വരികയാണ്. ആ 200 ചികിത്സാ സമ്പത്ത് അടങ്ങിയിരിക്കുന്ന ആ റെപ്പർട്ടറിയിൽ നിന്ന്

0: കൃത്യമായ ഔഷധം സെലക്ട് ചെയ്യുവാനായിട്ട് ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സർജറികൾ പലപ്പോഴും ഒഴിവാക്കുവാനായിട്ട് ഹോമിയോപ്പതി ചികിത്സയിലൂടെ ക്രോണിക് ടോൺസിലൈറ്റിസും അതുപോലെ റിക്കറന്റ് ടോൺസിലൈറ്റിസും, അടിക്കടി വരുന്ന ഈ ടോൺസിലിന്റെ ശല്യങ്ങളിൽ നിന്ന് ഒരു മരുന്ന് സേവിക്കുന്നത് മൂലം യാതൊരു ദോഷഫലങ്ങളുമില്ലാത്ത ഹോമിയോ ഔഷധങ്ങൾ മുഖേന അത് വളരെ നല്ല രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഹോമിയോപ്പതിയുടെ വലിയൊരു നേട്ടമാണ്.
1: ഈ ടോൺസിലൈറ്റിസ് ആൾക്കാർ കാണുന്ന രോഗലക്ഷണങ്ങളല്ല ഒരു ഡോക്ടർ വീക്ഷിക്കുന്നത്. ഡോക്ടർ തന്നെ തുടക്കത്തിലേ പറഞ്ഞു, പലപ്പോഴും ജനങ്ങളുടെ ആ ധാരണ ടോൺസിലൈറ്റിസ് ആണ് എനിക്ക് എന്ന് പറഞ്ഞ വരുന്ന ആളുടെ ധാരണ തെറ്റായിരിക്കാം. അപ്പോൾ ഇത് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന ആ തൊണ്ടരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തായിരിക്കും?
0: ടോൺസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ്. നമ്മൾ വാ തുറന്നു കഴിയുമ്പോഴത്തേക്കും നാവിന്റെ ആ പ്രഭവസ്ഥാനത്തായിട്ട് തൊണ്ടക്കുഴിയുടെ ഇരുവശങ്ങളിലും കാണുന്ന ഏകദേശം ഒരു ചെറിയ നാരങ്ങയുടെ അത്രയും വലിപ്പമുള്ള ആ ഒരു ഓർഗനെയാണ് ടോൺസിൽസ് എന്ന് സാധാരണ നമ്മൾ പറയുക. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ ആ ടോൺസിലിന്റെ പേര് പാലറ്റൈൻ ടോൺസിൽസ് അല്ലെങ്കിൽ ഫോഷ്യൽ ടോൺസിൽസ് എന്നാണ്. അതുപോലെ തന്നെ ആ തൊണ്ടയുടെ മുകൾ വശത്തായിട്ട് നാസോ ഫാരിഞ്ചൽ ടോൺസിൽ എന്ന് പറയും. ആ തൊണ്ടയുടെ മുകൾ വശത്ത് നിന്ന് രണ്ട് ചെവിയിലോട്ടും കണക്ഷനുണ്ട് ഇസ്തോഷ്യൻ ട്യൂബ് വഴി. ആ ട്യൂബിനെ സംരക്ഷിക്കുന്ന ട്യൂബൽ ടോൺസിൽസ് ഉണ്ട്. അതുപോലെ നാവിന്റെ പുറകുവശത്തായിട്ട് ലിംഗ്വൽ ടോൺസിൽസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ടോൺസിൽസ് എല്ലാം ചേർന്ന ഒരു റിംഗ്, അതിന്റെ പേരാണ് വാൽഡേഴ്സ് ടോൺസിലാർ റിംഗ്. ഇതൊരു വ്യക്തിയുടെ പ്രതിരോധ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം ഈ ടോൺസിലുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജീവൻ നിലനിർത്താൻ നമുക്ക് ആവശ്യമായ ആഹാരം, വെള്ളം, വായു ഇത് നമ്മുടെ നാസാരന്ധരങ്ങളിലൂടെയും അതുപോലെ അന്നനാളത്തിലേക്ക് ഭക്ഷണം കഴിയുമ്പോൾ വായുവിലൂടെ അത് പ്രവേശിക്കുന്നു. അപ്പോൾ ഇതിലുണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ആന്റിജനുകളും, ഉദാഹരണത്തിന് വൈറസ്, ബാക്ടീരിയ, മറ്റ് ഫംഗൈ, മറ്റ് ടോക്സിക് ആയിട്ടുള്ള എല്ലാ ശരീരത്തിന് ദോഷകരമാവുന്ന എല്ലാ ആന്റിജനുകളെയും അത് ട്രാപ്പ് ചെയ്തുകൊണ്ട് ആന്റിജൻ ട്രാപ്പിംഗ്
1: മെക്കാനിസം
0: അതിനെ ഡിറ്റക്ട് ചെയ്യും. ഈ ടോൺസിൽ
1: തിരിച്ചറിയും,
0: അത് തിരിച്ചറിഞ്ഞിട്ട് പ്രോസസ് ചെയ്തിട്ട് ശരീരത്തിന് ആ കീടാണുവിനെ ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ മറ്റ് വെള്ള രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ധർമ്മം ഇത്തരം ടോൺസിലുകൾക്കുണ്ട്. സമീപകാലത്ത് നടത്തിയ ഒരു പഠനം സൂചിപ്പിക്കുക, ഒരു 20 വയസ്സിന് മുൻപ് ടോൺസിൽ റിമൂവ് ചെയ്ത വ്യക്തികളിൽ ഹാർട്ടിന്റെ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലെന്നാണ്. അപ്പം ഈ ഇത്തരം ടോൺസിലുകൾ അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ അത് പ്രതിരോധ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും തകരാറ് അല്ലെങ്കിൽ അതിലെ വികലമായ പ്രവർത്തനങ്ങൾ വരുമ്പോഴാണ് ഇത് പലപ്പോഴും വലുതാവുകയും ആ ക്രോണിക് അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ ഇതിനെ തിരിച്ചറിയാനായിട്ട് ഇപ്പം നേരത്തെ ചോദിച്ചു ഈ ടോൺസിലിൻ്റെ ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ. അപ്പം അതിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഒന്ന് ആഹാരം, ഭക്ഷണം ഇറക്കുമ്പോഴത്തേക്കും ശക്തമായ വേദന, അതുപോലെ നമുക്ക് ചെവിയിലോട്ട് വേദന വ്യാപിക്കുക, ചിലർക്ക് ഭയങ്കര പനി ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള്
1: ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ
0: വേദനയുണ്ടാവും, ചിലപ്പോൾ തുപ്പിൽ ഇറക്കുമ്പോൾ ഇറക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കാൻ ഈ ലക്ഷണങ്ങൾ കണ്ട് നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മുടെ രണ്ട് സൈഡിലെ ടോൺസിൽസ് നല്ല വീർത്ത് ചോമന്ന് നല്ല തക്കാളിപ്പഴം പോലെ ചിലപ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണം.
1: ഇനി നമ്മൾ സാധാരണ കുട്ടികളിലാണ് ഈ അഡിനോയിഡ് എന്ന് പറഞ്ഞത്, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ പുറകിലായിട്ട് വരാം, അങ്ങനെ അവിടെ ഒരു ഈ ടോൺസിൽ പോലെ തന്നെ ഒരു അവയവമുണ്ട് അഡിനോയിഡ് എന്ന് പറയുന്നത്. ഇതും പലപ്പോഴും കുട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: ഞാൻ നേരത്തെ പറഞ്ഞു ഈ വാൽഡേഴ്സ് ടോൺസിലാർ റിംഗ്, ആ റിംഗിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത്, തൊണ്ടയുടെ മുകൾ ഭാഗത്തും മൂക്കിന്റെ പുറകുവശത്തായിട്ടും സ്ഥിതി ചെയ്യുന്ന നാസോ ഫാരിഞ്ചൽ ടോൺസിൽ എന്ന് പറയും. നാസോ ഫാരിഞ്ചൽ ടോൺസിൽ എന്ന ആ ടോൺസിലിന്റെ വീക്കത്തെയാണ് അഡിനോയിഡ്സ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുക. ഇത് ചെറിയ കുട്ടികളിൽ ഒരു 2 വയസ്സ് വരെ അവരുടെ ഈ നാസോ ഫാരിഞ്ചൽ ടോൺസിൽ അത് വലിപ്പം ഉള്ളതായിരിക്കും. അങ്ങനെ പിള്ളേർക്ക് പെട്ടെന്ന് മൂക്കടപ്പ് വരുന്നത്, ചെറിയ ഒരു കാലാവസ്ഥ മാറിയാലോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ പിള്ളേർക്ക് കണ്ടുവരുന്ന ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു രോഗലക്ഷണമാണ്
1: നിത്യം
0: ജലദോഷം, മൂക്കടപ്പ്. അത് ഈ ടോൺസിൽ വലുതാവുന്നതിന്റെ ലക്ഷണമായിട്ടാണ്. അപ്പൊ അതിന് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ആരംഭത്തിൽ തന്നെ ഹോമിയോ ഔഷധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റു അലർജി ഉള്ള അസുഖങ്ങളിൽ നിന്ന് ആ കുഞ്ഞിനെ ചെറുക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ സാധാരണ നമ്മൾ ഉപയോഗിക്കുക അത്തരം കണ്ടീഷനിൽ വരുമ്പോഴത്തേക്കും വളരെ എളുപ്പത്തിൽ മാറാനായിട്ട് സലൈൻ ഡ്രോപ്സ് അല്ലെങ്കിൽ ഉപ്പിലായനെ ഒഴിക്കും. പതിവായിട്ട് ഉപ്പിലായനി ഒഴിക്കുമ്പോഴത്തേക്കും ഈ നാസോഫാരിഞ്ചൽ ടോൺസിലിന്റെ അതിന്റെ ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിനത് തടസ്സമാണ്. നമുക്കറിയാം ഉപ്പ് ചെന്ന് കഴിഞ്ഞാൽ ഏത് വീക്കത്തെയും അത് തടഞ്ഞു നിർത്തും. അപ്പൊ ക്രമേണ അത് കണ്ടൻസ് ചെയ്ത് നാസോഫാരിഞ്ചൽ ടോൺസിൽ കട്ടിയാവാനായിട്ടുള്ള ഇടയാവുന്നു. സാധാരണ ഇതിൽ 2 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഇത് ചെറുതാവുകയും ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉപ്പിലായനി പതിവായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇത് കട്ടിയായി നിന്ന് ആ വലിപ്പത്തിൽ നിൽക്കുന്ന ആ നാസോഫാരിഞ്ചൽ ടോൺസിലിനെയാണ് അഡിനോയിഡ്സ് എന്ന് പറയുക. അപ്പോൾ ഇത് പലപ്പോഴും വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം മുക്കിന്റെ പുറകുവശത്ത് തൊണ്ടയുടെ മുകൾ ഭാഗത്തായിട്ട് ഇത് വലിപ്പത്തിൽ നിൽക്കുമ്പോഴത്തേക്കും ആ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും. പല്ല് മുൻവശത്തേക്ക് ഉന്തി, അതുപോലെ മുഖത്തിന്റെ ഷേപ്പ് കണ്ണൊക്കെ തൂങ്ങി. അപ്പം അങ്ങനെ

0: ഇതിനോട് ഫേസിസ് എന്ന് വൈദ്യശാസ്ത്രത്തിൽ പറയും. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ചെവിയിലേക്ക്, നേരത്തെ പറഞ്ഞു തൊണ്ടയിൽ നിന്ന് ചെവിയിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്, ഇസ്തോഷ്യൻ ട്യൂബ് എന്ന് പറയും. അത് തടസ്സപ്പെട്ട് ചെവിയിൽ വെള്ളം കെട്ടി നിൽക്കാം. അങ്ങനെ ഗുരുതരമായ മറ്റ് പ്രശ്നങ്ങൾ ഇതുമൂലം
1: ഉണ്ടാകും,
0: കേൾവിക്കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് സർജറി ഇല്ലാതെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ അഡിനോയിഡ്സും ടോൺസിലും എല്ലാം തന്നെ മനുഷ്യന്റെ പ്രതിരോധ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാന സുപ്രധാന ഭാഗമാണ്. അപ്പൊ അതിനെ സർജറിയിലൂടെ എടുത്ത് കളയാതെ തന്നെ മരുന്നിലൂടെ അത് ഫലപ്രദമായ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് ആ രോഗാവസ്ഥയിൽ ആ വ്യക്തിയെ നമുക്ക് മുക്തനാക്കുവാനായിട്ട് ഹോമിയോപ്പതി ഔഷധങ്ങളിലൂടെ സാധിക്കുന്നതാണ്. അഡിനോയിഡ്സിന് പലപ്പോഴും സർജറി നിർദ്ദേശിക്കുന്ന പല ഘട്ടത്തിലും ഔഷധങ്ങളിലൂടെ നമുക്ക് ആ രോഗിയെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്.
1: ഇനി ഡോക്ടർ, തൊണ്ട രോഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ക്വിൻസി, അതായത് പെരിടോൺസിലർ ആബ്സസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയെ കുറിച്ച് പറഞ്ഞു.
0: നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ബാക്ടീരിയകളെയും വൈറസുകളെയും ഈ ടോൺസിൽസ് അത് മനസ്സിലാക്കി പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അതിനെ ചെറുക്കുന്നു. അപൂർവ അവസരങ്ങളിൽ ഇത്തരം ബാക്ടീരിയകൾ ടോൺസിലിൽ തന്നെ കൂടുകെട്ടി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ടോൺസിലിന്റെ
1: അവിടെ തന്നെ
0: അണുബാധ ഉണ്ടാവും. ഇത് ഒരുപാട് വേദന ഉള്ള പോലെ കടുത്ത പനിയൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ്. ആ ഭാഗത്തുള്ള ടോൺസിൽ ഒരുപാട് ടോൺസിൽ ഒരുപാട് വീങ്ങി ചെറുനാക്ക് ചിലപ്പോൾ ഒരു വശത്തേക്ക് തള്ളുന്ന രീതിയിൽ നമുക്ക് പരിശോധിക്കുമെന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനും വളരെ ഫലപ്രദമായ ഹോമിയോ മരുന്നുകൾ, 70 മരുന്നുകൾ ഈ കമ്പ്ലീറ്റ് റെപ്പർട്ടറിയിൽ ഈ ക്യുൻസി അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് ടോൺസിൽ അത് ചികിത്സിക്കുവാനായിട്ട് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ലഭ്യമാണ്. അപ്പൊ ഇത്തരം അവസരങ്ങളിലും കടുത്ത പനിയാണെങ്കിലും അതുപോലെ തന്നെ വേദനയുണ്ടെങ്കിലും ഇപ്പൊ ഇങ്ങനെ ക്യുൻസി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ടോൺസിലൈറ്റിസ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഹോമിയോപ്പതി ഔഷധങ്ങളിലൂടെ നമുക്ക് അതിനെ ചെറുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്.
1: ഈ ശസ്ത്രക്രിയയാണ് ചിലപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പണ്ട് വളരെ കൂടുതലായിരുന്നു ടോൺസിലൈറ്റിസിന്റെ പ്രശ്നങ്ങൾക്ക്. ഇപ്പോൾ അത് കുറച്ചൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഹോമിയോ ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുത്ത് ഇത് സുഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ നമ്മൾക്ക് ചില സമയത്ത് തുടക്കത്തിലെ ഹോമിയോ ചികിത്സിക്കാതെ മറ്റു പല ചികിത്സകളും എടുത്ത് ഹോമിയോയിലേക്ക് പിന്നീട് വരുന്ന രോഗികളുണ്ടാകും, അതായത് ഗുരുതരാവസ്ഥയിൽ വരുന്നത്, ഇപ്പോൾ റെക്കറിംഗ് ആയിട്ടുള്ള ആവർത്തിച്ച് വരുന്ന ടോൺസിലൈറ്റിസോ അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ടോൺസിലൈറ്റിസോ ഇങ്ങനെയൊക്കെയുള്ള, അതായത് അതിന് ഒരുപാട് ചികിത്സ എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാലോ അല്ലെങ്കിൽ പിന്നീട് ഇങ്ങനെ വൈകി വരുന്ന ആൾക്കാരെയും അവരെയും നമ്മൾ ഹോമിയോ ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്താൻ പറ്റാറുണ്ട്?
0: ഹോമിയോപ്പതിയുടെ സമീപനം ഇപ്പോൾ അക്യൂട്ട് ടോൺസിലൈറ്റിസ് ആണെങ്കിലും റിക്കറന്റ് ടോൺസിലൈറ്റിസ് ആണെങ്കിലും അതുപോലെ ക്രോണിക് ടോൺസിലൈറ്റിസ് ആണെങ്കിലും ഇതിനെ വ്യത്യസ്ത രീതിയിലാണ് ഹോമിയോപ്പതി ചികിത്സ കൊടുക്കുന്നത്. അപ്പൊ അതിന് തന്നെ അക്യൂട്ട് ടോൺസിലൈറ്റിസിന്റെ കാര്യമെടുക്കാം. അത് ജലദോഷത്തോടൊപ്പം പനിയായിട്ട് പെട്ടെന്ന് വരുന്ന ഒരു രോഗമാണ്. പരക്കെ ഒരു ധാരണയുണ്ട്, ഹോമിയോപ്പതി ഇത്തരം രോഗങ്ങൾക്ക്, പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾക്ക് വളരെ സാവധാനത്തിലെ ഹോമിയോ ഔഷധങ്ങൾ ഫലിക്കുകയുള്ളൂ. അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. പെട്ടെന്നുണ്ടാവുന്ന അസുഖങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ശമിക്കത്തക്ക രീതിയിലുള്ള നല്ല ഔഷധങ്ങൾ ഹോമിയോപ്പതിയിൽ നിലവിലുണ്ട്. അതുപോലെ തന്നെ അക്യൂട്ട് കണ്ടീഷനുമായിട്ട് ഒരു രോഗി വരികയാണെങ്കിൽ അതിനെ അക്യൂട്ട് കേസ് ടേക്കിംഗ് എന്ന് പറയും. ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ പരമാവധി വേണം ആ കേസ് എടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഹോമിയോപ്പതി ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ ടോൺസിലൈറ്റിസ് ഉണ്ടാവാനായിട്ടുള്ള കാരണം അത് കൃത്യമായി ഡോക്ടറോട് നിങ്ങൾ പറയുകയാണെങ്കിൽ കറക്റ്റ് മരുന്ന് പെട്ടെന്ന് തന്നെ കണ്ടെത്തി നിങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കും. കാരണങ്ങളനുസരിച്ച് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ നല്ല തണുത്ത ജ്യൂസ് കുടിച്ച് അല്ലെങ്കിൽ ഐസ്ക്രീം കഴിച്ച് പിള്ളേരൊക്കെയാണെങ്കിൽ ഐസ് കട്ടയ്ക്കിട്ട് വായിലിട്ട് കഴിക്കുന്ന സ്വഭാവമുള്ളവരാണ്, അതായിരിക്കാം കാരണം. അപ്പോൾ അതാണെങ്കിൽ അതിന് പ്രത്യേക ഗ്രൂപ്പിലുള്ള മരുന്നാണ്. അതല്ലെങ്കിൽ നല്ലപോലെ വെയിലത്ത് ഓടിക്കളിച്ച് വന്ന് പെട്ടെന്ന് കുളിക്കുക, അല്ലെങ്കിൽ മഴ നനയുക, അല്ലെങ്കിൽ ഫാനിൻ്റെ കാറ്റ് കൊള്ളുക. അപ്പം ഇത്തരം കാരണങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് മരുന്നിനും വ്യത്യാസം വരുന്നതാണ്. പിന്നെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റ് രോഗലക്ഷണങ്ങൾ, ഇപ്പം നേരത്തെ പറഞ്ഞു ചുമ, അതുപോലെ ചെവി വേദന, തലവേദന, പനി, ഇതല്ല അതുപോലെ ഏത് സൈഡാണ് ആദ്യമായിട്ട് ടോൺസിൽ ബാധിച്ചത്, വലത് ഭാഗത്താണോ ഇടത് ഭാഗത്താണോ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ് ഒരു ഹോമിയോ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇത്തരം കാര്യങ്ങൾ കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൃത്യമായ മരുന്ന് നിർണ്ണയിക്കാനായിട്ടും രോഗവിമുക്തി പെട്ടെന്ന് ലഭ്യമാവാനായിട്ടും സാധിക്കുന്നു. അതുപോലെ റിക്കറന്റ് ടോൺസിലൈറ്റിസ് ആണെങ്കിൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലമാണ്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രതിരോധ വ്യവസ്ഥ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പം കുറച്ചും കൂടെ സ്ഥായിയായ രീതിയിലുള്ള മരുന്ന് ആ വ്യക്തിക്ക് ആവശ്യമാണ്. അപ്പോൾ അവിടെ ക്രോണിക് കേസ് ടേക്കിംഗ് ആവശ്യമാണ്. അപ്പോൾ ക്രോണിക് കേസ് ടേക്കിംഗ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വിശദമായ രീതിയിൽ വ്യക്തിക്കുണ്ടാവുന്ന മുൻപുണ്ടായിരുന്ന രോഗങ്ങളുടെ പശ്ചാത്തലം, അല്ല മുൻപ് സേവിച്ചിരുന്ന മരുന്നുകളുടെ പശ്ചാത്തലം, അതുപോലെ പാരമ്പര്യ രോഗങ്ങൾ, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ആഹാര രീതികൾ, അതുപോലെ മറ്റ് മലമൂത്ര വിസർജനത്തിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അനുബന്ധമായ മറ്റ് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ സ്വഭാവത്തിലുണ്ടാവുന്ന പ്രത്യേകതകൾ, ഇതെല്ലാം. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ചിലരാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, ചിലരാണെങ്കിൽ പെട്ടെന്ന് കരയുന്നവരായിരിക്കും, ചിലരാണെങ്കിൽ നല്ലപോലെ നല്ല സ്മാർട്ട് അതുപോലെ പഠിക്കാൻ നല്ല ബ്രില്യൻ്റ് ആയിരിക്കും, ചിലരാണെങ്കിൽ ഇപ്പോൾ പഠിക്കാനായിട്ട് ഇച്ചിരി പുറകോട്ടായിരിക്കും. അങ്ങനെ അതെല്ലാം ഹോമിയോപ്പതിയിൽ വളരെ സുപ്രധാനമാണ്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ നമ്മൾ സെലക്ട് ചെയ്യുകയും അത് കുറച്ച് നാൾ കുറച്ച് അധിക നാൾ അത് കഴിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന്

0: ചിലപ്പോൾ ഒരു 6 മാസം മുതൽ 1 വർഷം വരെ കഴിക്കേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ടെൻഡൻസി ഒരു വർഷത്തിൽ ഒരു 4-5 പ്രാവശ്യം ടോൺസിലൈറ്റിസ് വരുന്നത് നമുക്കത് ഒരു 1-2 ആയിട്ട് കുറച്ച് ക്രമേണ അതിൽ നിന്ന് പരിപൂർണ മുക്തി നേടുവാനായിട്ട് സാധിക്കും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടോൺസിലൈറ്റിസ് ഉണ്ടാവാനുള്ള സാഹചര്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഇനി ഡോക്ടർ തൊണ്ടയിലെ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും തൊണ്ടയിലെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുകയില ഉപയോഗം അല്ലെങ്കിൽ പുകവലി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും പറയാറുള്ളത്. ഡോക്ടർ ക്രോണിക് ടോൺസിലൈറ്റിസിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഈ ക്രോണിക് ടോൺസിലൈറ്റിസ് ഉള്ളവർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ? അതോ ഞാൻ നേരത്തെ പറഞ്ഞ ദൂഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ തൊണ്ടയിലെ ക്യാൻസർ വരുന്നത്?
0: തൊണ്ടയിലെ ക്യാൻസർ ചികിത്സിക്കാനായിട്ട് ഏകദേശം 50 ഹോമിയോപ്പതി ഔഷധങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. പ്രധാനപ്പെട്ട കാർബോ അനിമാലിസ് ഹൈഡ്രാസിസ് പോലുള്ള മരുന്നുകളാണ്. തൊണ്ടയിലെ ഇപ്പോൾ ടോൺസിലൈറ്റിസ് സാധാരണ ക്യാൻസർ ബാധിക്കാറില്ല, വളരെ അപൂർവമായിട്ട്. കൂടുതലും ഫാരിങ്സിലാണ് ക്യാൻസർ ബാധിക്കുക. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ പുകവലി, പുകയിലയുടെ അമിതമായ ഉപയോഗം, അതുപോലെ മറ്റ് ഭാഗത്ത് ക്യാൻസർ വന്ന് അത് തൊണ്ടയിലേക്ക് വ്യാപിക്കുക, അങ്ങനെ പല രീതിയിലാണ് ഇത് കാണുക. ആദ്യമായിട്ട് രോഗം നിർണയിക്കുക എന്നുള്ളതാണ് വളരെ സുപ്രധാനം. പിന്നെ ഹോമിയോപ്പതിയിൽ തൊണ്ടയിലെ ക്യാൻസറുകളുടെ വേദന നിയന്ത്രിക്കാനായിട്ടും പാലിയേറ്റീവ് കെയർ ഉണ്ട്. വളരെ ആരംഭഘട്ടത്തിലാണെങ്കിൽ പലപ്പോഴും ഹോമിയോ ഔഷധങ്ങൾ മുഖേന അത് പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അന്നനാളത്തിലെ ക്യാൻസർ, ഇതിനെല്ലാം വളരെ ഫലപ്രദമായ ഹോമിയോ ഔഷധങ്ങൾ നിലവിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ക്രോണിക് ടോൺസിലൈറ്റിസിന്റെ കാര്യം, അക്യൂട്ട് ടോൺസിലൈറ്റിസ്, റിക്കറന്റ് ടോൺസിലൈറ്റിസ്, അതുപോലെ ക്രോണിക് ടോൺസിലൈറ്റിസ്. ക്രോണിക് ടോൺസിലൈറ്റിസും ഇതുപോലെ തന്നെ ഒരു ക്രോണിക് ഡിസീസാണ്. അതും ആ രോഗിയുടെ പശ്ചാത്തലവും അതുപോലെ എല്ലാ ലക്ഷണങ്ങളും വിശദമായി മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പം ഇതിന്റെ കേസ് ടേക്കിങ്ങിന് ഉദ്ദേശം 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ചിലപ്പോൾ ആവശ്യമായി വരാറുണ്ട്.
1: അത് ക്യാൻസർ ആവാൻ വഴിയുണ്ടോ? അങ്ങനെ ക്രോണിക്
0: ഇല്ല, അങ്ങനെ ക്രോണിക് ടോൺസിലൈറ്റിസ് ക്യാൻസറിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഇല്ല. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ക്യാൻസർ തികച്ചും വേറെ രീതിയിലുള്ള ഒരു സംഭവമാണ്.
1: അപ്പോൾ ടോൺസിലൈറ്റിസ് എന്താണെന്നും അതുപോലെ തന്നെ അഡിനോയിഡ് അതുപോലെ തൊണ്ടയ്ക്കുണ്ടാകുന്ന മറ്റ് രോഗങ്ങളെക്കുറിച്ചും ഡോക്ടർ വളരെ കാര്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഹോമിയോപ്പതിയുടെ ചികിത്സയും ലഭ്യമാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് തൊണ്ടയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഈ അഭിമുഖം അവസാനിപ്പിക്കാം.
0: പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മദ്യം, പുകയില, പാൻ മസാല എന്നിവ വർജിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമ്മൾ കറക്റ്റായിട്ടത് മനസ്സിലാക്കി ആവശ്യമായ വെതർ പ്രൊട്ടക്ഷൻ നമ്മൾ സ്വീകരിക്കണം. ഉദാഹരണത്തിന് ഇപ്പം ചൂടിൽ നിന്ന് പെട്ടെന്ന് തണുപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ആ തണുപ്പിനോടുള്ള എക്സ്പോഷർ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതാണിപ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ റെയിൻ കോട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും ഷട്ടർ താത്തി ഇടുക. അപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മൾ തലയിൽ എന്തെങ്കിലുമൊക്കെ
1: മങ്കി ക്യാപ്പ് പോലെയുള്ളൂ
0: അല്ലെങ്കിൽ സ്കാർഫ് പോലെ
1: കെട്ടുക.
0: ഒരു രാത്രിയിൽ ഫാൻ ഒത്തിരി സ്പീഡിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിള്ളേരുടെ തലയിൽ തൊപ്പി അല്ലെങ്കിൽ മങ്കി ക്യാപ്പ് പോലെ അങ്ങനെ എന്തെങ്കിലും വെക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനുള്ള എക്സ്പോഷർ നമ്മുടെ ശരീരത്തിലേക്ക് ഏശാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഏറ്റവും പ്രധാന കാരണം ഇപ്പം ഞങ്ങളെടുത്ത് വരുന്ന പല രോഗികളുടെയും ഒരു പ്രധാന കാരണം ഈ തണുത്ത ആഹാരങ്ങൾ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുത്ത ആഹാരങ്ങൾ ഉപയോഗിക്കുന്നത് ഈ തൊണ്ടയിലെ പ്രശ്നങ്ങൾ അത് ഗുരുതരമാവാനായിട്ടും അത് മാറാതിരിക്കാനായിട്ടും ഒരു പ്രധാന കാരണമാവാറുണ്ട്. ഉദാഹരണത്തിന് ഐസ്ക്രീം കഴിക്കുക, ഫ്രിഡ്ജിൽ വെച്ച തണുത്ത ചോക്ലേറ്റുകൾ ഉപയോഗിക്കുക, ഫ്രിഡ്ജിൽ വെച്ച തണുത്ത പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ തണുത്ത തൈര്, ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ ചൂടാക്കാതെ. ഇപ്പം തണുപ്പ് കൊടുപ്പം നമ്മൾ പുറത്ത് വെച്ച് തണുപ്പ് മാറിയതാണെങ്കിൽ കൂടി ഇടവിട്ട് തൊണ്ടയിലെ അസുഖം വരുന്നവർക്ക് അത് ഒഴിവാക്കുന്നത് അവരുടെ ആ രോഗത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ടും ചികിത്സ കൂടുതൽ ഫലപ്രദം ആവാനായിട്ടും അത് സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ ചൂടാക്കിയതിനു ശേഷം മാത്രം ഇത്തരം രോഗമുള്ളവർ ഉപയോഗിക്കുക.
1: ടോൺസിലൈറ്റിസ്, അഡിനോയിഡ് തുടങ്ങിയ തൊണ്ട രോഗങ്ങളെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് ഈ പറഞ്ഞു തന്ന ഡോക്ടറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അഭിമുഖം അവസാനിപ്പിക്കാം.
2: ടോൺസിലൈറ്റിസ്, അഡിനോയിഡ് തുടങ്ങിയ തൊണ്ട രോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ, ഈ വിഷയത്തെക്കുറിച്ച് AHMS ENT ക്ലിനിക്കിലെ ഡോക്ടർ ഫെലിക്സ് ജെയിംസുമായി അഭിമുഖം നടത്തിയത് TP രാജേഷ്.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാരീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, Street B, പനവള്ളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
4: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.
5: ഹോമിയോപ്പതി ശീഘ്രമായി തന്നിടുന്നു ആരോഗ്യ ജീവിതം, സൗമ്യ സാന്ത്വന സ്പർശമായി നൽകിടുന്നു സുഖാമൃതം.
4: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.
6: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
7: ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശുദ്ധമദ്ദള കേളി. ദാമോദരൻ നായരും സംഘവും.

അവതരിപ്പിച്ചത്. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ പരസ്പരം. തത്സമയ ഫോണിൻ പരിപാടി. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സിജു TS മറുപടി നൽകുന്നു. വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശിനി റീന സന്തോഷിന്റെ കൃഷിരീതികൾ, ഹൈ ഡെൻസിറ്റി കൃഷിരീതികളിലൂടെ റംബൂട്ടാൻ ഉൽപ്പാദനവും എക്സ്പോർട്ട് സാധ്യതകളും, പരിയാരം മോതിരക്കണ്ണിയിലെ കർഷകനും സംരംഭകനും അഭിഭാഷകനുമായ ബാബു ജോസഫ് പയ്യനാടത്ത് സംസാരിക്കുന്നു. രാത്രി 8:00 വിടരുന്ന മുട്ടുകൾ എടത്തല GHS സ്കൂളിലെ പ്രീ പ്രൈമറി സെക്ഷൻ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, കയനാട് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം, രാത്രി 10:00 സ്മൃതിരാഗം, 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ കിസാൻ കല്യാൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. FM ഡയറിയിൽ ഇന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന യുദ്ധവിരുദ്ധ നോവൽ എഴുതിയതാര്? 1929 ജർമ്മൻ പട്ടാളക്കാരനായിരുന്ന എറിക് മരിയ റീമാർക്ക് ആണ് ഈ നോവൽ എഴുതിയത്. 20 വയസ്സുകാരനായ പോൾ ബ്യൂമറിന്റെ കണ്ണുകളിലൂടെ 1st World War ശാരീരികവും മാനസികവുമായ ആഘാതത്തെ ഇത് വിശദമായി വിവരിക്കുന്നു. ഒരു തലമുറയുടെ നിരാശയും അന്യവൽക്കരണവും പരിവേക്ഷണം ചെയ്യുന്നു. ഈ നോവലിനെ അധികരിച്ച് 1930 ഇറങ്ങിയ സിനിമ നിരവധി ഓസ്കാർ പുരസ്കാരങ്ങൾ നേടി. ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന യുദ്ധവിരുദ്ധ നോവൽ എഴുതിയത് 1929 ജർമ്മൻ പട്ടാളക്കാരനായിരുന്ന എറിക് മരിയ റീമാർക്ക്. ചിന്താശകലം: ആരാണ് ശരിയെന്ന് യുദ്ധം നിർണയിക്കുന്നില്ല, ആരാണ് അവശേഷിക്കുന്നതെന്ന് മാത്രം. ബെർട്രാൻഡ് റസൽ. ആരാണ് ശരിയെന്ന് യുദ്ധം നിർണയിക്കുന്നില്ല, ആരാണ് അവശേഷിക്കുന്നതെന്ന് മാത്രം. പ്രിയമുള്ളവരെ, സമയമാകുന്നു. ഇന്നത്തെ FM ഡയറി ഇതോടെ സമാപിക്കുകയാണ്. നാളെ ഇതേ സമയം രാവിലെ 6:55 തുടങ്ങി 8:30 വരെ. നല്ല ഫലം കായ്ക്കുന്ന നന്മ മരങ്ങളായി നമ്മിൽ സമൃദ്ധിയൊഴുകട്ടെ. സ്നേഹത്തോടെ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ.

ഹലോ, VPS ലേക്ക് ഷോർ. ഹായ്, നമസ്കാരം ഉണ്ട്. ഇന്നൊരു ഡയലോഗ് കേൾപ്പിച്ചുതരാം. നിങ്ങളൊക്കെ ഒരുപാട് കേട്ടതായിരിക്കും കുട്ടിക്കാലത്ത്. കുട്ടികളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അച്ചടക്കം വേണം, അച്ചടക്കം. കേട്ടിട്ടില്ലേ ഇത്? അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ കേട്ട് തഴമ്പിച്ച ഒരു ഡയലോഗാണ്. അതെ, എന്താ ഈ അച്ചടക്കം? ഇതെങ്ങനെ ഉണ്ടായി? അച്ഛൻ കൊണ്ടുണ്ടാകുന്ന അടക്കം, അതാണ് അച്ചടക്കം. അച്ഛമെന്നാൽ പേടി. പേടി കൊണ്ടുണ്ടാകുന്ന അടക്കമാണ് അച്ചടക്കം. അടി കിട്ടുമോ, അപകടം പറ്റുമോ, അപമാനം വരുമോ എന്നും മറ്റുമുള്ള പേടി കൊണ്ട് നാം തെറ്റ് ചെയ്യാതെ, അക്രമം ചെയ്യാതെ, തോന്നിയത് കാണിക്കാതെ ഇരിക്കുന്നു. ഇതാണ് അച്ചടക്കം. ശരിക്ക് പറഞ്ഞാൽ ഇതല്ല വേണ്ടത്. ശിക്ഷ കിട്ടുമെന്ന പേടി കൊണ്ടല്ലാതെ തന്നെ നാം അരുതാത്തത് ചെയ്യാതിരിക്കണം. സോ നമുക്ക് വേണ്ടത് അച്ചടക്കമല്ല, അടക്കമാണ്. ഇനി ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഇനി മുതൽ നമ്മൾ എല്ലാവരും നല്ല അടക്കമുള്ളവരായിട്ട് ജീവിക്കാൻ പഠിക്കണം എന്ന് ഓർമ്മിപ്പിക്കാനാണ്. അപ്പൊ ഇന്ന് നമുക്ക് അടക്കത്തോടുകൂടി തുടങ്ങാം. ഹലോ VPS ലേക്ക് ഷോർ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക്

0: സമർപ്പിക്കുന്നത് VPS ലേക് ഷുവർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ് ആണ്. പ്രോഗ്രാം പ്രസന്റേഴ്സ് ബാലകൃഷ്ണൻ പെരിയയും ആശാലതയും.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം.
2: ഹലോ,
0: അൽഫയാണോ? അൽഫ ലാസ്?
2: അതെ
0: അൽഫ, ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്നും ആശാലതയാണ്.
2: അതെയോ ആശ മാഡം, പറയൂ.
0: മാഡം ഒന്നുമില്ല, മാഡം ഇടവൊക്കെ നമ്മള് മാറ്റി വെച്ചു.
2: മാഡം ഞാൻ ഫോണൊന്ന് സൗണ്ട് കുറക്കട്ടെ.
0: ഫോണൊന്ന് സൗണ്ട് കുറയ്ക്കാം. അപ്പൊ നമ്മള് വർത്തമാനം പറയുന്നു. ടിവി
2: ഒന്ന് സൗണ്ട് കുറക്കട്ടെ.
0: സംഭവം മാറിപ്പോയി.
2: ആ മാഡം, ഞാൻ സ്ഥിരമായിട്ട് കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ഒരു പ്രോഗ്രാമാണ്.
0: ഈശ്വര, ഇങ്ങനെയൊക്കെ പറയുമ്പോ ആൾക്കാർ വിചാരിക്കും എനിക്ക് കൊറേ വയസ്സായിന്ന്. വെറുതെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കരുത് കേട്ടോ, ഞാനിപ്പോഴും ചെറുപ്പാ. ആൽഫ എന്താ ചെയ്യുന്നേ?
2: ഞാൻ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യാം. ഇവിടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റില്.
0: ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്? ഏത് പോസ്റ്റ് ഓഫീസില?
2: തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി.
0: പോസ്റ്റ് ഓഫീസിൽ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്?
2: പോസ്റ്റൽ അസിസ്റ്റന്റ്.
0: അപ്പൊ നമ്മള് കത്ത് കൊണ്ടൊന്നും പോണ്ട. രക്ഷപ്പെട്ടു. സിസ്റ്റത്തിലുള്ള വർക്കാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്, കത്തുകളൊക്കെ ഒരുപാട് വരുന്നുണ്ടോ?
2: ഇപ്പൊ കുറവാണ് കമ്പാരിറ്റീവ്ലി. പണ്ടത്തെ അത്ര കത്തുകളൊന്നും ഇപ്പൊ വരുന്നില്ല.
0: അതാണ്. പക്ഷെ ഹലോ VPS ലെക്ചറിന് ഇപ്പോഴും കത്ത് വരുന്നുണ്ട് കണ്ടാ.
2: അതെ അതെ അതെ,
0: നമുക്ക് എന്നും കത്ത് വരും. കാണുമ്പോ നമുക്കൊരു സന്തോഷമാണ്. കാരണം വേറെ എവിടെ ഇപ്പൊ കത്തുകളിലൊന്നും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലല്ലോ. കൂടുതലും ഫോണിലാണ്, പിന്നെ അല്ലെങ്കിൽ ഇമെയിലാണ്. പക്ഷെ നമ്മളിവിടെ എന്നും കത്തിന് നല്ല ഡിമാൻഡാണ്.
2: അതെ, നമ്മള് കത്തുകളിലൂടെ വായിക്കുന്ന ആ ഒരു സംതൃപ്തി എന്തായാലും ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു ഇതാണ്.
0: പിന്നല്ലാണ്ട് നമ്മളൊന്നല്ലേ. വീട്ടിലാരൊക്കെയുള്ളത് പറയൂ.
2: വീട്ടില് ഫാദർ മരിച്ചുപോയി, അമ്മയുണ്ട്, ചേച്ചി കല്യാണം കഴിഞ്ഞ പിന്നെ ഹസ്ബൻഡും ഉണ്ട്, ഒരു വാവയുണ്ട്, 4 വയസ്സ് വാവ. ഹസ്ബൻഡിന്റെ പേര് ജയിൽ, വാവയുടെ പേര് ജാൻ.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
2: ഹസ്ബൻഡ് ദുബായിലായിരുന്നു, ഇപ്പൊ ഇവിടെ ഉണ്ട്.
0: എന്താ പരിപാടി? നാട്ടിലെത്തിയിട്ട്?
2: ഓ, എന്തെങ്കിലും തുടങ്ങണം
0: എന്തെങ്കിലും തുടങ്ങണം എന്ന് അങ്ങ് വിചാരിച്ചിരിക്കാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങാൻ പറയൂ. അങ്ങനെ ആലോചിച്ചിരുന്നാ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ജോലി ചെയ്തിരുന്നവരെ പെട്ടെന്ന് അങ്ങ് മിണ്ടാണ്ടിരിക്കുമ്പം കാണുന്ന എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ ശരീരത്തിൽ കയറിക്കൂടും. അപ്പൊ അതൊന്നും വേണ്ടെന്ന് പറയും, ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറയും. ഓക്കെ, ഏത് പാട്ടാ വെച്ച് തരേണ്ടത് ആൽഫയ്ക്ക്?
2: പാട്ട് പെട്ടെന്ന് വേണം പറയാൻ.
0: സ്വന്തം ചേച്ചിനോട് സംസാരിക്കാൻ എന്തെങ്കിലും ടെൻഷൻ വേണോ? നമ്മൾ വിചാരിച്ചു ഈ ആൽഫ എന്നൊക്കെ കണ്ടപ്പോ ബീറ്റ വീട്ടിലുണ്ടാവും എന്ന് വിചാരിച്ചു. ബീറ്റ് ഉണ്ടോ അവിടെ?
2: എല്ലാരും പറയാറുണ്ട്, ബീറ്റിംഗ് ഗാമയൊക്കെ.
0: ആ, എവിടെയാന്ന്
2: ചോദിക്കും.
0: ഞാൻ ഡാനിനോട് പറഞ്ഞു ആൽഫ ഉണ്ട്, ഇനിയിപ്പൊ ബീറ്റിന്റെ കാര്യം എന്താന്ന് അറിയില്ല. ശരി, നല്ലൊരു ഹാപ്പി ആയിട്ട്
2: മെസ്സേജ് അയച്ചപ്പോഴേ എനിക്ക് ഡബിൾ ടിക്ക് ഒന്നും വന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു മെസ്സേജ് പോയി കാണില്ല എന്ന് വിചാരിച്ചു.
0: നിങ്ങൾ ഡബിൾ ടിക്ക് ഒന്നും നോക്കണ്ട, നിങ്ങൾ മെസ്സേജ് അയച്ചാ നമ്മൾ വിളിച്ചിരിക്കും. അതാണ് ഹലോ VPS ലക്ഷ്യ.
2: നിങ്ങളുടെ കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള ഗാനം ബാവയ്ക്ക് വേണ്ടിട്ട്.
0: ഓ യെസ്, തീർച്ചയായിട്ടും ബാവയ്ക്ക് വേണ്ടിട്ട് ആ പാട്ട് വെച്ചുതരാലോ.
2: ഓക്കെ മാഡം,
0: അപ്പൊ താങ്ക് യു അൽഫ, ബൈ.
2: ബാലേട്ടന്റെ അടുത്ത് അന്വേഷണം പറയണേ.
0: പിന്നെന്താ ബാലേട്ടൻ,
2: കോമഡി ചെയ്യാൻ ഭയങ്കര എൻജോയ് ചെയ്യണ്ട ആരും. ഞാൻ പറയാ, ഈ ലൈഫിൽ ഈ അര മണിക്കൂറാണ് ഞാൻ എൻജോയ് ചെയ്യണത് എന്ന് പറയും. അതുകൊണ്ട് ഇവരോടൊന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് പറയാം. അമ്മ ഒന്നും മിണ്ടാനേ വരില്ല, കാരണം എന്റെ ഒന്നും റിപ്ലൈ ഒന്നും കിട്ടില്ല ഈ ഒരു അര മണിക്കൂർ.
0: അതാണ് സന്തോഷം കേട്ടോ. ഓക്കെ ശരി മോളെ, ബൈ.
2: ഓക്കെ താങ്ക്.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, DPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ആശിച്ചി, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് ബാലേട്ട.
1: പ്രിയപ്പെട്ട ഹലോ VPS ലേക്ഷോർ സുഹൃത്തുക്കളെ,
2: എന്തോ
1: വാക്കുകൾ കൊണ്ട് മനുഷ്യർ പരസ്പരം മുറിവേൽപ്പിക്കുകയും ഇല്ലാത്ത നന്മകളെ കുറിച്ച് വാചാലരാവുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
2: യെസ്,
1: എല്ലാ ദിവസവും ഒരു പ്രോഗ്രാം കേൾക്കുന്നത് പോലെ തോന്നുന്നു. എന്നാൽ ഇല്ലാത്ത നന്മകളെ കുറിച്ച് വാചാലരാവുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
2: ഇല്ല, നന്മകളെയും പൂഴ്ത്തു.
1: നിശബ്ദതകൾ നമ്മെ പിടിച്ചു കുലുക്കാറുണ്ട്. ഏതാനും നാൾ മുൻപ് നാട്ടിലുള്ള ഒരു വൃദ്ധസദനം സന്ദർശിച്ച ആ ദിവസം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചറിവായി മാറി. അവിടെ പലവിധ മനുഷ്യരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, സ്വന്തം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഒറ്റക്കായി പോയവർ. ചിലർ വന്ന് കൈകളിൽ പിടിച്ച് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു കരഞ്ഞു, ചിലർ ശൂന്യതയിലേക്ക് നോക്കി ചിരിച്ചു. എന്നാൽ ആ കൂട്ടത്തിൽ നിന്നും മാറി ഉമ്മറത്ത വലിയ തൂണിനരികിൽ വെറും തറയിലിരിക്കുന്ന ഒരു വൃദ്ധയെ ഞാൻ ശ്രദ്ധിച്ചു. ശാരദാമ്മ എന്നാണ് അവരുടെ പേരെന്നത് അവിടത്തെ കെയർ ടേക്കർ പറഞ്ഞു തന്നു. കഴിഞ്ഞ 3 വർഷമായി അവർ അവിടെയുണ്ട്, പക്ഷേ ഇന്നേ വരെ അവർ ആരോടും ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഭക്ഷണം വേണമെന്നോ വെള്ളം വേണമെന്നോ ഒന്നിനും അവർ ചുണ്ടുകൾ അനക്കാറില്ല. കണ്ണുകളിൽ ഭയമില്ല, ഒരുതരം ശൂന്യത മാത്രം. ആരുടെയും സഹതാപത്തിന് കാത്തു നിൽക്കാതെ വാക്കുകളുടെ ലോകത്തോട് പൂർണമായും വിട പറഞ്ഞതുപോലെ ഒരു നിശബ്ദതയുടെ താഴ്വാരത്തിലായിരുന്നു ആ അമ്മ. അവരുടെ നിശബ്ദത എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ അവരുടെ അരികിൽ ചെന്നിരുന്ന് വിശേഷങ്ങൾ ചോദിച്ചെങ്കിലും ഒരു നോട്ടം കൊണ്ടുപോലും അവർ പ്രതികരിച്ചില്ല. അങ്ങനെ ഒരിക്കൽ ആ വൃദ്ധസദനത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്ലീനിങ്ങിൽ ഞാനും പങ്കാളിയായി. ക്ലീനിങ് പുരോഗമിക്കുമ്പോഴാണ് വൃദ്ധസദനത്തിന്റെ ഹാളിന്റെ ഒരു കോണിൽ സൂക്ഷിച്ചിരുന്ന പഴയ സാധനങ്ങൾക്കിടയിൽ ഞാനൊരു വസ്തു പൊടിപിടിച്ച് കിടക്കുന്നത് കണ്ടത്. ജിജ്ഞാസയോടെ പൊടിതട്ടി നോക്കിയപ്പോൾ കണ്ടത് പഴയ ഹാർമോണിയമായിരുന്നു. കട്ടകളിലൊക്കെ കട്ടിയിൽ പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്നു. വശങ്ങളിലെ ലെതർ ബെല്ലോസ് എന്നാണ്
2: പറയുന്നത്
1: പലയിടത്തും കീറിയിരുന്നു. സംഗീതത്തോട് പണ്ടേ താല്പര്യമുള്ളതുകൊണ്ട് ഞാനത് പൊടി തുടച്ച് ഹാളിലെ ഒരു മേശപ്പുറത്തേക്ക് എടുത്തു വെച്ചു. ചുമ്മാ അതിന്റെ കട്ടകളിൽ വിരലുകൾ അമർത്തി ഒരു ശബ്ദമുണ്ടാക്കി. കാലപ്പഴക്കം കൊണ്ട് ഈണം തെറ്റിയ ഒരു ദീനരോദനം പോലെയാണ് ആ ശബ്ദം പുറത്തു വന്നത്.
2: പക്ഷേ
1: ആ ശബ്ദം കേട്ട നിമിഷം അതുവരെ ഒന്നിനോടും പ്രതികരിക്കാതിരുന്ന ശാരദാമ്മയുടെ ശരീരത്തിൽ ഒരു മിന്നലാട്ടം പോലെ എന്തോ സംഭവിച്ചു. അവർ തലയുയർത്തി ആ ഹാർമോണിയത്തിലേക്ക് നോക്കി. അവർ എഴുന്നേറ്റ് വെച്ച് ഹാർമോണിയത്തിനടുത്തേക്ക് വന്നു. വീഴുമെന്ന് പേടിച്ച് ഞാൻ ഓടിച്ചെന്നവരെ താങ്ങി. ഹാളിലുണ്ടായിരുന്ന എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കെ ശാരദാമ്മ ആ ഹാർമോണിയത്തിന് മുന്നിലിരുന്നു. വിറയ്ക്കുന്ന ചുളിവുകൾ വീണ ആ കൈകൾ പതുക്കെ ആ കട്ടകൾക്ക് മുകളിലൂടെ നീണ്ടു. പിന്നീട് അവിടെ നടന്നത് വാക്കുകൾക്കതീതമായ ഒരു വിസ്മയമായിരുന്നു. ആ വിരലുകൾ ഹാർമോണിയത്തിന്റെ കട്ടകളിൽ വളരെ വേഗത്തിൽ ഒഴുകി നടക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്നും പിറന്നത് അതിമനോഹരമായ ഒരു ശാസ്ത്രീയ രാഗമായിരുന്നു. ഒരുപക്ഷേ മലയാളി ഹൃദയങ്ങൾ നെഞ്ചിലേറ്റിയ ഏതെങ്കിലും ഒരു പഴയ കീർത്തനത്തിന്റെയോ പാട്ടിന്റെയോ ഈണമാകാമത്. ആ സംഗീതത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആശിച്ചി. ഹാർമോണിയത്തിന്റെ കീറിയ വശങ്ങളിലൂടെ കാറ്റ് ചോർന്നു പോകുമ്പോഴും ആ അമ്മയുടെ വിരലുകളുടെ കരുത്തിൽ ആ സംഗീതം ആ ഹാളിലാകെ പടർന്നു പന്തലിച്ചു. അതുവരെ ശൂന്യമായിരുന്ന ആ അമ്മയുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വരികളില്ലാത്ത വാക്കുകളില്ലാത്ത ആ സംഗീതത്തിലൂടെ അവർ സ്വന്തം ജീവിതം മുഴുവൻ പാടിത്തീർക്കുകയാണോ എന്നെനിക്ക് തോന്നി. അവരുടെ നഷ്ടപ്പെട്ടുപോയ യൗവനവും സ്നേഹിച്ച മനുഷ്യരും തങ്ങളെ ചതിച്ച മക്കളും

0: അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടലും എല്ലാം ഈ ഇണത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ഹാളിലുണ്ടായിരുന്ന മറ്റു വയോധികരും ജീവനക്കാരുമെല്ലാം ആ സംഗീതത്തിൽ ലയിച്ച് കണ്ണീരണഞ്ഞു നിന്നുപോയി. ആ സംഗീതം അവസാനിച്ചപ്പോൾ ഹാർമോണിയത്തിന്റെ കട്ടകളിൽ നിന്നും വിരലുകളെടുത്ത് ശാരദാമ്മ പതുക്കെ എഴുന്നേറ്റു. ഒരു വാക്ക് പോലും ആരോടും പറഞ്ഞില്ല. പക്ഷേ അവരുടെ മുഖത്ത് അതുവരെ ഇല്ലാത്ത ഒരു ശാന്തതയും ഒരു വലിയ ആശ്വാസവും പ്രകടമായിരുന്നു. അവർ വീണ്ടും മുമ്മറത്തെ തന്റെ പഴയ തൂണിനരികിലേക്ക് നടന്നുപോയി. ആ നിമിഷമാണ് ഞാൻ ആ വലിയ സത്യം മനസ്സിലാക്കിയത്. മനുഷ്യർക്ക് വാക്കുകൾ നഷ്ടപ്പെടുന്നിടത്ത് അല്ലെങ്കിൽ ഭാഷ തോറ്റുപോകുന്നിടത്താണ് കലയും സംഗീതവും ജനിക്കുന്നത്. മക്കൾ ഉപേക്ഷിച്ചപ്പോഴും ലോകം ഒറ്റപ്പെടുത്തിയപ്പോഴും ആ അമ്മയുടെ ആത്മാവിനെ ഉള്ളിൽ ജീവനോടെ നിലനിർത്തിയത് ഈ സംഗീത പ്രപഞ്ചമായിരുന്നു. നമ്മൾ പുറമേ കാണുന്ന മൗനം യഥാർത്ഥത്തിൽ ശൂന്യതയല്ല, മറിച്ച് പുറത്തേക്ക് വരാൻ കൊതിക്കുന്ന വലിയൊരു സംഗീത സാഗരമാണത്. ഈ കുറിപ്പ് റേഡിയോയിലൂടെ കേൾക്കുന്ന ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത് ഒന്നേയുള്ളൂ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ മൗനങ്ങളെ വെറുതെ വിടരുത്. ആ നിശബ്ദതകൾക്കുള്ളിൽ തകർന്നുപോയ ഒരു ഹൃദയവും അതിലൊരു സംഗീതവും ഒളിച്ചിരിപ്പുണ്ടാകാം. വാക്കുകൾ കൊണ്ട് നൽകാൻ കഴിയാത്ത എന്ത് വലിയ ആശ്വാസമാണ് ഒരു ചെറിയ ഈണത്തിന് മനുഷ്യന് നൽകാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ അമ്മയുടെ വിരലുകൾ തീർത്ത സംഗീതം ഇന്നും എന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന പോലെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് എൽസി കുര്യൻ
1: ഒരുപാട് സന്തോഷം
0: മറ്റത്തുനിന്നാണ് കഥയച്ചിരിക്കുന്നത്.
1: ആ അമ്മയെ തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം ആ ഒരു ഹാർമോണിയം ഒരുക്കി കൊടുത്തു. മനുഷ്യന് പലപ്പോഴും എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവും. അതെന്താണെന്ന് കണ്ടെത്തിയാൽ ഒരു പരിധിവരെ ആ മനുഷ്യനെ തിരിച്ചുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് എന്ന് ഞാൻ എപ്പോഴും പറയും. ആ മരുന്നും കൂടി ചേർത്ത് ഇത്തരം വീക്ക്നെസ്സുകളൊക്കെ കണ്ടെത്തി ഒരു മനുഷ്യനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയൊരു ജീവിതം കൊടുക്കാൻ നമുക്ക് സാധിക്കും. സംഗീതം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറില്ലേ, അതൊരു ഹീലിംഗ് തന്നെയാണ്. സംഗീതത്തിന് പല മുറിവുകളെയും മായ്ക്കാനായിട്ട് സാധിക്കും, മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ സംഗീതത്തിനെ കൂട്ടുപിടിച്ചുള്ള ഒരു യാത്ര അമ്മയെ കുറച്ചുകൂടി ഉന്മേഷവതിയാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. എന്തായാലും ശാരദാമ്മയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഹോൾസ് ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള ശബ്ദമൊന്നും പുറത്തു വരാതെ ഇരിക്കും, അതൊക്കെ ഒന്ന് അടച്ച് വൃത്തിയായിട്ട് ആ ഹാർമോണിയ കൊണ്ടോ കൊടുത്താൽ തന്നെ ആ അമ്മ സന്തോഷവതിയാകും എന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്.
0: ഞാൻ ഈ കത്ത് കേട്ടോണ്ടിരിക്കുമ്പോ ഞാൻ ഒരു പേര് തപ്പിക്കൊണ്ടിരിക്കുക, പക്ഷെ എന്റെ മനസ്സിലേക്ക് ആ പേര് വരുന്നില്ല.
1: വയസ്സായില്ലേ?
0: ഹലോ, ഹലോ,
1: കേൾക്കുന്നില്ലേ? കേൾക്കുന്നു. ഓക്കെ, ശരി ശരി.
0: കൃത്യസമയത്ത് ഒരു തഗ് വിട്ടതിന് താങ്ക് യു. പക്ഷെ തല്ലിപ്പൊളി തഗ്ഗാണ് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് കേട്ടോ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിട്ടോണ്ടിരിക്കണം. അതായത് കൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കൽക്കരിയും കരിയൊക്കെ പുരണ്ട് ഒരു ഭാഗത്തൊരു സ്ത്രീ നിൽക്കുകയാണ്. അവരെ ആരോ ശ്രദ്ധിച്ചു. ആ ശ്രദ്ധിച്ച കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു സംഗീത സംവിധായകനും കൂടി അവരെ ശ്രദ്ധിച്ചു. അപ്പൊ അദ്ദേഹം കണ്ടത് ഒറ്റയ്ക്ക് എന്താണ് പറയുന്നത് ഒരു സാഗരം പോലെ ഇങ്ങനെ അഗാധതയിലേക്കും നീലിമയിലേക്കും ഇങ്ങനെ മാറി മാറി പാടിക്കൊണ്ടിരിക്കുന്ന ഒരമ്മയാണ് അവര് കണ്ടത്. പിന്നീട് അവരെ ഏറ്റവും വലിയൊരു സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരികയാണ്. അവരെ മേക്ക് ഓവർ ഒക്കെ നടത്തിയിട്ട് അവിടെ വളരെ സുന്ദരിയാക്കി ആ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നിട്ട് അവരൊരു സിനിമയ്ക്ക് ഒരു പാട്ട് പാടിയ ഒരു ചിത്രം എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. റാണു മണ്ഡൽ എന്നാണ് അവരുടെ പേര്.
1: ഹിമേഷ് രേഷ്മിയാണ് പുള്ളിക്കാരിനെ
0: അവസരം കൊടുത്തത്. പക്ഷേ
1: എന്നുള്ള പാട്ട്.
0: അപ്പൊ ആ ഓർമ്മയാണ് എനിക്ക് ഈ കത്ത് വായിക്കുമ്പോ മുഴുവൻ എന്റെ മനസ്സിലുണ്ടായത്. എനിക്ക് തോന്നുന്നു അവർ വീണ്ടും തെരുവിലേക്ക് തിരിച്ചുപോയോ എന്നൊരു സംശയം
1: വന്നിട്ടുണ്ടാവും
0: അല്ലെ. ഓക്കെ.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യെ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മനോജ് PS ആണ്. അശിചി ബാലേട്ട, അങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ നാട്ടിലെ സകല കാൽനട യാത്രക്കാരുടെയും സുരക്ഷ അപകടത്തിലാക്കിക്കൊണ്ട് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അമ്മ തന്ന ഉപദേശം ഒന്നേയുള്ളൂ, ആരെങ്കിലും ഇടിക്കുമെന്ന് ഉറപ്പായാൽ വണ്ടിയിൽ നിന്നിറങ്ങി ഓടിക്കണം. നല്ല ബെസ്റ്റ് ഉപദേശം അല്ല. വെള്ള ടീഷർട്ടും നീല ജീൻസും ധരിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു അടിപൊളി ലുക്കിലാണ് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലെത്തിയത്. എന്റെ മനസ്സിലുണ്ടായിരുന്നത് നല്ലൊരു അടിപൊളി വണ്ടിയായിരുന്നു. എന്നാൽ അവിടെ എന്നെ കാത്തിരുന്നത് ഒരു പഴയ കാറായിരുന്നു. പിന്നെ ഗൗരവം മുഖത്ത് ഒട്ടിച്ചു വെച്ച ഇൻസ്ട്രക്ടർ രാജേട്ടനുമായിരുന്നു. വണ്ടി കണ്ടപ്പോൾ എനിക്കാകെ ഒരു സംശയം, ഇത് ഓടുവോ അതോ ഞാൻ തള്ളിക്കൊടുക്കണോ. എന്നെ കൂടാതെ 4-5 പേർ കൂടി എന്റെ ബാച്ചിലുണ്ടായിരുന്നു. എല്ലാവരും തിങ്ങി ഞെരുങ്ങി പഴയ ആ വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ വണ്ടി കരയുന്നത് പോലെ എനിക്ക് തോന്നി. ആദ്യം മുഴുവൻ എന്റേതായിരുന്നു. ചങ്കിടിപ്പോടെ ഞാൻ സീറ്റിൽ കയറിയിരുന്നപ്പോൾ തന്നെ രാജേട്ടൻ ആദ്യത്തെ ചോദ്യം എറിഞ്ഞു, മോനെ താഴെ 3 സാധനങ്ങളുണ്ട്, ABC എന്ന് പറയും, എന്താണെന്നറിയോ? അറിയാം സാർ, ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഞാൻ ആവശ്യത്തോടെ പറഞ്ഞു. അത് തന്നെ. പക്ഷെ മോനിപ്പോൾ ചവിട്ടി പിടിച്ചിരിക്കുന്നത് ക്ലച്ചിന് പകരം എന്റെ കാലിന്മേലാണ്. ആദ്യത്തെ ഇംപ്രഷൻ തന്നെ പാളി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ താക്കോൽ തിരിച്ചു വണ്ടി ഒന്ന് വിറച്ചു. പിന്നെ ഒരു കുതിപ്പ്, അടുത്ത നിമിഷം ദാ നിൽക്കുന്നു ഓഫായി. മെല്ലെ വിടണം ക്ലച്ച്, കാമുക്കിയുടെ കൈ വിടുന്നത് പോലെ അത്രയും സോഫ്റ്റ് ആയിട്ട്, രാജേട്ടൻ പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് നാണം വന്നു.
3: പലപ്പോഴും ഞാൻ വിട്ടിട്ടുണ്ട്.
2: വണ്ടിയിൽ കൂട്ടച്ചിരിയായി. 10-15 വട്ടം വണ്ടി ഓഫ് ആയതിനു ശേഷം ഒടുവിൽ അത് അനങ്ങിത്തുടങ്ങി. വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിന്റെ അതേ അഭിമാനമായിരുന്നു. വണ്ടി പതുക്കെ റോഡിലേക്ക് കയറി. റോഡിലെ മറ്റു വണ്ടികൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അവയെല്ലാം എന്നെ മാത്രം ഇടിക്കാൻ വേണ്ടി വരുന്നതാണോ, കൊട്ടേഷൻ കൊടുത്തതാണോ എന്നൊക്കെയാണ്. എതിരെ ഒരു സൈക്കിൾ വന്നാൽ പോലും ഞാൻ സ്റ്റിയറിംഗ് വല്ലാതെ തിരിക്കും. എടാ വെറുതെ വളക്കല്ലേ, അവരാരും നിന്നെ ഇരിക്കാൻ വരുന്നതല്ല, അവരുടെ വഴിക്ക് അവര് പോകും, നീ അവരെ നോക്കാതെ നിന്റെ വഴി മാത്രം നോക്ക് എന്ന് രാജേട്ടൻ ഇടയ്ക്കിടെ അലറുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ നോട്ടം എങ്ങോട്ടാണോ അങ്ങോട്ട് വണ്ടി പോകുമെന്ന് എനിക്ക് മനസ്സിലായി. വണ്ടിക്ക് എങ്ങനെ നമ്മുടെ നോട്ടം കൃത്യമായി മനസ്സിലായി എന്ന് അത്ഭുതത്തോടെ ഓർത്തെങ്കിലും രാജേട്ടന്റെ അലർച്ച പ്രമാണിച്ച് ചോദ്യം ഞാൻ വിഴുങ്ങി. ഗിയർ മാറ്റുന്നതാണ് അടുത്ത ടാസ്ക്. 1-2

0: ബ്രേക്ക് മാറ്റാൻ പറഞ്ഞപ്പോ ഞാൻ ആവേശത്തിൽ ഗിയർ ലിവർ വലിച്ചു, പക്ഷെ വന്നത് റിവേഴ്സ് ഗിയർ. വണ്ടി ഒന്ന് ഞരങ്ങി. രാജേട്ടൻ സീറ്റിൽ നിന്ന് അല്പം പൊങ്ങിപ്പോയി. മോനെ, നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്, ചരിത്രത്തിലേക്കല്ല എന്ന് അദ്ദേഹം പരിഹസിച്ചു. ഇതിനിടയിൽ ഗിയർ മാറ്റുമ്പോൾ ഞാൻ റോഡിൽ നോക്കാതെ ഗിയർ ലിവറിലേക്ക്
1: നോക്കുന്നത്
0: ചരിത്രത്തിലേക്കല്ല, ഗിയർ ലിവറിലേക്ക് നോക്കുന്നത് കണ്ട് അദ്ദേഹം പറഞ്ഞു, ഗിയറിനെ നോക്കി ചിരിക്കണ്ട, അതെങ്ങോടി പോവില്ല, റോഡിൽ നോക്ക്. കുറച്ച് ദിവസത്തെ അയാൾ നല്ല കോമഡി.
1: നിങ്ങൾക്ക് അവിടെ പഠിച്ചിരുന്നെങ്കിൽ
0: ഞാനല്ലാണ്ട് എന്നെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ വേണേ പോയിക്കോ. കുറച്ച് ദിവസത്തെ റോഡ് പഠനത്തിന് ശേഷം ഞങ്ങൾ എത്തിയത് ഗ്രൗണ്ടിലേക്കാണ്. അവിടെയാണ് ഡ്രൈവിംഗിലെ ഏറ്റവും വലിയ വില്ലനായ എച്ച് കാത്തിരിക്കുന്നത്. കമ്പികൾക്കിടയിലൂടെ വണ്ടി വശങ്ങളിലേക്ക് തട്ടാതെ കൊണ്ടുപോകണം. ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഞാൻ ഒരു കമ്പി ഇടിച്ച് തീർപ്പിച്ചു. രണ്ടാമത്തെ ശ്രമത്തിൽ വണ്ടി കയറി നിന്നത് അടുത്തുള്ള തെങ്ങിൻ തടത്തിലാണ്. നീ ഇത് എച്ചെടുക്കാൻ വന്നതാണോ അതോ കൃഷി ചെയ്യാൻ വന്നതാണോ എന്ന് രാജേട്ടൻ ചോദിച്ചപ്പോ കൂടെയുള്ള മറ്റ് പഠിതാക്കൾ ചിരിച്ചു മരിച്ചു. വണ്ടി പുറകോട്ടെടുക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കാൻ പറഞ്ഞാൽ ഞാൻ തല പുറത്തിട്ട് നോക്കും. അപ്പൊ രാജേട്ടൻ അലറും, എന്റെ തല വന്നതുപോലെ അകത്തേക്ക് വലിക്കും. ഒടുവിൽ ടെസ്റ്റ് ദിവസം വന്നു. എച്ചെടുത്തപ്പോൾ കമ്പികൾ അനങ്ങിയെങ്കിലും വീണില്ല. റോഡ് ടെസ്റ്റിന് പോയപ്പോൾ RTO സാർ ഗൗരവത്തിൽ വണ്ടിയിൽ കയറി. എന്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വണ്ടി ഒന്ന് ഓഫായി. സാറൊന്ന് നോക്കി. ഭാഗ്യത്തിന്റെ രണ്ടാമത്തെ വട്ടം വണ്ടി നീങ്ങി. ആ സമയത്താണ് ഒരു കാര്യവുമില്ലാതെ ഇവിടെ നിന്നോ ഒരു പശു റോഡിൽ നിന്ന് വന്നത്. ഞാൻ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടി വണ്ടി ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട്. പശു പേടിച്ച് ഓടിപ്പോയി. RTO സാർ ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. മോനെ, നിനക്ക് ലൈസൻസ് തന്നാൽ ഈ നാട്ടിലെ പശുക്കൾ പോലും ബാക്കി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ എന്റെ നെഞ്ചിടിപ്പ് നിന്നു. പക്ഷേ എന്റെ അപേക്ഷാഭാവം കണ്ടിട്ടാണോ എന്തോ അദ്ദേഹം ഒടുവിൽ പാസ് എന്നെഴുതി. ഡ്രൈവിംഗ് പഠിക്കുക എന്നത് വെറുമൊരു സാങ്കേതിക വിദ്യയല്ല, അത് ക്ഷമയുടെയും അതിജീവനത്തിന്റെയും വലിയൊരു പാഠമാണ്. ഇപ്പോഴും വണ്ടി എടുക്കുമ്പോൾ രാജേട്ടന്റെ ആ വാചകം കാതിൽ മുഴുകും. കാമുകിയുടെ കൈ വിടുന്നത് പോലെ വേണം ക്ലച്ച് വിടാൻ. അങ്ങനെ ക്ലച്ച് വിടുന്നത് പോലെ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങളും മെല്ലെ വിട്ട് ശീലിക്കണം. സ്നേഹത്തോടെ മനോജ് PS.
1: ക്ലച്ചും ജീവിതവും തമ്മിൽ നല്ല ബന്ധമാണെന്ന് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോ എനിക്ക് വളരെ കൃത്യമായിട്ട്
0: കേട്ടപ്പോ.
1: പക്ഷെ ഞാൻ കാണുകയായിരുന്നു ഈ വണ്ടി ഓടിക്കുന്നത്, ക്ലച്ച് വിടുന്നത്,
0: പശു
1: വരുന്നതൊക്കെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിലാണ് പുള്ളി കത്തൊക്കെ അയച്ചിരിക്കുന്നത്. ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുന്നത്, നമ്മൾ ഈ ദുബായിൽ നിന്ന് എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തല്ലോ, എന്തിനായിരുന്നു എന്നാണ് ആലോചിച്ചത്. കാരണം ഒരുപാട് പൈസ മുടക്കി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി, ഇപ്പൊ അത് പോയില്ലേ?
0: അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അവിടെ താമസിക്കാതെ
1: നിൽക്കണായിരുന്നു. പുതുക്കാൻ പാടില്ല,
0: ലൈഫ് ലോങ് ഒന്നും കിട്ടൂല.
1: അങ്ങനെ തരണമായിരുന്നു, കാരണം എത്ര പൈസ മുടക്കിയത്, എത്ര പൈസ, അന്നത്തെ കഷ്ടപ്പെട്ട പൈസ എല്ലാം പോയില്ലേ.
0: പക്ഷേ ഇന്റർനാഷണൽ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് അവിടെ പോയി വണ്ടി ഓടിക്കാം.
1: ആണോ? അപ്പൊ ഈ രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ട്. ഇതിന് ഏറ്റവും സൂപ്പർ ഹിറ്റാക്കിയ സിനിമയുടെ ഡയലോഗാണ് ഇപ്പൊ നമുക്ക് ഓർമ്മ കഴിഞ്ഞ്. അതിന് ഞാൻ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ചില ഡയലോഗ്സ് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ സ്ഥായി ഭാവത്തിൽ നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ അത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. കാരണം ഈ ഒരു അനുഭവം ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്ക് ഉണ്ടാവും. ഓരോ രീതിയിലുള്ള കോമഡി ആയിരിക്കും ഓരോ ഇൻസ്ട്രക്ടേഴ്സും പറയുന്നത്. പക്ഷെ ഒരു ഇൻസ്ട്രക്ടറും ഇങ്ങനെയുള്ള കോമഡി പറയാത്തവരായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവർക്ക് അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റില്ല, കാരണം അത്ര ടെൻഷൻ ആയിരിക്കും. വണ്ടിക്ക് കുത്താൻ വേണ്ടി പോവല്ലേ നമ്മള് എല്ലാ സ്ഥലത്തും.
0: പക്ഷെ ഈ ഒരു കത്ത് വായിച്ചപ്പോഴേ, കഴിഞ്ഞ ദിവസം ഡോക്ടർ രതി എന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്തുണ്ട്. ഡോക്ടർ എപ്പോഴും ഈ പ്രോഗ്രാം കേൾക്കും. എന്നെ വിളിച്ചിട്ട് ചോദിക്കേണ്ടായി, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ആ ഡെന്റൽ ഡോക്ടറുടെ ക്ലിനിക്കിലെ കഥയൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ പുള്ളിക്കാരി വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ആശി, എനിക്കൊരു സംശയം കൊണ്ട് ചോദിക്കുകയാണ്, എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾക്ക് കത്തയക്കുന്ന ആൾക്കാരൊക്കെ എഴുതുന്നത്. അപ്പൊ പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഇനി നിങ്ങൾ എന്നെ പ്രിപ്പയർ ചെയ്യാം. ഞാൻ പറഞ്ഞു, അതിനും കൂടെ നമുക്ക് സമയമില്ല, ഇതൊക്കെ അവർ തന്നെ നമുക്ക് അയക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ശ്രോതാക്കളെല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് എഴുതാനുള്ള ഒരു കേപ്പബിലിറ്റി
1: വാട്സ്ആപ്പ് വന്നതിന് ശേഷമാണ് ഇത്രയും മനോഹരമായിട്ട് എഴുതാൻ. കാരണം എല്ലാവർക്കും എളുപ്പത്തിൽ അല്ലെങ്കിൽ കത്ത് എഴുതുക പിന്നെ അത് പോസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോവുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണല്ലേ.
0: ഇപ്പൊ തന്നെ നോക്കൂ ഈ കത്ത് എന്ത് മനോഹരമായിട്ടാണ് മനോജ്
1: എഴുതിയിരിക്കുന്നത്.
0: ആ കോമഡി കഥയെ പോലെ വരുന്നുണ്ട്.
1: രണ്ട് കത്തും നല്ലതായിരുന്നു, മറ്റത് കുറച്ച് ഇമോഷണൽ ആയിരുന്നു, ഇത് കുറച്ച് കോമഡി ഉള്ളതായിരുന്നു.
0: എന്തായാലും എല്ലാവർക്കും നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ടും ഡ്രൈവിംഗ് പഠിക്കാനായിട്ടും ഒക്കെ സാധിക്കട്ടെ. എപ്പോഴും നമ്മളെ സുരക്ഷിതത്തിനേക്കാൾ ഉപരിയായിട്ട്
1: മറ്റുള്ളവരുടെ
0: സുരക്ഷിതത്വം കണക്കിലെടുത്ത് വണ്ടി ഓടിക്കാൻ ശ്രമിക്കാം.

0: പോലെ.
1: മനോഹരമായ രണ്ട് കത്തുകൾക്ക് ശേഷം ഹലോ വി പി എസ് ലേക്ക് ഷോറിന്റെ ഈ ദിവസത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. കത്തുകൾ തീർച്ചയായിട്ടും അടിപൊളി കത്തുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം തോന്നുന്നു. നല്ല കത്തുകൾക്കൊക്കെ സമ്മാനം കൊടുക്കാൻ തോന്നുന്നു. ഏതായാലും കത്തുകൾ അയക്കാനുള്ള വിലാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹലോ വി പി എസ് ലേക്ക് ഷോർ, സൗണ്ട് പാർക്ക് അക്കാദമി, തൃക്കാക്കര, പി ഒ.
2: വീണ്ടും നാളെ കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. നന്ദി,
1: നമസ്കാരം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റും 34 സെക്കൻഡും. പ്രിയമുള്ളവരെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. മിസ്റ്റർ ഫ്രോഡ്, ഈ പടത്തിൽ സുദീപ് കുമാർ, സിതാര കൃഷ്ണകുമാർ.

0: പോലീസ്?
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: അൽഫോൺസ് ജോസഫ് ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. വരികൾ കൈതപ്രം, ഗായകർ P. ജയചന്ദ്രൻ, ചിത്രം വെള്ളിത്തിര.

0: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം 8th വൈകുന്നേരം 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. വിഖ്യാത മോഹിനിയാട്ടം കലാകാരി ശ്രീമതി വിനീത നെടുങ്ങാടിയും സംഘവും അവതരിപ്പിക്കുന്ന കാവ്യനർത്തകി, മലയാള കവിതകളുടെ നൃത്താവിഷ്കാരം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, 8th വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.
1: ഗുരുജി ഒരു വാക്ക്, ഇതാണ് ചിത്രം. പാടിയവർ യേശുദാസ്. ചിത്ര ഗാനമെഴുതിയത് പിച്ചു തിരുമല. ഈണം പകർന്നത് ജെറി അമൽദേവ്.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സിജു ടി എസ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484242639 7, 0484242639 7 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242496397, 0484242486387 അല്ലെങ്കിൽ 9446455888. സമയം ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 102.3 MHz കൊച്ചി എഫ് എമ്മിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 25 മിനിറ്റും 50 സെക്കൻഡും. ലൈല ഓ ലൈല ഈ പടത്തിലെ ഗാനം സിതാര കൃഷ്ണകുമാർ പാടിയത്. ഗാനരചന ജിലു ജോസഫ്, സംഗീതം ഗോപി സുന്ദർ.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയട് സ്വദേശിനി റീന സന്തോഷിന്റെ കൃഷിരീതികൾ, ഹൈഡെൻസിറ്റി കൃഷിരീതികളിലൂടെ റംബൂട്ടാൻ ഉൽപ്പാദനവും എക്സ്പോർട്ട് സാധ്യതകളും, പരിയാരം മോതിരക്കണ്ണിയിലെ കർഷകനും സംരംഭകനും അഭിഭാഷകനുമായ ബാബു ജോസഫ് പയനാടത്ത് സംസാരിക്കുന്നു. വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. യേശുദാസും ഗംഗയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്, പക്ഷേ എന്ന പടത്തിനു വേണ്ടി. വരികൾ എഴുതിയത് കെ ജയകുമാർ, ഈണം പകർന്നത് ജോൺസൺ.

ഏപ്രിൽ 19 എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് എടുത്തത്. ഗാനമെഴുതിയത് എസ് രമേശൻ നായർ, ചിട്ടപ്പെടുത്തിയത് രവീന്ദ്രൻ.

ചിത്രം നമ്പർ 20 മദ്രാസ് മെയിൽ, എം ജി ശ്രീകുമാർ നയിച്ചത്, ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

ചിത്രം അശ്വാരൂഢൻ, ജാസി ഗിഫ്റ്റ് അഖില ആനന്ദ് എന്നിവർ പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മ എഴുതി, ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് 10:15 തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഭരണകക്ഷി സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹ്സിൻ 34 വോട്ടുകളും നേടി. തികഞ്ഞ ഉത്തരവാദിത്തത്തോടെയും കാര്യക്ഷമതയോടെയും ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഷാനിമോൾ ഉസ്മാന് സാധിക്കട്ടെ എന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 3.5 ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാകുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. തെലങ്കാനയിലെ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്താലും കഠിനാധ്വാനികളായ ജനങ്ങളാലും അനുഗ്രഹീതമാണ് തെലങ്കാനയെന്നും വർഷങ്ങളായി നവീകരണത്തിലും വികസനത്തിലും സംസ്ഥാന ഗണ്യമായ പുരോഗതി കൈവരിച്ചതായും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിലെ മിക്ക ഘടകങ്ങളും അന്തിമമാക്കിയതായും ചെറിയ വിഷയങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധയെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചർച്ചകൾക്കായി US സംഘം ഇന്ത്യയിലെത്തിയതായും മറ്റന്നാൾ വരെയാണ് ചർച്ചകളെന്നും ഗോയൽ പറഞ്ഞു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഡൽഹിയിൽ മുതിർന്ന പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തി. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 സേവനം, സംഘടനാ വിപുലീകരണം തുടങ്ങിയവ ചർച്ച ചെയ്തതായി പാർട്ടി വക്താവ് ഡോക്ടർ സംബിത് പത്ര മാധ്യമങ്ങളെ അറിയിച്ചു. +1 VHSC പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. +1 ഇന്നലെ വൈകിട്ട് 4,19,518 അപേക്ഷകളും VHSCക്ക് 40,199 അപേക്ഷകളും

0: ലഭിച്ചിട്ടുണ്ട്. തൃശൂർ അതിരപ്പള്ളിയിൽ പുഴയിൽ വെറ്റിലപ്പാറ ഭാഗത്ത് തമ്പടിച്ച ആനക്കൂട്ടത്തെ കാടുകയറ്റി വനംവകുപ്പ്. മേഖലയിൽ ആനകളെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് തുരത്താൻ ഇന്നു മുതൽ സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചിരുന്നു. ജപ്പാനിൽ 18 വയസ്സിന് താഴെ പുരുഷന്മാരുടെ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഉച്ചയ്ക്ക് ശേഷം ജപ്പാൻ കൊറിയയെ നേരിടും. ഇന്നലെ കൊറിയയെ ഇന്ത്യ 1-0 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. അടുത്ത പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള മരണങ്ങളിലും വൈകല്യങ്ങളിലും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഈ രോഗത്തെക്കുറിച്ചും രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെക്കുറിച്ചും നാം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് ആർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, അത് പ്രധാനമായി കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് തരത്തിലാണ് അത് ഉണ്ടാകുന്നത്. ഒന്ന് രക്ത ഓട്ടക്കുറവ് കാരണം ഉണ്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷാഘാതവും, രണ്ട് ബി പി കൂടിയിട്ട് രക്തസമ്മർദ്ദം കൂടിയിട്ട് രക്തക്കൂടുതൽ പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടാകുന്ന പക്ഷാഘാതം, പിന്നെ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഈ രക്തയോട്ടക്കുറവുകൊണ്ടുണ്ടാകുന്നതും രക്തയോട്ടം കൂടി ബ്ലീഡിംഗ് ഉണ്ടാകുന്നതായിട്ട്. ഇതിൽ ഒന്നാമത്തെ തരത്തിലുള്ള രക്തയോട്ടക്കുറവുകൊണ്ടുണ്ടാകുന്ന സ്ട്രോക്കുകളിൽ ഏറ്റവും പ്രധാന കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് ഷുഗർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസ്, ഇവിടെ ഒബിസിറ്റി, അമിതവണ്ണം, പിന്നെ വ്യായാമമില്ലായ്മ, പുകവലി തുടങ്ങിയവയാണ്. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ഈ ജീവിതശൈലി രോഗങ്ങളാണ് പ്രധാനമായും ഇസ്കീമിക് സ്ട്രോക്കിലേക്ക് നയിക്കപ്പെടുന്നത്. ഹെമറാജിക് സ്ട്രോക്കിലേക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ബി പി ആണ്, അതായത് ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം. ബി പി കൂടിയിരിക്കുന്നു, രക്തക്കുള്ളിൽ പൊട്ടുന്നു, ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. പ്രധാനമായി ജീവിതശൈലി രോഗങ്ങളാണ്. ഏതാണ്ട് ഒരു മൊത്തം സ്ട്രോക്കിനെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 60-80% വരെ സ്ട്രോക്കുകളെല്ലാം ജീവിതശൈലി രോഗങ്ങൾ കാരണമാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്.
1: സർ, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: സ്ട്രോക്കിന് എപ്പോഴും സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ, സ്ട്രോക്ക് എന്ന വാക്കിൽ തന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അടി, അടി എന്നുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു ലക്ഷണങ്ങളാണ് സ്ട്രോക്കിന്റെ സൂചകങ്ങളായിട്ടുള്ളത്. അതായത് ഏറ്റവും നമ്മൾ മുഖം ചിറി, സംസാരിക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോവുക, നാട്ടിൻ പുറത്ത് ചിറി കൂടുക എന്ന് പറയും. സംസാരിക്കുമ്പോൾ കുഴച്ചിൽ വരിക, പറയുന്ന കാര്യങ്ങൾ വ്യക്തതയില്ലാതാവുക, വാക്കുകൾ കിട്ടാൻ ശ്രമിക്കുമ്പോൾ മിണ്ടാൻ പറ്റാതാവുക, വാക്കുകൾ കിട്ടാതിരിക്കുക, കയ്യോ കാലിനോ ഒരു വശത്തെ കയ്യോ കാലിനോ ബലക്കുറവ് വരിക, ഒരു വശത്തെ കണ്ണിന് കാഴ്ചക്കുറവ് വരിക, നടക്കുമ്പം പെട്ടെന്ന് ബാലൻസിനുണ്ടാവുന്ന പ്രോബ്ലം. അപ്പം സംസാരത്തിന് കുഴച്ചിൽ, ചെറി കോടൽ, ഒരു വശത്തെ കൈകാലിനുള്ള ബലക്കുറവ്, ഒരു കണ്ണിനുള്ള കാഴ്ചക്കുറവ്, നടക്കുമ്പോൾ ഒരു വശത്തേക്കുള്ള ബാലൻസിന്റെ പ്രോബ്ലം, ഇതെല്ലാം പെട്ടെന്നുണ്ടാകുകയാണെങ്കിൽ ഇത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാകാം. ഇത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ടതും ആണ്.
1: അതുപോലെ തന്നെ സർ, ഈ രോഗത്തെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാനാവുമോ?
2: ഈ ഞാൻ ഈ മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് ഈ ലക്ഷണങ്ങൾ ചില രോഗികളിൽ ചിലപ്പോൾ ചിറിക്കൊരു കോടൽ മാത്രമേ കാണുകയുള്ളൂ, അവർക്ക് കൈകാലിന് ബലക്കുറവോ വേറെ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചെറിയ സൂചനകളായി വരാം. അതിന് നമ്മൾ TIA, ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക്, അതായത് പൂർണ്ണമായി സ്ട്രോക്കിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണില്ല, ചെറുതായി വന്ന് മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്നിട്ട് അങ്ങ് മാറിപ്പോകും. അങ്ങനെയുള്ള സൂചനകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ ലക്ഷണങ്ങൾ സെക്കൻഡുകളോ മിനിറ്റുകളോ നിന്ന് മാറിപ്പോകുന്നത് ചിലപ്പോൾ സ്ട്രോക്കിന്റെ സൂചനയായി വന്നു പോവാം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ആ രോഗികൾ ഉടൻ തന്നെ അതിനുള്ള നടപടി എടുത്തില്ലെങ്കിൽ

0: ഇവർക്ക് വലിയ സ്ട്രോക്ക് പിന്നീടുണ്ടാകാൻ. ആദ്യത്തെ കണക്കുകൾ പറയുന്നത് ഇങ്ങനെ ചെറിയ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരിൽ 48 മണിക്കൂറിനുള്ളിൽ ഒരു മേജർ സ്ട്രോക്ക് ഉണ്ടാകുന്നതാണ്. നമ്മൾ അപ്പം തന്നെ അതിനുള്ള നടപടികൾ എടുത്താൽ, മരുന്നുകൾ കഴിച്ചു തുടങ്ങിയാൽ മേജർ സ്ട്രോക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും. അപ്പം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ചെറിയ സമയത്തോളം, മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്ന് മാറുന്നത് മൈനർ സ്ട്രോക്ക് അല്ലെങ്കിൽ TA എന്ന് പറയുന്നു. അത് പിന്നീട് വരാനുള്ള സ്ട്രോക്കിന്റെ ഒരു സൂചകമായി കണക്ക് കൂട്ടാം.
1: സർ, ഈ പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങൾ, മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലായി, രോഗിക്ക് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് പക്ഷാഘാതം ഉണ്ടെന്ന് സംശയം തോന്നിയാൽ, അങ്ങനെയുള്ള രോഗികളിൽ കാര്യമായി ഫസ്റ്റ് എയ്ഡിനൊന്നും ഒരു റോളും ഇല്ല. അപ്പം നമുക്കറിയാം, ഇപ്പം നെഞ്ചുവേദന വന്നാൽ നമ്മൾ നാക്കിനടിയിൽ ഗുളിക ഇട്ടുകൊടുക്കാൻ ഒക്കെ പറയാറുണ്ട്, സോർബിട്രേറ്റ് ഗുളിക. പക്ഷേ സ്ട്രോക്കിന്റെ ലക്ഷണം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ചികിത്സയില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്ട്രോക്കിന്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിൽ രോഗികളെ എത്തിക്കണം. അതായത് സ്ട്രോക്ക് റെഡി അല്ലെങ്കിൽ ചികിത്സകൾ ലഭ്യമായ. സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ചെറിയ ക്ലിനിക്കിലേക്ക് രോഗിയെ എത്തിക്കാം. പക്ഷേ ചെറിയ ക്ലിനിക്കുകളും ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ഞാൻ അവരെ വില കുറച്ച് കാണുകയല്ല, പക്ഷേ ഈ സ്ട്രോക്കിന്റെ ചികിത്സാ രീതികൾ ചിലപ്പോൾ ഒരു ചെറിയ ക്ലിനിക്കിൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ 24 മണിക്കൂറും കാഷ്വാലിറ്റി സർവീസസ് ലഭ്യമായിരിക്കണം, എമർജൻസി സർവീസ്. നമ്മൾ ചെല്ലുന്ന ഒരു ആശുപത്രിയിൽ അപ്പോൾ ഡോക്ടർ ഇല്ല, കാഷ്വാലിറ്റി ഇല്ല, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ രോഗിയെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. രണ്ട്, അതേ ആശുപത്രിയിൽ 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. അതായത് അത് CT സ്കാൻ ആവാം, MRI സ്കാൻ ആവാം. അപ്പോൾ നമ്മൾ ഒരു ആശുപത്രി ചെല്ലുന്നു, അവിടെ ഡോക്ടറെ കാണാൻ കഴിയും, പക്ഷെ അവിടെ സ്കാൻ ഇല്ല. പിന്നെ നമ്മൾ വെളിയിലേക്ക് സ്കാൻ ചെയ്യാൻ പോകണം, നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയിൽ 24/7 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. മൂന്ന്, ആ ആശുപത്രിയിൽ ഈ സ്ട്രോക്കിന്റെ രക്തക്കട്ട അലീച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാനുള്ള ഫെസിലിറ്റിയും ഉള്ളൊരു ഹോസ്പിറ്റലായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, സ്കാൻ ചെയ്തു, സ്ട്രോക്കാണെന്ന് മനസ്സിലായി, പക്ഷെ അലീച്ച് കളയുള്ള മരുന്ന് കൊടുക്കാൻ മാർഗമില്ല, അതിന് പിന്നെ വേറെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ ഈ മൂന്ന് ചികിത്സ, അതായത് അത്യാഹിത വിവാഹം 27 മണിക്കൂറും വേണം, 27 മണിക്കൂറും സ്കാൻ എടുക്കാൻ കഴിയണം, 27 മണിക്കൂറും രക്തക്കട്ട അലീച്ച് കളയാനുള്ള മരുന്ന് ഇഞ്ചക്ടബിളായി കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉള്ള ആശുപത്രി ആയിരിക്കണം. ഇത് മൂന്ന് ഫെസിലിറ്റി ഉള്ള ആശുപത്രിയിലേക്ക് ആയിരിക്കണം രോഗിയെ എത്രയും വേഗം എത്തിക്കേണ്ടത്. അപ്പം ഇത് അപ്പം നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ആശുപത്രികൾ ഏതൊക്കെയാണ് ഈ ചികിത്സ ലഭ്യമാണ് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വളരെ ദൂരെ ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ദൂരെ ആയിരിക്കും. അപ്പോൾ അവരുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കും അതുകൊണ്ട് ഗുണം ചെയ്യും, പേഷ്യൻസിനും അതുകൊണ്ട് ഗുണം ചെയ്യും. അപ്പോൾ ഇതിന് ഈ ചികിത്സകളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇത് താമസിക്കരുതെന്ന്. കാരണം ഓരോ മിനിറ്റ് താമസിക്കുന്നത് അനുസരിച്ച് ഈ പക്ഷാഘാതമുള്ള രോഗികളിൽ അവരുടെ തലച്ചോറിൽ 20 ലക്ഷം ഞരമ്പുകളാണ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തലച്ചോറ് ഇപ്പം നമുക്കറിയാം, കിഡ്നി, കരൾ, അതൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഡാമേജ് വന്നാൽ നമുക്കത് മാറ്റി വെക്കാൻ പറ്റും, പക്ഷെ ബ്രെയിൻ അങ്ങനെയല്ല. ബ്രെയിൻ നമുക്ക് ട്രാൻസ്പ്ലാന്റ് മാറ്റി വെക്കാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പോയി, ആ ഫംഗ്ഷൻ പോയി, തിരിച്ചു വരാനുള്ള സാധ്യത പല പല കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും ഡാമേജ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പോൾ എങ്ങനെ ഡാമേജ് കുറയ്ക്കാം? എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ എല്ലാ രീതികളിലും ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികളിലേക്കായിരിക്കണം നമ്മൾ രോഗികളെ കൊണ്ടുപോകേണ്ടത്.
1: സർ, ഈ പക്ഷാഘാതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാസ്റ്റ് എന്ന പ്രയോഗത്തിന് വളരെ പ്രാധാന്യമാണുള്ളത്, എന്താണ് അതിനെ കുറിച്ച് പറയാൻ?
0: കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ അതിൽ ഞാനൊരു 6-7 ലക്ഷണങ്ങൾ പറയുകയുണ്ടായി. ഇപ്പൊ ഈ 6-7 ലക്ഷണങ്ങളിൽ ഏറ്റവും സാധാരണയായി കാണുന്ന 3 ലക്ഷണങ്ങളെ എടുത്തിട്ട് കമ്പൈൻ ചെയ്തുണ്ടാക്കിയ ഒരു കോഡ് ഫോമാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് F എന്ന് പറയുന്നത് ഫേസ്, മുഖം, ചെറി കോടി, ചോറി സംസാരിക്കുമ്പോൾ ചെറിയ കൊടുക്കുക. A എന്ന് പറഞ്ഞാൽ ആം, ഒരു ഒരു കൈക്ക് പൊക്കാൻ പറ്റാതാവുക, അല്ലെ പൊക്കി പിടിച്ചിരുന്ന കൈ താഴേക്ക് വീഴുക. S എന്ന് പറയുന്നത് സ്പീച്ച്, സംസാരിക്കുമ്പോൾ ഉള്ള കുഴച്ചൽ. അപ്പം ഈ ചെറിയ കൊടുക, സംസാരത്തിന് കുഴച്ചിൽ, ഒരു കൈക്കോ കാലിനോ ബലക്കുറവ് വരിക എന്ന് പറഞ്ഞാൽ അത് സ്ട്രോക്കിന്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. T എന്ന് പറഞ്ഞാൽ ടൈം ഈസ് ബ്രെയിൻ എന്നാണ്, അതായത് സമയം തലച്ചോറാണ്. എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം, അതുകൊണ്ടാണ്. അപ്പം ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊതുജനത്തിന്റെ ഇടയിൽ ഈ സ്ട്രോക്കിനെ കുറിച്ചുള്ള ലക്ഷണങ്ങളുടെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡ് രൂപമാണ്. ഇപ്പൊ FAS ഇപ്പൊ പല രോഗികളും ചോദിക്കും, സാർ എങ്ങനെയാണ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക? ഒന്ന് ഇവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ചെറിയ കൊടുക്കുകയോ കൈക്കോ കാലിനോ വിലക്കുറവ് വരികയോ സംസാരത്തിന് കുഴച്ചിലോ വരികയാണെങ്കിൽ അത് സ്ട്രോക്കിന്റെ ലക്ഷണമാകും. എത്രയും പെട്ടെന്ന് ടൈം ബ്രെയിൻ ആണ് സ്ട്രോക്കിന്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കേണ്ടതാണ്.
1: സർ, പക്ഷാഘാതത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രോക്കിന്റെ ടൈം ഈസ് ബ്രെയിൻ, എല്ലാം ടൈം, നമ്മൾ സമയം ചികിത്സ താമസിക്കുന്നതനുസരിച്ച് ഡാമേജ് കൂടും. ഡാമേജ് കൂടുന്നതനുസരിച്ച് രോഗിക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സകൾ നൽകുകയാണ്.

0: അത്രയും കൂടുതൽ രോഗിക്ക് ബെനിഫിറ്റ് ആയിരിക്കും, വൈകല്യങ്ങൾ കുറഞ്ഞിരിക്കും, മരണനിരക്കം കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രധാനമായും രക്തയോട്ട കുറവുണ്ടാവുന്ന സ്ട്രോക്ക് ആണെങ്കിൽ അത് രണ്ട് രീതികളിലുള്ളതാണ്. അക്യൂട്ട് ചികിത്സാ രീതി, എമർജൻസി അടിയന്തരമായി നമ്മൾ അവലംബിക്കേണ്ട രണ്ട് ചികിത്സാ രീതികളാണ് ഉള്ളത്. ഒന്ന്, ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്ന് വെയിൻ വഴി ഇഞ്ചെക്ട് ചെയ്യുന്ന IV ത്രോംബോളിസിസ് ചികിത്സയാണ് ഒന്നാമത്തത്. രണ്ട്, വലിയ ക്ലോട്ട് ആണെങ്കിൽ അത് കാത്ലാബിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്ത് കാത്ലാബിൽ വെച്ച് ആൻജിയോഗ്രാം ചെയ്ത് ആ ക്ലോട്ട് എടുത്തു മാറ്റുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. ഈ IV ത്രോംബോളിസിസ്, ഇൻട്രാവീനസ് ത്രോംബോളിസിസ്, അതായത് ഒരു മരുന്ന് ആൾട്ടിപ്ലേസ് അല്ലെങ്കിൽ ടെനറ്റിപ്ലേസ് എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ വെയിൻ വഴി, രക്തധമനി വഴി ഇഞ്ചക്ഷൻ നൽകുകയും ആ മരുന്ന് തലച്ചോറിനുള്ളിലുള്ള ക്ലോട്ട് ഉള്ളടത്ത് പോയി ആ ക്ലോട്ടിനെ അലിയിച്ച് കളയുകയും രക്ത ബ്ലഡ് ഫ്ലോ, രക്തചംക്രമണം തിരിച്ചു വരികയും ചെയ്യുന്നതാണ് അതിന്റെ ഒന്നാമത്തെ ചികിത്സയുടെ കൺസെപ്റ്റ്. ഇപ്പൊ രോഗിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ചികിത്സ കൊടുക്കേണ്ടത്. 4.5 മണിക്കൂറിന് ശേഷം കൊടുത്താൽ ഇതിന് വേണ്ടമായ ഫലപ്രാപ്തി കിട്ടാറില്ല. അപ്പൊ രോഗി ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിലാണ് നമുക്ക് ഈ മരുന്ന് കൊടുക്കുക. അപ്പൊ അവിടെയും ഈ ടൈം ഈസ് ബ്രെയിൻ ഉണ്ട്. നമ്മൾ തവച്ച് ഇപ്പൊ ചികിത്സകൾ ലഭ്യമല്ലാത്ത ആശുപത്രിയിൽ പോയി സമയം കളയുന്നതനുസരിച്ച് നമ്മൾ ചികിത്സ ലഭ്യമായ ആശുപത്രിയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഈ 4.5 മണിക്കൂർ കഴിഞ്ഞെന്നിരിക്കും. നേരെ നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ 4.5 മണിക്കൂറിനുള്ളിലായിരിക്കും എത്തിച്ചേരുന്നത്. രണ്ടാമത്തെ ചികിത്സാ രീതി ഞാൻ നേരത്തെ പറഞ്ഞു, കാത്ലാബിലുള്ള മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന ചികിത്സാ രീതി. ഇത് കാലിലെ ഫെമറൽ രക്തക്കുഴൽ വഴി ഒരു ട്യൂബ് ഉള്ളിൽ കൊണ്ടുപോയി മൈക്രോ കത്തീഡ്രൽ മൈക്രോ വയർ ഉപയോഗിച്ച് ആ ക്ലോട്ടിനെ സ്റ്റെന്റ് മുഖേന റിമൂവ് ചെയ്യുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. ഇവിടെയും ആ ക്ലോട്ട് മാറ്റുമ്പോൾ രക്തചംക്രമണം തിരിച്ചു വരികയും ഡാമേജ് കുറയുകയും രോഗി തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുകയാണ്. അപ്പൊ പ്രധാനമായി രണ്ടാണ്, IV ത്രോംബോളൈസിസ് അലീച്ച് കളയുന്ന ചികിത്സ, രണ്ട് ക്ലോട്ട് കാത്ലാബിൽ മാറ്റുന്ന ചികിത്സ മെക്കാനിക്കൽ ത്രോംബെക്ടമി.
1: സർ, ഈ പക്ഷാഘാതം ബാധിച്ചവരിൽ പുനരധിവാസ ചികിത്സയ്ക്ക് ഏറെ പ്രാധാന്യമില്ലേ? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒരു സ്ട്രോക്ക് രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അടിയന്തരമായ ചികിത്സകൾ നൽകി കഴിഞ്ഞാലും ഇതിലൊരു 30-40% രോഗികളിൽ വൈകല്യങ്ങൾ വരാറുണ്ട്. കാരണം ഞാൻ ഡാമേജ് വന്ന ഭാഗം, ഓൾറെഡി ഡാമേജ് വന്ന ഭാഗം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയില്ല. അപ്പൊ അതിന് തിരിച്ച് ജീവിതത്തിലേക്ക് രോഗിയെ കൊണ്ടുവരാൻ പ്രധാനമായും പുനരധിവാസം വളരെ പ്രധാനമാണ്. അപ്പൊ പുനരധിവാസം എപ്പം ആരംഭിക്കാം എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് രോഗിയിൽ ഏറ്റവും 24 മണിക്കൂർ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പുനരധിവാസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പുനരധിവാസം അതായത് ന്യൂറോ റീഹാബിലിറ്റേഷനിൽ പല ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഫിസിയോതെറാപ്പി, അതായത് കൈകളുടെയും കാലിൻ്റെയും ബലക്കുറവിനായിട്ട് ചെയ്യുന്ന വളരെ നമ്മൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എക്സസൈസുകൾ. രണ്ട്, സ്പീച്ച് തെറാപ്പി, സംസാരത്തിന് കുഴച്ചിലോ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടോ ഉള്ളവർക്ക് സ്പീച്ച് തെറാപ്പി ചെയ്യാം. മൂന്ന്, ഓക്കുപേഷണൽ തെറാപ്പി, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലപ്രാപ്തിയുള്ള കാര്യം ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കൈകളുടെയും ഫൈൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ഓക്കുപേഷണൽ, അപ്പം ഈ മൂന്ന് കമ്പോണൻസ് കൂടെ ചേർന്നതിനെയാണ് നമ്മൾ പുനരധിവാസം എന്ന് പറയുന്നത്. ഈ പുനരധിവാസം ആദ്യത്തെ സ്ട്രോക്ക് വന്ന് ആദ്യത്തെ 3 മുതൽ 6 മാസം വളരെ പ്രാധാന്യമുള്ള സമയമാണ്. ഈ 3 മുതൽ 6 മാസം കൊണ്ടാണ് രോഗിയുടെ പുനരധിവാസം വഴി വൈകല്യങ്ങൾ പരമാവധി കുറയാനുള്ള സാധ്യത. അപ്പം ആദ്യത്തെ 3 മുതൽ 6 മാസം രോഗിക്ക് ഫിസിയോതെറാപ്പി വളരെ എക്സ്റ്റെൻസീവായിട്ട് നൽകണം, വളരെ നന്നായി നൽകണം. നൽകിയാൽ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് 2-3 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ അങ്ങ് നിർത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ആ ഫിസിയോതെറാപ്പി ചെയ്താൽ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓരോ രോഗിയിലും പുനരധിവാസത്തിന്റെ രീതികൾ വ്യത്യാസമായിരിക്കും, തീവ്രത വ്യത്യാസമായിരിക്കും. അതെല്ലാം ഓരോ രീതി കണ്ടിട്ടായിരിക്കും ഒരു ടീം ഡിസൈഡ് ചെയ്യുന്നത്.
1: സർ, ഈ പക്ഷാഘാതം വരാതിരിക്കുവാനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ നേരത്തെ ഞാൻ പറഞ്ഞു, സ്ട്രോക്കിന്റെ 40% കാരണങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. ഉദാഹരണം ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, BP. ഈ 3 രോഗങ്ങളും നമ്മൾ അഥവാ നമുക്കുണ്ടെങ്കിൽ അതിന്റെ കൺട്രോൾ, ഇപ്പം ഷുഗർ ആണെങ്കിൽ വെറും വയറ്റിലുള്ള ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് 90-130 ഇടയ്ക്ക് കീപ്പ് ചെയ്യാനും, ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ ആണെങ്കിൽ 140-180 കീപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള മരുന്നുകളും ഇൻസുലിനും കറക്റ്റ്. അപ്പം രണ്ട്, BP മരുന്ന്, BP മുകളിലുള്ള BP 130 താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. അതിനനുസരിച്ച് അതിൻ്റെ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും മരുന്നിൻ്റെ ഡോസുകളിൽ വ്യതിയാനം വരുത്തുകയും വേണം. കൊളസ്ട്രോളും അതേപോലെ, LDL കൊളസ്ട്രോൾ എപ്പോഴും 70 താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. പിന്നെ ഉള്ളത് വ്യായാമങ്ങളാണ്. നമ്മൾ ഈ അമിതവണ്ണം അല്ലെങ്കിൽ വ്യായാമയില്ലായ്മ അവോയ്ഡ് ചെയ്യാനായി ദിവസം ഒരു 20 മിനിറ്റ്, ആഴ്ചയിൽ ഒരു 5-6 ദിവസം ഒരു 20-30 മിനിറ്റ് നടന്നാൽ മതിയായിരിക്കും. അങ്ങനെ ഭയങ്കര ഓടി നമ്മൾ വിയർക്കണമെന്നല്ല, നടന്നല്ല, ഒരു ബ്രിസ്ക് വാക്കിംഗ് ധാരാളമാണ്. പിന്നെ പുകവലി, മദ്യപാനം അങ്ങനെയുള്ള ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർത്തുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ്, അതായത് കൃത്യമായി സമയത്ത് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിച്ച് റിസ്ക് ഫാക്ടർ, ഷുഗർ, BP, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ബോഡി വെയിറ്റ് കാര്യമായി കൂടാത്ത രീതിയിൽ ദുശീലം

0: ഒന്നുമില്ലാതെ നല്ല ജീവിതം നയിച്ചാൽ ശ്രമിച്ചാൽ ഇതെല്ലാം നമ്മൾ ചെയ്താലും ചിലപ്പോൾ വളരെ വിരളമായി നമുക്ക് സ്ട്രോക്ക് വന്നുകൂടായികയില്ല. പക്ഷെ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ട്രോക്കിന്റെ റിസ്ക് വളരെ വളരെ വളരെ കുറവായിരിക്കും.
1: സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ദിലീപിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 27 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.

നൽകട്ട ഗാനം ചിത്ര പാടിയത് ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിന് വേണ്ടി. ഗാനമെഴുതിയത് കൈതപ്പുറം, ഈണം പകർന്നത് അവസേപ്പച്ചൻ. ഇനി ദുബായ് എന്ന ചിത്രത്തിൽ ശ്രീനിവാസ്, നിഖിൽ, സുജാത. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ ഈണം.

0: ഇതുവരെ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷ തിരിച്ചടവ് കാലാവധിയിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വായ്പ നൽകുന്നത്. മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4 മുതൽ 7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. CDSന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാകുന്നതാണ്. അപേക്ഷകൾ അക്ഷയ സെന്റർ, ഇന്റർനെറ്റ് കഫേകൾ മുഖേന, www.mitrasoft.ksw.dc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. www.mitrasoft.ksw.dc.org. ഫോൺ നമ്പർ 9496-01-50-12, 94-96-01-50-12.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള സർവകലാശാല ബിരുദ കോഴ്സുകൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ സംശയ നിവാരണത്തിനും ഓപ്ഷൻ രജിസ്ട്രേഷൻ സൗജന്യമായി നൽകുന്നതിനും മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8547-00-50-46, 8547-00-50-46. പാലക്കാട് ജില്ലയിലെ പാചകവാതകം, പെട്രോൾ, ഡീസൽ ഉൽപ്പന്നങ്ങൾ വിതരണക്കാർ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് LPG ഓപ്പൺ ഫോറം ആൻഡ് പെട്രോ പ്രൊഡക്ട്സ് ഗ്രീവൻസ് റീഡ്രസൽ ഫോറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഈ മാസം 10-ന് രാവിലെ 11-ന് യോഗം ചേരും. പരാതികൾ ഈ മാസം 8-ന് വൈകിട്ട് 5 വരെ തപാൽ മുഖേനയോ നേരിട്ടോ അതത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സമർപ്പിക്കാം. ICAR സിഫ്റ്റ് കൊച്ചി യങ് പ്രൊഫഷണൽ 1 ഫിഷ് പ്രോസസ്സിംഗ് ഡിവിഷൻ താൽക്കാലിക ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വാക്കിംഗ് ഇന്റർവ്യൂ നാളെ നടത്തുന്നു. പ്രൊജക്ട് അസിസ്റ്റന്റ് 1 CCF ICAR യങ് സയന്റിസ്റ്റ് പ്രൊജക്ട് ഒഴിവിലേക്ക് 4-ാം തീയതിയും വാക്കിംഗ് ഇന്റർവ്യൂ നടത്തും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 04842-41-2300 എന്ന നമ്പറിൽ വിളിക്കുക. 04842-41-2300. ഇടുക്കി ITD പ്രൊജക്ട് ഓഫീസിന്റെ കീഴിലുള്ള ഹോസ്റ്റലുകളിലേക്ക് റെസിഡൻഷ്യൽ

0: ട്യൂട്ടർമാരുടെ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസമുള്ളവരും 22-നും 45-നും ഇടയിൽ പ്രായമുള്ള ബിഎഡ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. സ്ഥാപനത്തിൽ താമസിച്ച് സേവനം ചെയ്യുന്നതിന് താൽപ്പര്യരും 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവരുമായിരിക്കണം. താൽപ്പര്യമുള്ളവർ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവയുമായി നാളെ രാവിലെ 10:30 തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ITD പ്രൊജക്ട് ഓഫീസിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 04862223999, 04862223999. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 14,320 രൂപ നിരക്കിലും പവന് 1,14,560 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 10:31. 13 സെക്കൻഡും ഇപ്പോൾ കേൾക്കാം

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: പൂക്കൂടയിലെ സുന്ദരി പനിനീർ പൂവിന് തൊട്ടടുത്തുള്ള കുഞ്ഞു മഞ്ഞപ്പൂവിനോട് അല്പം കുറുമ്പ്. അതിസുന്ദരിയെങ്കിലും മഞ്ഞപ്പൂവിന്റെ ചിരിയുടെ വശ്യത തന്റെ സൗന്ദര്യത്തെ മറയ്ക്കുന്നുണ്ടോ എന്നായി പനിനീരിന്റെ പരിഭവം. മഞ്ഞപ്പൂവിനെ നോക്കി ഇവർക്ക് എങ്ങനെ ഇത്രയും മനോഹരമായി ചിരിക്കാൻ കഴിയുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചു. ഇതിനിടെ പൂക്കൂടയിലെ തെച്ചിപ്പൂവിന്റെ പ്രഖ്യാപനം കേട്ട് പനിനീർ ഒന്ന് അന്താളിച്ചു. പൂക്കൂടയിലെ എല്ലാ പൂക്കളോടുമായി തെച്ചിപ്പൂ പറഞ്ഞു, ഇവിടെ നമ്മുടെ ജീവിതം അസ്തമിക്കുകയാണ്. യൗവനം താണ്ടിയ നമ്മെ ഇനി ആർക്കും വേണ്ട. ഇനി ഏതാനും മണിക്കൂർ നാം ഒരു കാഴ്ചവസ്തു ആകും. അതിനുശേഷം, തെച്ചിപ്പൂ നെടുവീർപ്പിട്ടു. പനിനീരിന് ഇത് വിശ്വസിക്കാനായില്ല. തന്റെ മുഖം ഇപ്പോഴും തൊടുത്തു തന്നെയല്ലേ ഇരിക്കുന്നത്. എന്നാലും തെച്ചിപ്പൂവ് പറഞ്ഞത് എങ്ങാനും നേരായാൽ? നടുക്കത്തോടെ മഞ്ഞപ്പൂവിനെ തിരിഞ്ഞു നോക്കിയ പനിനീർ മഞ്ഞപ്പൂവിന്റെ നിറഞ്ഞ ചിരി കണ്ട് ഞെട്ടി. ഇവൾക്ക് എങ്ങനെ ചിരിക്കാനാകുന്നു? കാഴ്ചയെ മറയ്ക്കുന്ന കണ്ണുനീരിന്റെ നേരിയ നനവ് പനിനീരിന് അനുഭവപ്പെട്ടു.

നിറഞ്ഞു ചിരിക്കുന്ന മഞ്ഞപ്പൂവിന്റെ കണ്ണും നിറഞ്ഞിരുന്നു. ചിരിയുടെ പ്രഭയിൽ ആരും അത് ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിലും ഈ ചിരി തന്റെ നിയോഗമല്ലേ, അവൾ ഓർത്തു. മൊട്ടായ തന്നെ മോഹിച്ച് ചുറ്റും പലവരും മൂളിപ്പറന്ന ശ്യാമവർണ്ണനായ പാട്ടുകാരനെ തനിക്ക് അന്നേ ഇഷ്ടമായിരുന്നു. ഓരോ ദളവും വിടർത്തി അവനെ നോക്കിയാണ് അവൾ ആദ്യം ചിരിച്ചത്. ചുറ്റും വശ്യമായ ചിരികളെ അവഗണിച്ചുകൊണ്ട് അവൻ അവളെ സ്നേഹിച്ചു. പകരം താൻ ഇതുവരെ കാത്തുസൂക്ഷിച്ച തേനും പരിമളവും അവനായി നേദിച്ചു.

ചപലമായ കൗമാര സ്വപ്നങ്ങളിൽ അവനായിരുന്നു തനിക്ക് കൂട്ട്. തനിക്ക് ചുറ്റും സന്തോഷത്തോടെ പാറി നടന്ന് അവന്റെ പൊൻചിറകിന് ഒപ്പമായിരുന്നു തന്റെ മോഹങ്ങളും പറന്നിരുന്നത്. ഇളം കാറ്റിൽ തലയാട്ടി അവന്റെ പാട്ടിൽ അവൾ നൃത്തമാടി പറന്നുയരുന്ന മോഹങ്ങൾക്കൊപ്പം തന്നെ മറന്നവൾ ആടി.

കടന്നു വന്ന പൂക്കാലം അവരെ കൂടുതൽ അടുപ്പിച്ചു. അവളുടെ അധരങ്ങൾ അവന് തേൻ പകർന്നു. സന്തോഷത്തോടെ എല്ലാം മറന്നവർ പരസ്പരം മോഹിച്ചു. എത്ര ദൂരെ നിന്നും അവന്റെ പാട്ട് അവൾ തിരിച്ചറിഞ്ഞു. അവന്റെ സാമീപ്യത്തിനായി അവൾ ഏറെ മോഹിച്ചു.

ഒരു ഗാഠാശ്ലേഷത്തിൽ സുഖാനുഭൂതിയിൽ അവനെ തട്ടിമാറ്റിയ വിരലുകളോട് അവൾക്ക് അരിശം തോന്നി. ചുറ്റും മൂളിപ്പറന്ന് അവനും തന്റെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്.

ചുറ്റും മൂളിപ്പറന്ന് അവനും തന്റെ പ്രതിഷേധം അറിയിക്കുന്നുണ്ടായിരുന്നു. തന്റെ മോഹങ്ങൾ കരിയുകയാണെന്ന് അവൾക്ക് ബോധ്യമായി. ദലങ്ങളിൽ പൊടിഞ്ഞു നിന്ന തേൻകണം അവളുടെ നിലയ്ക്കാത്ത മോഹങ്ങളുടെ നേർക്കാഴ്ചയായി. തന്നെ അടർത്തിമാറ്റി പൂക്കൂടയിൽ ഇടുമ്പോഴും അവളുടെ കണ്ണുകൾ അവനെ തിരയുകയായിരുന്നു. കാതുകൾ ആ പാട്ട് കേൾക്കാൻ വെമ്പുകയായിരുന്നു.

ഉമയുടെ ആ കാഴ്ച അവൾ കണ്ടു. അവളുടെ മനസ്സ് തേങ്ങുന്നുണ്ടായിരുന്നു. ക്രമേണ അവൾ ഇതൾ പിരിഞ്ഞില്ലാതെയായി. ഓരോ ഇതളിനും അവൾ തന്റെ ചിരി പകുത്തു നൽകി. തൊട്ടടുത്തുണ്ടായ റോസാദളവും അവളെ നോക്കി ചിരിച്ചു. ഓർമ്മകളുടെ ഒടുങ്ങാത്ത സ്പന്ദനങ്ങൾ അവരെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു.

നിറഞ്ഞ കണ്ണുകളുമായി അവൾ ചിരിച്ചുകൊണ്ടേയിരുന്നു. ഇതൽ പിരിച്ച് തന്നെ വികൃതമാക്കാനായി വിരലുകൾ അവളുടെ അരികിലേക്ക് നീളുമ്പോഴും അവൾ ചിരിക്കുകയായിരുന്നു. അവസാനമായി അവൻ തന്നെ കാണാൻ വരുമെന്ന് അവൾ മോഹിച്ചു. ദൂരെ അവന്റെ പാട്ട് കേട്ടവൾ തിരിഞ്ഞു നോക്കി. ചെടിയിൽ ബാക്കിയായ മുട്ടുകളിൽ ഒന്നിനെ ചുറ്റി അവൻ പാറി നടക്കുകയാണ്. കണ്ണിൽ നിറയുന്ന നിർവികാരതയും

മോഹങ്ങളാൽ നിറയ്ക്കപ്പെട്ട പൂക്കൂടയിൽ നമുക്കായി നന്മയുടെ ചിരി തൂകുന്ന പൂക്കൾക്കായി ഈ പരിപാടി സമർപ്പിക്കുന്നു. ഒരാഴ്ച കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണും വരെ വിടാം.

0: ചില്ലുജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം സിന്ധു ശ്രീകുമാർ. സഹായം അർപ്പണ കൃഷ്ണരാജ്.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 5:30 ആഴ്ചവട്ടം ക്വിസ് മത്സരം, 6:30 പുസ്തക പ്രകാശനവും പ്രഭാഷണവും.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
2: ആകാശവാണി FM വാർത്തകൾ.
1: സംസ്ഥാനത്തെ വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളി. കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഭാഗികമായി ശരിയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷമാണ് നിലവിലെ വിലക്കയറ്റത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയിൽ വ്യക്തമാക്കി. വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന ഭരണപക്ഷ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി വിലക്കയറ്റ കാരണങ്ങളുടെ മുഖവുര മാത്രം പറഞ്ഞു നിർത്തിയത് ശരിയായില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തിന്റെ വൈദ്യുതി മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ജനസൌഹൃദവുമാക്കുവാൻ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി വിതരണം, ബിൽ സംവിധാനങ്ങൾ, ലോ വോൾട്ടേജ് പ്രശ്നങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, സൌരോർജ വികസനം, ഉപഭോക്തൃ സേവനം തുടങ്ങി ഏതു വിഷയത്തിലും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാമെന്ന് മന്ത്രി സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം നെൽകർഷകരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ മന്ദിരത്തിലാണ് കൂടിക്കാഴ്ച. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം. 6ാം വളവിൽ റോഡ് നിർമ്മാണ പ്രവൃത്തിയായതിനാൽ വലിയ വാഹനങ്ങൾക്കാണ് യാത്രാ തടസ്സം. സംസ്ഥാനത്ത് ചിരട്ടയുടെ ആവശ്യത്തിലും വിലയിലും വൻ മുന്നേറ്റം. ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 31.50 രൂപയും മൊത്തവിപണിയിൽ 33 രൂപയുമാണ് വില. തെളിവെടുപ്പിന് കൊണ്ടുപോകും വഴി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട മുക്കത്തെ ലഹരി കേസ് പ്രതി പിടിയിൽ. മുഹമ്മദ് ഹനീഫയാണ് ആന്ധ്രാപ്രദേശ് കർണാടക അതിർത്തിയിൽ പിടിയിലായത്.
2: ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 11:03. ഇപ്പോൾ ശുദ്ധമദല കേളി കേൾക്കാം. അവതരിപ്പിച്ചത് ദാമോദരൻ നായരും സംഘവും.

0: ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ സമാപനം 8th വൈകുന്നേരം 6 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ആകാശവാണി കൊച്ചി നിലയം സംഘടിപ്പിക്കുന്നു. മലയാളിയുടെ സംഗീത അവബോധവും ആകാശവാണിയും. ഡോക്ടർ സജിത് ഏവൂരേത്ത് നടത്തുന്ന സോദാഹരണ പ്രഭാഷണം. വിഖ്യാത മോഹിനിയാട്ടം കലാകാരി ശ്രീമതി വിനീത നെടുങ്ങാടിയും സംഘവും അവതരിപ്പിക്കുന്ന കാവ്യനർത്തകി, മലയാള കവിതകളുടെ നൃത്താവിഷ്കാരം എന്നിവയാണ് സമാപന സമ്മേളനത്തിന്റെ പ്രധാന കലാപരിപാടികൾ. ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സാദരം ക്ഷണിക്കുന്നു. ഓർമ്മിക്കുക, 8th വൈകിട്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ.
1: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
2: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു. എന്റെ റൂംമേറ്റ് ബാബു, മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ അപ്പ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
1: എന്ത് പറഞ്ഞാലും അപ്പൊ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
2: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസായിരുന്നു ആ കോളേജ് കാലം.
1: അയ്യട, ഒരു കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് പേരെ ഇതൊക്കെ ആകാശവാണി കൊച്ചി FM ന്റെ ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ

0: എന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
1: ആ അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ.
2: എന്തിനും അടിക്കണം, നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മച്ചിന്തലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മച്ചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സാപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447562212. വാട്സാപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 11:31. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

0: കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ ഗവൺമെന്റിന് 3,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ട് പോലും നികുതി കുറിച്ചിട്ടില്ലെന്നും വിപണിയിൽ ഇടപെടുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 16-ാം കേരള നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ആദ്യ അടിയന്തര പ്രമേയം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളി. സംസ്ഥാനത്തെ വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ സംയുക്ത സേനയുടെ ദൌത്യം 10-ാം ദിവസവും തുടരുന്നു. അതിർത്തികളിൽ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തരുടെ തിരക്ക് കൂടുന്നു. അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം വെള്ളിയാഴ്ചത്തെ തിരുവോണം ആരാധനയ്ക്ക് മുമ്പ് പൂർത്തിയാകും. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപാറയിൽ നിന്ന് കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ചെന്നൈ അഭിരാമപുരം സ്വദേശി എൻ ദ്രാവിനേഷ് ആണ് മരിച്ചത്. വയനാട് മേപ്പാടി പുത്തുമല പച്ചക്കാട്ട് ഏലത്തോട്ടത്തിൽ പുലിയെ കണ്ടെത്തി. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ വിജയികളായ കോഴിക്കോട് ജില്ലയിലെ ടീമുകൾക്ക് ജില്ലാ വോളിബോൾ അസോസിയേഷന്റെ അനുമോദനം. അന്താരാഷ്ട്ര താരം വിപിൻ എം ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജപ്പാനിലെ കകാമി ഗഹാരയിൽ അണ്ടർ 18 ഏഷ്യൻ കപ്പ് പുരുഷ ഹോക്കിയിൽ 6 പോയിന്റുകളുമായി ഇന്ത്യ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനും ഒപ്പമെത്തി. നാളെ അവസാന പൂൾ മത്സരത്തിൽ ഇന്ത്യ ചൈനീസ് തായ്പേയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര. കുട്ടികളിലെ വൃക്കരോഗങ്ങൾ, ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ് സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിജു TS മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശകന പരിപാടി. 4:55 സേവന വാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: വൈകുന്നേരം 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കയർ ഉദ്യമി യോജന, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി, സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയട് സ്വദേശിനി റീന സന്തോഷിന്റെ കൃഷിരീതികൾ. ഹൈഡെൻസിറ്റി കൃഷിരീതികളിലൂടെ റിംബൂട്ടാൻ ഉൽപ്പാദനവും എക്സ്പോർട്ട് സാധ്യതകളും. പരിയാരം മോതിരക്കണ്ണിയിലെ കർഷകനും സംരംഭകനും അഭിഭാഷകനുമായ ബാബു ജോസഫ് പൈനാടത്ത് സംസാരിക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനി. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് ജോജി സേവ്യർ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാല്യ സാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, എടത്തല GH

0: എസ് സ്കൂളിലെ പ്രീ പ്രൈമറി സെക്ഷൻ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. കായനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. സേവന വാർത്തകൾ, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡെലിയിലെ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 കഥാപ്രസംഗം. ഗംഗാദാനം തലവടി ജയചന്ദ്രൻ അവതരിപ്പിക്കുന്നു. തിരുവനന്തപുരം റിലേ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: രാത്രി 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ കിസാൻ കല്യാൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഡൽഹിയിലെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: പഴം പച്ചക്കറി വില വിവരം. എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. വില രൂപ കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറവില. ഏത്തയ്ക്ക നാടൻ 50-57, മറുനാടൻ 50-55. പയർ നാടൻ 48-55, മറുനാടൻ 40-45. ചേന നാടൻ 30-35, മറുനാടൻ 30-35. മരിച്ചീനി നാടൻ 26-28. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര ചുവപ്പ്, ചീര പച്ച 38-42, കുമ്പളങ്ങ 18-20, ഞാലിപ്പൂവൻ 47-55, പാളയംതോടൻ 26-32, പൂവൻ 50-55, റോബസ്റ്റ 32-36, ബീട്രൂട്ട് 47-52, വെണ്ടയ്ക്ക പാവയ്ക്ക 30-35, ചുരയ്ക്ക 27-32, വഴുതന 45-50, കത്തിരി ഉരുണ്ടത് 45-52, ക്യാബേജ് 48-52, ക്യാരറ്റ് 75-80, കോളിഫ്ലവർ 40-45, കൊത്തമര 35-40, കൂർക്ക 42-50, ചേമ്പ് വലുത് 67-75, ചേമ്പ് ചെറുത് 48-55, വെള്ളരി 16-20, മുരിങ്ങക്കായ 37-45, ബീൻസ് 75-82, ഇഞ്ചി 146-152, പച്ചമുളക് 45-50, കരുനാരങ്ങ 66-70, ചെറുനാരങ്ങ 1-4-5, കോവയ്ക്ക 30-35, മാങ്ങ പച്ച 35-40, സവാള 26-30, ചെറിയ ഉള്ളി 65-70, ഉരുളക്കിഴങ്ങ് 25-30, മത്തൻ 22-27, പീച്ചിങ്ങ 50-57, പടവലം 33-40, തക്കാളി 53-60, അമരപ്പയർ 65-70. നിങ്ങൾ ഇതുവരെ കേട്ടത് പഴം പച്ചക്കറി വില വിവരം, എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം കാവാലം ശ്രീകുമാർ പാടിയത്. ഗാനരചന കളർകോട് ചന്ദ്രൻ. സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതത്തിൽ മറ്റൊരു ഗാനം കേൾക്കാം. പാടിയത് ഇന്ദു സുരേഷ്, ഗാനരചന ശശി കെ ആർ.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ലളിതഗാനങ്ങൾ തുടരുന്നു. മഞ്ചരി പാടിയതാണ് അടുത്തത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, വിദ്യാധരന്റെ സംഗീതം.

0: മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 387 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 9444454588 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 12:25. സേവന വാർത്തകൾ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പദ്ധതിയിലുള്ള 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽരഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷ തിരിച്ചടവ് കാലാവധിയിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വായ്പ നൽകുന്നത്. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDS 4 മുതൽ 7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. CDSന് കീഴിലുള്ള SHGകൾക്ക് 1900,000 രൂപ വരെ വായ്പ ലഭിക്കുന്നതാണ്. അപേക്ഷകൾ അക്ഷയ സെന്റർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേകൾ മുഖേന www.mitrasoft.ksWDC.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. വിലാസം ഒരിക്കൽ കൂടി പറയാം. www.mitrasoft.ksWDC.org. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9496-01-50-12 9496-01-50-12. കേരള സർവകലാശാല ബിരുദ കോഴ്സുകൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ സംശയ നിവാരണത്തിനും ഓപ്ഷൻ രജിസ്ട്രേഷൻ സൗജന്യമായി നൽകുന്നതിനും മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഹെൽപ്പ് സെന്റർ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 85-47-00-50-46 85-47-00-50-46. പാലക്കാട് ജില്ലയിലെ പാചകവാതകം, പെട്രോൾ, ഡീസൽ ഉൽപ്പന്നങ്ങൾ വിതരണക്കാർ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് LPG ഓപ്പൺ ഫോറം അല്ലെങ്കിൽ ആൻഡ് പെട്രോ പ്രോഡക്ട്സ് ഗ്രീവൻസ് റിഡ്രസൽ ഫോറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഈ മാസം 10 രാവിലെ 11 യോഗം ചേരും. പരാതികൾ ഈ മാസം 8 വൈകിട്ട് 5 വരെ തപാൽ മുഖേനയോ നേരിട്ടോ അതത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സമർപ്പിക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: കോട്ടയം ഇടേരിക്കപ്പുഴ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതന നിരക്കിൽ സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരെ നിയമിക്കുന്നതിനായി ഈ മാസം 10 ഉച്ചകഴിഞ്ഞ് 2 മുതൽ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വച്ച് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യരായവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 1 മുൻപായി പരിശോധനയ്ക്കായി ഹാജരാക്കണം. പ്രവൃത്തി പരിചയമുള്ളവർക്കും വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്കും മുൻഗണന. കെൽട്രോണിന്റെ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ കോഴ്സുകൾക്ക് 10% ഫീസ് ഇളവ് പ്രഖ്യാപിച്ചു. ജൂൺ 30 വരെയാണ് ഫീസ് ഇളവ് ലഭിക്കുക. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 62-82-84-17-72 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 62-82-84-17-72 ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ.

ലളിതഗാനങ്ങൾ സമാപിച്ചു. ഒരറിയിപ്പ്: ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിജു TS മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ

0: പതിനാറാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ധന വിലവർദ്ധന പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി പി സി വിശ്വനാഥ് ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പതിനാറാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 പേർ വോട്ട് ചെയ്തില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കെത്തുന്നത്. ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാനിമോൾ ഉസ്മാനെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: ഏത് തരത്തിൽ സംസ്ഥാനത്തിന് ഒരു നികുതി വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്, വിലക്കയറ്റം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്, ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ഏതെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ അനിശ്ചിതത്വം അവസാനിപ്പിക്കണം. കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കും.
0: അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ടി യു കുരുവിള, കെ പി ഉണ്ണികൃഷ്ണൻ, കെ പി ധനബാലൻ എന്നിവർക്ക് സഭ ഇന്ന് ചരമോപചാരം അർപ്പിച്ചിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സെക്രട്ടേറിയറ്റിൽ വിവിധ വകുപ്പ് സെക്രട്ടറിമാരുമായി ഇന്നലെ നടത്തിയ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി ജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കും. കേരളത്തിന്റെ വൈദ്യുതി മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ജനസൌഹൃദവുമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, തിയേറ്റർ ഉടമകൾ, സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര മേഖലയിലെ എല്ലാ പ്രമുഖ സംഘടനകളുടെയും പ്രതിനിധികളെ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. ക്യാമ്പുകളിൽ ഭക്ഷണം, വെള്ളം, വൈദ്യുതി, മരുന്നുകൾ തുടങ്ങിയവ ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മഴക്കാല അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ വേഗതയോടെയും കൃത്യതയോടെയും സ്വീകരിക്കണമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ റോഡുകളുടെ ഭിത്തികൾ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ ദേശീയപാതാ അതോറിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും ശ്രദ്ധിക്കണമെന്ന് ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: രണ്ടാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ വില വിതരണം സ്തംഭിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ. 350 കോടിയിലേറെ രൂപയാണ് സംഭരണ വിലയായി ജില്ലയിലെ കർഷകർക്ക് ലഭിക്കാനുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് വില നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് 29 സഹകരണ സംഘങ്ങളാണ് നെല്ല് വില വിതരണത്തിന് തുടക്കം കുറിച്ചത്. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകണമെന്ന് കേരള ബാങ്ക് നിലപാടെടുത്തതോടെ ഭൂരിഭാഗം സഹകരണ സംഘങ്ങൾക്കും വില വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാം വിള കൃഷിപ്പണികൾ ആരംഭിച്ചിട്ടും കൊടുത്ത നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. അതേസമയം വില വിതരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്.
1: വിദ്യാർത്ഥികൾക്ക് മാർക്ക് പരിശോധനയ്ക്കും ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയത്തിനുമായി പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കി CBSE. ഇന്നു മുതൽ ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളും അപേക്ഷിക്കേണ്ട വിധവും വ്യക്തമാക്കുന്ന വീഡിയോ CBSE സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർദ്ദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നും ബോർഡ് അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ കോഴ്സിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷിക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷം രാഷ്ട്രപതി ദ്രൌപദി മുർമുവാണ് പുതിയ ജഡ്ജിമാരെ നിയമിച്ചത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തരുടെ തിരക്കേറുന്നു. അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം വെള്ളിയാഴ്ച നടക്കുന്ന തിരുവോണം ആരാധനയ്ക്ക് മുൻപായി പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ബ്രാഹ്മണസ്ഥാനികരുടെ നേതൃത്വത്തിൽ ഓട, മുള, ഞെട്ടിപ്പനയോല എന്നിവ ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. ഞായറാഴ്ചയാണ് ഇളനീർ വെപ്പ്, തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. അക്കരെ കൊട്ടിയൂരിലേക്ക് നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഏറെ ആരാധകരുള്ള ആനകളായ അക്കാവിള വിഷ്ണുനാരായണനും കൊടുമൺ ശിവനുമാണ് ഇത്തവണ അക്കരെ കൊട്ടിയൂരിലെത്തിയത്. രണ്ടാനകളും ആദ്യമായിട്ടാണ് വൈശാഖോത്സവത്തിനായി കൊട്ടിയൂരിൽ വരുന്നത്. ശിവേലിക്ക് ദേവീദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ്.
1: ജപ്പാനിൽ നടക്കുന്ന പുരുഷ അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി മൂന്നാം പൂൾ എ മത്സരത്തിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-4 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 213 പോയിന്റ് നഷ്ടത്തിൽ 74054, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 93 പോയിന്റ് നഷ്ടത്തിൽ 23228 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 114560 രൂപയും ഗ്രാമിന് 14320 രൂപയുമാണ് ഇന്നത്തെ വില. കേരള ലളിതകലാ അക്കാദമി മുൻ അംഗവും ചിത്രകാരനുമായ KV ദയാനന്ദൻ അന്തരിച്ചു. മലപ്പുറം പെരിങ്ങാവിലുള്ള വീട്ടിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. ചിത്രകലാകാരന്മാരുടെ ഉന്നതിക്കുവേണ്ടിയും കുട്ടികളെ ചിത്രകല അഭ്യസിപ്പിക്കുന്നതിലും അദ്ദേഹം വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപ്പാറയിൽ നിന്നും കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ചെന്നൈ അഭിരാമപുരം സ്വദേശി എൻ ദ്രാവിനേഷ് ആണ് മരിച്ചത്. 400 അടിയോളം താഴ്ചയിൽ നിന്നാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പത്തനംതിട്ട കോന്നി പൂങ്കാവ് SBI ബാങ്കിൽ തീപിടുത്തം. ഫയലുകൾ സൂക്ഷിക്കുന്ന റൂമിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഫയലുകളടക്കം കത്തിനശിച്ചു. പതിനാറാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ധന വില വർധന പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജമേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി.

0: കുട്ടികളിലെ വൃക്കരോഗങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ് സംസാരിക്കുന്നു.
1: വൃക്കരോഗങ്ങൾ കുട്ടികളിൽ അപൂർവങ്ങളല്ല. ശരിയായ അറിവും കരുതലും രോഗം തടയുന്നതിനും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപകരിക്കും. പയർമണിയുടെ ആകൃതിയിലുള്ള ശരീരത്തിന്റെ നടുവിന്റെ രണ്ടു ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന അവയവങ്ങളാണ് വൃക്കകൾ. സാധാരണയായി ഒരാൾക്ക് രണ്ട് വൃക്കകളാണ് ഉള്ളത്. അതിൽ നിന്നുമുണ്ടാകുന്ന മൂത്രം മൂത്രനാളി വഴി മൂത്രാശയത്തിൽ ശേഖരിക്കപ്പെടുകയും യൂറിത്ര എന്ന ട്യൂബ് വഴി വെളിയിലേക്ക് ഒഴിക്കപ്പെടുകയും ചെയ്യുന്നു. വൃക്കകൾ, മൂത്രനാളി, മൂത്രാശയം എന്നീ അവയവങ്ങളാണ് വൃക്കരോഗമുള്ളപ്പോൾ നാം ശ്രദ്ധിക്കുന്നത്. നെഫ്രോൺ എന്ന ട്യൂബ് വ്യവസ്ഥയാണ് കിഡ്നിയുടെ പ്രവർത്തന യൂണിറ്റ്. ഒരു കിഡ്നിയിൽ ഏകദേശം 10 ലക്ഷം നെഫ്രോണുകളാണ് ഉള്ളത്. ഗർഭാവസ്ഥയിൽ തന്നെ ഇവയുടെ രൂപീകരണം പൂർത്തിയാകുന്നു. അതീവ സങ്കീർണമായ വളർച്ചാ പ്രക്രിയ വഴിയാണ് കിഡ്നി ഒന്നോ രണ്ടോ കോശങ്ങളിൽ നിന്ന് ഏകദേശം 4 സെന്റിമീറ്റർ വരുന്ന അവയവമായി നവജാത ശിശുക്കളിൽ രൂപപ്പെടുന്നത്. വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ഉള്ള താളപ്പിഴവുകൾ, ഘടനാപരമായ വൃക്കരോഗങ്ങൾ അഥവാ കൺജനിറ്റൽ അനോമലീസ് ഓഫ് കിഡ്നി ആൻഡ് യൂറിനറി ട്രാക്ട് ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് എന്താണ് വൃക്കയുടെ ജോലികൾ എന്ന് കാണാം. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് വൃക്കയുടെ പ്രധാന ജോലി. നൈട്രജൻ ജന്യ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക, ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുക, കാൽഷ്യം, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാഷ്യം, അമ്ലത്തിന്റെ അംശം നിയന്ത്രിക്കുക, ഹീമോഗ്ലോബിൻ, വൈറ്റമിൻ ഡി എന്നിവ ഉത്പാദിപ്പിക്കുക എന്നിവയാണ് വൃക്കയുടെ ജോലികൾ. മൂത്രാശയത്തിന്റെ ജോലി മൂത്രം ശേഖരിക്കുകയും ശരിയായ മർദ്ദത്തിൽ ഒഴിച്ചുകളയുകയുമാണ്. സങ്കീർണമായ ഈ ജോലിയിൽ പാളിച്ചകൾ ഉണ്ടായാൽ വൃക്കയിൽ അസുഖങ്ങൾ ഉണ്ടാകാം. ഏതൊക്കെയാണ് കുട്ടികളിലെ രോഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ഘടനാപരമായ രോഗങ്ങളാണ് കുഞ്ഞുങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്നത്. ഒരു കിഡ്നി ഉണ്ടാകുന്നില്ല, കിഡ്നിയുടെ വലിപ്പം കുറയുക, വൃക്കയുടെ സ്ഥാനം മാറിയിരിക്കുക, രണ്ട് കിഡ്നിയും ജോയിൻ ചെയ്തിരിക്കുക, മൂത്രാശയത്തിൽ നിന്ന് മൂത്രം വെളിയിലേക്ക് വരുന്ന ഭാഗത്ത് തടസ്സമുണ്ടാകുക, അല്ലെങ്കിൽ പോസ്റ്റീരിയർ യൂറത്രൽ വാൽവ് എന്ന അസുഖം, മൂത്രാശയത്തിൽ നിന്ന് മൂത്രം തിരിച്ച് വൃക്കയിലേക്ക് പോകുന്ന വെസൈക്കോ യൂറിട്രിക് റിഫ്ലക്സ് എന്ന അസുഖം, ഇവയിൽ പലതും ഗർഭാവസ്ഥയിൽ തന്നെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. പ്രോട്ടീൻ കിഡ്നിയുടെ അരിപ്പയിലൂടെ അരിച്ചിറങ്ങുന്ന ഒരു രോഗമാണ്. ഇതിന്റെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് നീര് വരാറുണ്ട്. ഇടയ്ക്കിടെ വരാവുന്ന ഒരു അസുഖമാണ് ഇത്. നമ്മുടെ കുട്ടികളുടെ വൃക്കരോഗ ഒപിയിലെ പകുതിയോളം കുട്ടികൾക്ക് ഈ അസുഖമാണ്. വൃക്കയിലേക്ക് ശ്വേത രക്താണുക്കൾ കയറി വീക്കം അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന, മൂത്രത്തിൽ രക്തത്തിന്റെ അംശമായോ ശരീരത്തിൽ നീരുമായോ കണ്ടുവരുന്ന ഒരസുഖമാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ലവണങ്ങളോ വെള്ളമോ അരിച്ചിറക്കുന്നത് തിരിച്ചെടുക്കാൻ പറ്റാത്ത വൃക്കയിലെ രോഗങ്ങൾ കുഞ്ഞുങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. കിഡ്നിയിലോ മൂത്രാശയത്തിലോ അണുബാധ, കല്ലുകൾ ഉണ്ടാവുക, കുമിളകൾ പോലെയുള്ള സിസ്റ്റ് ഉണ്ടാവുക എന്നിവയും കുട്ടികളിൽ കാണാറുണ്ട്. ജലാംശം നഷ്ടപ്പെടുന്ന അവസരങ്ങളായ വയറിളക്കം, ഷർദൽ എന്നിവ കാരണമോ, പകർച്ചവ്യാധികളായ ഡെങ്കിപ്പനി, എലിപ്പനി, ചെള്ളുപനി എന്നിവ കാരണമോ, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് കാരണമോ, മരുന്നുകളുടെ ഉപയോഗം കാരണമോ താൽക്കാലികമായിട്ടുള്ള കിഡ്നിയുടെ തകരാറ് അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകാം. മുൻപറഞ്ഞ അസുഖങ്ങൾ കൊണ്ടോ കിഡ്നിക്കുള്ളിലെ കോശങ്ങളിലെ ഘടനാ വ്യത്യാസം കൊണ്ടോ താൽക്കാലികമായ കിഡ്നി പ്രവർത്തന തകരാറിന്റെ തുടർച്ചയായോ സ്ഥായിയായ കിഡ്നി തകരാറുകൾ ഉണ്ടാകാം. ഇവയെ ക്രോണിക് കിഡ്നി ഡിസീസുകൾ എന്ന് വിളിക്കുന്നു. എന്താണ് ഈ വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മൂത്രം പോകാതിരിക്കുക, നീര് വയ്ക്കുക, മൂത്രത്തിൽ കൂടെ രക്തം വരിക, മൂത്രം പതയുക, ബിപി കൂടുതലായത് കാരണമുള്ള തലവേദന, കോട്ട് അല്ലെങ്കിൽ ജന്യുണ്ടാകുക, ഇതൊക്കെ വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങളാകാം. നിർദ്ദിഷ്ടമല്ലാത്ത ലക്ഷണങ്ങളുമായും വൃക്കരോഗങ്ങൾ വരാം. ലവണങ്ങൾ കുറഞ്ഞത് കാരണമുള്ള തളർച്ച, വേദന, ക്ഷീണം, ഷർദിൽ, അസ്ഥികളുടെ വളവ്, പൊക്കം വയ്ക്കാതിരിക്കുക എന്നിവയും വൃക്കരോഗങ്ങളുടെ ലക്ഷണമാകാം. പലപ്പോഴും യാതൊരു ലക്ഷണമില്ലാതെയും വൃക്കരോഗങ്ങൾ കാണാറുണ്ട്. ചെറിയ പനിയോ വയറുവേദനയോ വരുമ്പോൾ രക്തം പരിശോധിക്കുമ്പോഴാകാം വൃക്കയുടെ തകരാറ് കണ്ടുപിടിക്കപ്പെടുക. ഇത് അപൂർവമായ ഒരവസ്ഥയല്ല. പലപ്പോഴും മാതാപിതാക്കൾ ഡോക്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്റെ കുഞ്ഞിന്റെ വൃക്ക ശരിയായി

0: പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നാം അത് മനസ്സിലാക്കുന്നത് രക്തപരിശോധന വഴിയാണ്. പ്രധാനമായും സീറം ക്രിയാറ്റിനിൻ എന്ന ടെസ്റ്റ് വഴിയാണ് വൃക്കയുടെ പ്രവർത്തനം അളക്കപ്പെടുക. ആളിന്റെ വയസ്സ്, പൊക്കം, പേശികളുടെ അളവ് എന്നിവയനുസരിച്ച് ബ്ലഡിലെ ക്രിയാറ്റിന്റെ അളവ് വ്യത്യസ്തമാകാം. ക്രിയാറ്റിൻ കൂടാതെ യൂറിയ, ലവണങ്ങൾ എന്നിവയും ടെസ്റ്റ് ചെയ്യപ്പെടും. കൂടാതെ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ, ഷുഗർ, ലവണങ്ങൾ എന്നിവ പോകുന്നുണ്ടോ, കോശങ്ങൾ നഷ്ടമാകുന്നുണ്ടോ എന്നിവയും നോക്കാറുണ്ട്. സ്കാനിംഗ് വഴി വൃക്കയുടെ ഘടന, മൂത്രനാളി, മൂത്രാശയം എന്നിവയിൽ തടസ്സമുണ്ടോ എന്നും നമുക്ക് അറിയാൻ സാധിക്കും. വൃക്കരോഗമുള്ള കുട്ടികളിൽ കുട്ടിയുടെ പൊക്കവും ബ്ലഡിലെ ക്രിയാറ്റിന്റെ അളവും ഉപയോഗിച്ച് കിഡ്നിയുടെ പ്രവർത്തനം സ്റ്റേജുകളായി തിരിച്ചിരിക്കുന്നു. 1 മുതൽ 5 സ്റ്റേജുകളാണ് ഉള്ളത്. 5-ാമത്തെ സ്റ്റേജിൽ ഉള്ളവർക്കാണ് ഡയാലിസിസ് പോലെയുള്ള ചികിത്സയുടെ ആവശ്യം വരിക. വൃക്കരോഗമുള്ള കുട്ടികളുടെ ചികിത്സ പലപ്പോഴും ലക്ഷണങ്ങളും കാരണങ്ങളും അനുസരിച്ചാണിരിക്കുന്നത്. ഒരു കുട്ടിക്ക് നീരുണ്ടെങ്കിൽ നാം വെള്ളം കുറയ്ക്കാനും ഉപ്പ് കുറയ്ക്കാനും ആവശ്യപ്പെടും. മൂത്രം ക്രമാതീതമായി നഷ്ടമാകുകയാണെങ്കിൽ വെള്ളം കൂട്ടുകയും ലവണം കൂട്ടുകയും ചെയ്യേണ്ടതായി വരും. തടസ്സം അല്ലെങ്കിൽ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്യൂബുകൾ ഇടുകയോ അല്ലെങ്കിൽ സർജറി ചെയ്യുകയോ ചെയ്യാം. അണുബാധയുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് നൽകാം. പ്രതിരോധ ശക്തിയുടെ നിയന്ത്രണാതീതമായിട്ടുള്ള അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ പ്രതിരോധ ശക്തി നിയന്ത്രിക്കുന്ന സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകളായിരിക്കും നൽകുക. നൈട്രജൻ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് കുറഞ്ഞാൽ അത് അടിഞ്ഞുകൂടിയുള്ള സങ്കീർണതകൾ ശരീരത്തിൽ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചികിത്സയാണ് ഡയാലിസിസ്. ഒരു മെഷീൻ വഴി രക്തം ശുദ്ധീകരിക്കുന്ന ഹീമോഡയാലിസിസോ വയറിലേക്ക് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന പെരിറ്റോണിയൽ ഡയാലിസിസോ ആണ് സാധാരണയായി നിർദ്ദേശിക്കപ്പെടുക. വൃക്കകൾ ചെയ്യുന്ന പല ജോലികളിൽ വെള്ളത്തിന്റെ നിയന്ത്രണം, മാലിന്യ നിർമ്മാർജ്ജനം, ലവണങ്ങളുടെ ശുദ്ധീകരണം എന്നിവ ഡയാലിസിസ് വഴി നടത്തപ്പെടുന്നു. വൃക്ക തകരാറിലായാലും ജീവൻ നിലനിർത്താൻ ഇവ ഉപകരിക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് സാധാരണയായി വീട്ടിൽ തന്നെ ദിവസവും നടത്തുകയാണ് ചെയ്യുക. ഹീമോഡയാലിസിസ് ആഴ്ചയിൽ 2 മുതൽ 4 തവണ വരെ ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ടതാണ്. വൃക്ക മാറ്റിവെക്കൽ അഥവാ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ വൃക്ക രോഗിയുടെ വയറിനുള്ളിലെ രക്തക്കുഴലിലേക്ക് ദാതാവിന്റെ വൃക്കകൾ ഘടിപ്പിക്കുന്നു. സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണിത്. പ്രതിരോധ ശക്തി നിയന്ത്രിക്കുന്ന പല മരുന്നുകളും വൃക്ക മാറ്റിവെച്ചവർ തുടരേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ വൃക്കരോഗം തടയാം. കുഞ്ഞുങ്ങളിൽ നേരത്തെയുള്ള രോഗനിർണയവും വൃക്കരോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്ന കരുതലും വൃക്കരോഗങ്ങൾ തടയാനോ മൂർച്ഛിക്കാതിരിക്കാനോ സഹായിക്കും. ഗർഭാവസ്ഥയിലുള്ള സ്കാനിംഗിലൂടെ ഘടനാപരമായ രോഗങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ അപകട സാധ്യത ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. നിർജ്ജലീകരണം, വേദനാ സംഹാരികളുടെ ഉപയോഗം എന്നിവ ഒഴിവാക്കിയേ പറ്റൂ. രോഗലക്ഷണങ്ങൾ കണ്ടാൽ നേരത്തെ ചികിത്സ തേടുന്നതും രോഗം മൂർച്ഛിക്കാതിരിക്കാൻ സഹായിക്കും. വൃക്കരോഗങ്ങൾ ഉള്ള കുട്ടികളിൽ ശരിയായ ചികിത്സയും രോഗം മൂർച്ഛിക്കുന്നത് തടയാൻ സഹായിക്കും. ഡയാലിസിസ്, വൃക്ക മാറ്റിവെക്കൽ എന്നിവ ഇപ്പോൾ കുഞ്ഞുങ്ങളിലും സാധ്യമാണ്. നിർജ്ജലീകരണം, മരുന്നുകളുടെ അനിയന്ത്രിത ഉപയോഗം, ഇവയെല്ലാം ആർക്കും തടയാൻ സാധിക്കുന്ന വൃക്കരോഗങ്ങളുടെ കാരണങ്ങളാണ്.
1: കുട്ടികളിലെ വൃക്കരോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 12:49:45. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി.

പ്രധാന വാർത്തകൾ. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ ഫ്ളാഗ്ഷിപ്പ് സ്കോളർഷിപ്പ് പദ്ധതികളുടെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ രാഷ്ട്രപതി

0: ഫ്ളാഗ്ഷിപ്പ് സ്കോളർഷിപ്പ് പദ്ധതികളുടെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ജുവൽ ഓറം, കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കെ തുടങ്ങിയവർ പങ്കെടുത്തു. 2025 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് നിയമങ്ങൾ പ്രകാരം രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സംവിധാനത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് 2026 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ഭേദഗതി നിയമങ്ങൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പുതിയ നിയമപ്രകാരം ഇന്ത്യയിലെത്തി 180 ദിവസം കഴിയുന്നതിന് മുമ്പ് ഏത് സമയത്തും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. കാലയളവിനപ്പുറമുള്ള വൈകിയ രജിസ്ട്രേഷൻ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് കരാർ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: I am confident that this comprehensive agreement will add a new momentum to our ties with Oman. From day one, India will secure duty-free access on 98% of Oman's tariff lines, covering over 99% of India's exports to Oman.
0: ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്നലെയാണ് ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനെയുമാണ് ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റയിലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, MSME കൾ, ഡിജിറ്റൽ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ മേഖലകളിലെ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ധാരണയായതായി വിദേശകാര്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഇന്ന് മുതൽ ഈ മാസം 6 വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വിശദാംശങ്ങളിലേക്ക്.
2: മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂവെന്ന് CBSE അറിയിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ആധാർ വേരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് മാതാപിതാക്കളുടെയോ രക്ഷിതാവിന്റെയോ ആധാർ വിവരങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഉത്തരക്കടലാസുകളുടെ പരിശോധനയ്ക്ക് ഓരോ വിഷയത്തിന്റെയും ഉത്തരപേപ്പറിന് 100 രൂപ വീതവും പുനർമൂല്യനിർണയത്തിന് ചോദ്യം 1 25 രൂപയുമാണ് ഫീസ്. ഓൺലൈൻ മാർഗ്ഗങ്ങളിലൂടെ മാത്രമേ ഫീസ് അടയ്ക്കാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെലങ്കാനയിലെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കൊണ്ട് അനുഗ്രഹീതമാണ് തെലങ്കാനയെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും മഹത്തായ ചരിത്രവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ് തെലങ്കാനയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPIയിലെ മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 വോട്ട് ചെയ്തില്ല. 5.5 ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. KN ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടനിറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺ ടൌണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ

0: സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ട് വിജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലൂടെ സ്ത്രീകളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായത്. വിശദാംശങ്ങളിലേക്ക്.
1: ഈടുരഹിത വായ്പകൾ നൽകുന്ന പ്രധാനമന്ത്രി മുദ്ര യോജനയിലൂടെ ഈ വർഷം മാർച്ച് വരെ വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയിൽ 17 ലക്ഷം കോടിയും ലഭിച്ചത് വനിതാ സംരംഭകർക്കാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന വഴി രാജ്യത്ത് ആരംഭിച്ച 58 കോടിയിലധികം അക്കൌണ്ടുകളിൽ 33 കോടിയും സ്ത്രീകൾക്കുള്ളതാണ്. സുകന്യ സമൃദ്ധി യോജന, സ്ത്രീകൾക്ക് പ്രതിവർഷം കുറഞ്ഞത് 1 ലക്ഷം രൂപ വരുമാനം ഉറപ്പാക്കുന്ന ലക്ഷ്പതി ദീദി പദ്ധതി എന്നിവയും സ്ത്രീകളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കി. കൂടാതെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി യിലൂടെ രാജ്യത്തെ സ്ത്രീ പുരുഷ അനുപാതം ഉയർന്നതും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നീ മേഖലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശം, ഗുജറാത്ത്, ഒഡീഷ, രാജസ്ഥാൻ, പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച് 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായ വാലി ഓഫ് ഫ്ളവേഴ്സ് സന്ദർശകർക്കായി തുറന്നു. താഴ്വരയിലെ അപൂർവ സസ്യജാലങ്ങളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാൻ സന്ദർശകർ സഹകരിക്കണമെന്ന് വനംവകുപ്പ് അഭ്യർത്ഥിച്ചു. നിലവിൽ 300ലധികം പൂവിനങ്ങളും നിരവധി അപൂർവ സസ്യങ്ങളും നിറഞ്ഞതാണ് ഈ താഴ്വര. ഈ വർഷം ഒക്ടോബർ 31 വരെ സന്ദർശകർക്ക് ഇവിടേക്ക് പ്രവേശനമുണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇറ്റലിയുടെ ദേശീയ ദിനത്തിൽ ആശംസകൾ നേർന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറ്റലിയിൽ തെക്കൻ കാലാബ്രിയൻ തീരത്ത് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി. കാലാബ്രിയൻ തീരക്കടലിൽ ഏകദേശം 250 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. സംഭവത്തിൽ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അധികൃതർ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 243 പോയിന്റ് നഷ്ടത്തിൽ 74,018-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 93 പോയിന്റ് താഴ്ന്ന് 23,289-ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,14,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുജനാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനും ആഫ്രിക്കയിലുടനീളമുള്ള എബോള പ്രതിരോധത്തിനുമായി ഇന്ത്യ രണ്ടാംഘട്ട മെഡിക്കൽ സഹായം അയച്ചു. സംരക്ഷണ ഉപകരണങ്ങൾ, രോഗനിർണയ നിരീക്ഷണ ഉപകരണങ്ങൾ, മരുന്നുകൾ, പോഷക സപ്ലിമെന്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യുഎസ് പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിലെ പ്രസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ച് യുഎസ് പ്രതിരോധ മന്ത്രാലയം ഉത്തരവിറക്കി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റെയിലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 31 സെക്കൻഡ്.

ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക്. ഇന്ന് ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് ഗാനോത്സവത്തിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് തോമസ് വടുതലചെട്ടി.

യൂസഫ് അലി കേച്ചേരി രചിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി. യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം, ചിത്രം സ്നേഹം. ഈ ഗാനത്തിനായി കത്തയച്ചത് പി ടി ജയൻ, കടത്തുരുത്തി.

തുരുത്തുകരയിൽ നിന്നും മാധവൻ പി ടി, വിനു മാധവ്, ഷീജ ആദിക്കുട്ടൻ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. പെരുമഴക്കാലം എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ, ചിത്ര, കല്യാണി മേനോൻ എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ എം ജയചന്ദ്രന്റെ ഈണം.

യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ചമ്പക്കുളം തച്ചൻ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ചോദിച്ച കത്തയച്ചിരിക്കുന്നു പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുന്നീസ മിദ്ലാജ്, മിൻഹാജ് ഫാത്തിമ നായ്ഹ.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

പി ജയചന്ദ്രൻ പാടിയതാണ് അടുത്തത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി. ചിത്രം ചന്ദ്രകാന്തം. ഈ ഗാനത്തിനായി കത്തയച്ചത് ആർ പ്രദീപ്, തുറവൂർ.

പി സുശീലഗാനം പാടിയ ഗാനം. ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് കോഴിക്കുന്നം മൈലാലപ്പുഴയിൽ നിന്നും ബിജു, സുനിത ബിജു എന്നിവർ. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, വി ദക്ഷിണാമൂർത്തി. ചിത്രം കടുവയെ പിടിച്ച് കിടുവ.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി കൊച്ചി FM 102.1 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനോത്സവം. ഗാനോത്സവം തുടരുന്നു. പി ഭാസ്കരൻ, MS ബാബുരാജ് കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം, ചിത്രം പരീക്ഷ. പാടിയത് യേശുദാസ്. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നു ജയചന്ദ്രൻ, വയലാർ കവല.

വയലാറിന്റെ വരികൾ ജിദേവരാജന്റെ സംഗീതം. യേശുദാസ് പാടിയ ഗാനം ചിത്രം ചെമ്പരത്തി. ഈ ഗാനം ആവശ്യപ്പെട്ടത് വടുതലയിൽ നിന്ന് രമേശ് ബാബു, കുഞ്ഞമ്മ, സുജാത, ദീപക് എന്നിവരാണ്.

കെ പി ബ്രഹ്മാനന്ദൻ പാടിയതാണ് അടുത്ത ഗാനം, ചിത്രം ടാക്സി കാർ. ശ്രീകുമാരത്മയുടെ വരികൾക്ക് ആർ കെ ശേഖറിന്റെ സംഗീതം. ഈ ഗാനത്തിനെ കത്തയച്ചത് ചെമ്പറക്കി ജാമ്യ വളവിൽ നിന്ന് കൃഷ്ണൻകുട്ടി കൊടുമുടിക്കൽ.

യേശുദാസ് പാടിയത് ചിത്രം കാട്ടുപൂക്കൾ. ഒ എൻ വിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടത് പി സി ബാബു, പെരുമ്പാവൂർ.

താലോലം എന്ന ചിത്രത്തിൽ കൈതപ്രം രചിച്ച് സംഗീതം നൽകി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നത് വടക്കേക്കരയിൽ നിന്ന് ബാബു കെ.ഡി.

വയലാർ ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയത്. ചിത്രം നദി. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് മട്ടാഞ്ചേരിയിൽ നിന്ന് പി ബി സക്കറിയ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിജു ടി എസ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04/8/4/24/26/397 അല്ലെങ്കിൽ 04/8/4/24/26/387 അല്ലെങ്കിൽ 94/46/45/58/88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 1:55:16. സേവന വാർത്തകൾ. കൊച്ചി ന്യൂവാൽസിൽ പാർട്ട് ടൈം ഡോക്ടറുടെ ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MBBS ജനറൽ മെഡിസിൻ ബിരുദമുള്ള ഡോക്ടർമാർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ registrar@nuvals.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് റെസ്യൂമേ സഹിതം അപേക്ഷ അയക്കേണ്ടതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി നാളെയാണ്. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റായ nuvals.ac.in സന്ദർശിക്കുക. ഫോൺ നമ്പർ 97-46-99-80-89 97-46-99-80-89 ICIR CIFT കൊച്ചി യങ് പ്രൊഫഷണൽ ഫിഷ് പ്രോസസിംഗ് ഡിവിഷൻ താൽക്കാലിക ഒഴിവുകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നാളെ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 04/8/4/24/12/300 04/8/4/24/12/300 എന്ന നമ്പറിൽ വിളിക്കുക. ICIR CIFT കൊച്ചി പ്രോജക്ട് അസിസ്റ്റന്റ് 1 താൽക്കാലിക ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 4 നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 04/8/4/24/12/300 എന്ന നമ്പറിൽ വിളിക്കുക.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവർ, ബസ് ക്ലീനർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 7-ാം ക്ലാസ് വിജയവും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗിൽ 5 വർഷത്തിൽ കുറയാത്ത മുൻ പരിചയവുമുള്ളവർക്ക് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ക്ലീനർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 7-ാം ക്ലാസ് പാസ്സാകണം. കുറഞ്ഞത് 1 വർഷത്തെ മുൻ പരിചയം ആവശ്യം. വിദ്യാഭ്യാസ യോഗ്യത, മുൻ പരിചയം തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 10-ന് രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 00 00 64 12, 94 00 00 64 12.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: പ്രകൃതിയുടെ രുചി
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇടുക്കി നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക്കൽ കോളേജിൽ ഡിപ്ലോമ കോഴ്സുകളുടെ 2-ാം വർഷത്തിലേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു സയൻസ്, VHSC, ITI ഇതിലേതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് 2-ാം വർഷത്തിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. നാളെ വരെ www.polyadmission.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 95 62 45 20 19, 95 62 45 20 19. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ട്രിബ്യൂണൽ പാലക്കാട് ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. പാലക്കാട് ചിൽഡ്രൻസ് പാർക്കിന് സമീപമുള്ള DTPC ഓഫീസ് വളപ്പിലാണ് ക്യാമ്പ് സിറ്റിംഗ്. ആദ്യ ക്യാമ്പ് സിറ്റിംഗ് ഈ മാസം 11-12 തീയതികളിലും 2-ാമത്തേത് 23-24 തീയതികളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-95-23-65-091, 04-95-23-65-091. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
5: ആകാശവാണി FM വാർത്തകൾ.
1: ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തുകയും മധ്യസ്ഥർ വഴി ലെബനൻ ഗ്രൂപ്പുകളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തതിനു ശേഷമാണ് ട്രംപ് സാമൂഹ്യമാധ്യമങ്ങളിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPI-ക്കാണെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആവശ്യത്തിൽ പാർട്ടി പിന്നോട്ടേക്കില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിൽ കഴിഞ്ഞ 10 വർഷം LDF ഗവൺമെന്റ് അലംഭാവം കാട്ടിയതായി V. മുരളീധരൻ. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒന്നും പറയുന്നില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. പ്ലസ് വൺ VHSC പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്ലസ് വണ്ണിന് ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളും VHSC ക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. US പ്രതിരോധ വകുപ്പ് ആസ്ഥാനമായ പെന്റഗണിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. മാധ്യമപ്രവർത്തകർ ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് വിലക്കുകയും ഓഫീസ് സെൻസിറ്റീവ് കമ്പാർട്ട്മെന്റഡ് ഇൻഫർമേഷൻ ഫെസിലിറ്റിയായി പുനർനാമകരണം ചെയ്തതായി പെന്റഗൺ ആക്ടിംഗ് പ്രസ് സെക്രട്ടറി ജോയൽ വാട്സൺ പറഞ്ഞു. പെരിയാർ വാലി ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായ

0: താൻകെട്ട് ഷട്ടറുകൾ തുറന്നു. കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജലനിരപ്പ് 30 മീറ്ററിൽ താഴെ ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. പത്തനംതിട്ട കോന്നി പൂങ്കാവ് സ്റ്റേറ്റ് ബാങ്ക് ശാഖയിൽ തീപിടുത്തം. ഫയലുകൾ സൂക്ഷിക്കുന്ന റൂമിലാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന തീയണച്ചു. ജപ്പാനിലെ കകാമി ഗഹാരയിൽ അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കിയിൽ 6 പോയിന്റുമായി ഇന്ത്യ പൂളേയിൽ കൊറിയയ്ക്കും ജപ്പാനും ഒപ്പമെത്തി. നാളെ അവസാന പൂൾ മത്സരത്തിൽ ഇന്ത്യ ചൈനീസ് തായ്പേയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: പ്രിയ ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9446454588888. മറ്റൊരു നമ്പർ 04842426397. 04842426387. അപ്പോൾ ആദ്യത്തെ കോളിലേക്ക്. ഹലോ.
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ വിളിക്കുന്നേ?
2: ഞാന് കൈങ്ങോട്ടൂർന്ന് പറയും. ഈ കോതമംഗലം താലൂക്കിലെ മാറ്റുവേരി അടുത്ത സ്ഥലമാണ്.
1: പേരെന്താ? പേരെന്താ?
2: റാണി.
1: ഏ,
2: റാണി.
1: റാണി. ആ, പറയൂ റാണി.
2: റാണി റാണി.
1: ആ, എന്താ ചെയ്യുന്നേ?
2: റിട്ടയർഡ് ആയി, ജോലി ഉണ്ടായിരുന്നു. ഇപ്പം
1: ശരി. ആരൊക്കെയുണ്ട് അവിടെ? ആമേൻ സിനിമയിലെ പാട്ടോ? ഏത് പാട്ടായിരുന്നു? ഏത് പാട്ടായിരുന്നു?
2: ആമേൻ സിനിമയിലെ ടൈറ്റിൽ സോങ് ഇല്ലേ?
1: ആ, സോളമനും.
2: ആ
1: ആ ആ, ഓക്കേ. പിന്നെ എന്തൊക്കെയാ വിശേഷം? അതെ.
2: ഹലോ.
1: അതെ അതെ, ലൗലിയാണ്, പറയൂ. ഹലോ, കേൾക്കണില്ലേ ഞാൻ പറയണത്? ഹലോ ഹലോ, എവിടെ പോയി? ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം.

0: ഹലോ,
1: ഹലോ.
0: വെള്ളിത്തിരയാണ്, ഇതാരാ?
1: അതെ, ഞാൻ രാധാമണി.
0: രാധാമണി, എവിടുന്നാ?
1: ഞാൻ മരട്.
0: ആ പറയൂ, എന്തൊക്കെയാ വിശേഷം?
1: നല്ലത്. മഴ വരാൻ പോണു.
0: മഴ വരാൻ പോണോ?
1: അതെ അതെ.
0: അപ്പോ മഴ പെയ്യട്ടെ. മഴ ഇല്ലാതെ വിഷമിക്കായിരുന്നില്ലേ നമ്മള്?
1: അതെ.
0: ആരൊക്കെ ഉണ്ട് അവിടെ?
1: പാട്ട് വേണം.
0: ആ പാട്ട് പറഞ്ഞോ. ഉള്ളവരൊക്കെ, വീട്ടിലുള്ളവരൊക്കെ എവിടെ? ഓ ശരി. അപ്പൊ ഞങ്ങളുടെ റേഡിയോ ഒക്കെ വച്ചിരിക്കുവാണോ?
1: അതെ അതെ.
0: വിളിക്കാറുണ്ടോ വെളിത്തിരയില്? ആണോ, പാട്ട് പറഞ്ഞോ, ഏതായിരുന്നു?
1: മായാമയൂരം തീരു നിർത്തിയോന്നും പറഞ്ഞൊരു പാട്ടില്ല.
0: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാ മതിയോ? അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയൂട്ടോ. പാട്ട് വെക്കാം. ശരി.

0: നമസ്കാരം, വെള്ളിത്തിരിയാണ്.
1: നമസ്കാരം ലവ്ലി മാഡം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഇത് പ്രകാശാണ്, കുട്ടനാട്ടിൽ നിന്ന്.
0: കുട്ടനാട്ടിൽ എവിടെയാണ്?
1: കുട്ടനാട്ടിൽ മാമ്പുഴക്കരി എന്ന് പറയും.
0: മാമ്പുഴക്കരി. നല്ല പേരാണല്ലോ അത്.
1: ഇവിടെ കുറെ കരിയുണ്ട്.
0: കരി എന്ന് പറഞ്ഞാൽ എന്താ
1: മാമ്പുഴക്കരി,
0: അർത്ഥം?
1: കരി എന്ന് പറഞ്ഞാൽ പാടം.

0: ഓ ശരി. ആ ഹാ ഹാ
1: നെൽപ്പാടങ്ങൾ,
0: ഹാ ഹാ ഹാ ശരി.
1: മാമ്പഴത്തിരി, രാമങ്കിരി, ചിത്രക്കിരി,
0: ആ ഇതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ.
1: കുന്നംകരി, കുമരംകരി, ഇങ്ങനെ കുറെ കരികളുണ്ട്.
0: എന്താ ചെയ്യുന്നേ?
1: ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്.
0: ഓ ശരി. എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നേ?
1: ഞാൻ ഡ്രൈവറായിരുന്നു, കാഴ്ച വൈകല്യമുള്ള കാരണം ഇപ്പൊ പോകുന്നില്ല.
0: ഓ ശരി.
1: ഞരമ്പിന്റെ കരാറ്.
0: അതിന് ട്രീറ്റ്മെന്റ് ഒന്നുമില്ലേ?
1: ഇല്ല, അത് ഞരമ്പ് എല്ലാം ശോഷിച്ചു പോകുന്നു,
0: ശരി.
1: അത് ഗുരുതരമായൊരു രോഗമാണ്. ചികിത്സ ഇല്ലല്ലോ.
0: വീട്ടിലാരുണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, മക്കളുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നേ?
1: മോനെ ഇന്ത്യൻ നേവിയിലാണ്, മോള് വീരപ്പിലൊടി
0: ശരി.
1: ഒരു ഫാമിലിയായിട്ട് താമസിക്കുന്നു.
0: അപ്പോ അവിടെ എങ്ങനെയാ, ആപ്പ് വഴിയാണോ കേൾക്കുന്നേ ഞങ്ങളുടെ റേഡിയോ?
1: അല്ല, റേഡിയോ
0: ആ കിട്ടുമല്ലേ, അത് ശരി.
1: ആ കിട്ടും.
0: അപ്പോ എപ്പോഴും വെക്കുവോ റേഡിയോ? എങ്ങനെയാണ്, അതോ പാട്ട് മാത്രമാണോ കേൾക്കുന്നേ?
1: ഞാന് 4 മണിക്ക് എഴുന്നേക്കുന്ന ആളാ.
0: ആ ശരി.
1: പിന്നെ 5:50 കൊച്ചി തുറക്കത്തുള്ളൂ.
0: അതെ.
1: അന്നേരം അത് കൊച്ചി കേൾക്കും, സാഗത കൊച്ചി കേൾക്കും,
0: ആലപ്പുഴ
1: ആലപ്പുഴ FM കേൾക്കും, ആകാശവാണി കൂടുതലും കേൾക്കുന്നു.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടി പറഞ്ഞോ?
1: ഇന്ന് വാർത്ത എന്ന സിനിമയിലെ ഇന്നലെ ഇതുവഴിയേ പോയെന്ന് പറഞ്ഞു ദാസേട്ടൻ പാടിയൊരു പാട്ടുണ്ട്.
0: പാടുവോ?
1: ഇല്ലില്ല,
0: പാട്ട് കേട്ടാ മതിയല്ലേ.
1: ഞാൻ 10 വർഷമായി കൊച്ചി FM കേൾക്കുന്നേ. ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ലവലി മാഡത്തോട് മാത്രം സംസാരിക്കാൻ പറ്റിയതില്ല.
0: ഇപ്പൊ സംസാരിച്ചല്ലോ.
1: 10 കൊല്ലമായിട്ട് ഇപ്പൊ കിട്ടാത്ത പുള്ളിയെ കിട്ടി.
0: ഞാൻ വിളിച്ചിട്ടല്ല, അങ്ങനെ വരാറില്ലല്ലോ, അതുകൊണ്ടാണ്.
1: അതുകൊണ്ടാ, ഇടയ്ക്ക് വരുമായിരുന്നു, അന്നേരമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്നും
0: കിട്ടിയിട്ടില്ല. ശരി, എല്ലാവരും ഒരേ സമയം വിളിച്ചുകൊണ്ടിരിക്കുമല്ലേ.
1: അതെ അതെ അതെ. എനിക്ക് നിങ്ങളെ രണ്ടുപേരെ വലിയ ഇഷ്ടമാണ്, നമ്മുടെ VM ഗിരിജ.
0: അപ്പോ പാട്ട് കേക്കട്ടെ?
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ,
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ബൈ.
1: ഓക്കെ ബൈ.

0: ഹലോ ഹലോ,
1: ഹലോ. ആ ദില്ല മാഡം. ഹലോ മാഡം.
0: യ്യോ, ഞാൻ ലൗലിയാണേ.
1: ആ ലൗലി മാഡം, ലൗലി മാഡം. എനിക്ക് അതെ,
0: ആരാ വിളിക്കുന്നത്? ഇതാരാ?
1: എന്റെ പേര് പ്രകാശൻ ഭരിച്ച
0: പ്രകാശൻ. ആ, ഈ നേരത്തെ വിളിച്ച ആള് പ്രകാശായിരുന്നു. ഇത് പ്രകാശൻ.
1: ആ ആ പ്രകാശൻ ഭരിച്ച കാക്കനാട്.
0: ഓക്കെ, എന്താ ചെയ്യുന്നേ?
1: ഞാൻ ബ്ലെൻഡാണ്. ബ്ലെൻഡാന്ന് ഒരു 20 ദിവസം അൽഗുംബ ഞാൻ ഓടിക്കുന്നതായിരുന്നു.
0: ആണോ? അതെന്ത് പറ്റി? ആരുണ്ട് വീട്ടിലിപ്പോ?
1: മൂന്ന് മക്കളുണ്ട്, ഭാര്യ ഉണ്ട്, ഞാനുണ്ട്. ഇന്നലെ എന്റെ 31 മെയ് 31 എന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു.
0: മോളുടെ പേരെന്താണ്?
1: മോളുടെ പേര് അമർണ പ്രകാശ്, അജയ് പ്രകാശ്, അക്ഷയ് പ്രകാശ്. മൂന്ന് മക്കളാണ്.
0: ഓക്കെ, മോള് എന്താ ചെയ്യുന്നേ?
1: മോള് ഈ കൗൺസിലിലെ ഒരു കമ്പനിയിൽ കമ്പ്യൂട്ടർ വർക്ക്.
0: ശരി, ഓക്കെ. അപ്പൊ എപ്പോഴും ഞങ്ങളുടെ റേഡിയോ കേൾക്കുവോ?
1: ആ കേൾക്കുന്നത്. ഞങ്ങൾ ഒരു ഞങ്ങളുടെ ഈ കാക്കനാട് ഏറ്റവും ഫസ്റ്റ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് റേഡിയോ ഉണ്ടായിരുന്നൊക്കെ ആളുകൾ പറഞ്ഞു. ഞങ്ങൾ തന്നെ പക്ഷേ വൈക്കത്തരല്ല കിടന്നുകൊണ്ടിരുന്നത്, പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് റേഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സ്ത്രീകളെ കേൾക്കാനൊക്കെ ഈ വല്ലപ്പോഴെ മുറിഞ്ഞ് മുറിഞ്ഞ് 3 മണിക്കൊക്കെ മുറിഞ്ഞ് മുറിഞ്ഞ് വീടിലാക്കി കേട്ടാ ആ കാലഘട്ടത്തോട് ഞങ്ങൾക്ക് റേഡിയുണ്ട്. അപ്പൊ ഞങ്ങളുടെ അച്ഛനും ഇന്ന് സ്ഥിരം റേഡിയോ ഞാൻ ബാറ്ററി വെച്ചിട്ടേ ഞങ്ങൾക്ക് അന്നും കൂടെ കറണ്ടൊന്നും ഇല്ലാത്ത കാലഘട്ടം ഞങ്ങൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് റേഡിയോ ഉണ്ടായിരുന്നു.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക്
0: ഏത് പാട്ടാ പറഞ്ഞത്?
1: ഞാൻ 14-ാം രാവ് ഉദിച്ചത് മാണത്തോ കല്ലായി കടവത്തോ എന്നുള്ള പാട്ടാണ്.
0: അത് മരത്തിലെ പാട്ടല്ലേ? ആണോ?
1: പക്ഷെ പാട്ടാണല്ലോ. 10-70 കൊല്ലത്തില് 10-70 കൊല്ലത്തെ പാട്ടാന്ന് തോന്നുന്നു സിനിമയെന്ന് തോന്നുന്നു.
0: അതൊന്ന് പാടിക്കേ, പാടുവോ?
1: ആ പാട്ട് ഞാൻ ആ പാട്ട് വേറൊരു പാട്ടുണ്ട്. ഞങ്ങളുടെ ഞാൻ കുടുംബ യൂണിറ്റ് ഞങ്ങൾക്കൊരു കുടുംബ യൂണിറ്റ് ഉണ്ട്, പരിചയ കുടുംബ കൂട്ടായ്മയെന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് ഉണ്ട്. അതിൽ ഞാനൊരു പാട്ട് എഴുതിയുണ്ട്, അതിന്റെ പ്രാർത്ഥന കാരണം ഞാൻ എഴുതിയില്ല.
0: ഞാൻ പാടാം,
1: അത് പാടാം. ദൈവമേ ഞങ്ങൾ

ഞങ്ങളെ കാത്തുകൊള്ളണമേ, ദൈവമേ ഞങ്ങളെ കാക്കുമാറാകണേ. പരിപ്പയിൽ വാഴും അമ്മ മമതാമായി ഞങ്ങളെ കാക്കണേ അമ്മ.

0: ജികൾ കലകിക്കുന്നു, പ്രശ്നങ്ങളിലവും നീക്കുന്നു, എങ്കിൽ നമുക്കും ഒന്നിച്ചൂടെ പരിപ്പയിൽ കൂട്ടായ്മ കൈ കൊടുക്കാം.
1: കൊള്ളാട്ടോ
0: പരിപ്പയിൽ
1: പ്രകാശ. ഹലോ.
0: ആ
1: ഓക്കെ
0: ഓക്കെ ആ
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കണ്ടേ?
0: ഓക്കെ ഓക്കെ ഓക്കെ
1: ഓക്കെ. അപ്പൊ ദാ വരുന്നു പാട്ട്. ഏതായിരുന്നു? 14 ആവുതിച്ചത്.
0: ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ 72 നമ്മുടെ കേരള പൊലി പഞ്ചായത്ത് എന്ന അബദ്ധക്രമ മെമ്മറി, അതായത് കാട്ടാട് മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാടിയ പാട്ടാണ്. അപ്പൊ ആ അന്ന് ഉള്ള എല്ലാ കുട്ടികളുടെ പേരൊക്കെ എനിക്കറിയാം, ഇപ്പോഴും ഓർമ്മയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അന്നും പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞില്ല. പറ്റുള്ള എല്ലാവർക്കും ഞാൻ പഠിച്ചിരുന്ന അന്നുള്ള പിള്ളേർക്കും ഈ ഇന്ന് ഈ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി
1: ഓക്കെ
0: എല്ലാം നോക്കും.
1: ഓക്കെ
0: ശരിയാണ്.
1: ഓക്കെ
0: താങ്ക് യു.
1: ശരി.
0: താങ്ക് യു. നമസ്കാരം.

0: ഹലോ വിളിത്തിര. ഹലോ.
1: ഹലോ,
0: ആ പറയൂ ദാരാ.
1: ഹായ് ലവ്ലി മാഡം. അസീന പാനായിക്കുളം.
0: ഹസീന പാനായിക്കുളം, എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷം മാഡം.
0: ആ
1: മാഡത്തിനോട് ഞാൻ മറ്റേ സ്പോണോട് ഗാനോത്സവത്തിൽ സംസാരിച്ചിട്ടുണ്ട്.
0: ആണോ? ആ ഹാ ശരി.
1: മുബാറക്ക് തയ്യൽക്കട മാഡം മറന്നുപോയില്ലേ? ഞാൻ മാഡായതുകൊണ്ട് ട്രൈ ചെയ്തതാ.
0: തയ്യക്കടയുടെ പേര്
1: സ്പോണോട്
0: പറഞ്ഞ കാശ് തരേണ്ടി വരും.
1: അയ്യോ സോറി. അപ്പ
0: ആ
1: ഇത് ഞാൻ
0: അപ്പോ
1: യൂണിഫോം വർക്കിന്റെ തിരക്കിലാണ്. എന്നിട്ട്
0: ആഹാ
1: മാഡായതുകൊണ്ട് ഞാൻ കുത്തി കുത്തി കുത്തി കുത്തി കുത്തി ഇരുന്ന് ഇപ്പഴാ കിട്ടിയത്.
0: ആ കൊള്ളാം കൊള്ളാം. അവിടെ എത്ര
1: പിന്നെ
0: ആളുണ്ട് വേറെ തുന്നാൻ?
1: ഞങ്ങള് മൂന്ന് പേര്,
0: ആരൊക്കെയാ?
1: സെബീന, റെജീന, ഹസീന.
0: ആ അത് കൊള്ളാലോ. സെബീന,
1: റെജീന, ഹസീന.
0: റെജീന, ഹസീന. ആ അത് കൊള്ളാം.
1: പിന്നെ മാഡത്തിന് സുഖമാണോ?
0: ആ സുഖമായിട്ടിരിക്കുന്നു.
1: നമ്മൾ ഒരു വർഷമായി സംസാരിച്ചിട്ട്.
0: ഓ
1: പിന്നെ എന്താ പിന്നില്ലേ?
0: പറഞ്ഞു.
1: ഞാനിപ്പോ വിളിച്ചതേ എന്റെ കുഞ്ഞാവിട ബർത്ത്ഡേ ആണ്, ഒന്നാം പിറന്നാളാണ്. എന്റെ തക്കുടു മോന്റെ കുഞ്ഞാവിട ഒന്നാം
0: തക്കുടുന്നാണ്
1: പിറന്നാളാണ്.
0: വിളിക്കണേ.
1: തക്കുടു എന്നാണ് വിളിക്കണത്.
0: പേരെന്താ ഇട്ടത്?
1: എസ് ദു.
0: ഓക്കെ.
1: അപ്പ ഒന്നാം പിറന്നാളാണ്. അപ്പ തക്കുടു കുട്ട ചക്കര കുട്ടാന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ദിലീപ് അഭിനയിച്ചു,
0: മനസ്സിലായി? അത്
1: ആ പാട്ട് വെച്ചിട്ട്. പിന്നെ എന്റെ രണ്ടാമത്തെ മകന്റെ കുഞ്ഞാവക്കും കൂടിയാണ് കേട്ടാ. എന്റെ
0: ആയിക്കോട്ടെ.
1: ബർത്ത്ഡേ ആയിട്ടില്ല. അപ്പൊ അവൻ ഇന്നലെ ഞങ്ങളുടെ വീട്ടിലെത്തി.
0: കുഞ്ഞിന്റെ പേരെന്താ?
1: പിന്നെ കുഞ്ഞിന്റെ പേര് എയ്സു.
0: ഓക്കെ.
1: എസ്ദു, എയ്സു. പിന്നെ ഞങ്ങളുടെ ചക്കരയുടെ ഫാമിലിക്ക് ഡെഡിക്കേഷൻ കേട്ടാ.
0: ഓക്കെ. ചക്കര ആരാ?
1: ചക്കര എന്റെ മരുമോള്.
0: ഓ ശരി.
1: മൂത്ത മരുമോളുടെ പേര് ജെനീഫർ. അപ്പൊ അവര് രണ്ടു പേരുടെ ഫാമിലി മെമ്പേഴ്സിനാണ് ഡെഡിക്കേഷൻ വെച്ചേക്കുന്നത്.
0: ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെയുണ്ട് തയ്യലൊക്കെ നല്ലോണം കിട്ടിയോ?
1: തയ്യ അതല്ലേ പറഞ്ഞ, യൂണിഫോമിന്റെ വർക്ക് കൊടുത്തിട്ടില്ല. എനിക്കിത് 5 മണിക്ക് യൂണിഫോം വർക്ക് കൊടുക്കണം. അപ്പൊ മാഡം ആയതുകൊണ്ട് എനിക്ക് ഞാൻ കുത്തി കുത്തി കുത്തി യൂണിഫോം വർക്ക് മിഷൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് മാഡത്തിന് വിളിച്ചത്. അത്ര ഇഷ്ടമാണ് എനിക്ക്, സത്യമായിട്ട്
0: ഇഷ്ടമാണ്. പാട്ട് വെക്കട്ടെ.
1: ആ പിന്നെ മാഡത്തിനെ ഞാൻ അനുകരിക്കും. ഇവിടെ ലവ്ലി മാഡം ഓണോ ജാനൽസിൽ വരുമ്പോ ഇവിടെ റെജീന സെബീനയൊക്കെ മാഡത്തിന് ഇങ്ങനെ അനുകരിക്കും.
0: അത് കൊള്ള. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: അപ്പൊ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു.
0: ആ പിന്നെ ആർക്കാണ്ട്? തക്കുടുക്കുട്ടനല്ലേ? അപ്പൊ തക്കുടുക്കുട്ടന് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ വെക്കുക കേട്ടോ. ഇതാ പാട്ട് കേട്ടോളൂ. ശരി.

0: ഹലോ വിളിക്കുക.
1: ഹലോ
0: ആ
1: ഹലോ,
0: പറയൂ, ആരാ?
1: ഞാൻ വളപ്പിൽ സുനി മുഹമ്മദ്, ഇടപ്പള്ളി.
0: ആഹാ പറയൂ,
1: എനിക്ക്
0: വിളിക്കാറുണ്ടോ
1: ചേച്ചി,
0: വെള്ളിത്തിരയില്?
1: ഞാൻ കുറെ നാളെ ചേച്ചിനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്.
0: പറയൂ, എന്തൊക്കെയാ
1: എന്താ
0: വിശേഷം?
1: കിട്ടിയത്?
0: ആ
1: ഹലോ ചേച്ചി, ഈ വർഷം റിട്ടയർഡ് ആയല്ലേ?
0: അതെ,
1: ഏ
0: ആ ഇതൊക്കെ കണ്ടുപിടിച്ചാ.
1: അല്ല, രണ്ടു ഒരു വർഷം മുമ്പായിട്ടും ചേച്ചി പറഞ്ഞില്ല 26 റിട്ടയർഡ് ആവുമെന്ന്.
0: ആ ഉവ്വ്, അത്
1: അതെ, അത്
0: ശരിയാ.
1: മുമ്പും സംസാരിക്കുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു.
0: എന്താ
1: അപ്പോ
0: ചെയ്യുന്നേ?
1: ഞാൻ കാഴ്ച പരിമിതിയുള്ള ഒരാളാണ്.
0: ഓ ആ
1: കാഴ്ച, ആ ഇപ്പൊ രണ്ടുപേര് ഇതിനു മുമ്പ് രണ്ടുപേര് വിളിച്ചല്ലോ കാഴ്ച.
0: ആരുണ്ടപ്പ വീട്ടില്?
1: ഇവന്റെ വൈഫ് മാത്രമേ ഉള്ളൂ, ഇല്ല ചേലാമറ്റ.
0: ആ കുഞ്ഞുങ്ങളോ?
1: ഇല്ല, കുട്ടികളില്ല.
0: ആ ശരി. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ലില്ല. നല്ല അവതരണം ഉണ്ടോ? നല്ല ശബ്ദമാണോ?
0: താങ്ക് യു.
1: വെള്ളിത്തിരിയിലൊക്കെ സംസാരിക്കില്ലേ? ഫോണോട്ട്
0: ഉവ്വ്.
1: അപ്പൊ സ്നേഹത്തോടെ സംസാരമോ?
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ പറഞ്ഞോ.
1: എനിക്ക് വേണ്ടത് ഓണത്തുമ്പിക്കൊരു ഞാലിൽ. അത് പാടില്ലേ?
0: ആ പഠിക്കേ പഠിക്കേ
1: ഓണത്തുമ്പി
0: പാട്.
1: ഓണ ഓണത്തുമ്പിക്കൊരു ഞാലിൽ മാരിലിൻ ഊഞ്ഞാലിൽ, ഓണത്തുമ്പിക്കൊരു ഞാലിൽ. ആ പാട്ട്
0: നല്ല പാട്ടാല്ലേ. ഗോപിയുടെ സിനിമയാന്ന് തോന്നുന്നു അത്. ഗോപി അഭിനയിച്ച സിനിമയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പൊ വേറെന്താ വിശേഷം പറയൂ. മഴയൊക്കെ ഉണ്ടോ അവിടെ? ആണോ? പറഞ്ഞോ പറഞ്ഞോ.
1: കരിമുക്കാട് ഗ്ലൗസ് നിർമ്മാണ സ്ഥാപനമുണ്ട്, അവിടുത്തെ എല്ലാ സ്റ്റാഫിനും റസീനാകും.
0: റസീന
1: അവിടെ തയ്യൽ.
0: ഓ ശരി.
1: പിന്നെ മരോട്ടിച്ചുള്ളിൽ അഡോൺ ടയർ ഷോപ്പ് ഉണ്ട്.

0: ഈ കടകളുടെ പേരൊക്കെ പറഞ്ഞാൽ കാശ് ഇപ്പൊ ഇവിടെ കൊണ്ട് തരേണ്ടി വരും. കടയുടെ പേര് പറയല്ലേ? ആ
1: അവിടുത്തെ അലിക്കുഞ്ഞി അസീറ, മമ്മുഞ്ഞി റംല, അസറഫ് സാജിദ
0: എന്നിവർക്ക് അപ്പൊ എല്ലാരെയും തിരക്കിന്ന് പറഞ്ഞോ, പാട്ട് വെച്ചേരാ.
1: ഓക്കെ
0: ഓക്കെ ബൈ.

ഹലോ ഹലോ ഹലോ, വെള്ളിത്തിരിയാണ്, ഇതാരാ? ഹലോ ഹലോ, കേൾക്കാമോ ഞാൻ പറയുന്നത്? ഹലോ.

0: हेलो। हेलो।
1: हेलो, इधर
0: हाँ, इधर
1: ग्रेसी
0: डेसियो,
1: ग्रेसी
0: ग्रേസി ആ റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ
1: ഗ്രേസി
0: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്ക്.
1: ഓക്കെ ഓക്കെ മാഡം, ഓക്കെ മാഡം,
0: സ്ഥലം എവിടെയാ?
1: അങ്ങോട്ട് മാറ്റാൻ. ലവ്ലി മാഡം അല്ലേ?
0: അതെ,
1: എനിക്ക് ഞാൻ 3-4 മാസത്തെ മുമ്പ് വിളിച്ചിരുന്നു, മാറ്റി മാറ്റി. അപ്പൊ
0: എവിടുന്നാ സ്ഥലം എവിടെയാ?
1: മാഡത്തിന് സ്ഥലം ഗോതിരത്ത് എന്ന് പറയും,
0: ആ ഗോതുരുത്ത്. ആ പറഞ്ഞോ.
1: ചേന്നമംഗലം.
0: ആ
1: ചേന്നമംഗലം അടുത്ത്
0: പറഞ്ഞോ.
1: കേട്ടിട്ടുണ്ടോ?
0: ഏ
1: കേട്ടിട്ടുണ്ടോ സ്ഥലം?
0: ആ കേട്ടിട്ടുണ്ട്. അപ്പൊ
1: ഞാൻ
0: ഇന്ന് ഏത് പാട്ടാ
1: ഇത്
0: വേണ്ടേ? ആദ്യം അത് പറഞ്ഞോളൂ.
1: ഇതേ കാര്യസ്ഥൻ എന്നുള്ള പാട്ട്, അതില് ഒരു
0: കാര്യസ്ഥാനിലെ ഏത്
1: കൃഷ്ണൻ, എനിക്ക്
0: പാട്ടാ? ഏ
1: ഒരു കല്യാണത്തിന്റെ ഒരു പാട്ടില്ലേ, കല്യാണം,
0: കല്യാണം മംഗളങ്ങൾ ആണോ?
1: മംഗളങ്ങൾ.
0: ഓ ഓ ശരി, അത് വെച്ച് തരാം. അപ്പൊ പറയേ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയേ.
1: ഇവിടെ നല്ല വിശേഷം. ഇവിടെ എന്റെ അപ്പച്ചൻ സ്ഥിരം ശ്രോതാവാണ് റേഡിയോന്റെ.
0: ആണോ?
1: പക്ഷേ
0: ആഹാ.
1: ഇപ്പൊ പുള്ളി തൂങ്ങില്ലാതെ കിടക്കുന്നേനെ,
0: ആ
1: അതൊന്നും ഇപ്പൊ റേഡിയോ വെക്കാറില്ല.
0: ഓ
1: ഇനി
0: ശരി.
1: ഇപ്പൊ സ്ഥിരം വെക്കണ ആള് എന്റെ ഹസ്ബൻഡാണ്.
0: ആഹാ.
1: പുള്ളി നേരെ വിളിക്കുമ്പോ തുടങ്ങിയത് വെച്ചോണ്ടിരിക്കുന്ന അതുകൊണ്ട്. പിന്നെ
0: ആരൊക്കെ ഉണ്ട് അവിടെ
1: ഇവിടെ
0: പറയേ.
1: ഇവിടെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്.
0: ഓക്കേ.
1: പിന്നെ ഒരു മോളാണുള്ളത്. മോളുടെ പേര് ആൻസി, മകൻ മരുമകന്റെ പേര് എൽഡി. അതിനൊരു ഒരു കൊച്ചുമോനുണ്ട്, അവൻ ഇപ്പൊ SSLC പാസ്സായി,
0: ശരി.
1: 85% മാർക്കുണ്ട്.
0: കൊള്ളാം, എടുക്കൻ. എന്നിട്ട് എന്താ എടുക്കാൻ പോണേ?
1: അവൻ കമ്പ്യൂട്ടർ സയൻസിലാണ് ഇപ്പൊ കൊടുത്തേക്കണത്. കിട്ടുമെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ കൊമേഴ്സും വെച്ചിട്ടുണ്ട്.
0: ശരി.
1: പറവൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലാണ് പഠിക്കുന്നതേ.
0: ഓ ശരി. അവിടെ തന്നെയാണോ കൊടുത്തേ?
1: അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, വേറെ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്, ഇവിടെ അടുത്തടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. കിട്ടോ എന്നങ്ങനെയൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്റെ കസിൻ സിസ്റ്ററിന്റെ മകന്റെ കല്യാണമാണ് ഓഗസ്റ്റ് 14-ാം തീയതി.
0: ആ ശരി. ആ
1: അത് അവന്റെ പേര് അരുൺ, പെണ്ണിന്റെ പേര് സിയ. അവൻ മുത്തൂറ്റ് ഫിനാൻസിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. പെണ്ണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ PRO ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: ശരി.
1: അപ്പൊ അവർക്ക് വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ട്.
0: ഓ,
1: ഡെഡിക്കേഷൻ
0: അതാണോ ഈ മംഗളങ്ങളിലുള്ള പാട്ട് ചോദിച്ചേ?
1: മംഗളങ്ങൾ.
0: ഓക്കെ, അപ്പോ രണ്ടു പേർക്കും ആശംസകൾ പറയൂ.
1: പറഞ്ഞേക്കാം. അപ്പൊ മാഡത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല സൗണ്ടാണ്.
0: താങ്ക് യു. ഓക്കെ, അപ്പൊ അത് പാട്ട് വെക്കട്ടെ.
1: ഓക്കെ, പാട്ട് വെച്ചു.
0: ശരി എന്നാ. ഓക്കെ, ബൈ.
1: ബൈ.

0: ഹലോ,
1: ഹലോ,
0: ആ ഇതാരാ?
1: ഞാൻ സുമ,
0: സുമ എവിടുന്നാ?
1: പുത്തഞ്ചിറ.
0: പുത്തഞ്ചിറ. ആ പറഞ്ഞോ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് സ്നേഹമുള്ള സുഖത്തില സ്നേഹം കൊതിച്ചു ഈരേഴു ലോകമെന്നുള്ള പാട്ടില്ലേ, ആശാലത്തിച്ചു.
0: ആശാലത പാടിയത്. ആ
1: അതെ, നമ്മൾ രാവിലെ തന്നെ ആശാലത്തിച്ച്.
0: ആ പറയൂ.
1: സന്തോഷമായി
0: സന്തോഷമായി അല്ലേ?
1: ചേച്ചിയൊക്കെ വരുന്നു. ആ, ഇന്ന് ലവ്ലി മേഡത്തിന് സംസാരിക്കാൻ വേണ്ടി ഞാൻ കുത്തി കുത്തി വിളിച്ചോണ്ടിരിക്കുന്നു. സന്തോഷമായി, ഒരുപാട് ഒരുപാട് സന്തോഷം
0: അപ്പോ
1: മേഡത്തിന്
0: അവിടെ
1: കിട്ടിയപ്പോ.
0: എന്തുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ ഇപ്പോ?
1: ആ, മഴയുണ്ട്, തന്നെ പെയ്ത് തോർന്നുള്ളൂ. മഴയുണ്ട്, കുഴപ്പമില്ല, സുഖമായി പോണു.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഭർത്താവ്, രണ്ടു കുട്ടികള്, മോളുടെ കല്യാണം കഴിഞ്ഞു, മോൻ +2 എഴുതി, പിന്നെ മരുമോൻ അനീഷ്, മരുമോന്റെ അമ്മയുടെ പേര് അനിത, അച്ഛന്റെ പേര് അശോകൻ. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട്.
0: ആയിക്കോട്ടെ.
1: പേര് ഹരിഹരൻ,
0: അദ്ദേഹം എന്താ ചെയ്യണേ?
1: മോന്റെ പേര് അഭിഷേക്.
0: മോൻ അഭിഷേക് അല്ലേ?
1: ആ, മോൻ അഭിഷേക്.
0: ആ, ഇനിയിപ്പൊ എന്താ ചെയ്യാൻ പോകുന്നെ?
1: മോൻ തീരുമാനമൊന്നും എടുത്തില്ല, അത് അവന്റെ ഇഷ്ടത്തിന്
0: വിട്ടു. ആ ശരി, ഓക്കെ.
1: മക്കളുടെ ഇഷ്ടത്തിന്.
0: ആ അപ്പോ സമയം കുറവാണ്, നമുക്ക് പാട്ട് കേൾക്കാന്നാ?
1: ആ ശരി, മാഡത്തിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് നന്ദി. കേൾക്കാറുണ്ട് പരിപാടികളൊക്കെ കേട്ടാ മാഡത്തിന്റെ, കുട്ടികളോടുള്ള പരിപാടിയും കഥ പറച്ചിലും ഞാനും കേൾക്കാറുണ്ട്.
0: അപ്പൊ ശരി, എന്നാ പാട്ട് വെക്കാട്ടോ.
1: ആ ശരി ശരി, ഓക്കെ
0: ഓക്കെ ഓക്കെ, ബൈ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ വെള്ളിത്തിരി സമാപിക്കുന്നു. വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. അവതരണ സഹായം ലിയാമോൾ, സാങ്കേതിക സഹായം സുനി ജോർജ്, ഡി രാധാകൃഷ്ണപിള്ള.

0: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതിയതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ധന വിലവർദ്ധന പരിശോധിച്ച് സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി അല്പസമയത്തിനകം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: എല്ലാ ശ്രോതാക്കൾക്കും പരസ്പരം പരിപാടിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടൻ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിജു ടി മറുപടി നൽകും. ഡോക്ടർ ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിച്ച് ഉന്നയിക്കാം. 944-6455-888. മറ്റ് നമ്പറുകൾ 04-84-2426-387, 04-84-2426-397. ഈ നമ്പറുകളിൽ ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. ഡോക്ടറോട് നിങ്ങളുടെ സംശയങ്ങൾ ഉന്നയിക്കാം. ഡോക്ടർ, ഈ ഭയം, കോപം, ഉത്കണ്ഠ, വിഷാദം എന്നീ സാധാരണ രീതിയിൽ എല്ലാവർക്കും ഉള്ളൊരു സംഗതിയാണ്. സാധാരണ ഒരു മനുഷ്യനുണ്ടാവുന്ന ചില വികാരങ്ങളാണിതൊക്കെ. ഇതൊക്കെ ഒരു ലെവൽ, ഒരു ഒരു പ്ലെയിനിൽ നിൽക്കുമ്പോൾ അത് സഹജമാണ്, എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അതെ, അത് ഏത് സ്റ്റേജിലാണ് നമ്മളത് മനസ്സിലാക്കുക, ഡിറ്റക്റ്റ് ചെയ്യേണ്ടത്? ഇതൊരു ഹെൽത്ത് ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ഒരു ഒരു മാനസികാരോഗ്യ പ്രശ്നമായിട്ട് വളരുന്നു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം.
1: ഏത് വികാരമാണെങ്കിലും നമുക്ക് അത് വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തെ പല രീതിയിൽ, ആ വ്യക്തിക്ക് മറ്റ് വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളെ ബാധിക്കുക, അദ്ദേഹത്തിന്റെ തൊഴിലിനെ ബാധിക്കുക, കുടുംബ ബന്ധങ്ങളെ ബാധിക്കുക, അദ്ദേഹത്തിന്റെ തന്നെ ഉറക്കവും ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുക, അങ്ങനെ ഒരു
2: നിലയിലേക്ക് വരുമ്പോൾ അത് ഒരു രോഗാവസ്ഥയുടെ സൂചനകളായി മാറുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനു വേണ്ട കൗൺസിലിങ്ങോ അതല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ സൈക്യാട്രിക് കൺസൾട്ടേഷനോ എടുക്കേണ്ടതാണ്.
0: അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇങ്ങനെ സിറ്റുവേഷനിൽ ഇത് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഇപ്പോൾ പറഞ്ഞല്ലോ, ഉറക്കം, ഉറക്കം ഒരു ഫാക്ടറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉറക്കക്കുറവ് അല്ലെ, ഉറക്കമില്ലായ്മ, അതിൻ്റെ കാരണങ്ങളും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടല്ലോ, അതേപറ്റി ഒന്ന്.
2: ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ എല്ലാ ബ്രെയിനിനും മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അത്യന്താപേക്ഷിതമായി വേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഈ ഉറക്കത്തിൻ്റെ സമയത്താണ് നമ്മുടെ ദഹന പ്രക്രിയ ആയിക്കോട്ടെ, നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനമായിക്കോട്ടെ, കിഡ്നിയുടെ ആയിക്കോട്ടെ, അതിനെല്ലാം ഒരു സമതുലിതമായ അവസ്ഥയിലേക്ക് കടന്നു പോകേണ്ട റെസ്റ്റ് കിട്ടുന്നതാണ് നമ്മുടെ ബ്ലഡ് വെസൽസിന് എല്ലാം.
0: ഇപ്പൊ ഒരു കോളർ വന്നിട്ടുണ്ട്, അപ്പോൾ മറുപടി പറഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങാം. ഹലോ ഹലോ ഹലോ, പേര് പറയൂ, ആരാണ്? ഹലോ, കട്ടായിപ്പോയി. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാം, ഉറക്കത്തിൻ്റെ കാര്യങ്ങൾ.
2: അപ്പോൾ ഉറക്കം നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും അത്യന്താപേക്ഷിതമായൊരു സാധനമാണ്. അപ്പോൾ ഈ ഉറക്കത്തിന് വരുന്ന ഉറക്കത്തിൻ്റെ ആവശ്യം തന്നെ നമുക്ക് എന്താ, നമ്മുടെ ഓർമ്മ, നമ്മുടെ ലേണിംഗ് പ്രോസസ്സ്, നമ്മുടെ വൈകാരികമായ അവസ്ഥകൾ, നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഹോർമോണൽ

0: ബാലൻസ്, നമ്മുടെ ശ്രദ്ധ, ഇതിനൊക്കെ തന്നെ നമുക്ക് കൃത്യമായ ഉറക്കം, പാകത്തിനുള്ള ഉറക്കം ഇല്ലെങ്കിൽ ഇതെല്ലാം ബാധിക്കുന്നതാണ്.
1: അപ്പോൾ

0: അല്ലെങ്കിൽ ഉറക്കക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഉറക്കക്കുറവൊന്നുമില്ല.
0: അല്ല, ഈ പുറമെ ആള് വരുന്നുണ്ട് എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ആളില്ല എന്ന് വ്യക്തമാകുന്നുണ്ടോ?
1: പുറകിലേക്ക് നമ്മൾ നോക്കുമ്പോ ആരും കാണുന്നില്ല.
0: അപ്പൊ നമ്മൾ എന്ത് തീരുമാനത്തിലായിരിക്കും എത്തുക? നമ്മൾ തിരിഞ്ഞു നോക്കുന്നു, തിരിഞ്ഞു നോക്കുമ്പോ ആരെയും കാണുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ആയിരിക്കും നമ്മൾ പിന്നെ ചിന്തിക്കുക?
1: ചിലപ്പോ പുറയിലൂടെ ഒരാൾ നടന്നു വരുന്നുണ്ടാവും, പക്ഷെ അയാൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ അയാള് നമ്മൾ നോക്കുന്നു. അപ്പൊ ഞാൻ പുറകിൽ പിന്നെ നടന്നിട്ട് പിന്നെ ഞാൻ പുറകോട്ടും തിരിഞ്ഞു നോക്കും.
0: അല്ല, ഞാൻ പറയുന്നത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേ, നമ്മൾ ഈ ഇങ്ങനെ തോന്നുന്ന എല്ലാ സമയത്തും തിരിഞ്ഞു നോക്കുമ്പോ പുറമെ പുറകിൽ ആരെങ്കിലും ഒക്കെ കാണാറുണ്ടോ? ഇല്ല. ആ, അപ്പൊ ഇല്ലാത്ത സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ നമുക്കത് തോന്നിയതായിരിക്കും എന്ന് തിരിച്ചറിയുന്നുണ്ടോ? അതൊരു ഉറപ്പ് വരുന്നില്ല അല്ല, ഇനി അഥവാ ആരെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ്. ശരി ശരി. പിന്നെ ഓക്കെ, അത് മനസ്സിലായി. ഇനി ഈ പുറകെ ആള് വരുന്നുണ്ട് എന്നുള്ളത് എന്തിനായിരിക്കും എന്നാണ് തോന്നുന്നത്? നമ്മൾ അപായപ്പെടുത്താനോ അതേ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ഒബ്സർവ് ചെയ്യാനോ? അതെ, അങ്ങനെയൊന്നും ഇല്ല, വെറുതെ ഒരു തോന്നലാണോ?
1: അങ്ങനെയൊന്നുമില്ല, എനിക്ക് വെറുതെ ഒരു തോന്നല്.
0: ഇത് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു സംഭവം ഉണ്ടായതിന് ശേഷം, ഒരു നമുക്ക് ഭയപ്പാടോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ ഒക്കെ ഉണ്ടായതിന് ശേഷമാണോ ഇത് തുടങ്ങിയത്? അതെയോ ഒരു കാരണവുമില്ലാതെ അങ്ങ് വരികയായിരുന്നു ഈ ഒരു വർഷമായിട്ട്?
1: അല്ലാതെ നടന്നു പോകുമ്പോ കൊറേ നടന്ന് പോയി കഴിയുമ്പോഴേക്കും എനിക്കതുപോലെ തന്നെ ബൈക്ക് പഠിക്കുമ്പോ ഹെൽമെറ്റ് വെച്ചിട്ട് വേണോ ഓടിക്കാൻ. അപ്പൊ മറ്റുള്ളവർ നമ്മളെ കാണുന്നുണ്ടോ എന്നുള്ളൊരു
0: നമ്മളെ കാണുമ്പോഴേ, ഇപ്പൊ രണ്ടു പേരും നടന്നു പോകുന്നു, അവര് നമ്മളെ കാണുമ്പോ നമ്മളെ പറ്റി കുറ്റം പറയാണ്, കളിയാക്കാണ്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ?
1: ഇല്ല, അങ്ങനെയൊന്നും തോന്നാറില്ല.
0: അങ്ങനെയൊന്നും തോന്നുന്നില്ല, നമ്മളെന്തോ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ പല പരിപാടികളും വേണ്ടെന്ന് വെക്കാറുണ്ടോ ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന?
1: പിന്നെ ഇപ്പൊ ഒരു ഫംഗ്ഷനിലൊക്കെ ചെല്ലുമ്പോഴേക്കും ശരീരത്തിന്
0: വേർക്കും അല്ലെ, നെഞ്ചിടിപ്പ് പോലെ ഒക്കെ തോന്നും.
1: ആ, നെഞ്ചിടിപ്പ്, ഒരു പേടി ഭയം.
0: പേടി ഭയം. ഇതിപ്പോ ഇപ്പൊ ഈ ഒരു വർഷമായിട്ട് എന്തെങ്കിലും ചെയ്തോ? അതിനെന്തെങ്കിലും ചെയ്തായിരുന്നോ?
1: ഞാൻ പിന്നെ എറണാകുളത്ത് പോയി മരുന്ന് മേടിച്ച് കഴിച്ചായിരുന്നു, പക്ഷെ അത് സൈക്കാട്രിസ്റ്റിനെയാണ് കണ്ടത്. മരുന്ന് കഴിച്ചിട്ട് എനിക്ക് അങ്ങനെ കുറവൊന്നും തോന്നിയില്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞു, ഒരാഴ്ചയോളം കഴിച്ചുള്ളൂ.
0: ഒരാഴ്ച കഴിച്ചോളൂ, ഒരു വർഷമല്ലേ.
1: ഏത്
0: എനിക്ക് മെഡിസിൻ ഏതാ കഴിച്ചതെന്ന് ഓർമ്മയുണ്ടോ?
1: മെഡിസിൻ അതേ അതാണെന്ന് ഓർമ്മയില്ല.
0: അല്ല, ഇതിപ്പോഴേ എന്താ വെച്ചാല് ഇപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് കൃത്യ ഒരു ധാരണയുണ്ട്, പക്ഷേ നമുക്ക് ഈ ഒരു അവസ്ഥ, അതായത് പുറകിലൂടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത്, ആ ചിന്ത നമ്മളെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു, അതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തിരിച്ചു നോക്കുമ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ഒരു ആശ്വാസം കിട്ടുകയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ ചിന്ത വരികയും ചെയ്യും, അങ്ങനെയല്ലേ? അപ്പൊ അതിപ്പോ അങ്ങനെ ഭയങ്കര വലിയ ഗുരുതരമായൊരു രോഗത്തിന്റെ ലക്ഷണമായിട്ട് തൽക്കാലം തോന്നുന്നില്ല, നമുക്കൊരു ഒബ്സഷൻ പോലെ ഒരു കമ്പൽഷൻ പോലെ വരുന്നതായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആൾക്കാരെ അഭിമുഖീകരിക്കാനായിട്ടുള്ള ഒരു സോഷ്യൽ ആങ്സൈറ്റി എന്നുള്ളൊരു അവസ്ഥയും ഉണ്ട്. അപ്പം ഇത് കേട്ടിടത്തോളം അതൊരു വലിയ ഗുരുതരമായ രോഗമായിട്ട് തോന്നുന്നില്ല, പക്ഷെ അതിന് ചികിത്സ, നമ്മളത് ബാധിക്കുന്നത് കൊണ്ട് അതിന് ചികിത്സ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ രണ്ട് രീതിയിലാണ് അത് നമ്മൾ ചെയ്യേണ്ടത്. ചെറിയ മരുന്നുകൾ നമുക്ക് പ്രയോജനം ചെയ്യും, അതിനോടൊപ്പം തന്നെ അതിനൊരു സൈക്കോതെറാപ്പി കൂടി എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഡോക്ടറുടെ സജഷനോടുകൂടി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ നല്ലതാണ്. അതല്ല, ഡോക്ടർ തന്നെ സമയമുള്ള ഡോക്ടറാണെങ്കിൽ ഡോക്ടർ തന്നെയായാലും കുഴപ്പമില്ല. അപ്പോൾ ആ സൈക്കോതെറാപ്പിയിലൂടെ നമുക്ക് ഈ അവസ്ഥകളെക്കുറിച്ച്, നമുക്ക് എന്തൊക്കെയാണ് ആങ്സൈറ്റി നമുക്ക് വരുന്നതെന്നും ഏതെല്ലാം സിറ്റുവേഷൻസ് ആണെന്നും നമ്മൾക്ക് തിരിച്ചറിയുകയും ഇത് സയൻറ്റിഫിക് ആയിട്ട് നമ്മളതിനെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്കിത് കുറയും. മനസ്സിലായില്ലേ
1: ഡോക്ടർ?
0: നമുക്ക് ഈ നമുക്ക് ഭയവും ഉത്കണ്ഠയും വരുമ്പോഴും നമ്മുടെ തലച്ചോറിൽ ചില രാസവസ്തുക്കൾ, കെമിക്കലുകൾ കൂടുതലായിട്ട് വരികയാണ്. അതും നമുക്ക് തലച്ചോറിന് കേടാണ്. മനസ്സിലായില്ലേ? അപ്പം അത് അമിതമായിട്ട് വരാതിരിക്കാനായിട്ട് ചെറിയ മരുന്നുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അല്ല, ഇനി മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് കൂടുതൽ ഭയമുണ്ടെങ്കിൽ ആദ്യം സൈക്കോതെറാപ്പി മാത്രം ട്രൈ ചെയ്തു നോക്കൂ. മനസ്സിലായില്ലേ? പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചിലരിൽ മറ്റു ചില സംശയം

0: ലോകത്തിന്റെ ഭാഗമായിട്ടും കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു തീവ്രത തോന്നുന്നില്ല. അതിപ്പോൾ നേരിട്ട് കാണുന്ന ഡോക്ടർക്കാർക്കും കുറച്ചുകൂടി മനസ്സിലാവുക. അപ്പം ആദ്യം വേണമെങ്കിൽ ഒരു സൈക്കോതെറാപ്പി നല്ല ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ഒന്ന് കണ്ടിട്ട് ഒരു ഒന്ന് രണ്ട് മാസം ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ട് കേട്ടോ, മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാല് നമ്മൾ നോക്കേണ്ടത് സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ സൈക്കോളജിസ്റ്റുകളുണ്ട്, പക്ഷെ സൈക്കോതെറാപ്പി ചെയ്യുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ വേണം, മനസ്സിലല്ലേ. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് ഡെപ്തിൽ അറിവുള്ള ആൾക്കാരെ കണ്ടിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് വെറുതെ സമയം പോവും, പിന്നെ നമുക്ക് അയ്യോ ഇത് മാറാത്ത എന്തോ വലിയ രോഗമാണെന്നുള്ള ചിന്ത വരികയും നമ്മൾ കുറച്ചും കൂടി മോശമാവും. അപ്പൊ ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവും ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ആദ്യം വേണമെങ്കിൽ സൈക്കോതെറാപ്പി ഒന്ന് ചെയ്ത് നോക്കൂ. അത് കഴിഞ്ഞിട്ട് അതിൽ കുറവില്ലെങ്കിൽ ചെറിയ മെഡിസിൻ മതിയാവുമായിരിക്കും കേട്ടോ.
1: ഓക്കെ, നന്ദി വിളിച്ചതിന്, നന്ദി. ഓക്കെ, അടുത്ത കോളറുണ്ട്. ഹലോ ഹലോ
2: ഹലോ,
1: ആ ഡോക്ടറോട് ചോദിച്ചോളൂ, എന്താണ്?
2: അമ്മോന് വേണ്ടിയാണേ. അത് എന്തെങ്കിലും ഇതാണ് അസുഖമായിട്ട് കൊടുക്കുക, അതെന്തെങ്കിലും വൈറ്റമിന്റെ കുറവാണോ? ഒരുപാട് നേരം പുള്ളി ഉറങ്ങണം, പുള്ളി പോണത് പൊതുവേ.
0: എത്ര വയസ്സുള്ളതാ?
2: ഓ 15 വയസ്സായി.
0: അല്ല, കുറെ നേരം ഉറങ്ങണം എന്ന് വെച്ചാൽ ഏകദേശം എത്ര മണി മുതൽ ഉറങ്ങുന്നു?
2: അത് നമ്മൾ വിളിച്ചില്ലാളാ ഉറങ്ങിക്കോളും.
0: അല്ല, മോൻ എത്ര മണിക്കാ ഉറങ്ങുന്നത്?
2: ഓ 10:30 ആകും.
0: അല്ല, ഉറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേ മൊബൈലൊക്കെ വെച്ചിരിക്കുകയാണോ കൂടുതൽ സമയം? അല്ല, ഈ മൊബൈലിന്റെ
2: നമ്മൾ വഴക്കിടിയാണെങ്കിലൊക്കെ എന്തെങ്കിലും ദേഷ്യപ്പുള്ളിക്ക് ഫുഡ് കഴിച്ച് ഇങ്ങനെ ടെൻഷൻ മാറ്റണ ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അത് പിള്ളേരും വെറുതെ എന്തെങ്കിലും.
0: അല്ല, അപ്പൊ അതിലും നമ്മൾ നോക്കേണ്ടത് ആദ്യം മോന്റെ ഉറക്കം ഒന്ന് കൃത്യമായിട്ട് നോക്കണം. നമുക്കൊരു 7 മുതൽ 8 മണിക്കൂർ ഉറക്കം മതി. 15 വയസ്സല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ മൊബൈൽ യൂസ് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വൈപ്പിക്കണം നിർബന്ധമായിട്ടും. മോനോട് പറഞ്ഞ് അത് ചെയ്യണം. അത് നമ്മൾ ശ്രദ്ധിച്ചാലേ അത് നടക്കുകയുള്ളൂ. അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞാലോ 10:30 ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എണീപ്പിച്ചോ, അത് കുറച്ച് നേരം എണീപ്പിച്ച് രാവിലെ എണീറ്റ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒന്ന് നടക്കാൻ പോകാൻ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യിക്കുകയോ കുറച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പഠിക്കാനിരിക്കുകയൊക്കെ പറയാം. അല്ല നമ്മള് അല്ല അത് സാരമില്ല, പക്ഷെ നമ്മള് ആളെ റെഡിയാക്കി എടുക്കണ്ടേ. അപ്പൊ ആൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് ആ കറക്റ്റ് അവന്റെ ജീവിതചര്യ കൃത്യമാക്കി എടുക്കണം. അതിന് നമ്മൾ ശ്രമിക്കണം കുറച്ച്. അല്ല, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഇപ്പോൾ ഇതിലൊക്കെ വരാം, വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞാലൊക്കെ വരാം. പക്ഷേ ഇത് കുറച്ച് ശീലമാവാനാണ് സാധ്യത, മനസ്സിലായില്ലേ. അപ്പം അത് വേണമെങ്കിൽ ഒരു കുട്ടികളുടെ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തൈറോയിഡോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് നോക്കുന്നത് നല്ലത് തന്നെയാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് കേട്ടിടത്തോളം ഒരു മടിയുടെ ഒരു ശീലം പോലെയൊക്കെയാണ് വരുന്നത്. അപ്പൊ
2: പൊതുവെ
0: അപ്പൊ മറ്റേത് നോക്കി വയ്ക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ മടിയും ചിലപ്പോൾ തൈറോയിഡൊക്കെ കുഴപ്പമുണ്ടെങ്കിലും വരാം. കൂടുതൽ വണ്ണം ഉണ്ടോ? സ്ലിമാണ്. ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന പറഞ്ഞത്?
2: അത് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവരോട് ദേഷ്യപ്പെട്ടിയാളൊക്കെ വിശപ്പിന്റെ എന്തെങ്കിലും ഫുഡ് അന്നേരം എടുത്ത് കഴിക്കും വേണം. അത് പണ്ടേ ഉള്ള ഉച്ചിലുള്ളതാണ്.
0: അപ്പോ സ്കൂളില് കൗൺസിലർ ഉണ്ടോ?
2: സ്കൂളിലൊക്കെ ഉണ്ട് അഭിപ്രായത്തിലൊക്കെ.
0: അല്ല, സ്കൂൾ കൗൺസിലറെ. അപ്പൊ നമ്മളൊന്ന് ക്ലാസ് ടീച്ചറോട് പറഞ്ഞിട്ട് അവൻ ജീവിതചര്യകളൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് ഒരു കൗൺസിലിംഗ് കൂടി കൊടുത്തു. എന്നിട്ട് പീഡിയാട്രിഷനെ കണ്ടിട്ട് ഇപ്പം നമുക്ക് മറ്റേ സംശയം ഉണ്ടെങ്കിൽ അത് നോക്കിക്കോ. വൈറ്റമിൻ്റെയും തൈറോയിഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കുന്നത് ബേസ് ലൈൻ ആയിട്ട് നോക്കി വെക്കുന്നത് നല്ലതുമാണ്
2: കേട്ടോ.
1: ശരി, ഓക്കെ, നന്ദി വിളിച്ചതിന്. അപ്പോൾ നമ്മൾ പറഞ്ഞ സംഗതി തന്നെയാണ്, സ്ലീപ്പ് ഡിസോർഡർ. അത് ഈ എക്സസീവ് ആയിട്ടുള്ള മൊബൈൽ യൂസ്,
0: അതൊരു
1: എക്സസീവ്
0: മൊബൈൽ യൂസ്.
1: പിന്നെ ഈ സ്ട്രെസ്, പഠനത്തിന്റെ സ്ട്രെസ്, പിന്നെ വീടിനുള്ള,
0: അതെ, ഈ പഠനത്തിന്റെ സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
1: വീടുകളിലെ
0: ശീലങ്ങൾ,
1: വീടുകളിൽ നിന്നുള്ള പ്രഷറൈസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നങ്ങളെല്ലാം കൂടെ,
0: വീടിന്റെ പ്രഷർ

0: തന്നെ ആവണമെന്നില്ല. ഇപ്പൊ വ്യക്തിപരമായിട്ട് ഇപ്പൊ അദ്ദേഹത്തിന് സ്കൂൾ റിഫ്യൂസ് അല്ല, ഇപ്പൊ സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് നമ്മുടെ മറ്റ് ഇത് കൂടുതൽ കിടന്ന് ഉറങ്ങുക അല്ലെങ്കിൽ അതെല്ലാം ഈ ഒരു മാലഡാപ്റ്റ് ചെയ്യും. അതായത് നമുക്ക് നേരിടേണ്ട സ്ട്രെസ്സിനെ അവോയ്ഡ് ചെയ്യുന്നതിന് നമ്മൾ സ്വീകരിക്കുന്ന മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ചില ബിഹേവിയറുകളാണ്. അത് കൗൺസിലർ അടുത്ത് ചെല്ലുമ്പോൾ അവർ കൃത്യം പറഞ്ഞു
1: കൊടുക്കും. ഹലോ, പരസ്പരം പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിച്ചോളൂ.
2: ഡോക്ടറെ, ഞാൻ ഒരു ദിവസം ഒരു 7 മണിക്കൂറോളം ഉറങ്ങാറുണ്ട്.
0: വയസ്സ് എത്രയാ?
2: വയസ്സ് 73. അപ്പോ രാത്രി ഉറക്കത്തില് എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് കുത്തുക, അവസാനം കട്ടിലേക്ക് മറിഞ്ഞ് താഴെ വീണ് കിടക്കും. ഇത് കാരണം ഇപ്പൊ ഭാര്യക്ക് വരെ ശല്യം കാരണം അകറ്റി എന്നോട് വേറെ മാറി കിടക്കാനാ പറഞ്ഞിരിക്കുന്നത്, വേറെ സംസ്ഥാനം. അത് വല്ല മാനസികമായുള്ള ഇതിന്റെ വല്ല ലക്ഷണങ്ങളായിരിക്കും?
0: അത് നമുക്കേ ഒന്ന് നമുക്ക് ഉറക്കം 7 മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ 70 വയസ്സിൽ 7 മുതൽ 8 വരെ നമുക്ക് ഏകദേശം ആവറേജ് ഉറക്കം തൃപ്തികരമാണ്. പക്ഷേ ഈ ഉറക്കത്തിന്റെ പല ഫേസുകളുണ്ട്. ആ പല ഫേസുകളിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ വരാം, ചില ഡിസോർഡേഴ്സ് വരാം. അപ്പം അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിത്തെറിക്കുകയും പെട്ടെന്ന് മസിൽ നമ്മുടെ ശരീരം തളർന്നു പോകുന്ന പോലെയൊക്കെ തോന്നുന്നു ഉറക്കത്തിൻ്റെ ഇടയിൽ.
2: അങ്ങനെയില്ല, അവരെ ചവിട്ടിത്തെറിപ്പിക്കാനുള്ള ആവേശത്തിന് ചവിട്ടും, ചിട്ടിയിലോ കട്ടിലൊക്കെ കൊണ്ട് കാല് വേദനിക്കുമ്പോ
0: ഈ പകൽ സമയത്ത് നമുക്ക് അങ്ങനെ, അതായത് നമ്മൾ ഉണർന്നിരിക്കുമ്പോ നമുക്ക് ഈ ശത്രുക്കളെ കുറിച്ചുള്ള പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഉറക്കത്തിൽ മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ അത് നമ്മുടെ ഒരു REM സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ സ്വപ്നത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ, അതായത് ഓരോ നമ്മുടെ സ്വപ്നം പല പല ഘട്ടങ്ങളായിട്ടാണ്, ഒരു 90 മുതൽ 110 മിനിറ്റ് വരെ നീളുന്ന ഓരോരോ സൈക്കിൾസ് ആയിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഈ ഓരോ ഇപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വരുന്നത് ഒരു 90 മിനിറ്റ് കഴിയുന്ന, അതായത് ഉറങ്ങി ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന സൈക്കിളുകളിൽ വരുന്നതാണ്. അതിനെ REM സ്ലീപ്പ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. അപ്പം അത് നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ലീപ്പ് കുറച്ചും കൂടി, കാര്യം നമുക്ക് 7 മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ടെങ്കിലും സ്ലീപ്പ് ഡിസോർഡർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഉറക്കത്തിൻ്റെ ചില രോഗങ്ങളുണ്ട്, മനസ്സിലായി? ഉറക്കമായിട്ട് സംബന്ധിച്ച് മറ്റതാവണമെന്നില്ല, മറ്റു മാനസിക രോഗം പോലെ ആവണമെന്നില്ല, ഇത് ഉറക്കത്തിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ഈ പേടിയും ഈ അതൊക്കെ വരുന്നുള്ളൂ. അപ്പം ആ സ്ലീപ്പ് ഡിസോർഡർ നമുക്ക് കറക്റ്റ് ചെയ്യണം. അപ്പം അത് ഒന്നുകിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് സ്ലീപ്പ് റെഗുലർ ആക്കാനുള്ള മെഡിസിൻസ് തരിക, അല്ലെങ്കിൽ നമ്മളൊരു സ്ലീപ്പ് സ്റ്റഡി ചെയ്യുന്നത് നല്ലതാണ്. സ്ലീപ്പ് സ്റ്റഡി ചെയ്യും, നമ്മളെ ഒരു 10-12 മണിക്കൂർ കിടത്തിയിട്ട് സ്ലീപ്പ് സ്റ്റഡി ചെയ്യും ന്യൂറോളജിയിലൊക്കെ ആശുപത്രികളിൽ. അത് ചെയ്താൽ നല്ലതാണ്. അതല്ലെങ്കിൽ പോലും ചെറിയ മരുന്നുകൾ കൊണ്ട് നമുക്കിത് മാറ്റാവുന്നതേ ഉള്ളൂ, അതിനോടൊപ്പം തന്നെ ചെറിയ കൗൺസിലിംഗും കൂടി. പിന്നെ അത് കൂടാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഉറക്കം നമ്മളൊന്ന് നല്ല രീതിയിൽ, അതായത് ഇപ്പം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചായ കാപ്പി അങ്ങനെയൊന്നും കുടിക്കരുത്. അതൊന്നുമില്ല, മദ്യപാനമൊന്നും ഇല്ലല്ലോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സ്ലീപ്പ് ഡിസോർഡറായിട്ട് തന്നെ നമുക്കതിനെ കരുതാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് അടുത്തുള്ള ഒരു ന്യൂറോളജിസ്റ്റിനോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനോ ഒന്ന് കണ്ടിട്ട് ചെയ്യാം. ഇത് വേറെ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല കേട്ടോ.
1: നന്ദി വിളിച്ചതിന്. അപ്പോൾ നമ്മൾ ഉറക്കത്തിൻ്റെ ഇതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഡിസോർഡേഴ്സ്, ഉറക്കത്തിലുള്ള ചില പാകപ്പിഴകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇപ്പം ആദ്യം വിളിച്ചൊരു കേസ് ഉണ്ടല്ലോ, ഈ പേടി, ഒരാള് പിന്നിൽ നിന്ന് വരുന്നു,
0: ഒരു സെൻസ് ഓഫ് പ്രസൻസ് എന്ന് പറയും,
1: അത് അതിന് കാരണമായിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവും
0: ചിലവരിൽ. അതെന്താ വെച്ചാൽ നമുക്ക് വളരെ ഭയം ഉണ്ടാക്കുന്ന ചില ആക്സിഡന്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ നഷ്ടങ്ങൾ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഇതിൽ നിന്നാണ് ചിലർക്കൊക്കെ വരുന്നത്. പക്ഷെ അല്ലാതെയും വരാം. അത് നമ്മുടെ ഓരോ വ്യക്തിയുടെയും ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ഉത്കണ്ഠയും ഭയം എല്ലാം വരുന്നതിന് ഒരു കാരണം.
1: അപ്പോൾ ഞാൻ ഈ ഇന്ന് ഞാൻ ഓഫീസിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ മുന്നിൽ നടന്നു പോകുന്നുള്ളൂ, ഒരു പ്രായമായിട്ട് 10-75 വയസ്സുള്ള സ്ത്രീ. അവര് ഞാൻ അടുത്തെത്തിയപ്പോഴത്തേക്ക് അവര് തിരിഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു.

0: അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാണ് പേടിക്കുന്നത്? അല്ല, അതെനിക്ക് എപ്പോഴും പ്രശ്നമാണ്, എപ്പോഴും ഒരാൾ പിന്നിലുണ്ട് എന്നുള്ളൊരു പേടി.
1: അതാണ് അത്, അത് രണ്ടും ഇപ്പം നമുക്ക് വന്ന ഫോൺ കോൾ, അതാണ് ഞാൻ ഇടയ്ക്ക് ചോദിച്ചത്. അതായത് അതിൽ ഈ പാരനോയിഡ് എന്ന് നമ്മൾ പറയും, ഡെലൂഷൻസ് എന്ന് പറയും, അല്ല മിഥ്യാധാരണകൾ എന്ന് പറയും. അതായത് ആരൊക്കെയോ എന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, എന്നെ കൊല്ലാൻ നടക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ എന്നെ പറ്റി കുറ്റം പറയുന്നുണ്ട്, എൻ്റെ ചിന്തകളൊക്കെ ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ ചിന്തകൾ മാറ്റാൻ ബാക്കിയുള്ളവർ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ തുടങ്ങി പാരനോയിഡായിട്ടുള്ള പല ചിന്തകളും അതിനോടൊപ്പം തന്നെയുള്ള ഹാലൂസിനേഷൻസ്, മറ്റുള്ളവർ പറയുന്നതായിട്ട് കേൾക്കുക, ദൂരെ നിന്ന് ആൾക്കാർ സംസാരിക്കുന്നതായിട്ടൊക്കെ കേൾക്കുക, ഹാലൂസിനേഷൻസ് അങ്ങനെ വരാം. അത് പാരനോയിഡായിട്ടുള്ള സൈക്കോസ്, അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ്. ചിലപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞ സിറ്റുവേഷൻ ചിലപ്പോൾ അങ്ങനെ ആവാം. കാരണം
0: ഞാനത് പറഞ്ഞു, ഇപ്പോൾ പേടിയുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല മോനെ കണ്ടതിന് ശേഷം പേടിയില്ല, പക്ഷേ നാളെ ഇപ്പം ഞാൻ ഇതേ വഴിക്ക് നടക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെയും പേടി
1: വരും. അപ്പം അത് മിക്കവാറും നമ്മളൊരു ലേഡി അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നടക്കുന്നതുകൊണ്ടല്ല, എങ്കിലും അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരാൾ ചിലപ്പോൾ പാരനോയിഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്.
0: അപ്പോൾ ഒരു കോൾ ഉണ്ട് നമുക്ക്. ഹലോ, പരസ്പരം പരിപാടിയിലേക്കാണ് സ്വാഗതം. ഹലോ
2: ഹലോ,
1: ആ പറഞ്ഞോളൂ,
0: ഡോക്ടറോട് ചോദിച്ചോളൂ.
2: ഡോക്ടർ, എനിക്ക് രാത്രി എനിക്ക് ഓർക്കം തീരെ കുറവ്.
1: എത്ര വയസ്സുണ്ട്?
2: എനിക്ക് 79 വയസ്സാണ്. കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ട്, പക്ഷെ ഞാനിങ്ങനെ പല കാലിന്റെ ഉള്ളംകാലിനെ കുറിച്ച് എന്തെങ്കിലും പരസ്യ അങ്ങനെയൊക്കെ ഉറങ്ങാനൊക്കെ നോക്കും. ഒരു 3 മണിക്കൂർ ആദ്യം ഉറങ്ങും, പിന്നെ ഉണരും, പിന്നെ ആദ്യമേ ഈ പ്രോസസ് ആദ്യമേ തുടങ്ങും, പിന്നെ ഒരു ചേരെ ഉറങ്ങും.
1: മറ്റു ശാരീരികമായ അസുഖങ്ങള്, ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
2: ഡയബറ്റീസ് ഇല്ല, എനിക്ക് പ്രഷർ ഉണ്ട്. അതൊരു സ്റ്റാമിന 5 mg കഴിക്കുന്നുണ്ട്, അതിപ്പോ കൊറേ നാളായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. അതിന്റെ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇതേവരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല, പക്ഷെ ഈ ഉറക്കമില്ലാത്ത കാരണമുള്ള.
1: വീട്ടിൽ നമുക്ക് ടെൻഷനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമ്മുടെ മനസ്സിൽ? അതായത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അലട്ടുന്ന ചിന്തകൾ വരുന്ന സാഹചര്യങ്ങൾ എന്തെങ്കിലും നിലവിലുണ്ടോ?
2: ആ അതെ, ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1 മാസം മുമ്പ് എന്റെ ഹസ്ബൻഡ് മരിച്ചു. അതൊരു അറ്റാക്ക് ആയിരുന്നു. ഈ അറ്റാക്ക് നമ്മള് വരുന്ന വിചാരിച്ചില്ല, അതൊരു സഡൻ ഇതായപ്പോ എനിക്ക് ഭയങ്കര ലോസ് മരിക്കുന്നു. അറിയുന്ന എനിക്ക് ഉറങ്ങാൻ കിടക്കുമ്പോ ഈ
1: ചിന്തകളാണ്.
2: അത് തന്നെ വല്ലാണ്ട് അലട്ടി 1 മാസമൊക്കെ ഞാൻ പിടിച്ചു നിന്നു. 1 മാസം ഏകദേശം അസിഡിറ്റി വന്നായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഒരു വയറിന്റെ ഡോക്ടറല്ലേ, എൻട്രോ ടെക്നോളജി
1: കണ്ടു.
2: അങ്ങനെ ഉറങ്ങാനും മരുന്ന് തന്നു, പിന്നെ അസിഡിറ്റി ഇല്ലാതിരിക്കാനായിട്ട് സോംബ്രാസ്, പിന്നെ ഉറങ്ങാനായിട്ട് ഹാമിൽട്ടോൺ 10 mg, പിന്നെ ഈ മോഷൻ ശരിക്കും പോകാനായിട്ടുള്ളൊരു ഒരു ഈ പുതിയൊരിത് വന്നു, ലാക്സ് ലാക്സ്.
1: അല്ല, ഇപ്പോ അത് കഴിച്ചിട്ടും ഉറക്കം കുറവാണ്. ഇപ്പൊ അമിട്ടോൺ 10 കഴിക്കുന്നുണ്ടല്ലോ.
2: ഇത് ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ.
1: തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇന്നലെ ഉറങ്ങിയോ?
2: ഇന്നലെ ആ ഗുളികയൊക്കെ ഉറങ്ങി
1: ഉറങ്ങി. ആ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത ഒരാളുടെ വേർപാട് നമ്മളിൽ ഒരു ഗ്രീഫ് ഉണ്ടാക്കുമല്ലോ, ഒരു നഷ്ടബോധം സ്വാഭാവികമായിട്ട്. അപ്പം അത് കടന്നു പോകാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും. അപ്പം ആ ചിന്തകൾ ഒരുപക്ഷെ നമ്മളെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അത് സ്വാഭാവികമായി കടന്നു പോകട്ടെ. അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഉറക്കക്കുറവ് വന്നുകൊണ്ട് ഡോക്ടർ തന്ന മരുന്നിൽ ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യൂ. അതല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഇതിന് ഈ പറഞ്ഞ പോലെ ഒരു 5-6 മാസം കൊണ്ട് ചിലപ്പോൾ ഈ ചിന്തകളൊക്കെ കുറഞ്ഞ് നമുക്ക് ആ നഷ്ടം സത്യമാണെങ്കിൽ അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ.
2: ചോദിച്ചോളൂ. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങുന്നുണ്ട്. അതിങ്ങനെ 22 ദിവസം കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത്.
1: അത് കഴിഞ്ഞിട്ട്

0: ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പിന്നെ പറയും.
1: ഇത്തരത്തില് എനിക്ക് ഇത് കഴിച്ചിട്ട് ഒരാഴ്ച കഴിച്ചിട്ട് പിന്നെ ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് നിർത്താമോ?
0: അല്ല, ഈ അതിപ്പോ നിർത്തണ്ട, അത് കഴിച്ചിട്ടെ ഒന്ന്. കാരണം ഈ അമിട്ടോൺ നമുക്ക് ഉറക്കത്തിന് മാത്രമല്ല ഗുണം ചെയ്യുക, നമുക്ക് ഈ നമ്മളെ അതായത് ചിന്തകളുണ്ടല്ലോ, നമുക്ക് വിഷാദം പോലെ ഉണ്ടാക്കുന്ന ചിന്തകൾ കുറേ ഉണ്ടല്ലോ, അതിനെ ഒന്ന് നിയന്ത്രിച്ച് കിട്ടും. മനസ്സിലായല്ലേ? അപ്പൊ അതൊരു പെട്ടെന്ന് ആ പെട്ടെന്ന് നിർത്തും. ഇല്ല, ഇത് 10 mg എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡോസാണ്, ഏറ്റവും ചെറിയ ഡോസാണ്
1: കേട്ടോ,
0: 10 mg വളരെ കുറവാണ്. അപ്പൊ അതില് ഡോസിനെ ഉപയോഗിച്ച് നമ്മളിപ്പോ എന്താ വെച്ചാല് നമുക്കിപ്പോ 79 വയസ്സായി, നമുക്ക് ഇനി നമുക്ക് ഇനിയുള്ള കാലം നമുക്ക് ഏറ്റവും മനസമാധാനത്തോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നായി കൊണ്ടുപോകുക എന്നുള്ളതല്ലേ നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അല്ലാതെ നമ്മളൊരു 10 mg ഗുളിക കഴിക്കുന്നു അതിനി ശീലമാവോ അങ്ങനെയുള്ളതല്ല, നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നായി കൊണ്ടുപോവുക. മനസ്സിലല്ലേ? അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ പ്രഷറിൽ നിന്ന് ഇപ്പോൾ ഗുളിക കഴിക്കുന്നുണ്ട്, ഇത് സ്ഥിരം കഴിക്കുന്ന ആലോചിച്ച് നമ്മൾ വിഷമിക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? നമുക്ക് ആരോഗ്യത്തോടുകൂടി നമുക്ക് ആയുസ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് അല്ലേ. അങ്ങനെ കണ്ടാൽ മതി എല്ലാത്തിനും കേട്ടോ. ആ തുറന്ന് ഡോക്ടർ പറയുന്ന പോലെ ചെയ്യൂ കേട്ടോ.
2: നന്ദി വിളിച്ചതിന്.
0: ഓക്കെ.
2: അപ്പോൾ ഈ ഡിപ്രഷൻ ഇപ്പൊ പറഞ്ഞല്ലോ, വിഷാദാവസ്ഥ,
0: ഗ്രീഫാണ്, ലോസ് ആണ്,
2: വിഷമമാണ്, സങ്കടമാണ്.
0: അതെ അതെ.
2: അത് അത് പോകെ പോകെ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ അത് വേറെ ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത
0: സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട്. പക്ഷെ ഇതൊരു നോർമൽ പ്രോസസ്,
2: നമ്മുടെ
0: വിലയുടെ ഒരു ലോസ് ആണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നു. അപ്പൊ അതിനുമായിട്ട് നമുക്ക് യോജിക്കാനായിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കഴിയില്ല. അപ്പൊ ആ ഗ്രീഫ് റിയാക്ഷൻ ചിലപ്പോൾ ചിലർക്ക് ഉറക്കത്തിൽ നിന്ന് ആള് വന്ന് വിളിക്കുന്നു, കാണുന്നു, അങ്ങനെയുള്ള എക്സ്പീരിയൻസോടൊക്കെ എണീക്കുന്ന നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ അത് കടന്നു പോട്ടെ, അത് ഒരു നോർമൽ കോഴ്സ് ഉണ്ട്. കടന്നു പോയാൽ ഒരു ഡിപ്രഷൻ ആവണമെന്നൊന്നും ഇല്ല.
2: പിന്നെ ഈ സാധാരണ കുട്ടികളിലാണ് ഈ ഭയം, എല്ലാവർക്കും സാധാരണ നോർമലായിട്ട് കുട്ടികൾക്ക് ഭയം ഉത്കണ്ഠ ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്, അതിന് വല്ല ഇൻഡിക്കേഷൻസ് പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഈ പിന്നെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
0: പാരന്റ്സ്
2: ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ചില കേസിലൊക്കെ പറയുന്നൊക്കെ ഇതൊരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 2 വർഷം മുമ്പേ വന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നേരത്തെ ഇൻഡിക്കേഷൻസ് ഉണ്ടായിരിക്കാം, അത് കാണാതെ പോകുന്ന ഒരു സ്ഥിതി.
0: അതിൽ എന്താ സംഭവിച്ചാൽ, ഇപ്പൊ ഭയം എന്നൊക്കെ പറയുന്നത് നമ്മളൊരു വേഗമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് മറ്റു പല മാനസിക അവസ്ഥകളുടെയും പ്രതിഫലനമായിരിക്കാം. അപ്പോൾ ഉദാഹരണമായിട്ട് ഉത്കണ്ഠയുടെ ആവാം, അല്ലെങ്കിൽ ഫോബിയ, ഫോബിക് സിൻഡ്രോംസ് ആയിട്ട് ഉണ്ടാവാം, അതല്ലെങ്കിൽ സൈക്കോസിസ് പോലെയുള്ള കുറച്ചുകൂടി ഗുരുതരമായ മാനസിക രോഗങ്ങളുടെ മുന്നോടിയായിട്ടും വരാം. അപ്പോൾ ഈ ഭയം എന്നുള്ളത് അവരെ ബാധിക്കുന്നുണ്ട്. അവരുടെ പഠിത്തത്തെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പിന്നെ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാരോട് ഇടപഴകിക്കൊണ്ടിരുന്ന ഒരു കുട്ടി ഈ ഭയം കാരണം ഉൾവലിഞ്ഞു പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ലക്ഷണങ്ങളുടെ ഭാഗമാകാം. അങ്ങനെയുള്ളത് നമ്മൾ നേരത്തെ ചികിത്സിച്ച നല്ല റിസൾട്ടായിരിക്കും. അത് കാരണം നമ്മൾ താമസം വന്നാൽ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടണമെന്നില്ല.
2: അപ്പോൾ ഒരു കോളർ വന്നിട്ടുണ്ട്. ഹലോ, ഹലോ, പരസ്പരം പരിപാടിയിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: ഡോക്ടറോട് സംസാരിച്ചോളൂ.
0: പറഞ്ഞോളൂ.
2: ഹലോ, പറഞ്ഞോളൂ.
3: എന്റെ ഹസ്ബൻഡിന് ഞാൻ ഒരുപാട് സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു, നല്ല സീനിയേഴ്സ് ഡോക്ടർമാരെ കാണിച്ചിട്ടും ഒരു ഈ രോഗം ഉണ്ടെന്ന്, ഇതിലിപ്പോ ഒരുപാട് പേര് പല പ്രാവശ്യം ചൊവ്വാഴ്ചകളിൽ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ അസ്വസ്ഥതകളുണ്ടെന്ന്. ഇനി അത് സമ്മതിക്കില്ല. അസുഖമുണ്ട്.
0: എന്താണ് അസുഖം? എന്താണ് ബുദ്ധിമുട്ടുകൾ?
3: രാത്രി ഉറക്കില്ല. അവിടെ ഒരാള് നിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓടും.
0: അല്ല, അത് രാത്രി മാത്രമേ ഉള്ളോ?
3: രാത്രിയാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, രാത്രിയാണ്. പിന്നെ ആരും എന്തോ ചെവിയില് ഗിരിയിരിപ്പ് പോലെ എന്റെ അടുത്തേക്ക് വരും, വിളിച്ചോന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു വിളിച്ചിട്ടില്ല എന്ന് പറയും. ആരും എന്തോ ചെവിയില് പറയണു പറയും.
0: എത്ര വയസ്സുണ്ട്?

0: 58. ഈ ബുദ്ധിമുട്ടിൽ കണ്ടു തുടങ്ങിയിട്ട് എത്ര നാളായി?
1: ഇത് ഒരു 9.
0: എങ്ങനെ?
2: 2009
0: അല്ലേ? 10-16 വർഷമായി.
1: 17 മരുന്ന് കഴിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 17 വർഷം
0: കഴിച്ചോണ്ടിരിക്കുകയാണോ ഇപ്പോ?
1: ഇല്ല, കഴിച്ചിട്ട് കഴിക്കാതെ.
0: ആ, കഴിക്കാതെ 17 വർഷമായി.
1: ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ ആ മരുന്ന് കഴിക്കില്ല, ഞാൻ കളയും. എന്താ കാര്യം, ഇങ്ങനെ വെച്ചിട്ട് പൊതി അടക്കം കളയുകയാണ്, കഴിക്കുന്നില്ല.
0: അഡ്മിറ്റ് ചെയ്തില്ലേ അപ്പൊ ഇതുവരെ? അഡ്മിറ്റ് ചെയ്തില്ലേ? ഇത്രയും കാലമായിട്ട് ആ ലക്ഷണങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്തിട്ട് മരുന്ന് കൊടുത്ത് ഒരുവിധം ആൾക്ക് ഒരു ഇൻസൈറ്റ് ഉൾക്കാഴ്ചയൊക്കെ കിട്ടുന്ന അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് പിന്നെ മരുന്ന് കൊടുക്കാൻ ശ്രമിക്കണം.
1: അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ സമ്മതിക്കുന്നില്ല. ആള് ജോബിന് പോണ്ട്, പക്ഷെ അവിടെയും പെട്ടെന്ന് ആള് വയലന്റ് ആവുന്നുണ്ട്.
0: അപ്പോ അതെന്തായാലും അഡ്മിറ്റ് ചെയ്യണം. നമുക്ക് കുട്ടികള് എത്രയായി? കുട്ടികളില്ല. നമുക്ക്
1: അല്ല, പ്രോബ്ലം കാരണം കുട്ടികൾ വേണ്ടെന്ന് വെച്ചു. പിന്നെ അതല്ല സാറേ, ഉറക്കം തീരെയില്ല.
0: ഉറക്കം തീരെയില്ല. അല്ല, എന്താണെങ്കിലും അദ്ദേഹത്തിന് മരുന്ന് കഴിക്കാൻ മടിയാണല്ലോ.
1: മരുന്ന് ചിലപ്പോഴൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ ആള് മദ്യണ്ട്, ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. അന്നിട്ട് അത് കഴിക്കുന്നില്ല എന്ന് പറയാം. അത് കഴിച്ചിട്ട് ഇപ്പൊ ഞാൻ വിരലത്ത് കൊണ്ടുപോയിരുന്നു കഴിഞ്ഞ വീക്കില്, പക്ഷെ ആള് മരുന്ന് കഴിക്കുന്നില്ല. മരുന്ന് മദ്യം കഴിക്കാണെങ്കിൽ മരുന്ന് കഴിക്കണ്ടെന്ന് പറയും. മദ്യം കഴിക്കാത്ത ദിവസം ഉണ്ടെങ്കിൽ എന്നോട് പറയും മരുന്നെടുക്കാൻ. ഞാൻ പറയും ഇങ്ങനെ ഒരു ദിവസം കഴിച്ചില്ല, മരുന്നെടുത്തു. പിറ്റേ ദിവസം വീണ്ടും കഴിച്ചു, മരുന്നില്ല. അങ്ങനെ ഒരു കാര്യമില്ല
0: നമ്മളെടുക്കുന്നത്. നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കുക, ലഹരി പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട്. അല്ല, ഇപ്പൊ മരുന്ന് കഴിക്കുന്നില്ലല്ലോ. മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നില്ലല്ലോ.
1: മരുന്ന് കഴിച്ചിട്ട് 17 വർഷമായി.
0: അപ്പൊ എന്ത് ചെയ്യേണ്ടത് വെച്ചാല്, നമ്മളെ സഹായിക്കാൻ ആരാ ഉള്ളത്? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് സഹോദരി സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടോ?
1: എനിക്കുണ്ട്. എന്റെ വീട്ടില് ഞാന് വീട്ടില് അറിയിച്ചിട്ടില്ലേ കാര്യം?
0: അത് അറിയിക്കണ്ടേ? എന്തിനാണ് അത് ഒളിച്ചു വെക്കുന്നത്?
1: എന്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ലാത്ത ഞാൻ ആളുടെ കൂടെ വന്നതാണ് ഒരു ഓർഫനേജിൽ.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ചോദിക്കുന്നത് വീട്ടുകാർ നമ്മളോട് സഹകരിക്കുന്നവരാണോ?
1: അതെനിക്ക് സഹകരിക്കാതെയല്ല സാറേ, എന്റെ വീട്ടില് പറയാൻ പറ്റില്ല. അതാണ് എന്റെ പ്രശ്നം, എന്റെ വീട്ടില് പറയാൻ പറ്റില്ല, നമ്മുടെ വീട്ടിലെ പറയാൻ പറ്റില്ല. അത് അങ്ങനത്തെയാണ് ഇതാണ് എന്റെ വീട്ടില്.
0: അല്ല, ഞാൻ പറയുന്നത് അവരറിഞ്ഞാ സഹകരിക്കില്ല എന്നുള്ളതാണോ? അവരറിഞ്ഞാ സഹകരിക്കില്ല എന്നാണോ?
1: സഹകരിക്കില്ല എന്നല്ല, അവർക്ക് നാണക്കേട്. അവര് കുറച്ച് സെറ്റപ്പ് പാർട്ടികളാ.
0: എന്നാ നമുക്ക് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഈ ബുദ്ധിമുട്ടുണ്ടല്ലോ, വിഷ്വലി ചലഞ്ച്ഡ് ആണല്ലോ. അപ്പോ നമുക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്ന്, പോലീസിന്റെ സഹായം തേടാം. അപ്പൊ ഇദ്ദേഹം കത്തിയൊക്കെ എടുക്കുന്നു, ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലീസിനോട് പറഞ്ഞാൽ പോലീസ് വന്ന് നിങ്ങളെ ഏത് ആശുപത്രിയിലേക്കാണോ ഹസ്ബൻഡിനെ കൊണ്ടുപോകേണ്ടത് അവിടം വരെ അവർ അസിസ്റ്റ് ചെയ്ത് നിങ്ങളെ അവിടെ ആക്കും. ഒന്ന്. രണ്ട്, നിങ്ങൾക്ക് വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട് നമുക്ക് എല്ലാ ജില്ലകളിലും. അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ അവരും ചെയ്തു തരും. കേട്ടോ?
1: കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ വീക്കിൽ ഞാൻ കൊണ്ടുപോയി വന്നപ്പോ മരുന്ന് കഴിക്കാന്ന് പറഞ്ഞ, ഒരു ദിവസം വന്നന്ന് കഴിച്ചു. ഇവിടെ ട്രെയിൻ ഇറങ്ങി വന്നപ്പോ മരുന്ന് കഴിച്ചു, ഉറക്കില്ല. പിറ്റേ ദിവസം ഞാൻ സൺഡേ കൊടുത്തു, അപ്പോഴും ഉറക്കം കിട്ടില്ല. ഇയാൾക്ക് ഉറക്കം കിട്ടുന്നില്ല.
0: അല്ല, അത് നമ്മള് എന്താ വെച്ചാൽ ഇപ്പൊ കുറെ പഴക്കമായി പോയി. അപ്പൊ നമുക്ക് അതിന് കൃത്യമായിട്ട് മെഡിസിൻ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് തന്നെ ചെയ്യണം. കേട്ടോ? നമ്മൾ ഒ പി ആയിട്ട് പോകുമ്പോ നമുക്ക് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടണമെന്നില്ല. അപ്പൊ ഈ സഹായങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതോടുകൂടി ആശുപത്രി കൊണ്ട് ട്രീറ്റ് ചെയ്ത് കുറച്ച് ലക്ഷണമൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ ആള് തന്നെ, കാരണം നിങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചൊരു വ്യക്തിയാണല്ലോ. അപ്പോ അദ്ദേഹത്തിൽ കുറെ നന്മകളുടെ അംശങ്ങൾ കൂടി കാണാൻ സാധ്യതയുണ്ട്. അത് ഉണ്ട്. അപ്പോ ഈ മദ്യവും അതും ഇതൊക്കെ വന്നിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ യഥാർത്ഥ മനുഷ്യത്വം കുറച്ച് കുറഞ്ഞു പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്

0: നമ്മുടെ പഴയ ആളിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. വരും വരും വരും, തീർച്ചയായിട്ടും വരും. കടത്തി കഴിഞ്ഞാൽ മാത്രമല്ല, പക്ഷെ തുടർ ചികിത്സയും അതിൽ പ്രധാനമാണ്. തുടർ ചികിത്സയും പ്രധാനമാണ്. അതെ അതെ അതെ അതെ. ആദ്യം നമുക്ക് ഇതിൽ മെഡിക്കൽ മാനേജ്മെന്റ് വേണം. ആ മെഡിക്കൽ മാനേജ്മെന്റിന്റെ ഒപ്പം തെറാപ്പി കൂടി കൊടുത്താൽ നല്ല റിസൾട്ട് ആയിരിക്കും. ആദ്യം നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ആളെ മെഡിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് ഉറക്കമൊക്കെ ശരിയായി ദേഷ്യമൊക്കെ കുറച്ച് സംശയങ്ങളൊക്കെ കുറയുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നല്ല റിസൾട്ട് കിട്ടും. അതെ അതെ, ഹോസ്പിറ്റലിൽ വെച്ചിട്ട്, ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത് വിടും. ഗവൺമെന്റിലായാലും മതി, നമ്മുടെ സൗകര്യം പോലെ. എല്ലായിടത്തും ഇപ്പൊ ഇത്തരം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. നമ്മുടെ സൗകര്യം ഏതാണോ, നമുക്ക് ഏതാണോ താല്പര്യം അനുസരിച്ച് പോവാവുന്നതാണ്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇപ്പൊ എല്ലാത്തിനുള്ള സൗകര്യങ്ങളും നമ്മുടെ അടുത്തൊക്കെ ഉണ്ട്. എവിടെയാണ് താമസിക്കുന്നത്? എറണാകുളമാണോ? കളമശ്ശേരിയിലൊക്കെ നല്ല ഡോക്ടേഴ്സും എല്ലാം ഉണ്ട് കേട്ടോ. ഗവൺമെന്റിലാണെങ്കിലേ കളമശ്ശേരി മെഡിക്കൽ കോളേജിലൊക്കെ നല്ല ഡോക്ടേഴ്സും തെറാപ്പി എല്ലാം കിട്ടും.
1: അടുത്ത കോളർ വന്നിട്ടുണ്ട്. ഹലോ, പരസ്പരം പരിപാടിയാണ്, ഡോക്ടറോട് ചോദിച്ചോളൂ.
0: സംസാരിച്ചോളൂ.
2: എനിക്ക് 14 വയസ്സുള്ള ഒരു മകളുണ്ട്. അവൾക്ക് സ്കൂളിൽ പോവാൻ ഫ്രണ്ട്സുമായിട്ടുള്ള എന്തോ ഇഷ്യൂ ആണ് പറഞ്ഞത്. പേടി പോലെ അവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്.
1: റേഡിയോ ഒന്ന് കുറച്ച് ദൂരം മാറ്റി വെക്കോ, എന്നാൽ ക്ലിയർ ആവുന്നില്ല. അതാണ്, ഓക്കെ, എന്നിട്ട് പറഞ്ഞോളൂ.
0: കേൾക്കാം.
2: അപ്പൊ ആക്കിങ്ങനെ ഒരു പേടി പോലെ, കുട്ടികൾ തമ്മിലുള്ള എന്തോ ഇഷ്യൂ ആണെന്നാണ് ആള് പറയണത്. അപ്പൊ അവരെ ഫേസ് ചെയ്യാൻ പേടി. അവരെ ഒരാളെ ഒരാളെ കൊണ്ട് നല്ലത് പറയും. ഇയാളിങ്ങനെ ഒരു വിങ്ങൽ അവസ്ഥയിലായിപ്പോയി. ഞങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കോളഞ്ചേരി കാണിച്ചിരുന്നു. ഒരു 6 മന്തോളം, ഒരു 5 മന്തോളം മരുന്ന് എടുത്തിരുന്നു. പിന്നെ ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തു. വീണ്ടും സ്കൂളിൽ അത് സ്റ്റാർട്ട് ചെയ്തപ്പം ഫസ്റ്റ് ഡേ പോയി. ഇന്നലെ വന്നപ്പം എന്നോട് പറയുന്നു, അമ്മ എനിക്ക് പേടിയാവുന്നു, എനിക്ക് ആ കുട്ടികളെ ഫേസ് ചെയ്യാൻ വയ്യ. അപ്പൊ ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്നാണ്. ആള് നന്നായി അക്കാഡമിക്സ് ഒക്കെ ഉള്ള കുട്ടിയായിരുന്നു. പെട്ടെന്നാണ് ആക്ക് ആ കുട്ടിയായിരിക്കും. നെഫ്രോട്ടിക് സെന്റർ ഉണ്ടായിരുന്നു, കുറച്ചുകാലം സ്റ്റിറോയിഡ്സ് എടുത്തിരുന്നു. ഇപ്പം ഇതാണ് പറയുന്നത്, അമ്മ എനിക്ക് സ്കൂളിൽ പോകാൻ പേടിയാവുന്നു, ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ സ്കൂളിൽ മാറ്റുക. പൊതുവെ ആളൊരു ഇൻട്രോവേർട്ട് ആണ്. സാറിനൊരു ഉപദേശം തേടാനും.
0: അല്ല, ഈ സ്റ്റിറോയിഡ് എടുത്ത സമയത്താണോ ഈ പേടി ഉണ്ടായത്?
2: അല്ല, സ്റ്റിറോയിഡ് ആക്കി 2.5 വയസ്സിലാണ്.
0: ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ ഇല്ലല്ലോ.
2: 2019, അതായത് ആക്കൊരു 8-9 വയസ്സുള്ളപ്പോ ഞങ്ങള് സൈക്ലോഫോസ്ഫാമൈഡിലാണ് മെഡിസിൻ നിർത്തിയത്. പിന്നെ അങ്ങനെ റിലാപ്സ് ഉണ്ടായിരുന്നില്ല, ചെറിയ രീതിയിൽ പ്രോട്ടിനൂറിയ ഉണ്ടായിരുന്നേ ഉള്ളൂ. ഇതിപ്പോ കഴിഞ്ഞ നവംബർ മുതൽ ഓണ എക്സാമിന് ആള് പെട്ടെന്ന് പോയില്ല. എന്നോട് പറഞ്ഞു എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ആള് എക്സാം എഴുതിയില്ല. പിന്നെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നം വന്നില്ല. പക്ഷെ ആ ഫൈനൽ എക്സാം ആള് ഈ മെഡിസിൻ ഹെൽപ്പോട് കൂടി പലപ്പോഴും ക്ലാസ് സ്കിപ്പ് ചെയ്ത് എടുത്ത് ഇടക്ക് പോകും. പക്ഷെ ആള് എഴുതി പാസ്സായി. ഇത് നല്ല അത്യാവശ്യം നല്ല മാർക്കും കിട്ടി. പിന്നെ 2 മാസം ആക്ക് വിഷമോ എന്നോട് പറയും, അമ്മ എനിക്ക് ഇടക്കിടക്ക് സങ്കടം വരുന്നു അമ്മേ, ചിന്തകൾ വരുന്നു അമ്മേ എന്ന് പറയും. ഇപ്പൊ ഞങ്ങള് വിചാരിച്ചു കുഴപ്പമുണ്ടാവില്ല, മാറിയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നലെ ക്ലാസ് പോയി, വീണ്ടും വൈകുന്നേരം വന്നിട്ട് ഈ കരച്ചിലാണ്. എനിക്ക് പേടിയാവണം അമ്മേ സ്കൂളിൽ പോവാൻ.
0: അല്ല, ഇതിലിപ്പോ എന്താ വെച്ചാല്, അതില് ആ ഭയം അല്ലെങ്കിൽ എന്തോ ചിന്തകള് റിക്കറന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പോ എല്ലാ ചിന്തകളും നമുക്ക് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാവണമെന്നും ഇല്ല. പക്ഷെ ആ അവിടെയുള്ള ഡോക്ടർക്ക് അത് കൃത്യമായിട്ട് അറിയാമായിരിക്കും. അവൾ ഫസ്റ്റ് കണ്ട ഡോക്ടർക്ക് ആ സമയത്ത് ഇമ്പ്രൂവ്മെന്റ് കിട്ടിയതുമാണ്. അപ്പോ
2: കൊടുത്തത്.
0: അപ്പോ എനിക്ക് തോന്നുന്നു, ഇപ്പൊ നമ്മളെ സമയം 4 വയസ്സിനോ, ഇപ്പൊ 9-ാം ക്ലാസ്സിലാണോ? അപ്പൊ 9, 10, 12 വരെ എന്തായാലും ആ ഒരു ഏജിന്റെ ഒരു ഇതും ടീനേജിന്റെ ഒരു പ്രശ്നങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അപ്പൊ ആ മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നുണ്ട്, ഡിപ്രഷന്റെ പോലെയും ഇടയ്ക്ക് വരുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ആ ത്രൂ ഔട്ട് സമയം നമ്മളൊരു ഹെൽപ്പ് എടുത്തു പോകുന്നത് തന്നെ അല്ലേ നല്ലത്?
2: കാരണം
0: മെഡിസിൻ എടുക്കാന്നല്ല, കൺസൾട്ടേഷൻ ആണ് അതിൽ പ്രധാനം. അപ്പൊ ആ ഡോക്ടർ പറയുന്നല്ലോ, മെഡിസിൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിരിക്കും, അതിനോടൊപ്പം തെറാപ്പിയൊക്കെ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്നാണ്.

0: കൗൺസിലിംഗ് ഒക്കെ, കൗൺസിലിംഗ് അല്ല അതാണോ അതിലേ നമ്മളിപ്പോ പോയ ഡോക്ടറോട് ചോദിച്ചാൽ മതി. കാരണം അവരൊരു ടീം, അത് മതി, ആ ടീമായിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മെഡിസിൻ അഡ്ജസ്റ്റ് ചെയ്യണോ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാനും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇവർ തെറാപ്പിസ്റ്റിന്റെ അടുത്തായിരിക്കും റിവീൽ ചെയ്യുക എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എപ്പോഴും നല്ലത് അവിടെ ഒരു ടീമായിട്ട് തന്നെ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പൊ നമ്മള് ഇപ്പൊ അതിലങ്ങനെ ബുദ്ധിമുട്ട് വിചാരിക്കണ്ട, പഠിക്കാൻ മിടുക്കായ ഒരു കുട്ടിയല്ലേ. അപ്പൊ നമ്മൾ അതിനു വേണ്ട സപ്പോർട്ട് കൊടുത്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ 6 മാസം എടുത്തപ്പോ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടായിരുന്നോ? അല്ല അത് അതൊക്കെയാണ്, അത് നമ്മള് അവിടെയാണ് നമ്മൾക്ക് ഇപ്പൊ ഈ തെറാപ്പിയുടെ ഒക്കെ പ്രയോജനം കൂടുതൽ വരുന്നത്. നമ്മുടെ ലൈഫ് ഒന്ന് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ പോകേണ്ടി വരും, മനസ്സിലായില്ലേ. അപ്പൊ ഒരു ഹെൽത്തി ഡയറ്റ്, ഹെൽത്തി ലിവിങ്, ഹെൽത്തി എക്സസൈസുകൾ ഇതെല്ലാം നമ്മൾ ഇതിന്റെ കൂടെ ചെയ്ത് പോകണം, മനസ്സിലായില്ലേ. ആ അപ്പൊ ആ ടീമായിട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന് എന്റെ ഒരു അഭിപ്രായം. ശരി ശരി,
1: ഓക്കെ, നന്ദി വിളിച്ചതിന്. അപ്പൊ ഇപ്പോ പറഞ്ഞല്ലോ തെറാപ്പി ആൻഡ് സൈക്യാട്രിക് മെഡിസിൻ, അപ്പൊ ഇത് ഏത് സ്റ്റേജിലാണ് ഈ തെറാപ്പി കൊണ്ടുള്ള ഗുണങ്ങൾ?
0: തെറാപ്പി കൊണ്ടുള്ള ഗുണം ചിലപ്പോ ഈ ഒരു ഈ ഏജിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ കുട്ടികളുമായിട്ട് വഴക്കുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചിലപ്പോൾ എല്ലാ കുട്ടികളും പറഞ്ഞു
1: കൊള്ളണമെന്നില്ല.
0: അത് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കുറച്ച് നേരം പറയാൻ പറ്റിയ ഒരാൾ വേണം. ഒന്ന്, ഈ കേൾക്കുന്ന ആൾക്കും ഇത് പ്രധാനമാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവുകയും വേണം, മനസ്സിലായില്ലേ. കാരണം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട, ഏതൊക്കെയാണ് സില്ലി, ഇനി സില്ലി കാര്യങ്ങളാണെങ്കിൽ അത് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇന്നിന്ന കാരണങ്ങൾ കൊണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കുക മാത്രമല്ല അതിനെ മറികടക്കാൻ നമ്മൾ സ്വഭാവത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്തണം എന്നുള്ളതും ഒക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പം അതുകൊണ്ടാണ് ഇത് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ പോകണം. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും ഒരാളുടെ അടുത്ത് പോയി കുറേ കൗൺസിൽ ചെയ്യും, അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും ഉണ്ടാവില്ല, അവരതിൽ ഏറ്റവും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ മാത്രം ഫോക്കസ് ചെയ്ത് അത് ചെയ്താൽ മതി മോളെ, അത് ചെയ്യേണ്ട, ഇത് ചെയ്യേണ്ട, അത് ചിന്തിക്കണ്ട. കുട്ടിയുടെ ഒരു കാര്യം പറയുകയാണ്, ചിന്തിക്കേണ്ട, കുട്ടി എന്ത് ചെയ്യാനാണ്, കുട്ടിക്ക് ചിന്ത വരും, മനസ്സിലായില്ലേ. അപ്പൊ ഇവര് പറഞ്ഞ് ചിന്തിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും ടെൻഷൻ ആവുകയാണ്, ടെൻഷൻ കൂടുകയാണ്
1: ചിന്തിക്കുന്നുള്ള
0: കുറ്റം, അത് അടുത്ത കുറ്റബോധമായിട്ട്. അപ്പൊ അത് നമ്മൾ ശരിക്കും ഇതിനെപ്പറ്റി അറിയാവുന്നവരെ തന്നെ കണ്ടു പോകണം. പലപ്പോഴും ഈ ഇന്റർവെൻഷൻ ഇപ്പൊ പറഞ്ഞില്ലേ, ആ സമയത്ത് കുട്ടി പരീക്ഷയ്ക്ക് ബെറ്റർ ആയി.
1: ചില കേസിൽ ഈ തെറാപ്പി കൊണ്ട് മാറുന്ന രോഗങ്ങൾ
0: ഉണ്ട്, പല പലതിനും പറ്റും.
1: പിന്നെ അത് പിന്നെ മെഡിക്കേഷന്റെ ഒരു ലെവലിലേക്ക് വരുന്നു. ഇത് ഇത് തമ്മിൽ എങ്ങനെയാണ്?
0: അല്ല അത് ഇപ്പൊ നമ്മള് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അവരുടെ സ്ട്രെസ്സിന് കാരണമെങ്കിൽ പലപ്പോഴും ആ വ്യക്തി തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഒന്നിപ്പോ ഭാര്യ ഭർത്താവ് പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ ചിലപ്പോ അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞാൽ, കൃത്യമായിട്ട് അവരെ അതിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മതിയാവും. ചിലപ്പോൾ ഡൈവോഴ്സ് ആയിരിക്കും, ചിലപ്പോൾ അതിലെ തെറാപ്പി, മനസ്സിലായി. ഏതാണ് ആൾക്ക് നല്ലതെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തന്നെ പോകണം.
1: ഒരു കോളർ വന്നിട്ടുണ്ട്. ഹലോ, പരസ്പരം പരിപാടിയിലേക്ക് സ്വാഗതം. ആ റേഡിയോ റേഡിയോ ഒന്ന് കുറച്ച് ദൂരെ വെക്കുമോ? എന്നിട്ട് ഡോക്ടറോട് സംസാരിച്ചോളൂ, ഡോക്ടർ ഇവിടെയുണ്ട്. ഓക്കെ,
2: എനിക്കിപ്പോ 87 വയസ്സായി. ഞാൻ നേരത്തെ ടീച്ചറൊക്കെ ആയിരുന്നു. ഒരു കാലത്ത് വളരെ ഇന്റലിജന്റ് ആണെന്ന് പറയപ്പെട്ടിരുന്നു. ടീച്ചറിന് തെറ്റിപ്പോയ കണക്കൊക്കെ ശരിയായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഓരോ ഓർമ്മയും പല കാര്യങ്ങളിലും ഓർമ്മകളില്ല, വളരെ ഓർമ്മക്കുറവുണ്ട്. പിന്നെ അതുപോലെ പെട്ടെന്ന് ഡിപ്രഷൻ ആകുന്നില്ല. അത് നേരത്തെ മുതൽ ഓപ്റ്റിമിസ്റ്റ് ആയതുകൊണ്ട് ഡിപ്രഷൻ ആകാതെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും കുറെയൊക്കെ അതിന്റെ ദോഷങ്ങൾ വരുന്നുണ്ട്. അതെങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദ്യം.
0: അല്ല, ഈ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ടീച്ചർക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്ന്, 87 ഇയേഴ്സിലും നമുക്ക് ഇതെല്ലാം നമ്മുടെ ഓർമ്മയെക്കുറിച്ചുള്ള ഒരു ധാരണയും അതിൽ നമ്മുടെ ഇമോഷനെ കുറിച്ചുള്ള ഒരു ധാരണയും നമുക്കുണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്, മനസ്സിലായില്ലേ. അത് നമ്മുടെ ഹെൽത്തി ബ്രെയിനിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ അതിൽ വരുന്ന മൈനർ, അതായത് നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ ഏജിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ തലച്ചോറുകൾക്ക് ചെറിയ ചുരുക്കവും എല്ലാം ഉണ്ടാകും. ഏജ് റിലേറ്റഡ് അട്രോഫി പോലെ നമുക്ക് എന്തായാലും ഉണ്ടാവും, മനസ്സിലായില്ലേ. അപ്പോൾ അതിൽ വരുന്ന ഇമ്പയർമെന്റുകൾ നമ്മൾ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, ചിലപ്പോൾ ഒരു എക്സ്റ്റെൻഡ് നമുക്ക് പറ്റണമെന്നില്ല, പക്ഷേ പല കാര്യങ്ങളും പറ്റും.

0: പറ്റും. ഇപ്പം നമുക്ക് ഓർമ്മയുടെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ടീച്ചർ എങ്ങനെയാണ് പണ്ട് ഡെയിലി കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരുന്നത്? വെറുതെ മനസ്സിൽ ഓർക്കുകയാണ്? അതേ കുറിപ്പുകൾ ഉണ്ടാക്കുകയാണോ?
1: ഓർത്തിരുന്നത് മാത്രമല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ബി ട്യൂഷനിലാണ് പഠിച്ചിരുന്നത്. എയിലെ ടീച്ചറാണ് ചോദ്യ പേപ്പർ ഇട്ടത്, ഉത്തരവ് എഴുതി കൊടുത്തത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടീച്ചർ അവിടെ ഫോമിൽ അപ്ലൈ ചെയ്ത ടീച്ചർ ചെയ്തത്. അത് തെറ്റായിരുന്നു. ഫോമിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തടത്താണ് ടീച്ചർ ഫോമിൽ അപ്ലൈ ചെയ്തത്. ഞാൻ ഫോമിലി ഇല്ലാതെ ആ കണക്ക് ശരിയായിട്ട് ചെയ്തത് കൊണ്ട് എന്റെ ടീച്ചറിന് സന്തോഷം കൊണ്ട് എന്റെ പരീക്ഷാ പണമൊക്കെ അടുത്ത് അവിടേക്ക് അവര് എന്നെയും പൊട്ടിപ്പിടിച്ച് നടന്നിരുന്നു. അത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു. ഒറിജിനൽ തോട്ട
0: അല്ല, അതുകൊണ്ടാണ് ടീച്ചർ ഇപ്പോഴും 87 വയസ്സിൽ ഇത്രയും കൃത്യമായിട്ട് സംസാരിക്കുന്നത്. അത്ര സ്ട്രോങ് ബ്രെയിൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അല്ലേ? ഇപ്പൊ സാധാരണ രീതിയിലാണെന്നിൽ മെജോറിറ്റി ആൾക്കാർക്കും ഈ ഏജിൽ നമുക്ക് അത്ര കണ്ട ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. പക്ഷെ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഇനി വേണ്ടത് നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ വരുന്ന പെട്ടെന്ന് വരുന്ന ദേഷ്യങ്ങൾ, പിന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മറക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻസ്.
1: എന്തോ ഡിപ്രഷനാണ് വരുന്നത്. കാരണം എന്റെ ഐ ലോസ്റ്റ് മൈ ബ്രദർ റീസെന്റ്ലി, യങ്ങർ ബ്രദർ റീസെന്റ്ലി, എന്റെ യങ്ങർ സിസ്റ്റർ സുഖമില്ല. ഇവർക്കെല്ലാം കൂടി വരുമ്പോഴേ പിന്നെ ഞാൻ സിംഗിൾ ആയതുകൊണ്ട് ബന്ധുക്കളൊക്കെ സ്വത്ത് ഞങ്ങൾക്ക് എഴുതി തന്നേക്കും, സ്വത്ത് എഴുതി തന്നേക്കും. നമ്മളെ വേണ്ട സ്വത്ത് മാത്രം. ഇതെല്ലാം കൂടി ആലോചിച്ചിട്ട് ആയിരിക്കാം തലയ്ക്ക് ഭ്രാന്ത് പിടിക്കണമെന്ന് തോന്നുന്നു എനിക്ക്.
0: അല്ല, നമുക്ക് ഇപ്പൊ ടീച്ചർ അപ്പൊ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്, അതേ ഫ്ലാറ്റ് പോലെയൊക്കെയാണോ?
1: ആൾമോസ്റ്റ് ഒറ്റയ്ക്കാണ്. പിന്നെ രാത്രി കിടക്കാൻ അനീച്ചരി വീട്ടിൽ പോകുന്നു, തൊട്ടടുത്ത് തന്നെ ഒരേ കോമ്പൗണ്ടില്.
0: അല്ല, അവിടെ നമുക്ക് ചുറ്റും നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന പകൽ സമയങ്ങളെ കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈവനിങ്ങിന്?
1: ഇല്ല ഇല്ല, ഞാനത് ഇല്ല, ആരും ഇല്ല. പിന്നെ ആരെങ്കിലും ഫോണിൽ സംസാരിച്ച പിന്നെ കുറച്ച് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞ സ്പിരിച്വൽ ഓർഗനൈസേഷന്റെ മെമ്പറാണ്, അതിന്റെ ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്യും, റേഡിയോ കേൾക്കും, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
0: അല്ല, നമുക്ക് അത് കൂടാതെ നമുക്ക് ഈ വിർച്വലിരുന്ന് കുറച്ച് മനുഷ്യരുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ചാല്, നമുക്ക് നമ്മുടെ കുറെ സ്ട്രെസ്സുകൾ നമുക്ക് നോർമലായിട്ട് അങ്ങ് ഡൈലൂട്ട് ചെയ്ത് പോകും. പിന്നെ അത്തരം ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി കാര്യങ്ങൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പൊ വായന എഴുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
1: തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്പിരിച്വൽ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, അതിന്റെ നോട്ട് എടുക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്.
0: അല്ല, അല്ലാതെ ഫ്രഷ് പുതിയ പുതിയ കാര്യങ്ങൾ വായിക്കുക അറിയുക അങ്ങനെ ഉണ്ടോ?
1: ഇതാണ് സ്പിരിച്വൽ ലിറ്ററേച്ചർ ആണ് ഞാൻ പ്രധാനമായിട്ടും വായിക്കുന്നത്. അത് സ്പിരിച്വൽ എന്ന് വെച്ചാൽ വെറുതെ ഭഗവത്ഗീത വായിക്കുന്ന പോലെയല്ല, ഇത് കുറച്ചും കൂടി നമ്മള് റീസണിംഗിൽ പോകുന്ന സാധനം കാര്യങ്ങൾ.
0: അല്ല, വായന എന്തായാലും നല്ലത് തന്നെയാണ്. വായന, മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങള് എല്ലാം നമുക്ക് കുറച്ച് ആക്റ്റീവായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ അതുപോലെ കുറച്ച് നടക്കുക, പിന്നെ സോഷ്യലൈസ് ചെയ്യുക കുറച്ച്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ആരെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ചെറിയ മെഡിക്കേഷൻസ് കൂടി, അതായത് നമ്മുടെ മെഡിക്കേഷൻസ് നമ്മുടെ നോർമലൈജിങ്ങിനെ നമുക്ക് തടയാൻ പറ്റില്ല, ബട്ട് അതിൽ ബ്രെയിനിൽ വരുന്ന ഡാമേജിനെ നമുക്കൊന്ന് ഡിലേ ആക്കാൻ പറ്റും. ഡാമേജ് ഡിലേ ആക്കാൻ പറ്റും ചില മെഡിസിൻസ്. അത് ആവശ്യമുണ്ടെങ്കിൽ മതി. ഇപ്പൊ ടീച്ചറെ സംബന്ധിച്ചോളം എനിക്ക് അതൊന്നും വേണമെന്ന് തോന്നുന്നില്ല. അല്ല, അത് കുറച്ച് ആൾക്കാരായിട്ടേ, നമ്മള് ഈ പറഞ്ഞ പോലെ ഡെയിലി നമുക്ക് ഒന്ന് നടക്കാൻ പോകുന്നവർ നടക്കാൻ പോകുമ്പോ അല്ല, അതെല്ലാം നമ്മുടെ ഒരു ലൈഫിന്റെ റിയാലിറ്റി ആണല്ലോ ടീച്ചർ അല്ലേ. ലൈഫിന്റെ റിയാലിറ്റീസിനെ നമ്മൾ അതിനെ കുറച്ച് ബുദ്ധിപരമായിട്ട് തന്നെ ഉൾക്കൊള്ളണം അല്ലേ. അപ്പൊ നമ്മൾ ഈ ഫിലോസഫിയും അതുമെല്ലാം പോകുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയേണ്ടതാണ് അല്ലേ. അങ്ങനെ ഉൾക്കൊണ്ടാ മതി, സാരമില്ല. നമുക്ക് ആലോചിക്കാം, നമുക്കിപ്പോൾ ഈ 87 വയസ്സിലും നമ്മുടെ സഹോദരങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനെങ്കിലും കഴിയുന്നുണ്ടല്ലോ എന്നാലോചിക്കുക. അല്ലെങ്കിൽ അവർക്കൊരു സജഷൻ എങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. നമുക്ക് നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ പറ്റുന്നില്ലെങ്കിൽ പോലും അല്ലേ.
1: സന്തോഷം. ഓക്കെ.

0: അതെ
1: റിലീജിയസ് ആ അങ്ങനെ ഉൾക്കൊണ്ടാൽ മതി, സാരമില്ല. നമ്മൾ നമുക്ക് ആലോചിക്കാം, നമുക്കിപ്പോൾ ഈ 87 വയസ്സിലും നമ്മുടെ സഹോദരങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനെങ്കിലും കഴിയുന്നുണ്ടല്ലോ എന്നാലോചിക്കുക. അല്ലെങ്കിൽ അവർക്കൊരു സജഷൻ എങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. നമുക്ക് നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ പറ്റുന്നില്ലെങ്കിൽ പോലും അല്ലേ.
2: നന്ദി വിളിച്ചതിന്. ഓക്കെ, ഈ ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള കണ്ടീഷൻസിൽ ഉറക്കം ഒരു ഫാക്ടറാണ്. പിന്നെ ഡെയിലി ഹാബിറ്റ്സ്, ഹാബിറ്റുകൾ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ടാവുന്നു.
1: കൺട്രോൾ ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നു,
2: ഡെവലപ്പ് ചെയ്യുന്നതും. അതൊക്കെ ഇതിന് വളരെയധികം മാനസിക ആരോഗ്യത്തിന് നന്നായിരിക്കും.
1: അതെ, നമ്മുടെ ബ്രെയിനിന് എപ്പോഴും നമ്മൾ പുതിയ പുതിയ അറിവുകൾ കൊടുക്കുക എന്നുള്ളതാണ് മെമ്മറി ലേണിംഗ് പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാനും മെമ്മറി റിട്ടേൺ ചെയ്യാനും ഒക്കെ ഉള്ള ഏറ്റവും നല്ലത്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ടീച്ചർ 87 എന്ത് ക്ലാരിറ്റിയോടെ സംസാരിക്കുന്നത് അല്ലേ, നമ്മളെക്കാൾ ക്ലാരിറ്റിയോടെ ടീച്ചർ
2: സംസാരിക്കും.
1: അതാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ആ ബ്രെയിനെ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ടെൻഷൻ മാറ്റി വെക്കാൻ കഴിഞ്ഞാല് എത്ര നല്ലതാണ്.
2: ഇപ്പൊ ഡോക്ടർ നേരത്തെ പറയുന്നതിന്റെ ഇടയിൽ പറഞ്ഞു ഈ പേടി, ചെറിയ പേടികൾ അത് പിന്നെ ഫോബിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്.
1: അല്ല, ഫോബിയ ഒക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആങ്സൈറ്റി ഡിസോർഡർ, നിസാര കാര്യങ്ങൾ തന്നെയാണ് ഫോബിയ എന്ന് പറയുന്നത്. ഫോബിയ, ആങ്സൈറ്റി, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നൊക്കെ പറയുന്നത് ന്യൂറോട്ടിക് ആയിട്ടുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ തന്നെയാണ്, അത് നമ്മൾ ഗുരുതരം. പക്ഷെ ഈ പേടി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിഥ്യാധാരണ, ഡെലൂഷൻസ്, അതിന്റെ കൂടെ ഹാലുസിനേഷൻസ് വരുമ്പോൾ കുറച്ചും കൂടി ഗുരുതരമായ രോഗങ്ങളായി. ഇല്ലാത്തത് കാണുക, ഇല്ലാത്തത് കേൾക്കുക, ഇല്ലാത്തത് അറിയുക, അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളത്. അതിനെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ട് ചികിത്സിക്കേണ്ടതാണ്.
2: ഒരു കോൾ ഉണ്ട്. ഹലോ, പരസ്പരം പരിപാടിയാണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ആരാണ്? ഹലോ, ഹലോ, ആ റേഡിയോ ഒന്ന് ദൂരത്തോട്ട് മാറ്റി വെക്കുമോ? ഹലോ, ഹലോ, ഹലോ, പരസ്പരം പരിപാടിയിലേക്കാണ് വിളിച്ചത്. ആ, സംസാരിച്ചോളൂ ഡോക്ടറായിട്ട്, പെട്ടെന്ന് സംസാരിച്ചോളൂ, ഇനി സമയം അധികമില്ല.
1: എന്തോ വാർദ്ധക്യം? ശരിക്കും പറഞ്ഞാല് വാർദ്ധക്യം അനുഭവിക്കാത്ത എത്ര ശതമാനം ആൾക്കാരുണ്ട് അല്ലേ? നമുക്കിപ്പോൾ വാർദ്ധക്യം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. നമ്മളെ ഒരു നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് നമ്മൾ, ഓക്കെ ശരിയാണ്, വാർദ്ധക്യത്തിൽ നമുക്കതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും, മാനസിക പ്രശ്നങ്ങളുണ്ടാവും, മനസ്സെത്തുന്നിടത്ത് കയ്യും കാലും ഒന്നും എത്തൂല, അതൊക്കെ സത്യം തന്നെയാണ്. എങ്കിൽ പോലും എത്രയോ വർഷം ഈ ഭൂമിയെ, ഈ ലോകത്തെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളൊരു ഏറ്റവും വലിയൊരു സത്യവും ഒരു ആനന്ദവും അതിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വാർദ്ധക്യത്തെ
3: ശാപം
1: അല്ല, അതിന് നമ്മൾ ഈ വാർദ്ധക്യം ശാപമാകാതിരിക്കാനായിട്ട് നമുക്ക് വ്യക്തികൾക്ക് അപ്പുറമായിട്ട്, ഓക്കെ ഓരോ വ്യക്തിക്കും വ്യക്തിയുടേതായ ചിന്തകൾ വരാം, അതിനപ്പുറമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള വീട്ടുകാർ, റെസിഡൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും എല്ലാം അതിനൊരു പങ്കുണ്ട്. എങ്ങനെ നമ്മുടെ സമൂഹത്തിലെ വാർദ്ധക്യത്തെ നമ്മുടെ പൊതുസ്വത്തായി കണ്ട് നാളേക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇന്നുള്ള സമൂഹത്തെ ഈ വാർദ്ധക്യം ബാധിച്ചവർക്ക് എത്ര സന്തുഷ്ടമായിട്ട് സ്വീകരിക്കാൻ കഴിയും എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. മനസ്സിലായില്ലേ? അത് ഒരു കൂട്ടുത്തരവാദിത്വമാണ്. മോശ അവസ്ഥയാണ്, ശരിയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കുക, പണ്ടത്തെക്കാൾ ഇപ്പോൾ ഭേദമല്ലേ? അത് പണ്ടുണ്ട്. അല്ല, അതാ ഞാൻ പറയുന്നത്, അത്തരക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുണ്ട്
3: അല്ലേ.
1: ഇപ്പൊ തന്നെ നമ്മള് എങ്ങനെ വരുന്നറിയില്ല, ഇപ്പൊ പുതിയതായിട്ട് മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു വയോജന വിഭാഗം തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വിദേശ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം വൃദ്ധരായവരുടെ കെയർ അവരുടെ ഭരണകൂടങ്ങളാണ് ഏറ്റെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ ടാക്സ് ഒക്കെ ചെറുപ്പത്തിലേ പിടിച്ചിട്ട് ഈ ഓൾഡ് ഏജ് ആൾക്കാർക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് അവിടുത്തെ ഗവൺമെൻറ്റാണ് അവരെ

0: കൊണ്ടുവരുന്നത്. ആ രീതിയിലേക്ക് നമ്മളും അതിലേക്ക് എത്തണം. നമ്മൾ അത് ശരിയാണ്, അത് നമ്മുടെ നിരാശയുടെ ഒരു ഭാഗമാണ്. പക്ഷെ അതിനു വേണ്ട ശ്രമങ്ങൾ നമ്മൾ തുടരണം, അതിനു വേണ്ട സഹായങ്ങൾ നമ്മൾ. ഏതാ
1: മറ്റൊരു
0: അല്ല അത് എന്തിനു വെച്ചാലേ, അതാ ഞാൻ പറയുന്നത്, നമ്മളതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും. ഇപ്പം നമ്മളൊരു പ്രദേശത്ത് ഫോർ എക്സാമ്പിൾ ഒരു വാർഡിൽ നമ്മൾ ഒരു 80 ആൾക്കാർ, ഒരു 75 വയസ്സ് കഴിഞ്ഞവരുണ്ടെന്ന് വിചാരിക്കും, ഒരു 80 ആൾക്കാരുണ്ടെന്ന്. ഈ 80 ആൾക്കാരെ നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ, അതൊരു എൻ ജി ഒ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സർക്കാർ സിസ്റ്റം ആയിക്കോട്ടെ, അവരെ മോണിറ്റർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ 50-60% പ്രശ്നങ്ങൾ അവിടെ തീരും അല്ലേ? ഇതെല്ലാം മാറ്റം വരുത്താവുന്നതാണ്,
2: മാറ്റങ്ങൾ ഗ്രാജുവൽ ആയിട്ട് വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത്.
0: ഏതാ
1: ഇത് ശാരീരിക പ്രശ്നങ്ങൾക്ക്
0: ശാരീരിക പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്താനല്ലേ നമ്മൾ മരുന്ന് കഴിക്കുന്ന ഒരു പരിധി വരെ.
2: അപ്പോ
0: അത് നമ്മുടെ നിരാശാബോധത്തിൽ നിന്നാണ്. അപ്പൊ നമുക്ക് പക്ഷെ നമ്മുടെ സമൂഹത്തെ കുറിച്ച് അത്ര നിരാശരാവണ്ട. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോട് പുതിയ ആൾക്കാരും പുതിയ തലമുറയും പുതിയ ഭരണാധികാരികളും ഇവിടെ ഉള്ളവരും എല്ലാവരും വരും കേട്ടോ. അത് വന്നേ മതിയാവുള്ളൂ. കാരണം നമ്മളൊരു പുരോഗമന സമൂഹത്തിന്റെ സൂചികകളിൽ പ്രായമായവരുടെ ആരോഗ്യവും അവരുടെ ജീവിത നിലവാരവും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ പോയേ മതിയാവുള്ളൂ.
2: വിളിച്ചതിൽ നന്ദി. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ കുറച്ച് ഗ്രാജുവൽ ആയിട്ടാണെങ്കിലും നന്നായി വരുന്നുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ വിളിച്ചതിൽ നന്ദി. പരിപാടി അവസാനിക്കുകയാണ്. ഇന്ന് പരസ്പരം പരിപാടി ഇതോടുകൂടി തീരുകയാണ്. ഈ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിജു JS. ഡോക്ടറോട് നന്ദി പ്രകാശിപ്പിക്കുന്നു.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വിലവർധന പരിശോധിച്ചതിന് ശേഷം സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാചകവാതക വിലവർധന മൂലം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഷാനിമോൾ ഉസ്മാൻ 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 99 വോട്ടുകൾക്കാണ് ലഭിച്ചത്. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾ താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ബാങ്ക് പ്രതിനിധികളുമായുള്ള യോഗം മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്നു. നെല്ല് സംഭരണശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുക വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കാലവർഷം കേരളത്തിൽ ജൂൺ 4 എത്തി.

0: ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത നിർദ്ദേശം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 8 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ.
1: ആകാശവാണി FM വാർത്തകൾ.

നാല് മണിപ്പൂക്കൾ. വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. ഹായ്, ഹലോ, നമസ്കാരം. നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ തന്നെ എല്ലാവരും വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചിത്രം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് ഒരു മെസ്സേജ്, ഇതെല്ലാമായി ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9444455888 9444455888. അപ്പൊ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് ആരുടെയാ നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? ചായ കുടിച്ചോ? ആദ്യം തന്നെ ചോദിക്കുന്നത് ചായ കുടിച്ചോ എന്നാണ്. ചായ കുടിച്ചിട്ടില്ല. നിങ്ങൾക്ക് പാട്ടൊക്കെ തന്ന് നിങ്ങളെയൊക്കെ ചായ കുടിപ്പിച്ചതിന് ശേഷം ഞാൻ കുടിക്കും. എനിക്ക് ഇഷ്ടമാണ് സുന്ദരിപ്പൂവിനെ. എത്ര ദിവസമായി ഒരു പാട്ട് ചോദിക്കുന്നു, ഇന്നെങ്കിലും വച്ചു തരുമോ? തീർച്ചയായിട്ടും വച്ചു തരാം കേട്ടോ. അതാണ് ആദ്യത്തെ മെസ്സേജായിട്ട് ഞങ്ങളെടുത്തത്. കൃഷ്ണ ഇന്ദുവിനും മണിക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവരുടെ കല്യാണ നിശ്ചയമാണ് June 7. തമിഴ് പാട്ട് പുതിയത് ഏതെങ്കിലും വച്ചു തരുമോ? പ്ലീസ് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ജു കിടങ്ങൂർ. പിന്നെ സുന്ദരിപ്പൂവി, നിനക്കും വേണ്ടി, നമുക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഒരു പുതിയ പാട്ട് തന്നെ കേട്ടോളാം.

തുടക്കം തന്നെ നല്ല ഒരു അടിപൊളി പാട്ടായിരുന്നു അല്ലേ. അപ്പൊ അടുത്ത പാട്ട് നോക്കാം. ഹായ് നാലുമണി പൂവേ, ഗുഡ് ഈവനിങ്. ടീ കുടിച്ചോ? എല്ലാരും തന്നെ ചോദിക്കുന്നേ. ഇവിടെ ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയാണ്. ഇന്ന് എനിക്ക് ഒരു പാട്ട് വെച്ച് തരാമോ? ഇവിടെ നല്ല മഴയാണെന്നാണ് കേട്ടത്, പക്ഷെ സ്റ്റുഡിയോയുടെ ഉള്ളിൽ നിന്ന് എനിക്ക് ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ. സത്യം സിനിമയിലെ വിസിലെ എന്ന ഗാനം, ഈ സോങ് എന്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും പിന്നെ എഫ് എമ്മിലെ എല്ലാ ആർജേസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നന്ദു, ഷാജി, നെടുമ്പാശ്ശേരി. അപ്പൊ നന്ദുവിനും ഷാജിക്കും എല്ലാവർക്കും വേണ്ടി ഈ ഗാനം കേൾക്കാം.

നാലുമണിക്ക് വിടരുന്ന സുന്ദരി നാലുമണി പൂവേ. വളരെ സാഹിത്യമൊക്കെ ഉണ്ടട്ടോ. എന്റെ പേര് ദേവൂട്ടി. ഞാൻ മെസ്സേജ് അയക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ. എനിക്ക് ആടുകളം എന്ന സിനിമയിലെ, തമിഴ് സിനിമയിലെ അയ്യയ്യോ നെഞ്ചു എന്ന പാട്ട് വെച്ച് തരുമോ പ്ലീസ് നാലുമണി പൂവേ? അത്രയ്ക്ക് പ്ലീസ് ഒന്നും പറയണ്ട. ദേവൂട്ടിയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഇതാ.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ഇന്ന് 12 പിറന്നാളായ ഞങ്ങളുടെ പീറ്റുകുട്ടന് പീറ്റർ വോൺ വിൽഫ്രഡ്, നല്ല പേരാണല്ലോ വിഷസ് പറയണേ. അപ്പോൾ

മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പീറ്റർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആകാശമിഠായി മൂവിയിലെ ആകാശ പാലക്കൊമ്പത്ത് ഊഞ്ഞാലിൽ പാട്ട് എന്ന പാട്ട് വച്ചു തരണം. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ആൽബി വൈപ്പിൻ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമ്മളുടെ എല്ലാവരുടെയും വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് കടക്കാം.

ഹായ് നാലു മണിപ്പോവേ, ഗുഡ് ഈവനിങ്. പ്രിയമാനവളെ എന്ന തമിഴ് ഫിലിമിലെ ജൂൺ ജൂലൈ മാസത്തിൽ ഈ ഗാനം എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി കേൾപ്പിക്കാമോ? മെസ്സേജ് അയച്ചിരിക്കുന്നത് ദാസ് ഷൊർണൂർ. ദാസിന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഈ പാട്ട് കേൾക്കാം.

ഹലോ നാലുമണിപ്പൂവേ, ഞങ്ങൾ സ്ഥിരം ശ്രോതാക്കളായ രവി, ഖാദർ, അൻവർ, സലാം തോപ്പിൽ, സിയാദ് പെരുമ്പിള്ളിലായി, നന്ദൻ മനക്കലപ്പടി, ഞങ്ങളുടെ കൂടെ ഇന്ത്യൻ ഫാസ്റ്റ് ഫുഡിൽ ജോലി ചെയ്യുന്ന മൻസൂറിന് 53rd ജന്മദിനമാണ്. അപ്പോൾ നല്ലൊരു പാട്ട് വെച്ചിരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൻസൂറിന് ഫ്രണ്ട്സിൻ്റെ വകയും ഞങ്ങളുടെ വകയും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പോൾ നമുക്ക് വേറൊരു മെസ്സേജും കൂടി നോക്കാം. ഹായ് നാലുമണിപ്പൂക്കൾ, എൻ്റെ പേര് ഷരൂൺ, ആലുവയിൽ നിന്നാണ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കുറേയായി മെസ്സേജ് അയക്കണമെന്ന് വിചാരിക്കുന്നു. സ്ഥിരം ശ്രോതാവാണ്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന സിനിമയിലെ കണ്ണിൽ ഉമ്മ വെച്ചു പാടാമെന്ന സോങ് വെച്ചു തരുമോ? എല്ലാവരോടും സ്നേഹത്തോടെ എന്ന മെസ്സേജ് അയച്ചിരിക്കുന്നു ഷരൂൺ. അപ്പോൾ ഷരൂണിനും പിന്നെ മൻസൂറിൻ്റെ ബർത്ത്ഡേക്കും എല്ലാത്തിനും വേണ്ടി ഈ പാട്ട് കേൾക്കാം.

ഹായ് നാലുമണിപ്പൂവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഞങ്ങളുടെ മാനേജർ സാറിന് വേണ്ടി ഒരു ഗാനം വെച്ചു തരുമോ? സി ഐ ഡി മൂസയിലെ ഗാനം, ജെയിംസ് ബോണ്ടിൻ്റെ ടു. മെസ്സേജ് ചോദിച്ചിരിക്കുന്ന സോന ആൻഡ് 20 ഫ്രണ്ട്സ് ഫ്രം മെമ്മറി ട്രെയിൻ ക്രിയേറ്റീവ്സ് മാമംഗലം. അപ്പോൾ എന്തായാലും മാനേജറിനോട് വളരെ സ്നേഹമുള്ള സ്റ്റാഫാണെന്ന് മനസ്സിലായി. അപ്പോൾ മാനേജറിനൊരു ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.

ഹായ് നാലുമണിപ്പൂവി, സുഖമാണോ? ഞങ്ങളുടെ മോൻ ആദിഷിനു വേണ്ടി ആനച്ചന്തം എന്ന ഫിലിമിലെ ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ എന്ന പാട്ട് വെച്ചു തരുമോ? പലതവണ ചോദിച്ചിട്ടും പാട്ട് വെച്ചിട്ടില്ല എന്നൊക്കെ പരിഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരിഭവമൊക്കെ തീർന്നല്ലോ അല്ലെ? ആദിഷ് എന്താ ആനപ്രേമിയാണോ ആനച്ചന്തത്തിലെ പാട്ട് ചോദിക്കാൻ? എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം.

എക്കുറി സ്കൂളിന്റെ തിരുമുറ്റത്തേക്ക് ആദ്യമായി പിച്ചുവെച്ച എല്ലാ കുരുന്നുകൾക്കും വേണ്ടി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട് കെ കെ വേണുഗോപാൽ, മുളന്തുരുത്തി നിന്ന്. പിന്നെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. കുറെ ദിവസമായി മെസ്സേജ് അയക്കുന്നു, അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട് ആതിര കോട്ടയത്ത് നിന്നും. പിന്നെ ഹായ് നാലുമണി പൂവി, പൂപ്പൂക്കു മോസേ എന്ന മിൻസാര കനവിലെ പാട്ട് എന്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടി വച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ജിഷ ജോൺസൺ തിരുമുപ്പം. അപ്പൊ നമ്മുടെ പരിപാടിയിലെ അവസാനത്തെ പാട്ടാണിത്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം.

ഈ ഗാനത്തോടെ ഇന്നത്തെ 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശകാന പരിപാടി സമാപിക്കുന്നു. മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി. നാളെ ഇതേ സമയം.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. സ്കൂൾ തുറക്കുന്നത് പ്രമാണിച്ച് കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് നാളെ വരെ ഖാദി റിബേറ്റ് മേള നടത്തും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സർക്കാർ റിബേറ്റ് ലഭിക്കും. CSI കോംപ്ലക്സ് ബേക്കർ ജംഗ്ഷൻ, റവന്യൂ ടവർ ചങ്ങനാശ്ശേരി, ഏദൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ഏറ്റുമാനൂർ, കാരമൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വൈക്കം, മസ്ലിൻ യൂണിറ്റ് ബിൽഡിംഗ് ഉദയനാപുരം, ഭാരത് മാതാ കോംപ്ലക്സ് കുറുവിലങ്ങാട് എന്നീ ഖാദി ഗ്രാമസൗഭാഗ്യങ്ങളിൽ റിബേറ്റ് ലഭ്യമാണ്. കെൽട്രോണിന്റെ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ കോഴ്സുകൾക്ക് 10% ഫീസ് ഇളവ് പ്രഖ്യാപിച്ചു. ജൂൺ 30 വരെയാണ് ഫീസ് ഇളവ്. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 62 82 84 17 72. ഇടുക്കി ITD പ്രോജക്ട് ഓഫീസിന്റെ കീഴിലുള്ള ഹോസ്റ്റലുകളിലേക്ക് റെസിഡൻഷ്യൽ ട്യൂട്ടർമാരുടെ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസമുള്ളവരും 22-നും 45-നും ഇടയിൽ പ്രായമുള്ള BEd ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. സ്ഥാപനത്തിൽ താമസിച്ച് സേവനം ചെയ്യുന്നതിന് തൽപരരും 1,00,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവരുമായിരിക്കണം. താൽപര്യമുള്ളവർ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവ സഹിതം നാളെ രാവിലെ 10:30 തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ITD പ്രോജക്ട് ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04 24 22 39 09 04 22 22 39 09.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവർ, ബസ് ക്ലീനർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 7-ാം ക്ലാസ് വിജയവും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗിൽ 5 വർഷത്തിൽ കുറയാത്ത മുൻ പരിചയമുള്ളവർക്ക് ഡ്രൈവർ തസ്തികയിലേക്കും ബസ് ക്ലീനർ തസ്തികയിലേക്ക് 7-ാം ക്ലാസ് പാസ്സായവർക്കും അപേക്ഷിക്കാം.

0: വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങളും അടക്കം ഈ മാസം 10 രാവിലെ 10 കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 9400000 64 12, 9400000 64 12. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ട്രിബ്യൂണൽ പാലക്കാട് ക്യാമ്പിൽ സിറ്റിംഗ് നടത്തുന്നു. പാലക്കാട് ചിൽഡ്രൻസ് പാർക്കിന് സമീപമുള്ള DTPC ഓഫീസ് വളപ്പിലാണ് ക്യാമ്പ് സിറ്റിംഗ്. ആദ്യ ക്യാമ്പ് സിറ്റിംഗ് ഈ മാസം 11-12 തീയതികളിലും രണ്ടാമത്തേത് 23-24 തീയതികളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04-95-23-65-09. ഇടുക്കി നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ കോഴ്സുകളുടെ 2 ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. +2 സയൻസ്, VHSC, ITI ഇതിൽ ഏതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് 2 പ്രവേശിക്കാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. നാളെ വരെ www.polyadmission.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 95-62-45-20-19. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
1: ആകാശവാണി FM വാർത്തകൾ.
2: വിദ്യാഭ്യാസമാണ് ശാക്തീകരണത്തിനുള്ള മികച്ച മാർഗമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വയം പര്യാപ്തതയും കാര്യക്ഷമതയുമുള്ള വ്യക്തികളെ സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കുന്നതായും രാഷ്ട്രപതി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ധനവില വർധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വിലവർധന പരിശോധിച്ച ശേഷം സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാചകവാതക വിലവർധന മൂലം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾ താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിനു മുൻപ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ 2026-29 ബാച്ചിലേക്കുള്ള അംഗത്വത്തിന് June 12 വരെ അപേക്ഷിക്കാം. 8 ക്ലാസ്സിൽ പഠിക്കുന്ന 20-40 വരെ വിദ്യാർത്ഥികൾക്കാണ് ഓരോ സ്കൂളിലെയും ക്ലബ്ബിൽ അംഗത്വം നൽകുക. കാലവർഷം കേരളത്തിൽ June 4 എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ 4 മറ്റന്നാൾ 8 ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ.
1: ആകാശവാണി FM വാർത്തകൾ.

ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 2:59. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ലവ് സ്റ്റോറി എന്ന ചിത്രത്തിന് വേണ്ടി ചുനകര രാമൻകുട്ടി എഴുതി, ശ്യാം സംഗീതം പകർന്ന്, യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ചത്.

ചിത്രം ഉള്ളടക്കം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ഔസേപ്പച്ചൻ, യേശുദാസ്, സുജാത എന്നിവർ ശബ്ദം പകർന്ന ഗാനം.

അഗ്രജൻ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതി, ജി ദേവരാജൻ സംഗീതം പകർന്ന്, യേശുദാസ് ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി യേശുദാസ് നയിച്ച ഒരു ഗാനം കേൾക്കാം. ചിത്രം അപ്പുണ്ണി. ബിച്ചു തിരുമേനിയുടെ വരികൾ, കണ്ണൂർ രാജന്റെ സംഗീതം.

ചിത്രം സിന്ദൂരസന്ധ്യയ്ക്ക് മൗനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം. ഈ ഗാനം പാടിയത് കൃഷ്ണചന്ദ്രനും എസ് ജാനകിയും ചേർന്നാണ്.

ചിത്രം വയലിൻ. സന്തോഷ് വർമ്മയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് ബിജുപാൽ. വിധു പ്രതാപ്, സിസിലി എന്നിവർ ചേർന്ന് നയിച്ച ഗാനം.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനശില്പികൾ ബിച്ചു തിരുമല രവീന്ദ്രൻ, ഗായകൻ യേശുദാസ്.

പുതിയ കരുക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രനയിച്ച ഗാനം പൂച്ചൽഖാദറിൻ്റെ വരികൾ, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം.

0: ദേവദാസ് എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ സംഗീതം പകർന്ന്, യേശുദാസും ബി അരുന്ധതിയും ചേർന്ന് ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 രാത്രി 10 സ്മൃതിരാഗത്തിലും കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേലയിൽ ഇന്നാദ്യം വിളകൾക്ക് ജലസേചനം സുഗമമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്ര ജി.
1: പച്ചക്കറി കൃഷിയുടെ ഉയർന്ന ഉൽപ്പാദനത്തിന് ജലസേചനം വളരെ അനിവാര്യമാണ്. ഗുണനിലവാരമുള്ള വിത്ത്, വളം എന്നിവയോടൊപ്പം തന്നെ പ്രാധാന്യമേറിയതാണ് കൃത്യസമയത്ത് വെള്ളം ചെടികൾക്ക് നൽകുക എന്നുള്ളത്. സാധാരണ രീതിയിൽ ചെടിച്ചട്ടിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ ഓസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബക്കറ്റ് ഉപയോഗിച്ചുള്ള നനയാണ് അവലംബിച്ചു വരുന്നത്. ഈ രീതിയിൽ ജലസേചനം ചെയ്യുമ്പോൾ ആവശ്യത്തിലധികം ജലം നിറയുകയും കുറെ ജലം ഒലിച്ച് ടെറസിന് മുകളിൽ നനവുണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ജലസേചന മാർഗങ്ങളിൽ ഉണ്ടാകുന്ന ജലനഷ്ടം വളരെ കൂടുതലാണ്. ഏകദേശം 60% അധികം വരും. ആധുനിക രീതിയിലുള്ള ഒരു ജലസേചന സംവിധാനമാണ് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. ഇവ പ്രാവർത്തികമാക്കുക തന്നെയാണ് നഗരങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അനുയോജ്യം. ഇനി നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണെന്ന് പരിചയപ്പെടാം. മർദ്ദിത ജലം സ്വയം ചാലകമായി പൈപ്പുകളുടെ ശൃംഖലകളിലൂടെ തുള്ളിതുള്ളിയായി ചെടിയുടെ വേര് പടലങ്ങളിൽ എത്തിക്കുന്ന രീതിയാണിത്. ഇവയെ നമുക്ക് കണിക ജലസേചനം അല്ലെങ്കിൽ തുള്ളിനന എന്നും പറയാവുന്നതാണ്. സാധാരണ പച്ചക്കറി വിളകൾക്ക് ഒരു ദിവസം വേണ്ട ജലത്തിന്റെ തോത് ശാസ്ത്രീയമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ അളവിലുള്ള ജലമാണ് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ വിതരണം ചെയ്യപ്പെടുന്നത്. 2 മുതൽ 4 ലിറ്ററാണ് ഒരു ദിവസം ഒരു പച്ചക്കറി ചെടിക്ക് ആവശ്യമായ ജലത്തിന്റെ അളവ്. ഇതിനനുസൃതമായ ഡ്രിപ്പർ അഥവാ എമിറ്റർ ലാറ്ററൽ പൈപ്പുകളിൽ ഘടിപ്പിക്കുന്നതിലൂടെ പമ്പ് ചെയ്യുന്ന ജലം ചെടിയുടെ വേര് പടലങ്ങളിൽ ലഭ്യമാകുന്നു. ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഇറിഗേഷൻ പമ്പാണ്. പമ്പ് ഡിസൈൻ ചെയ്യുന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം ജലസ്രോതസ്സിൽ നിന്നും പമ്പ് ജലം വലിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായ ദൂരത്തിലേക്ക് മർദ്ദിതമായിട്ടുള്ള ജലം പമ്പ് ചെയ്താൽ മാത്രമേ എമിറ്ററിലൂടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഡിസ്ചാർജ് റേറ്റിലുള്ള

0: ജലം ചെടിയുടെ വേരുകളിൽ ലഭ്യമാകുകയുള്ളൂ. സാധാരണ ഡ്രിപ്പ് ഇറിഗേഷൻ സുഗമമായി പ്രവർത്തിക്കുന്നതിന് 1 kg/cm² എങ്കിലും മർദ്ദം ആവശ്യമാണ്. ആയതിനാൽ ഡിജിറ്റൽ ടൈമർ ഉപയോഗിച്ച് പമ്പുകൾ പ്രവർത്തിപ്പിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജലസേചന സംവിധാനം ലഭ്യമാക്കാൻ സാധിക്കും. ഡിജിറ്റൽ ടൈമറുകളിൽ നമുക്ക് ജലസേചനം നടത്തേണ്ട ഷെഡ്യൂളിംഗ് കൃത്യമായി, എത്ര പ്രാവശ്യം വെള്ളം ഒഴിക്കണം, എത്ര സമയത്തേക്കാണ് പമ്പ് ചെയ്യേണ്ടത് എന്നിവ രേഖപ്പെടുത്തിക്കഴിഞ്ഞാൽ കൃത്യമായ സമയമാകുമ്പോൾ ടൈമർ പമ്പിനെ ഓൺ ചെയ്യുകയും ആവശ്യമുള്ള ജലം ചെടിയുടെ വേരുകളുടെ പടലങ്ങളിലേക്ക് ആ സമയത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ ടൈമറുകൾ നമുക്ക് സാധാരണ രീതിയിൽ പച്ചക്കറി വിളകൾക്ക് 15 മിനിറ്റേക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. 15 മിനിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് ആവശ്യമുള്ള 2 മുതൽ 4 ലിറ്റർ ജലം ചെടിയുടെ വളർച്ചയ്ക്ക് അനുബാധമായ രീതിയിൽ ചെടികളിലേക്ക് എത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിൽട്ടറുകളും ഘടിപ്പിക്കേണ്ടത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. മെയിൻ ലൈനിൽ സ്ക്രീൻ ഫിൽട്ടർ അഥവാ ഡിസ്ക് അരിപ്പ ഇവ ഏതെങ്കിലും നമ്മൾ പ്രധാന ജലപാതയിൽ ഘടിപ്പിച്ചില്ലെങ്കിൽ സൂക്ഷ്മ മാലിന്യങ്ങൾ കയറി ഡ്രിപ്പറുകൾ അടഞ്ഞു പോകാനും കൃത്യമായി വെള്ളം ചെടികൾക്ക് ലഭ്യമാകാതെയും വരുന്നു. ഇനി നമുക്ക് ഈ ജലത്തോടൊപ്പം തന്നെ ഫെർട്ടിലൈസർ പ്രദാനം ചെയ്യുന്നതിന് വെഞ്ചുറി അല്ലെങ്കിൽ ടാങ്കുകളിൽ മരുന്നുകൾ കലക്കിയോ നമുക്ക് പൈപ്പുകളിലൂടെ വെള്ളത്തോടൊപ്പം വളങ്ങളും നൽകാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നടപ്പിലാക്കാം. ഇനി ചില ഘട്ടങ്ങളിൽ നമുക്ക് പമ്പ് ആവശ്യമില്ലാതെ വരികയാണെങ്കിൽ ടൈമർ നേരിട്ട് സോളിനോയിഡ് വാൽവുമായി ഘടിപ്പിച്ചതിനു ശേഷം ടൈമറിലെ സമയത്തിനനുസരിച്ച് സോളിനോയിഡ് വാൽവുകൾ പൈപ്പ് ലൈനുകളെ ഓൺ ചെയ്യുകയും ഡ്രിപ്പറിൽ കൂടി ജലം എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കൃഷി ചെയ്യുന്ന കർഷകർ ഉപയോഗിക്കുന്നതിലൂടെ അമിതമായ ജലവിനിയോഗം ഒഴിവാക്കാനും സാധിക്കും. ഇനി നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എമിറ്ററുകൾ തന്നെ പല രീതികളിലുണ്ട്. ഒന്നുകിൽ നമുക്ക് ഓൺലൈൻ എമിറ്ററുകളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മൈക്രോ ട്യൂബിൽ ഘടിപ്പിച്ച എമിറ്ററുകൾ ആരോ ഡ്രിപ്പറുകളായി ബാഗുകളിൽ കുത്തിവെക്കുന്ന രീതിയും നമുക്ക് നടപ്പിലാക്കാം. അതിൽ തന്നെ അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറുകളുണ്ട്, ജെ ലോക്ക് സംവിധാനങ്ങളുണ്ട്, അനവധ്യമായ സംവിധാനങ്ങൾ വിപണികളിൽ ലഭ്യമാണ്. നമ്മൾ ഏത് തരം വിളയാണ് ഉപയോഗിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസത്തെ വിളയുടെ ജലാവശ്യം കണക്കിലെടുത്ത് അതിൻ്റെ അനുപാതമായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറുകളോ ഓൺലൈൻ എമിറ്ററുകളോ അല്ലെങ്കിൽ ജെ ലോക്ക് ഡ്രിപ്പറുകളോ നമുക്ക് ഈ ട്യൂബുകളിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്ത് നിശ്ചിത അളവിലുള്ള ജലം ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ നേട്ടങ്ങൾ എന്തെന്നാൽ 95% ജലവിനിയോഗക്ഷമതയുണ്ടാകുന്നു, 60% ജലലാഭമുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇറിഗേഷൻ സാധ്യമാക്കുന്നു, സമയലാഭം, ഇരട്ടി വിളവ്, കുറഞ്ഞ മനുഷ്യപ്രജ്ഞം മാത്രമേ വേണ്ടിവരുന്നുള്ളൂ. ഡ്രിപ്പുകളിലൂടെ ഫെർട്ടിഗേഷൻ ചെയ്യുന്നതിലൂടെ കൃഷി ചെലവും നമുക്ക് കുറയ്ക്കാവുന്നതാണ്. മാത്രമല്ല ഇത്തരം സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമുക്കൊരു ടെക്നീഷ്യന്റെ സഹായം ആവശ്യമാണ്. വൈദഗ്ധ്യം ലഭിച്ച ടെക്നീഷ്യന്മാർ ഇത്തരം സംവിധാനങ്ങൾ കർഷകരുടെ ആവശ്യപ്രകാരം അവരവരുടെ കൃഷിഭൂമികളിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട്. KVK നിന്നും ഇത്തരം സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് മാത്രമല്ല ഓരോ മട്ടിപ്പാവിനും അതിന്റെ സ്ഥലലഭ്യതയ്ക്കും വിസ്തൃതിക്കും അനുസൃതമായി ഡിസൈനിങ് വ്യത്യാസപ്പെട്ടിരിക്കും. ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം 50 ഗ്രോബാഗിലേക്ക് വേണ്ടിവരുന്ന ഏകദേശ തുക 4,500 രൂപയാണ്. മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ നിലവിലെ സാധാരണ രീതിയിലുള്ള ജലസേചനം ഒഴിവാക്കിക്കൊണ്ട് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം സംവിധാനങ്ങളിലൂടെയുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ടോ അതേപോലെ തന്നെ ഫെർട്ടിഗേഷൻ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയാൽ കാര്യക്ഷമമായി വെള്ളത്തോടൊപ്പം വളവും ചെടികളുടെ വേരുപടലങ്ങളിൽ ലഭ്യമാകുന്നതിനാൽ കൃത്യമായ വളർച്ച ചെടികൾക്കുണ്ടാവുകയും നല്ല രീതിയിൽ കർഷകർക്ക് വിളവെടുക്കാനും സാധിക്കുന്നു. തീർച്ചയായും ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കർഷകർ എല്ലാവരും തന്നെ ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നടപ്പിലാക്കുന്നത് ഏറെ ഉചിതമാണ്.
1: വിളകൾക്ക് ജലസേചനം സുഗമമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രജി.

ഇനി മൃഗസംരക്ഷണ മേഖലയിൽ നിന്നുള്ള ഒരു വിശേഷമാകാം. പശുക്കളിൽ

0: കണ്ടുവരുന്ന ചർമ്മമുഴ എന്ന രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ പ്രീതി ഉണ്ണിത്താൻ.
1: ചർമ്മമുഴ എന്നത് കന്നുകാലികളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ്. ചിക്കൻ പോക്സ് പോലത്തെ ഒരു പോക്സ് വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമായിരുന്നു. പക്ഷെ 2019 മുതൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ അസുഖം റിപ്പോർട്ട് ചെയ്യാനുണ്ടായത്. സാധാരണ രോഗബാധിതമായിട്ടുള്ള പശുക്കളുടെ കണ്ണിൽ നിന്നോ മൂക്കിൽ നിന്നോ വായിൽ നിന്നും വരുന്ന സ്രവങ്ങൾ, അതേപോലെ ഈ ഉണ്ടായ മുഴകളുടെ ഉള്ളിൽ, ഇതിലെല്ലാം ഈ വൈറസ് എക്സ്ക്രീറ്റഡ് ആവും. ഇങ്ങനത്തെ സ്രവങ്ങളുമായിട്ട് മറ്റുള്ള പശുക്കൾക്ക് കോണ്ടാക്ട് വരിക. അതേപോലെ തന്നെ അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ

0: പശുക്കൾക്ക് കോണ്ടാക്ട് വരിക. അതേപോലെ തന്നെ അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കൊതുക്, ഈച്ച, അതേപോലെ ബാഹ്യപരാദങ്ങളായിട്ടുള്ള ചെള്ള് എന്നിവയിലൂടെയാണ് ഈ വൈറസ് ഒരു പശുവിൽ നിന്ന് വേറൊരു പശുവിലേക്ക് പടരുന്നത്. ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വരാൻ ചാൻസ് ഉള്ള എന്ത് രീതിയിൽ ഈ സ്രവങ്ങളുമായിട്ട് കോണ്ടാക്ട് വരുന്നു ആ രീതികളിലെല്ലാം പശുക്കളിലേക്ക് ഇത് പടരാറുണ്ട്. സാധാരണ നമ്മളൊരു വൈറസ് അസുഖത്തിന് വരുന്നത് പോലെ നല്ല കടുത്ത പനി ഉണ്ടാവും, അതിനോട് മുക്കുലിപ്പ് പോലെയൊക്കെ കാണും, കണ്ണിൽ നിന്നും നന്നായിട്ട് വെള്ളം എടുക്കുകയൊക്കെ ചെയ്യും. ഇത് തുടങ്ങി തീറ്റയൊക്കെ എടുക്കാനുള്ള മടുപ്പൊക്കെ തുടങ്ങി ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ മുതൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മുഴ കാണാം. സാധാരണ കഴുത്ത്, തല, അതേപോലെ തന്നെ അകിടിൻ്റെ ഭാഗം ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ട് മുഴ കാണപ്പെടുന്നത്. പിന്നെ കാലിലൊക്കെ നീരിറങ്ങുക, നടക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക, ഇങ്ങനത്തെയൊക്കെയും ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇതൊരു വൈറസ് അസുഖമാണ്. അപ്പോൾ വൈറസിന് പൊതുവേ നമുക്ക് വൈറസിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ പക്ഷേ ഇതിന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടാവുന്ന പോലെ ചിക്കൻ പോക്സ് വന്ന് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഇത് തനിയെ സബ്സൈഡ് ചെയ്ത് പോയിക്കോളും. പക്ഷേ ഈ ചർമ്മമുഴയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മുഴ പൊട്ടിയിട്ട് അത് വ്രണങ്ങളായി മാറും. അപ്പോൾ സെക്കൻഡറി ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുക, വേദന സംഹാരികളൊക്കെ എടുക്കുക, അങ്ങനത്തെയൊക്കെ ചികിത്സ മാത്രമേ, എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ ചെയ്യാറുള്ളൂ, അല്ലാതെ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല. പിന്നെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് അംഗീകരിച്ചിട്ടുള്ള കുറേ നാട്ടു മരുന്നുകളുണ്ട് നമുക്ക് നൽകാൻ പറ്റുന്ന. ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ഒരു രണ്ട് മൂന്ന് ദിവസം മുതൽക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില ചികിത്സകളുണ്ട്. വെറ്റില അവൈലബിൾ ആണെങ്കിൽ 10 വെറ്റിലയും ഏകദേശം 10 കുരുമുളകും അതേപോലെ കുറച്ച് കല്ലുപ്പും ചേർത്ത് പേസ്റ്റാക്കി അത് ശർക്കരയിൽ ചേർത്ത് ആദ്യത്തെ ദിവസം 3 മണിക്കൂർ ഇടവിട്ടും പിന്നീടുള്ള 3 നേരമായിട്ടും ഒക്കെ കൊടുക്കുന്നത് ഈ മുഴ ഉണ്ടാവുന്നത് വളരെ വലുതാവുന്നത് പ്രിവെൻ്റ് ചെയ്യും, അതേപോലെ തന്നെ അത് പൊട്ടി വ്രണമാവുന്നതൊക്കെ തടയുന്നത് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ രീതി NDDB പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചികിത്സയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വൈറസ് അസുഖമായതുകൊണ്ട് കൃത്യമായ ചികിത്സയില്ല, പക്ഷേ കൃത്യമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള വാക്സിൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ വാക്സിൻ നമ്മൾക്ക് 4 മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏത് കന്നുകാലികൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സാധാരണ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ അത് എല്ലാ വർഷവും വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ കൊതുക്, ഈച്ച എന്നിവയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ കൃത്യമായിട്ട് എടുക്കുക, വൃത്തിയായിട്ടുള്ള പരിസരം, അതേപോലെ തന്നെ എന്തെങ്കിലും ഫ്ലൈ റിപ്പല്ലൻസ് യൂസ് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ ചെയ്തതിലൂടെ നമുക്ക് ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരു ഫാമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള വെറ്റിനറി ആശുപത്രിയിലേക്ക് അതിൻ്റെ വിവരം അറിയിക്കുക. അപ്പോൾ ഇതിന് ഏകദേശം 1-5 കിലോമീറ്റർ ചുറ്റുപാടുമുള്ള സ്ഥലത്ത് വാക്സിനേഷൻ ചെയ്ത് ഇത് പിന്നീട് ആ പ്രദേശത്ത് മുഴുവനായിട്ട് പടരുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും. പ്രതിരോധ മാർഗങ്ങൾ ഒരുപാടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഫാമിൽ നമ്മൾ ചെയ്യേണ്ട ബയോസെക്യൂരിറ്റി മെഷേഴ്സ്. ഇപ്പോൾ എല്ലാവർക്കും ഫാമിനകത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാക്കുക, അതേപോലെ തന്നെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് പോലത്തെ ലായനി ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ഉപയോഗിക്കുക, അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ മാർഗങ്ങളിലൂടെ നമുക്കിത് അസുഖം പടരുന്നത് തടയാൻ പറ്റും.
1: പശുക്കളിൽ കണ്ടുവരുന്ന ചർമ്മമുഴ എന്ന രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പ്രീതി ഉണ്ണിത്താൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

പദ്ധതികൾ ജനനന്മയ്ക്ക് സ്പോൺസേഡ് പരിപാടി സമാപിച്ചു. ക്ഷമിക്കണം, നിങ്ങൾ കേട്ടത് ഞാറ്റുവേല. സ്പോൺസേഡ് പരിപാടി സമാപിച്ചു. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി സമയം 6:00. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: ഇന്ത്യയിലെ കയർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൈക്രോ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം MSME 2023 ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. പുതിയ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും കയർ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കയർ നെയ്ത്ത് തൊഴിലാളികൾക്കും സംരംഭകർക്കും സാമ്പത്തിക സഹായം നൽകുവാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 1,000 കോടി രൂപയുടെ മൊത്തം അടങ്കൽ പദ്ധതി 5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കും. പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായം വായ്പയായും ഗ്രാന്റായും നൽകും. പ്രതിവർഷം 6% പലിശ നിരക്കിൽ വായ്പ നൽകും. പിന്നോക്ക പ്രദേശങ്ങളിൽ പുതിയ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും ഗ്രാന്റ് നൽകും. ഇന്ത്യയിലെ 100,000-ത്തിലധികം കയർ നെയ്ത്തുകാർക്കും സംരംഭകർക്കും ഈ പദ്ധതി പ്രയോജനപ്പെടും. ചകിരി, കയർ ഉൽപ്പന്നങ്ങൾ, അവയുടെ ഉൽപാദനം എന്നിവയ്ക്കാണ് കയർ ഉദ്യമി യോജന പ്രകാരം ധനസഹായം ലഭിക്കുന്നത്. വ്യക്തികൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ ഗ്രൂപ്പുകൾ എന്നിവയ്ക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും. കയർ ഉദ്യമി യോജന 2023 സ്കീമിന്റെ ചില പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പുതിയ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും കയർ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി സാമ്പത്തിക സഹായം നൽകുന്നു. നിങ്ങൾ ഒരു കയർ നെയ്ത്തുകാരനോ സംരംഭകനോ ആണെങ്കിൽ നിങ്ങൾക്ക് MSME വെബ്സൈറ്റ് മുഖേന കയർ ഉദ്യമി യോജന 2023 സ്കീമിന് സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാം. ആപ്ലിക്കേഷൻ പ്രക്രിയ വളരെ ലളിതമാണ്. MSME വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ സ്കീമിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താം. ഓൺലൈൻ അപേക്ഷകർ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കണം. കയർ ഉദ്യമി യോജന 10,00,000 രൂപ വരെ പദ്ധതി ചെലവുള്ള കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന എന്നത് സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു കേന്ദ്ര മേഖലാ പദ്ധതിയാണ്. ദേശീയതലത്തിൽ നോഡൽ ഏജൻസിയായി കയർ ബോർഡാണ് പദ്ധതി നടപ്പാക്കുക. കയർ ഉദ്യമി യോജന പ്രകാരം പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള സഹായത്തിന് വരുമാന പരിധി ഉണ്ടായിരിക്കില്ല. കയർ മേഖലയിൽ വരുന്ന കയർ ഫൈബർ, നൂൽ ഉൽപ്പന്നങ്ങൾ മുതലായവ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് മാത്രമേ കയർ ഉദ്യമി യോജന പദ്ധതി പ്രകാരമുള്ള സഹായം ലഭ്യമാകൂ. ഇന്ത്യൻ പൌരത്വമുള്ള 18 വയസ്സിനും മുകളിലുള്ള വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാരിതര ഓർഗനൈസേഷനുകൾ 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ, പ്രൊഡക്ഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയ്ക്ക് സ്കീം പ്രകാരമുള്ള സഹായം ലഭ്യമാകും. പദ്ധതി ചെലവിൽ മൂലധന ചെലവ്, അതായത് നിർമ്മാണവും യന്ത്രസാമഗ്രികളും ഉൾപ്പെടും. ഗുണഭോക്താവിന് ഇതിനകം വർക്ക്ഷെഡ് ഉണ്ടെങ്കിൽ ആവശ്യമായ യന്ത്രസാമഗ്രികളുടെ ഘടകം മാത്രമേ പദ്ധതി ചെലവിൽ ഉൾക്കൊള്ളുകയുള്ളൂ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10:45. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് 6:20 മധുരം ഗീതം. 6:25 സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശിനി റീന സന്തോഷിന്റെ കൃഷിരീതികൾ. ഹൈ ഡെൻസിറ്റി കൃഷിരീതികളിലൂടെ റംബൂട്ടാൻ ഉൽപ്പാദനവും എക്സ്പോർട്ട് സാധ്യതകളും. പരിയാരം മോതിരക്കണ്ണിയിലെ കർഷകനും സംരംഭകനും അഭിഭാഷകനുമായ ബാബു ജോസഫ് പൈനാടത്ത് സംസാരിക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. തയ്യാറാക്കിയത് ജോജി സേവ്യർ. ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. എടത്തര GHS സ്കൂളിലെ പ്രീ പ്രൈമറി സെക്ഷൻ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. തുടർന്ന് കായനാട് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. സേവന വാർത്തകൾ. ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം. ഗംഗാദാനം തലവടി ജയചന്ദ്രൻ അവതരിപ്പിക്കുന്നത്. 10 മണിക്ക് സ്മൃതിരാഗം. പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. കിസാൻ കല്യാൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഡൽഹി റിലേ.
1: പോലീസ്.
2: മിസ് സീമ.
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല. ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: നാളെ രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വിദ്വൽ പ്രഭ. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ ഹിമബിന്ദു എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 7:35 FM ഡയറി തുടരും. സമകാലികം, അവയവദാനത്തിലെ ചതിക്കുഴികൾ. നോവൽ പാരായണം UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. എന്തു പഠിക്കണം, എന്താകണം, സേവന വാർത്തകൾ. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം, ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ഓർമ്മചിന്ത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, സഹയാത്രിക സംരംഭക ആർഷ ജോസുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, കൃഷിയിടങ്ങളിലെ കാലവർഷ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് മുൻ അധ്യാപകനും കർഷകനുമായ കാഞ്ഞൂർ സ്വദേശി ഗർവാസിസ് സംസാരിക്കുന്നു. കരിമ്പ്, പച്ചക്കറി, വാഴ

0: എന്നിവ കൃഷി ചെയ്യുന്ന കരുമാലൂർ സ്വദേശി കെ എ രവി കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, അവയവദാനത്തിലെ ചതിക്കുഴികൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AIHMS FM ഹെൽത്ത് ലൈൻ. ടോൺസിലൈറ്റിസ്, അഡിനോയിഡ് തുടങ്ങിയ തൊണ്ടരോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ, ഡോക്ടർ ഫെലിക്സ് ജെയിംസുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. സേവനവാർത്തകൾ, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. റേഡിയോ നാടകങ്ങളുടെ സംവിധായകനും പ്രക്ഷേപകനുമായ KV ശരചന്ദ്രൻ പങ്കെടുക്കുന്നു. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, മധ്യമവർഗ കല്യാൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. ഇന്ന് കെ എ മുരളീധരൻ രചന നിർവഹിച്ച്, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം പകർന്ന്, ജി വേണുഗോപാൽ ആലപിച്ചത്.

നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. സേവന വാർത്തകൾ. ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 4 രാവിലെ 10 തിരുവല്ല ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടക്കും. വിദ്യാഭ്യാസ യോഗ്യത: +2 ബിരുദം, ITI, ഡിപ്ലോമ, BTech, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ. നിശ്ചിത യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തതും അല്ലാത്തതുമായ 18-40 ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം: 0477-223-624. ഫോൺ നമ്പർ വീണ്ടും 0477-223-0624. കലവൂർ ഗവൺമെന്റ് പ്രീമെട്രിക് ഗേൾസ് ഹോസ്റ്റലിലേക്ക് വനിതാ ട്യൂഷൻ അധ്യാപകരെ തെരഞ്ഞെടുക്കുന്നു. 5 മുതൽ 10 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ട്യൂഷൻ എടുക്കുന്നതിനായിട്ടാണ് നിയമനം. ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് കണക്ക്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ബിരുദവും BEd ഉള്ളവർക്കും UP വിഭാഗത്തിലേക്ക് +2 TTCയും ഉള്ളവർക്കും അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ നാളേക്കകം ആര്യാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അസൽ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്

സഹിതം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 9447573818. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്ത് വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം രാത്രി 11 ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ ഗോത്രവർഗ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ യുവതയുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
5: യുവാ ഹമാരി രാഷ്ട്രത്തി ശക്തി ആശാ ഓർ ഉജ്ജ്വൽ ഭവിഷ്യത്തി പ്രതീക് ഹെ. മേരി സഭി യുവാഓം വിശേഷകർ ജനജാതിയ സമുദായ കെ യുവാഓം സെ അനുരോധ് ഹെ കി ഉൻഹേ അപ്നി ജോഡോ ഓർ അപ്നി ലോഗോ കോ നഹീ ഭൂൽനാ ചാഹിയേ.
4: അഗസ്ത്യാർകൂടം പരിസ്ഥിതി മേഖലയിലെ വനം കയ്യേറ്റങ്ങൾ സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ കേരളം തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരനെന്ന് കണ്ടെത്തിയ നിലവിലുള്ളതും വിരമിച്ചതുമായ 118 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. പതിറ്റാണ്ടുകളായി തുടരുന്ന കയ്യേറ്റങ്ങൾ പൂർണമായി ഒഴിപ്പിക്കുന്നതിനൊപ്പം പ്രദേശത്തെ വനമേഖലയും പരിസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ വി ഡി സതീശൻ.
6: നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കിക്കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല.
4: തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ, എൻ ഷംസുദ്ദീൻ, എം ലിജു, ശശി തരൂർ എം പി, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ദൌത്യത്തിനാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ തുടക്കമിടുന്നത്.

0: ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്തർ സംസ്ഥാന ലഹരി മാഫിയകളുടെ കണ്ണികളെ തകർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹസിനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും മുഹമ്മദ് മൊഹസിന് 34 വോട്ടും ലഭിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിയമസഭയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വി പി സജീന്ദ്രൻ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഈ കുടുംബങ്ങളെ സർക്കാർ കൈയൊഴിയില്ലെന്നും ഇവർക്ക് ഭൂമിയും വീടും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും സഭയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ബാങ്കിംഗ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. നെല്ല് സംഭരണശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുകയുടെ വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കർഷകർക്ക് പ്രയാസം കൂടാതെ തുക ലഭ്യമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 4-ഓടെ ലക്ഷദ്വീപ്, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാലവർഷം വ്യാപിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും 2-ാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. അമിതമായ തോതിൽ ചെളിയും മണലും നിറഞ്ഞ് പ്രളയഭീതി ഉയർത്തി ഇടുക്കി മലങ്കര ജലാശയം. അണക്കെട്ടിന്റെ സുരക്ഷയെയും സംഭരണശേഷിയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നുവിട്ടപ്പോഴാണ് അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമാമിതം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. 20 അടിയോളം ആഴമുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 അടി മാത്രമാണുള്ളത്. കനത്ത മഴയ്ക്ക് മുൻപായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ്ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. കവരത്തിദ്വീപിൽ റോഡരികിലെ തെങ്ങുകൾ ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ മുറിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലക്ഷദ്വീപിലെ വീതി കുറഞ്ഞ റോഡുകളുടെ അരികിൽ നിൽക്കുന്ന തെങ്ങുകൾ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 5 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 15 വരെ ഡൽഹി കോടതി നീട്ടി. കസ്റ്റഡി നീട്ടണമെന്ന CBIയുടെ അപേക്ഷ പ്രത്യേക ജഡ്ജി അജയ് ഗുപ്ത അനുവദിച്ചു. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ NTA റദ്ദാക്കിയിരുന്നു. ജൂൺ 21 പുനഃപരീക്ഷ. ഡെറാഡോൺ ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗോവയ്ക്കെതിരെ ഉജ്ജ്വല വിജയവുമായി കേരളം. 19 റൺസിനായിരുന്നു കേരളത്തിന്റെ വിജയം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ ജൂൺ 5 തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹ

0: സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം രാത്രി 11 മണിക്ക് ഇംഗ്ലണ്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് നയിച്ചത്, ചിത്രം ശ്രീദേവി ദർശനം, സംഗീതം ജി ദേവരാജൻ.

ശ്രീഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി പീലീലയും ശൂലമംഗലം രാജലക്ഷ്മിയും ചേർന്ന് ആലപിച്ച ഗാനം ഇനി കേൾക്കാം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് വി ദക്ഷിണാമൂർത്തി.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10 മണിക്ക് സ്മൃതിരാഗത്തിൽ കേൾക്കാം. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അടുത്ത 24 മണിക്കൂറിൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ടുവേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റു സത്യം.
1: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.

സമ്മിശ്ര കൃഷിയിലൂടെ മാതൃകയാകുന്ന കർഷകയാണ് റീന. നെൽകൃഷി, വിവിധ ഇനം പച്ചക്കറികൾ, പശുപരിപാലനം, ആടുവളർത്തൽ, കോഴി ഫാം എന്നിവയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന റീന കൃഷിയെ ഒരു ജീവിത ശൈലിയായാണ് കാണുന്നത്. കൃഷിയിടത്തിലെ വിഭവങ്ങൾ പരസ്പരം പ്രയോജനപ്പെടുത്തുന്നു.

നിലനിർത്തി പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലാണ് ഇവിടുത്തെ കൃഷിരീതി. കൃഷിയിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന് റീന തെളിയിക്കുന്നു. തെങ്ങ് കയറാനും ട്രാക്ടർ ഓടിക്കാനും പരിശീലനം ലഭിച്ച റീന കൃഷിയുടെ എല്ലാ മേഖലകളിലും തന്റേതായ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്.

0: ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏതു മേഖലയിലും വിജയിക്കാമെന്ന സന്ദേശമാണ് റീനയുടെ ജീവിതം നൽകുന്നത്. കേൾക്കാം കൃഷി വിശേഷങ്ങൾ.
1: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കൃഷി എന്ന് പറയുന്ന ഈ ഒരു മേഖല എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്? അതായത് നമ്മൾ ചെറുപ്പം മുതൽ കണ്ട് ശീലിച്ച ഒരാളാണോ അതോ നമ്മൾ ഒരു തൊഴിൽ എന്ന രീതിയിലാണോ ഈ കൃഷിയിലേക്ക് വന്നത്?
2: ഭരണന്മാരായിട്ട് കൃഷി ചെയ്തു പോരുന്നുണ്ട്, അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടു വളർന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനോട് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് തോന്നി. വിവാഹം കഴിച്ച് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൃഷി ഭവനും ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു, അങ്ങനെ കൃഷിയിലേക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടായി വന്നു. എല്ലാ രീതിയിലുള്ള കൃഷികളും ചെയ്തു പോകുന്നുണ്ട്. നമുക്കത് നഷ്ടമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അല്ല, നമുക്ക് നല്ല രീതിയിലുള്ള പച്ചക്കറികൾ ഉപയോഗിക്കാം. അരിയാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല. ഇപ്പൊ നമുക്ക് പശുണ്ട്, അതുകൊണ്ട് ജൈവ കാണാൻ ഇഷ്ടംപോലെ ഉണ്ട്. ആടുണ്ട്, ആട്ടിൽ നഷ്ടമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നഷ്ടമൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല.
1: പശുണ്ട്, ആടുണ്ട്, അതിന്റെ കൂടെ നെൽകൃഷി, പച്ചക്കറി കൃഷി എല്ലാം ചെയ്യുന്നുണ്ട്.
2: എല്ലാം ചെയ്യുന്നുണ്ട്. ചെറിയൊരു കോഴിഫാം ഉണ്ട്.
1: വീട്ടമ്മമാര് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വീട്ടിലെ ജോലികൾക്ക് തന്നെ ധാരാളം സമയം വേണം. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കൂടെ ഇത്രയധികം കാര്യങ്ങള് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? എങ്ങനെയാ?
2: മക്കളുടെ സപ്പോർട്ട് ഉണ്ട്, ഭർത്താവിന്റെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പഞ്ചായത്തായിട്ടും കൃഷിഭവനായിട്ടും അവരുടെ എല്ലാവരുടെയും കൈത്താങ്ങുണ്ട്. പിന്നെ നമുക്ക് ഇതിനോടൊരു മനസ്സ് വേണം, അതാണ് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം.
1: സ്വന്തമായിട്ട് പാടമുണ്ടോ?
2: സ്വന്തമായിട്ട് ചെറിയൊരു കണ്ടമുണ്ട്. പിന്നെ നമ്മളൊരു ഒരേക്കറോളം കൃഷി വേറെ എടുത്തിട്ട് പാട്ടത്തിനും ചെയ്യുന്നുണ്ട്.
1: അപ്പൊ അത് നമ്മുടെ സ്ഥലത്തോട് ചേർന്ന് തന്നെയാണോ?
2: ആ, ചേർന്ന് തന്നെയാ.
1: എത്ര പൂ ചെയ്യാറുണ്ട് നെൽകൃഷി?
2: നമ്മൾ രണ്ട് പൂ ചെയ്തോണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് നമുക്ക് വെള്ളത്തിന്റെ ഒരു ഇത് വന്നതുകൊണ്ട് ഒരു പൂ കൃഷിയാക്കി.
1: വെള്ളം ഇല്ലാത്ത സ്ഥലമാണ്?
2: വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് പഞ്ചായത്തുകാര് വെള്ളം അടിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പിന്നെ കനാല് വെള്ളം വന്നില്ലെങ്കിൽ നമുക്ക് ആ പ്രദേശത്തെ പാടത്തെടുത്ത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്.
1: ഏതിനം വിത്താണ് ഉപയോഗിക്കുന്നത്?
2: നമ്മള് 5-6 ഇഞ്ച് ആണ് ഇതുവരെ ഉപയോഗിച്ചു. രണ്ട് പൂ കൃഷി ചെയ്തോണ്ടിരുന്നത് ഒരു പ്രാവശ്യം 5-6 ഇഞ്ചും ഒരു പ്രാവശ്യം മുണ്ടോനാണ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ 5-6 ഇഞ്ച് തന്നെയാണ് ചെയ്യുന്നത്. അതിനാണെങ്കിൽ മൂപ്പ് കുറവുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്.
1: മഴക്കാലത്തെ ആശ്രയിച്ചുള്ള കൃഷിയാണോ?
2: അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മള് ആ കാലാവസ്ഥയുടെ വ്യതിയാനം വന്നപ്പോ ഓരോ മാസങ്ങളും മാറി മാറി വന്ന് അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ കൃഷിക്ക് നമ്മളിപ്പോ ഈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊയ്യാൻ ഭാഗത്തിനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് മാറി വന്നു. ഈ ജൂൺ അവസാനത്തോടു കൂടി നമ്മൾ വീണ്ടും കൃഷി ഇറക്കും.
1: ഈ നെല്ല് നമ്മളുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാറുണ്ടോ? എങ്ങനെയാ സപ്ലൈ?
2: നെല്ലാട് കൊടുക്കാറുണ്ട്.
1: നെൽകൃഷി എന്ന് പറയുന്നത് ഇപ്പൊ ഒറ്റപ്പൂ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് എങ്ങനെയാ, ലാഭകരം തന്നെയാണോ? എങ്ങനെയാ?
2: ലാഭകരമാണ്, ലാഭകരമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ വിലയുടെ ഒരു വ്യത്യാസം വരുമ്പോൾ ചെറിയൊരു ഇത് വരും, എന്നാലും നമുക്ക് നഷ്ടമൊന്നുമല്ല. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ നല്ല നെല്ല് ഉപയോഗിക്കുന്നു, നമുക്ക് നഷ്ടമൊന്നുമില്ല.
1: അതുപോലെ പശു, ആട് എങ്ങനെയാ, ഫാം ആയിട്ട് തന്നെയാണോ പശുക്കള്?
2: പശു നമുക്ക് 7 എണ്ണം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ കറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി വന്നപ്പോ ഏജ് ഇച്ചിരി കൂടി. അപ്പൊ അതുകൊണ്ട് കറക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മള് പശുക്കളുടെ എണ്ണം കുറച്ചു. പശുവിന്റെ ഇത് നമ്മള് ഡയറി ഫാമിൽ കൊടുക്കും, ഡയറിയുടെ സപ്പോർട്ടുണ്ട്. പിന്നെ വീടുകളിൽ കൊടുക്കുന്നുണ്ട് കുറച്ച്. കാലിത്തീറ്റ നമുക്ക് അവിടുന്ന് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ കിട്ടുന്നുണ്ടല്ലോ. കന്നുകുട്ടിക്ക് വേറെ അങ്ങനെയുണ്ട്. പിന്നെ കോഴി ഫാം ഉണ്ട്. അത് നമ്മൾ ഇന്റിഗ്രേഷൻ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് എല്ലാ സാധനങ്ങളും ഇറക്കി തരുന്നു. കോഴി അങ്ങനെ എല്ലാ സാധനങ്ങളും ഇറക്കി തരുന്നു, നമ്മൾ വളർത്തി കൊടുക്കുന്നു. അങ്ങനെ
1: വൈക്കോല് നമ്മളുടെ കൃഷിയിൽ നിന്ന് തന്നെ നമുക്ക്?
2: ആ, കൃഷിയിൽ നിന്ന് തന്നെയുണ്ട്. അല്ല, നമുക്ക് പിന്നെ പുല്ലുണ്ട്, കുറച്ച് അത്യാവശ്യം പുല് കൃഷിയുണ്ട്. പിന്നെ നമ്മള് എല്ലാ നമ്മുടെ പറമ്പുകളുണ്ടല്ലോ, അടുത്തുള്ള പറമ്പുകളൊക്കെ കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് അടുത്തുള്ളതൊക്കെ. അതുകൊണ്ട് നമുക്കങ്ങനെ കഴിച്ചു വിടുന്നതൊന്നും കുഴപ്പമില്ല, കുറച്ച് സമയം മേയാൻ വിടും.
1: അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെ?
2: അത്യാവശ്യം.
1: നമുക്ക് വിഷമയമില്ലാതെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അല്ലെ? പച്ചക്കറി കൃഷി അത് നമ്മുടെ വീടിനോട് ചേർന്നുള്ള
2: ചേർന്ന് തന്നെ പയറുണ്ട്, കോവലുണ്ട്, ചെറുതായിട്ട് പാവല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്.
1: ചാണകം അതുപോലെ ആട്ടിൻകാഷ്ടം എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. വേറെ വളം വാങ്ങേണ്ടതായിട്ട് വരാറുണ്ടോ ഈ പച്ചക്കറി കൃഷി?
2: വേറെ നമ്മള് കുറച്ച് വാങ്ങിക്കും. ചില സമയത്ത് യൂറിയ അത്യാവശ്യം വരുമല്ലോ. പിന്നെ കുമ്മായം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കണല്ലോ.
1: പശുവിന്റെ പരിചരണം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണോ നമ്മൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്?
2: രാവിലെ തന്നെ പശുവിന്റെ കാര്യങ്ങളെല്ലാം രാവിലെ കഴിയും. അപ്പൊ നമുക്ക് 6 മണിക്ക് നമുക്ക് മിൽമയുടെ പാല് വേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മൾ പാല് കൊടുക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സമയം പശുവിന്റെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കഴിയും. പിന്നെ നമ്മൾ കുറച്ച് നേരം കോഴി ഫാമില്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്.
1: എല്ലാ സമയവും നമ്മള്
2: എൻഗേജ്ഡാണ്. നമുക്കൊരു ആവശ്യങ്ങൾക്കൊക്കെ പോകും, അതൊക്കെ നമുക്ക് സമയം കണ്ടെത്തേണ്ട അങ്ങനെ ഒരു അവസ്ഥ വരും.
1: പച്ചക്കറി കൃഷിയാണെങ്കിലും നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മള് എവിടെയാണ് വിപണി കണ്ടെത്താറുള്ളത്?
2: നമുക്ക് മണിയൂരില് കുറച്ച് കടകളുണ്ട്. അവിടെ കൊടുക്കും. കുടുംബശ്രീയുടെ മാസച്ചന്ത, ആഴ്ചച്ചന്ത അങ്ങനെയുണ്ട്. കുറെ അങ്ങനെ കൊടുക്കും.
1: പലതരത്തിലുള്ള കൃഷികൾ ഒരു സമ്മിശ്ര കൃഷി തന്നെയാണ് ചെയ്യുന്നത്.

0: ഇത്രയും കൃഷി ചെയ്തതിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്താണ്? നെൽകൃഷിയാണോ അതോ പശു അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയാണോ, എന്താണ് ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട്?
1: വാഴ നട്ടപ്പോ നമുക്ക് നല്ലൊരു ഇതം വന്നു. നമുക്ക് വിത്തിന്റെ ഇതായിരിക്കാം, വളർച്ച ഭയങ്കര താമസമുള്ള മാസം കൂടുതൽ വന്നു. 1.5 വർഷത്തോളം വാഴയുടെ ഒരു വളർച്ച 1 വർഷം നമ്മളത് ഭയങ്കരമായിട്ട് ബാധിച്ചു. അങ്ങനെ അല്ലാതെ വേറെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല.
0: പച്ചക്കറി കൃഷിക്കൊക്കെ വേണ്ട തൈകള് അല്ലെങ്കിൽ വിത്ത് അതൊക്കെ നമ്മൾ എവിടുന്നാ കൊണ്ടുവരുന്നത്?
1: അത് നമുക്ക് നമ്മുടെ കൃഷിഭവനിൽ സമയാസമയങ്ങളിൽ ധാരാളമായി കിട്ടുന്നുണ്ട്. നമ്മുടെ പച്ചക്കറി തൈകള് വരുന്ന സമയത്ത് നമുക്ക് തന്നെ സാറ് വിളിക്കും, നമുക്ക് തൈ തരാറുണ്ട്. പിന്നെ നമ്മൾ വിത്ത് വരുമ്പോഴും നമ്മൾ വിളിക്കാറുണ്ട്. നെല്ല് വിത്താണെങ്കിലും നമുക്ക് കിട്ടാറുണ്ട്. എല്ലാ സാധനങ്ങളും നമ്മുടെ കൃഷിഭവനിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ വളങ്ങളാണെങ്കിലും കീടനാശിനികളാണെങ്കിലും എല്ലാം കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ ഓടി വന്ന് ഫാമിൽ വന്ന് നോക്കുന്നുണ്ട്. 1 വർഷം മുമ്പ് നമ്മൾ ഇതിട്ടു ബന്ദി കൃഷി ചെയ്തു. അത് സാറിന്റെ ഒക്കെ നല്ല സപ്പോർട്ടോടെ നമ്മൾ ബന്ദി കൃഷി ചെയ്തു. അത് ആ സീസണിൽ ഇച്ചിരി വിലക്കുറവായിരുന്നു, എന്നാലും പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മൾ മുടക്കിയ കാശ് കിട്ടി, പിന്നെ നഷ്ടമൊന്നും വന്നില്ല.
0: അത് ഓണത്തോടനുബന്ധിച്ചായിരുന്നു.
1: ആ ഓണത്തോടനുബന്ധിച്ച് അത് നമുക്ക് തൈ കിട്ടി. പക്ഷെ അത് നമ്മള് സ്ഥലം ഒരുക്കി വന്നപ്പോ ഇച്ചിരി ലൈറ്റായി. ഓണത്തിന്റെ ഒരാഴ്ച വ്യത്യാസം വന്നു, പൂ പറിക്കല് ഇച്ചിരി താമസിച്ചുണ്ട്. അങ്ങനെ ഒരു ഇത് വന്നു, അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല.
0: അപ്പൊ സമ്മിശ്ര കൃഷി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അങ്ങനെയാണല്ലോ, പല പല കൃഷികൾ. അപ്പൊ ഏതെങ്കിലും ഒരു കൃഷിയിൽ നഷ്ടം വന്നാലും മറ്റേ കൃഷിയിൽ നമുക്കത് ലാഭം.
1: നമ്മളാണെങ്കിലും കപ്പ ഇടുന്നതിന് കൂടെ കപ്പയുടെ കൂടെ തന്നെ നമ്മള് പയറ് വാഴ ഇതെല്ലാം കൂടെ ചെയ്തു പോകും.
0: ഏകദേശം എത്ര നാളായിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കൃഷി ചെയ്ത് ഒരു പരിചയം?
1: കല്യാണം കഴിച്ചു വന്ന പിന്നെ ഒരു 20-25 വർഷത്തോളമായിട്ട് എല്ലാ രീതിയിലുള്ള കൃഷികളും
0: ചെയ്യുന്നുണ്ട്. ചെയ്ത് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ വേണ്ടത് അല്ലേ?
1: എക്സ്പീരിയൻസ് മാത്രം പോരാ, നമ്മള് കൃഷി ഓഫീസർ അവരുടെ സപ്പോർട്ട് വേണം. നമുക്ക് ആവശ്യ സമയത്ത് എന്തെങ്കിലും പറഞ്ഞു തരണമെങ്കിലും, അതുപോലെ അവരുടെ ക്ലാസ്സുകൾ എല്ലാം തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ കൂൺ കൃഷി നമ്മൾ പഠിപ്പിച്ചു, ഉച്ചയാണ് ഞാൻ കൂൺ ചെയ്ത് നോക്കി. അതും നല്ലൊരു ഇതായിരുന്നു. നമുക്ക് വിത്ത്, കുറച്ച് വിത്ത് നമുക്ക് അവർ തന്നു, പിന്നെ നമ്മളല്ലാതെ വാങ്ങിച്ച് കുറച്ച് നമ്മൾ ചെയ്ത് നോക്കി. അതും നല്ലൊരു വിജയമായിരുന്നു.
0: ഇപ്പൊ കൂൺ കൃഷി ചെയ്യുന്നുണ്ടോ?
1: മോളുടെ കല്യാണമാണ്, അപ്പൊ അതുകൊണ്ട് അതിന്റെ ആ ബെഡൊക്കെ മാറ്റേണ്ടി വന്നതുകൊണ്ട് ചെയ്തിട്ടില്ല. നമ്മൾ വൈക്കോലാണ് ചെയ്തല്ല പ്രാവശ്യം. അറക്കപ്പൊടിയിലും ചെയ്തു നോക്കി, പക്ഷെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് വൈക്കോല. വൈക്കോല് കൃഷി ചെയ്യുമ്പോൾ നമ്മളത് വേവിച്ചിട്ട് പുഴുങ്ങിയെടുത്ത് എന്നിട്ട് പൂപ്പില് കയറാതെയൊക്കെ നോക്കി, അങ്ങനെ ഒരു എന്തേലും ഒരു ചെറിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഡാമേജ് ആയി പോകുമല്ലോ.
0: കൂൺ നമുക്ക് എങ്ങനെയാണ്, നമ്മൾ പറിക്കുന്ന അതാത് ദിവസം തന്നെ നമുക്കത് വിറ്റ് പോവാറുണ്ടോ?
1: കുടുംബശ്രീ സംബന്ധമായി അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു മാത്രമേ ഉള്ളൂ. സെയിൽ ആയിട്ട് അങ്ങനെ ഒത്തിരി ചെയ്തില്ല. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പിന്നെ കുറച്ച് നമ്മുടെ ബന്ധുക്കാർക്ക് അങ്ങനെ ആദ്യമേ നമ്മൾ ചെയ്ത് അങ്ങനെ.
0: അത് ശരിക്കും എല്ലാവർക്കും ഒരു മാതൃകയാണ്. എന്തൊക്കെ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ അതെല്ലാം ചെയ്യുന്നുണ്ട്,
1: എല്ലാം ചെയ്ത് നോക്കുന്നുണ്ട്.
0: കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം അതെങ്ങനെയാണെന്ന്?
1: കുട്ടികളെ പരിപാലിക്കുമ്പോൾ തന്നെയാണ് നമ്മളെ കൃഷി പരിപാലിച്ചോണം. അപ്പൊ നമുക്ക് മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ നമുക്ക് സമയം, ചില വീട്ടുമാര് പകൽ ഉറങ്ങണം എന്ന് പറയും, നമുക്ക് അതിന് സമയം ഇന്ന് വരെ കിട്ടിയിട്ടില്ല എനിക്ക് പകലുറങ്ങാൻ. അങ്ങനെ എല്ലാ ഇതിലും നമ്മൾ ചെയ്തു കൊണ്ടുവന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല.
0: സീസൺ കണക്കാക്കി കൃഷി, അതായത് മഴ വരുമ്പോ മഴയോടനുബന്ധിച്ച് അല്ലെങ്കിൽ വേനൽക്കാല വിളകൾ അങ്ങനെ ചെയ്യാറുണ്ടോ?
1: അങ്ങനെ ഇതുവരെ ചെയ്തിട്ടാണ്. നമ്മള് നെൽകൃഷി മാത്രം അങ്ങനെ, അല്ലാതെ വേറെ ബാക്കിയെല്ലാം നമ്മള് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അങ്ങനെ സീസൺ നോക്കി അങ്ങനെ ചെയ്യുന്നില്ല.
0: കൃഷിയെ ഇത്രയധികം സ്നേഹിച്ച് കൃഷി ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയധികം കൃഷികൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണല്ലോ, അപ്പൊ ഒന്ന് ഫാം സന്ദർശിച്ച് എന്തെങ്കിലും ഒക്കെ ഉപദേശം അങ്ങനെയൊക്കെ ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ
1: നമ്മുടെ കൂടെ ഒത്തിരി പേര് വരാറുണ്ട്. നമ്മളെ കഴിയുമ്പോൾ നമ്മൾ അവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്.
0: കൃഷിഭവനുമായിട്ട് നല്ല ബന്ധമാണെന്ന് നമുക്ക് ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ
1: നല്ലൊരു ഇതുണ്ട്. എന്നാച്ചാൽ നമുക്ക് അവരുടെ എല്ലാവരുടെ ഇപ്പൊ ഇതുവരെ ഭരണസമിതി മാറി വരുമ്പോഴോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മാറി വരുമ്പോഴോ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഇന്നും വരെ അനുഭവപ്പെട്ടിട്ടില്ല. നല്ലൊരു സപ്പോർട്ട്, നല്ലൊരു ഇത് അവരുടെ കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ട്. നല്ലൊരു,
0: നമ്മൾ ഇത്രയും നന്നായിട്ട് കൃഷി ചെയ്യാണ്, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബഹുമതി കിട്ടിയിട്ടുണ്ടോ?
1: ഉണ്ട്. കൃഷിഭവന്റെ നല്ല വനിതാ കർഷക എന്നുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്.
0: ഇനി എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ആഗ്രഹങ്ങളുണ്ടോ? അതായത് വേറെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ
1: കാർഷിക ഇതിന്റെ ഇതിലായിട്ട് നമ്മള് ട്രില്ലർ ഓടിക്കാൻ പഠിച്ചു, ട്രാക്ടർ ഓടിക്കാൻ പഠിച്ചു, തെങ്ങ് കറാൻ പഠിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മള് അത്യാവശ്യം അതെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്തു നോക്കുന്നുണ്ട്.
0: തെങ്ങ് കയറിയൊക്കെ നോക്കിയോ?
1: ആ, തെങ്ങ് കയറി നോക്കി. നമ്മുടെ ആവശ്യത്തിന് നമ്മള് തെങ്ങോട്ട് പിന്നെ സ്ഥലങ്ങളിൽ നമ്മള് പോയി തെങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
0: എല്ലാത്തിലും കഴിവ് തെളിയിച്ച ഒരു വ്യക്തി തന്നെയാണ് അല്ലേ?
1: എല്ലാം പഠിച്ചു നോക്കണല്ലോ.
0: അതെ അതെ അതെ. ഇത്രയും നേരം ഞങ്ങളോട് ഇത്രയും അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ, ഇനിയും ഒരുപാട് കൃഷി ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും.
1: ഓക്കെ, താങ്ക് യു.
2: സമ്മിശ്ര കൃഷി ചെയ്യുന്ന മണിയുടെ സ്വദേശിനി റീന സന്തോഷിന്റെ കൃഷി വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: പണിയിൽ പരിചയപ്പെടുത്തുന്നത്.
1: ചാലക്കുടിക്കടുത്ത് പരിയാരം മൂതിരക്കണ്ണി സ്വദേശി അഡ്വക്കേറ്റ് ബാബു ജോസഫ് പൈനാടത്തിനെയാണ്. ഏകദേശം 25 വർഷത്തോളമായി കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി സേവനമനുഷ്ഠിക്കുന്ന ഇദ്ദേഹം നല്ലൊരു കർഷകനും സംരംഭകനും കൂടിയാണ്. 2012 ഇദ്ദേഹം റംബൂട്ടാൻ കൃഷി ആരംഭിക്കുന്നത്. ക്യാനിങ്ങിലൂടെ റംബൂട്ടാൻ പഴങ്ങൾ 1.5 വർഷത്തിലേറെ സൂക്ഷിക്കാനാകുമെന്നും അതുവഴി എക്സ്പോർട്ട് സാധ്യതകൾ വർദ്ധിപ്പിക്കാനാകുമെന്നും ഫ്രൂട്ട് ഫുഡ് ഫാം ഉടമ കൂടിയായ അഡ്വക്കേറ്റ് ബാബു ജോസഫ് പറയുന്നു. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയാണ് ഒരു അഭിഭാഷകനായ താങ്കൾ ഈ ഒരു കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയത്?
2: ഞങ്ങളുടേത് ഒരു കാർഷിക കുടുംബം തന്നെയാണ്. എൻ്റെ വീട്ടിൽ കൂടുതലായിട്ട് തറവാട്ടിലെ കൂടുതലായിട്ട് ജാതിയും തെങ്ങും അടയ്ക്കാമരമാണ് കൂടുതൽ കൃഷി ഉണ്ടായിരുന്നത്. ഇപ്പോൾ തെങ്ങ് വളരെ കുറവാണ്, എങ്കിൽ കൂടി ജാതി കൃഷി അത്യാവശ്യമുണ്ട്. പിന്നെ ഈ പറയുന്ന എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഫാമിംഗ് എന്ന് പറയുന്നത് ഞാൻ തുടങ്ങിയത് ശരിക്കും 2012 കാലഘട്ടം മുതലാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു 25 വർഷത്തോളമായിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൃഷിയിടം കാണാനിടയായി. അന്ന് റംബൂട്ടാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഴയ ആ സാധാ നാടൻ റംബൂട്ടാനായിരുന്നു അദ്ദേഹം കൃഷി ചെയ്തിരുന്നത്. തൊടുപുഴയിലാണ്, ഏഴോക്കറ റബ്ബർ വെട്ടിക്കളഞ്ഞ് അദ്ദേഹം അതിനെ നാടൻ കൃഷി ചെയ്തതെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. ആ കാലഘട്ടത്തിൽ അതിന് വിലയും മാർക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു. മലേഷ്യൻ റംബൂട്ടാൻ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഒരു 18 വർഷം മുമ്പ് കേരളത്തിൽ വന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ഏകദേശം 15 വർഷത്തോളം മുമ്പ് തന്നെ എനിക്ക് മലേഷ്യൻ റംബൂട്ടാൻ്റെ കൃഷിയെ പറ്റി അറിയാനും സാധിച്ചു, എനിക്ക് സത്യത്തിൽ തുടങ്ങാനും സാധിച്ചു. അപ്പോൾ എൻ്റെ റംബൂട്ടാൻ കൃഷി എന്ന് പറയുന്നത് ഒരു 3 സ്ഥലത്തായിട്ടാണ്. മെയിൻ കൃഷി എനിക്ക് ചാലക്കുടിക്കടുത്ത് മോതിരക്കണ്ണിയിലാണ് എൻ്റെ റംബൂട്ടാൻ കൃഷി. ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആണ് ആദ്യത്തിൽ കൂടി തുടങ്ങിയത്. ഹൈ ഡെൻസിറ്റി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്ഥലത്ത് യൂട്ടിലൈസ് ചെയ്തിട്ട് തൈകൾ കുറച്ച് അടുപ്പിച്ച് നട്ടിട്ട് ആ കൃഷിനെ വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് നല്ല ചെടികൾ വെച്ചിട്ട് നന്നായിട്ട് വളം ചേർത്ത് നല്ല പരിപാലനം നടത്തി മാക്സിമം ഈൽഡ് എടുക്കുന്ന രീതികളാണ് ഹൈ ഡെൻസിറ്റി. കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ഹൈ ഡെൻസിറ്റി മാറ്റി ഒരു നോർമൽ ഫാമിങ്ങിലേക്ക് വരേണ്ടി വരും. പക്ഷേ എങ്കിൽ കൂടിയിട്ട് ഹൈ ഡെൻസിറ്റി ഫാമിങ്ങിൽ ഞാൻ വിജയം കണ്ട ഒരാളാണ്. വളരെ ഫലഭൂയിഷ്ഠമായിട്ടുള്ളൊരു മണ്ണൊന്നും അല്ല ഞങ്ങളുടെ, എങ്കിൽ കൂടിയിട്ട് അതിനെ വേണ്ട ക്രമീകരണങ്ങളൊക്കെ നടത്തി നന്നായിട്ട് ഈൽഡ് എടുത്തിരുന്ന ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് കൃഷിയും ചെയ്തിരുന്നു. അതൊക്കെ അങ്ങനെ ഒരു പാരമ്പര്യം എനിക്ക് പിന്നീട് എനിക്ക് തുണയായി എന്ന് വേണമെങ്കിൽ പറയാം.
0: ഇപ്പോൾ എത്ര വർഷമായി താങ്കൾ ഈ ഒരു മേഖലയിൽ സജീവമായിട്ട്? എങ്ങനെയാണ് ഈ ഒരു അഭിഭാഷക വൃത്തിയും അതുപോലെ തന്നെ കാർഷിക വൃത്തിയും ഒരുമിച്ച് താങ്കൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
2: ഞാൻ മുൻപ് പറഞ്ഞ മാതിരി തന്നെ 15 വർഷത്തോളമായി നമ്മളിപ്പോൾ ഈ എക്സോട്ടിക് ഫാമിങ്ങിൻ്റെ റംബൂട്ടാനും മാങ്കോസ്റ്റിനും കുറച്ച് മാങ്കോസ്റ്റിനും കൃഷിയുണ്ട്, റംബൂട്ടാൻ കൂടുതലായിട്ട് കൃഷിയുണ്ട്. അപ്പോൾ അതിലേക്ക് 15 വർഷത്തോളമായി ഞാൻ കൃഷിയിലേക്ക് വന്നിട്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വല്ലാത്തൊരു സ്ട്രെസ് റിലീഫിംഗ് ആണ് ഞങ്ങളുടെ അഡ്വക്കേറ്റ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ. കുറച്ച് സമ്മർദ്ദമൊക്കെ നമുക്ക് കയറി വരും, കുറച്ച് ടെൻഷൻസ് നമുക്ക് കയറി വരും, കുറേ എന്താ പറയുക ബിസി ലൈഫാണെങ്കിൽ കൂടിയിട്ട് നമ്മളതിൽ കുറച്ച് സമാധാനം കണ്ടെത്തി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ദീർഘായുസ്സും ആരോഗ്യം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷി എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. എൻ്റെ ടേസ്റ്റ് മാത്രമല്ല എൻ്റെ ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും എനിക്ക് സുഖമാണെന്ന് തോന്നി. മാത്രമല്ല കുറച്ച് അഭിഭാഷക സുഹൃത്തുക്കൾ തന്നെ എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു, അതും എനിക്കൊരു കാര്യമായി. പിന്നെ അഭിഭാഷക വൃത്തി കാർഷിക വൃത്തിയും കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എന്നെ അസോസിയേറ്റ് ചെയ്യുന്ന എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് എനിക്ക് വിളവെടുപ്പ് കാലത്ത് കുറച്ച് സമയം കോടത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാലോ, അതല്ലെങ്കിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാമിങ്ങിൻ്റെ ഒരു സമയമുണ്ട്, അപ്പോൾ ആ സമയത്ത് കൾട്ടിവേഷൻ്റെ സമയമുണ്ട്, ആ സമയത്ത് മാറി നിൽക്കേണ്ടി വന്നാലും എൻ്റെ കൂട്ടുകാരനെ സഹായിക്കുന്നതുകൊണ്ട് എനിക്ക് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. എൻ്റെ കൂട്ടുകാർക്ക് ഞാനതിൽ ഒരു നന്ദി അർപ്പിക്കുന്നു. എന്നെ സംബന്ധിച്ച് കാർഷിക വൃത്തിയിൽ ഈ പറഞ്ഞ റംബൂട്ടാൻ്റെയും കൃഷി എന്ന് പറയുന്നത് വളരെ സാറ്റിസ്ഫൈഡാണ് ഞാൻ. കാരണം ഈ കഴിഞ്ഞ 12-13 കൊല്ലമായിട്ട് തന്നെ എനിക്ക് റംബൂട്ടാനിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. കൂടുതലായിട്ട്
0: ഇനി ഇതിൻ്റെ കൃഷി രീതികളൊന്ന് വിവരിക്കാമോ?
2: കൾട്ടിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ നോർമലി 2 അടി വീതിയിൽ 2 അടി നീളത്തിൽ 1.5 അടി താഴ്ചയിലുള്ള കുഴികൾ എടുത്തിട്ടാണ് നമ്മൾ നോർമലി റംബൂട്ടാൻ കൃഷി ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ബെഡിങ് കഴിഞ്ഞ് 2 വർഷത്തോളം എത്തി ചെടികളാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഓൾറെഡി നന്നായിട്ട് വേരുണ്ടാവും, സ്റ്റംപിന് നല്ല വലുപ്പമുണ്ടാവും, 1 വർഷം കഴിയുമ്പോൾ കാച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ 1.5 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്രൂട്ട് കിട്ടും. 2 വർഷം തുടങ്ങി നമുക്ക് അതിൻ്റെ ഒരു കമേഴ്സ്യൽ ഈൽഡ് നമുക്ക് കിട്ടും. അതൊരു വലിയൊരു ഗുണമാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി വലിയ തൈ വയ്ക്കുന്നതാണ് നല്ലത്. നോർമലി പറയുകയാണെങ്കിൽ അങ്ങനെ സാധാരണ ബെഡിങ് കഴിഞ്ഞ തൈ എന്ന് പറയുന്നത് ഒരു 6 മാസം കഴിഞ്ഞ തൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2.5 വർഷം 3 വർഷത്തോളം കാത്തിരിക്കുന്നതിന് പകരമായിട്ട് 1.5 വർഷത്തിനുള്ളിൽ നമുക്ക് ഫ്രൂട്ട് കിട്ടുകയും 2 വർഷത്തിനുള്ളിൽ കമേഴ്സ്യൽ ഈൽഡ് കിട്ടുകയും ചെയ്യാത്ത ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഞാൻ ആ രീതിയാണ് കൂടുതൽ അവലംബിക്കുന്നത്. നമ്മൾ റബ്ബോട്ടാൻ കൃഷി ചെയ്യുന്ന രീതി രണ്ട് രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്,

0: ഹൈ ഡെൻസിറ്റി ഫാമിംഗ്, പിന്നെ രണ്ടാമത്തെ നോർമൽ ഫാമിംഗ്. ഹൈ ഡെൻസിറ്റി ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു 20 അടി അകലത്തിൽ നമ്മൾ റംബുട്ടാൻ തൈകൾ വെച്ചിട്ടുള്ള കൃഷി. അപ്പോൾ ഏകദേശം 1 ഏക്കറിൽ ഈ ഒരു 100 ഓളം മരങ്ങൾ കിട്ടും. അതിന് നോർമൽ ഫാമിംഗ് എന്ന് പറയുന്നത് അത് 40 അടി അകലത്തിൽ വരുന്ന സമയത്ത് 40 ചെടികൾ മാത്രമാണ് നമുക്ക് 1 ഏക്കറിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈ ഡെൻസിറ്റി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ 8 വർഷം കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞ സമയത്ത് ഈ റംബുട്ടാൻ അതിൻ്റെ ചെടികൾ തമ്മിൽ കൂട്ടിമുട്ടും. അപ്പോൾ നമ്മൾ ഒരു മരം അതിൽ നിന്ന് പിഴുത് മാറ്റേണ്ടി വരും. പക്ഷേ ഗുണം എന്ന് വെച്ചാൽ 8-9 വർഷം നമുക്ക് ഇരട്ടി ഈൽഡ് നമുക്ക് കിട്ടും. നോർമൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഈ 40 അടി അകലത്തിൽ വയ്ക്കുന്ന സമയത്ത് 40 ഓളം മരങ്ങൾ നിൽക്കുള്ളൂ. അപ്പം വേറെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ നമ്മളൊന്നും പിഴുത് മാറ്റേണ്ടി വരില്ല. അതിൻ്റെ ഒരു ഒരു 4-5 വർഷം കഴിഞ്ഞ സമയത്ത് നമുക്കൊരു 150 കിലോയിൽ പുറത്ത് നമുക്ക് ഓരോ മരത്തിൽ നിന്നും നമുക്ക് ഫ്രൂട്ട് കിട്ടും. അപ്പം രണ്ടിനും രണ്ടിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. മലേഷ്യൻ റംബൂട്ടാൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴം പറിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രൂണിങ് ഉണ്ട്. പ്രൂണിങ് സാധാരണ ഇതിൽ ഫ്രൂട്ട് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു 2-2.5 അടി താഴെ ഇറക്കി വെച്ചിട്ട് അത് 3 അടി വരെ ഇറക്കി വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് പഴം പറിച്ചതിന് ശേഷം അത് പഴം പറിച്ചതിനോടൊപ്പം തന്നെ നമുക്ക് പ്രൂൺ ചെയ്യാം, അല്ലെങ്കിൽ പഴം പറിച്ചതിന് ശേഷം നമുക്ക് പ്രൂൺ ചെയ്യാം. നമ്മൾ ജസ്റ്റ് പഴം പറിച്ച് ഒരു 1 ആഴ്ചക്കുള്ളിൽ തന്നെ പ്രൂൺ ചെയ്തിരിക്കണം. അങ്ങനെ ഒരു 2.5 അടി മുതൽ 3 അടി വരെ ഇറക്കി വെച്ച് പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു വിരലിൻ്റെ കനത്തിൽ സ്റ്റമ്പ് നിർത്താതെ നിൽക്കാവുന്ന രീതിയിൽ ആ ഒരു കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഒരു ഗുണം, അതിൽ പുതിയ മുകളങ്ങൾ വരും, പുതിയ ശിഖരങ്ങൾ വരും. ആ ശിഖരങ്ങൾക്ക് നല്ല കരുത്തുള്ള ശിഖരങ്ങൾ വരും. അതൊരു 4 മാസം 5 മാസം ആ ശിഖരങ്ങൾക്ക് മൂപ്പെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസണിൽ ആ ശിഖരങ്ങളിൽ നന്നായിട്ട് പൂവ് പിടിക്കും, അതുപോലെ നന്നായിട്ട് പഴം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ശിഖരത്തിന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ 4-5 ശിഖരങ്ങൾ പുതുതായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഈൽഡ് കിട്ടും. അപ്പോൾ റംബൂട്ടാനെ സംബന്ധിച്ച് പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂണിങ് ചെയ്യാനായിട്ടുള്ള ഇപ്പോൾ നൂതന രീതികൾ, പ്രൂണിങ് കട്ടറുകളുണ്ട് നമുക്ക്, അതൊക്കെ അവൈലബിൾ ആണ്. അത് കൃഷി രീതിയിൽ തന്നെ പുതിയ ടെക്നിക്സ് ഒക്കെ വന്ന് വളരെ അവൈലബിൾ ആണ്. റംബൂട്ടാന് കൊടുക്കേണ്ട വളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളമാണ് ചാണം, വേപ്പുമിണ്ണാക്ക്, എല്ലുപൊടി. എല്ലാ വർഷവും നമ്മൾ 2 പ്രാവശ്യം പഴം പറിച്ചു കഴിഞ്ഞ് പ്രൂണിങ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ വളം കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഒരു മരത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 10 കിലോ ചാണവും 1 കിലോ വേപ്പുമിണ്ണാക്ക്, 1 കിലോ എല്ലുപൊടിയാണ് നല്ലത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് NPK കുറച്ച് ചേർക്കുകയാണെങ്കിൽ നല്ലത്. അതേപോലെ അത് ഒക്ടോബർ നവംബർ ആകുമ്പോഴും വീണ്ടും അതേ രീതി തന്നെ ചെയ്യാം. സാധാരണ രീതിയിൽ പൂക്കുന്നതിന് മുമ്പ് NPK വളം ഒരു 200 ഗ്രാം 300 ഗ്രാം ഇട്ടിട്ട് കടയ്ക്ക് നന്നായിട്ടിട്ട് നനച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുമിച്ച് പൂത്ത് കിട്ടും. അത് കഴിഞ്ഞ് പൂത്ത് കഴിഞ്ഞ് കായ് വരുന്നതിന് മുമ്പ് ഒരു 4 വർഷം പ്രായമുള്ള ചെടിക്ക് 200 ഗ്രാം 300 ഗ്രാം പൊട്ടാഷ് ഇട്ട് നന്നായിട്ട് നനച്ചിട്ടുണ്ടെങ്കിൽ കായ്ക്ക് നല്ല തുടുപ്പുണ്ടാവും, കൊഴിച്ചിൽ കുറച്ച് കുറഞ്ഞും കിട്ടും. ഈ റംബൂട്ടാൻ കൃഷി നനയ്ക്കുന്ന ഒരു രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സംബന്ധിച്ച് ഡ്രിപ്പ് ഇറിഗേഷനിലേക്കാളും നല്ലത് കഴിയുന്നതും അതിന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം കൊടുക്കുന്നു. ഒരു ചെടീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 വർഷമത്തെ ഒരു ചെടിക്ക് ഒരു 10 ലിറ്ററെങ്കിലും വെള്ളം നമ്മൾ കൊടുക്കണം, ഒറ്റ സമയത്ത് കൊടുക്കണം. 4 ദിവസം കൂടുന്ന സമയത്ത് നമ്മൾ നനയ്ക്കണം. ഒരു 10 ലിറ്റർ മുതൽ 20 ലിറ്റർ വരെ വെള്ളം നമ്മൾ ഒരു 2 വർഷം പ്രായമായിട്ടുള്ള ചെടിക്ക് കൊടുക്കണം. അതിപ്പോൾ ഇനി പറയുകയാണെങ്കിൽ ഒരു അത് 3-4 വർഷമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണെങ്കിൽ 50 ലിറ്റർ വെള്ളമെങ്കിലും 3 ദിവസം കൂട്ടുന്ന സമയത്ത്, 3 ദിവസം 4 ദിവസം കൂടുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കടയ്ക്ക് കുടിക്കണം 50 ലിറ്റർ വെള്ളമെങ്കിലും. അത് ഡ്രിപ്പ് ഇറിഗേഷനിൽ നല്ലത് കട നന്നായിട്ട് തടം കെട്ടി നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫൈബർ റൂട്ട്സ് ആണ്, ചെറിയ ചെറിയ റൂട്ട്സ് ആണ്. അപ്പോൾ അത് പെട്ടെന്ന് ഡ്രൈ ആവും. മാത്രമല്ല ഈ റംബൂട്ടാനെ സംബന്ധിച്ച് തായ് വേരില്ലാത്ത ഒരു ഇനമാണ്. അപ്പോൾ അതിന് കുറേ ഫൈബർ റൂട്ട്സ് ആണ് ചുറ്റും. ഏകദേശം ഒരു 1.5 മീറ്റർ വ്യാസം, 2 മീറ്റർ വ്യാസത്തിൽ സറൗണ്ടിങ്സ് ആയിട്ടുള്ള തായ് വേരുകളാണ്, ഫൈബർ റൂട്ട്സ് ആണ്. അപ്പോൾ അതിന് നന്നായിട്ട് വെള്ളം കെട്ടി നിർത്തി നനയ്ക്കുന്ന സമയത്ത് അതിനൊരു തണവും കിട്ടും, അത് നല്ല ഊർജ്ജവും കിട്ടും. അത് കഴിഞ്ഞ് 4 ദിവസം കഴിയുന്ന സമയത്ത് വീണ്ടും നനയ്ക്കുമ്പോൾ അതിനൊരു ഇത് കിട്ടും. അപ്പോൾ അതാണ് ഏറ്റവും നല്ല നനയ്ക്കുന്ന രീതി. സാധാരണ രീതിയിൽ കീടങ്ങളുടെ ശല്യം കുറവാണെങ്കിൽ കൂടിയിട്ട് ഇപ്പോൾ കോർക്കി പാർക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക അസുഖം വന്നിട്ടുണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. മാത്രമല്ല ഞങ്ങൾ കേരളത്തിലെ റംബൂട്ടാൻ കർഷകരുടെ ഒരു സംഘടന ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കേരള റംബൂട്ടാൻ മാംഗോസ്റ്റീൻ ഫാർമേഴ്സ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ. അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പും അതിൻ്റെ ജനറൽ ബോഡി സെമിനാറൊക്കെ സജീവമാണ്. അപ്പോൾ വേണ്ട കർഷകർക്ക് ഞങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ കൃഷി വളരാനായിട്ട് ഈ സംഘടന വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ കാലാവസ്ഥ മാറ്റം ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്. കാലാവസ്ഥയിൽ വല്ലാത്ത മാറ്റമുണ്ട്. ചൂട് കൂടിയതുകൊണ്ട് സാധാരണ രീതിയിൽ റംബൂട്ടാൻ്റെ ആർട്ടിക് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു 17 ഡിഗ്രി മുതൽ 32 ഡിഗ്രി വരെ ആയിരുന്നു. നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ അതിൽ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ 38 ഡിഗ്രി വരെ നല്ല ചൂട് സമയത്ത് കൂടുന്നുണ്ട്. അപ്പോൾ കൊഴിച്ചിൽ വല്ലാതെ കൂടും, അതൊരു പ്രശ്നമാണ്. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ ഈ ഹൈ ഡെൻസിറ്റി ഫാമിങ്ങിൽ കുറച്ച് ചൂട് കൂടിയാലും കുറേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ നന കുറച്ച് കൂട്ടി കഴിഞ്ഞാൽ കുറേ കൊഴിച്ചിലെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും.
1: ഇനി ഇതിൻ്റെ സംസ്കരണ രീതികളൊക്കെ ഒന്ന് വിവരിക്കാമോ?
0: ഇനി പറയുകയാണെങ്കിൽ റംബൂട്ടാൻ സംസ്കരണം, കഴിഞ്ഞ വർഷം ഞാൻ വിജയകരമായിട്ട് തന്നെ റംബൂട്ടാൻ സംസ്കരണം നടത്തി. കാൻഡ് റംബൂട്ടാൻ 1.5 വർഷം 1.75 വർഷത്തോളം ഇരിക്കാവുന്ന രീതിയിൽ നമ്മൾ കാൻഡ് റംബൂട്ടാൻ്റെ പഴം വേറെ നാച്ചുറൽ മെത്തേഡിൽ തന്നെ, പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മളത് നന്നായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. 8 മാസത്തോളമായിട്ട് ഒരു കംപ്ലൈൻറ്റും അതിനില്ല. വളരെ ഒറിജിനൽ ടേസ്റ്റിൽ നല്ല ഓർഗാനിക്കായിട്ട് നമ്മൾ സംസ്കരണം നടത്തി. 2017 വരെ ഇരിക്കാവുന്ന രീതിയിൽ നമ്മളതിന് അതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ട്. കാനിങ് നല്ലൊരു കാര്യമാണ്. ഇനി അടുത്ത വർഷം നമ്മളത് അതിനെ വലിയ രീതിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാനിങ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാക്കി

0: അതും വിജയകരമായിരുന്നു. അടുത്ത വർഷം കാനിങ് വലിയ രീതിയിൽ ഏകദേശം 1 ലിറ്ററിന്റെ 2 ലക്ഷത്തോളം കാനുകൾ ഉണ്ടാക്കി ഞങ്ങൾ എക്സ്പോർട്ടും ഡൊമസ്റ്റിക് മാർക്കറ്റും ഫേസ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ് ഞാൻ നിൽക്കുന്നത്. അത് ദൈവാനുഗ്രഹം കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഡ്രൈ ഫ്രൂട്ട് കുറേ ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട്. എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷണം എനിക്ക് എൻ്റെ ഒരു സംഘടന തന്നെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സംഘടന തന്നെ നമുക്ക് ബാക്ക് ചെയ്യാനുണ്ട്. എൻ്റെ സുഹൃത്തുക്കളുടെ നല്ല സഹകരണമുണ്ട്.
1: താങ്കൾക്ക് എന്തെങ്കിലും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടോ?
0: ഒരു റംബുട്ടാൻ കൃഷിക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മളെ സംബന്ധിച്ച് മനോരമ ആൾക്കാർ, മനോരമ ചാനലിൽ, കൃഷി ലോകത്തിൽ മറ്റുള്ള അവർ നമ്മളെ വേണ്ട രീതിയിൽ നമുക്ക് ആദരവ് തന്നിട്ടുണ്ട്. അതേപോലെ എൻ്റെ കൊളീഗ്സ്, എൻ്റെ അഭിഭാഷക സുഹൃത്തുക്കൾ നമുക്ക് വേണ്ട ആദരവ് തന്നിട്ടുണ്ട്. അതേപോലെ ഞങ്ങളുടെ അസോസിയേഷൻ, ഞങ്ങളുടെ റംബുട്ടാൻ ഫാമേഴ്സ് അസോസിയേഷനും നല്ല ആദരവ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ വളരെ എല്ലാ പിന്തുണയും നമുക്കുണ്ട്.
1: ഒരു കർഷകൻ, സംരംഭകൻ, അഭിഭാഷകൻ എന്ന നിലയിൽ നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോട് താങ്കൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്?
0: എൻ്റെ പ്രിയ ആകാശവാണി ശ്രോതാക്കൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ച് ഒരു സംരംഭകൻ ആവുക എന്നുള്ളതിന് ഏറ്റവും വലിയ കാര്യം, നമുക്കൊപ്പം തന്നെ നമുക്ക് 10ഓ 100ഓ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സമയത്ത് 100 കുടുംബങ്ങൾ അല്ലെങ്കിൽ 10 കുടുംബങ്ങൾ നമ്മളുടെ ഐഡിയ കൊണ്ട്, നമ്മൾ ഇറക്കുന്ന പൈസയും കൊണ്ട്, നമ്മളുടെ അധ്വാനം കൊണ്ട്, അവരുടെയും അധ്വാനം കൊണ്ട് അവർ ജീവിക്കും, നമ്മൾ സഹകരിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെയും എൻ്റെ കാര്യത്തോടൊപ്പം നമ്മുടെ നാടും വളരും, നാട്ടുകാരും വളരും, നമ്മുടെ സമൂഹം വളരും, സംസ്ഥാനം വളരും, സർവോപരി നമ്മുടെ ഇന്ത്യയും വളരും. അപ്പോൾ അതുകൊണ്ട് സംരംഭകനാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പ്രിയ ആകാശവാണി എൻ്റെ ശ്രോതാക്കളെ, അപ്പോൾ എനിക്ക് തരാനുള്ളൊരു സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലൊരു ഐഡിയ പ്രകാരമായിട്ട്, നല്ല ആശയപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക, ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യുക, ഏറ്റവും വലിയ കാര്യം നല്ലൊരു കഠിനാധ്വാനിയായി മാറുക, ഒരു നല്ല മനുഷ്യനാകുക. അതിന് ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറയുന്നത് നല്ലൊരു കൃഷിക്കാരനാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ അത്തരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അനുഗ്രഹ ആശംസകൾ.
1: ഇതുവരെ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചത് ചാലക്കുടി മൂതിരക്കണ്ണി സ്വദേശി അഡ്വക്കേറ്റ് ബാബു ജോസഫ് പൈനാടത്ത്.
2: ഇന്നത്തെ കിസാൻവാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം പ്രിയ,
1: സഹകരണം നീതു എൻ ടി, ഡോക്ടർ സൂര്യബാബു എസ്.
3: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
4: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
3: അതെങ്ങനെ?
4: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1800 1551.
5: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
4: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
3: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
4: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
5: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
4: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
6: സത്യം
4: 10.5 മാറ്റ് സത്യം.
7: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
8: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

കർഷകർക്കായുള്ള കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അടുത്ത 24 മണിക്കൂറിൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 23,500 രൂപ, ആലപ്പുഴ 23,600 രൂപ, കോട്ടയം 27,500 രൂപ, എറണാകുളം 22,800 രൂപ, കൊച്ചിറെഡി 23,500 രൂപ, ആലുവ 25,500 രൂപ, വടക്കൻപറവൂർ 25,200 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, പുകരാശി 21,850 രൂപ, എറണാകുളം 13,500 രൂപ, വടക്കൻപറവൂർ 13,900 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900 രൂപ, വടക്കൻപറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 34,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എണ്ണത്തിന് എറണാകുളം 25,000 രൂപ, തൊടുപുഴ 25,000 രൂപ, വടക്കൻപറവൂർ ക്വിൻ്റലിന് 4,400 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചിപ്പറവൂർ 5,300 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400 രൂപ, ആലുവ 68,000 രൂപ, തൊടുപുഴ 70,000 രൂപ, കട്ടപ്പന 70,200 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,700 രൂപ, കട്ടപ്പന 2,500 രൂപ. ചുക്ക ക്വിൻ്റലിന് കൊച്ചി 29,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 21,500 രൂപ, മൂവാറ്റുപുഴ 20,500 രൂപ, തൊടുപുഴ 24,700 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപു�ഴ 20,500 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 150,000 രൂപ, ആലുവ 163,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 79,800 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് വടക്കൻപറവൂർ 650 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 5,800 രൂപ, അടയ്ക്ക 1,000 എണ്ണത്തിന് എറണാകുളം 4,600 രൂപ, വടക്കൻപറവൂർ 4,500 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 5,000 രൂപ, വടക്കൻപറവൂർ 4,800 രൂപ. നിങ്ങൾ കേട്ടത് വിപണി, ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം. മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

ഇന്ന് രാത്രി 8:00 വിടരുന്ന മുട്ടുകളിൽ എടത്തല GHS സ്കൂളിലെ പ്രീ പ്രൈമറി സെക്ഷൻ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, കായനാട് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘഗാനം, കഥാപ്രസംഗം, തലവടി ജയചന്ദ്രൻ അവതരിപ്പിക്കുന്നത് കഥ ഗംഗാദാനം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ. പ്രധാന വാർത്തകൾ. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് രാത്രി 11-ന്. വാർത്തകൾ വിശദമായി. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രസമൂഹങ്ങളിലെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പ് പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. എല്ലാ വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുരോഗമിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്നും ശ്രീമതി മുർമു പറഞ്ഞു.
1: युवा हमारे राष्ट्र की शक्ति, आशा और उज्जवल भविष्य की प्रतीक है. मेरी सभी युवाओं, विशेषकर जनजातीय समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जोड़ों और अपने लोगों को नहीं भूलना चाहिए. युवा शक्ति विरासत पर गर्व करते हुए आधुनिक शिक्षा और तकनीकों के बल पर आगे बढ़े तो सशक्त, समृद्ध और आत्मनिर्भर भारत का निर्माण होगा.
0: ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്കും സഭയിൽ ഇന്ന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: പെട്രോളിയം പാചകവാതക വിലവർദ്ധന മൂലം സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വാണിജ്യ സിലിണ്ടർ വില ഉയരുന്നത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുവെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തെ 70,000-ത്തോളം വരുന്ന ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന് 3,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടും നികുതി കുറച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച മറ്റന്നാൾ അവസാനിക്കും.
0: 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും CPIയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. 2 മിനിറ്റിനുള്ളിൽ 15 ലക്ഷത്തോളം വ്യാജ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് പോർട്ടലിന് നേരെ ഉണ്ടായത്. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 8,000-ത്തിലധികം പേർക്ക് ഒരേ സമയം പോർട്ടൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ പോർട്ടലിൽ വരുത്തിയതായും CBSE അറിയിച്ചു. ഇന്ത്യയിലെത്തുന്ന വിദേശികളുടെ രജിസ്ട്രേഷൻ സമയപരിധിയിലടക്കം സുപ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾക്ക് താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. മുൻപ് കാലാവധി കഴിഞ്ഞ് 14 ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മതിയായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞുള്ള രജിസ്ട്രേഷൻ ഇനി മുതൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ

0: വിജ്ഞാപനത്തിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധ്യക്ഷൻ രവി ലാമിച്ചാനെയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന പങ്കാളിത്തവും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധവും ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ ജമ്മുകശ്മീരിനെക്കുറിച്ചുള്ള അനാവശ്യ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും പ്രദേശങ്ങളിൽ അവകാശമില്ലാത്തവർ ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉന്നയിക്കരുതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
2: We categorically reject such unwarranted references in the joint press communique on matters internal to India. The union territories of Jammu and Kashmir and Ladakh are integral and inalienable parts of India. Those who have no locus standi on such matters should desist from making any comment on them.
0: ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷിക്കും പങ്കില്ലെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയെക്കുറിച്ചുള്ള നേപ്പാൾ പ്രധാനമന്ത്രിയുടെയും നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രസ്താവനയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 118 സർക്കാർ ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള ബാധിത രാജ്യത്തുനിന്ന് കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടണമെന്നും സമ്പർക്ക വിലക്ക് പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 1075 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺ ടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായി ഈ വർഷം ലോകമെമ്പാടും അതിതീവ്ര കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്ന് ആഗോള കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള എൽനിനോ നവംബർ വരെ നീണ്ടുനിൽക്കുമെന്നും കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ വരൾച്ചയ്ക്കും ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും എൽനിനോ കാരണമാകുന്നു. കേരളത്തിലെ കാലവർഷത്തെ ഉൾപ്പെടെ എൽനിനോ സ്വാധീനിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് കാലവർഷ മഴ ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 പോയിന്റ് ഉയർന്ന് 74,650, നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23,484 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാൻ യുഎസ് വെടിനിർത്തൽ കരാറിൽ നിർണായക ഘടകമായി ഇസ്രായേൽ ലബനൻ സംഘർഷം. ലബനനിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും നിർത്തിവച്ചതായി ഇറാൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. സിബിഎസ്ഇ 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ

0: സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാത്രി 11:00. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: എഫ് എം ഇവനിംഗിൽ ഇന്നാദ്യം
1: സമകാലികം.
2: കായികവേദി. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, ജോജി സേവ്യർ തയ്യാറാക്കിയ അവലോകനം.
3: രണ്ടു മാസത്തിലേറെ നീണ്ടുനിന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മാമാങ്കത്തിനു ഞായറാഴ്ച ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന്റെ കിരീടധാരണത്തോടെ കൊടിയിറങ്ങി. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന കലാശക്കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 5 wicketsന്റെ അനായാസ ജയത്തോടെ റോയൽ ചലഞ്ചേഴ്സ് കിരീടം നിലനിർത്തി. ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകൾക്കു ശേഷം തുടർച്ചയായി രണ്ടുവട്ടം IPL ചാമ്പ്യന്മാരാകുന്ന ടീം എന്ന നേട്ടം ബംഗളൂരുവിന് സ്വന്തം.
4: ലീഗ് റൌണ്ടിൽ 14 മത്സരങ്ങളിൽ 9 വിജയിച്ച് ആധിപത്യം പുലർത്തിയ റോയൽ ചലഞ്ചേഴ്സ് ഞായറാഴ്ച നടന്ന ഫൈനലിലും ആ മികവ് ആവർത്തിച്ചു. ടോസ് നേടി ആദ്യം ബൌൾ ചെയ്യാൻ തീരുമാനിച്ച ചലഞ്ചേഴ്സ് 20 ഓവറിൽ 8 wicketsന് 155 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്.
3: മറുപടി ബാറ്റിംഗിൽ തകർപ്പൻ തുടക്കം കുറിച്ച ചലഞ്ചേഴ്സ് അതിവേഗം ലക്ഷ്യത്തിലെത്തുമെന്ന് തോന്നിച്ചെങ്കിലും ഇടയ്ക്കിടെ വിക്കറ്റുകൾ വീണപ്പോൾ ഒരു വശത്ത് അചഞ്ചലനായി നങ്കൂരമിട്ട സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. 42 പന്തിൽ 3 sixes 9 boundaries ഉൾപ്പെടെ 75 runs നേടി പുറത്താകാതെ നിന്ന കോഹ്ലിയാണ് ടീമിന്റെ ടോപ് സ്കോറർ. അവസാന ഘട്ടത്തിൽ ഡൈവിംഗ് ക്യാച്ചിലൂടെ കോഹ്ലിയെ പുറത്താക്കാൻ ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് സുവർണാവസരം ലഭിച്ചെങ്കിലും ടെലിവിഷൻ റീപ്ലേയിൽ പന്ത് നിലത്തു തൊട്ടു എന്ന വിധി കോഹ്ലിക്ക് അനുകൂലമായി.
4: ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്തിന് തുടക്കത്തിൽ തന്നെ ഓപ്പണർമാരായ ഗില്ലിനെയും സായി സുദർശനെയും നഷ്ടമായതിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ പിന്നീട് ഒരിക്കലും കഴിഞ്ഞില്ല. പിന്നാലെ ജോസ് ബട്ട്ലറെ കൃണാൽ പാണ്ഡ്യ വീഴ്ത്തിയതോടെ ഗുജറാത്ത് വീണ്ടും കിതച്ചു. ഒരറ്റത്ത് ഉറച്ചുനിന്ന് 37 പന്തിൽ നിന്ന് പുറത്താകാതെ അർദ്ധ സെഞ്ചുറി തികച്ച വാഷിംഗ്ടൺ സുന്ദർ മാത്രമാണ് പരാജിതരുടെ ബാറ്റിംഗ് നിരയിൽ പിടിച്ചു നിന്നത്. 27 runsന് 3 wickets വീഴ്ത്തിയ റാസിക് ദർ, 29 runsന് 2 wickets വീഴ്ത്തിയ ഭുവനേശ്വർ കുമാർ, 2 wickets എടുത്ത ജോഷ് ഹേസൽവുഡ് എന്നിവർ ചേർന്ന് ഗുജറാത്തിനെ പിടിച്ചുകെട്ടി.
3: 156 runs എന്ന താരതമ്യേന ചെറിയ സ്കോർ പിന്തുടർന്ന ചലഞ്ചേഴ്സിന് അമ്പരിപ്പിക്കുന്ന തുടക്കമാണ് വെങ്കടേഷ് അയ്യരും വിരാട് കോഹ്ലിയും ചേർന്ന് നൽകിയത്. തുടക്കം മുതൽ തകർത്തടിച്ച ഇരുവരും ചേർന്ന് 1 wicketsൽ നേടിയത് 27 പന്തിൽ 62 runs. 10 overs അവസാനിക്കുമ്പോൾ 4 wicket നഷ്ടത്തിൽ 100 runsിലെത്തി RCB. 5th wicketൽ 41 runs നേടിയ ടിം ഡേവിഡ് കോഹ്ലി കൂട്ടുകാർ ടീമിനെ ഭദ്രമായി ലക്ഷ്യത്തിലേക്ക് അടുപ്പിച്ചു.
4: മലയാളി അമ്പയർമാരായ അനന്ത് പത്മനാഭനും നിതിൻ മേനോനുമാണ് മത്സരം നിയന്ത്രിച്ചത് എന്ന പ്രത്യേകതയായിരുന്നു ഈ വർഷത്തെ IPL ഫൈനലിന്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്ന ബഹുമതി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സഞ്ജു സാംസണും ഏറ്റവും അധികം അർദ്ധ സെഞ്ചുറി നേടിയ താരം എന്ന നേട്ടം ഗുജറാത്തിന്റെ സായി സുദർശനും കരസ്ഥമാക്കി. 2 തകർപ്പൻ സെഞ്ചുറികൾ മലയാളി താരം സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നപ്പോൾ സായി സുദർശൻ നേടിയത് 8 അർദ്ധ സെഞ്ചുറികൾ. പുറത്താകാതെ 152 runs

0: നേടിയ ഡൽഹി താരം കെ എൽ രാഹുലിന്റേതാണ് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ. 72 സിക്സറുകൾ അതിർത്തിക്കപ്പുറത്തേക്ക് പായിച്ച വൈഭവ് സൂര്യവംശിയും 75 ബൗണ്ടറികൾ പറത്തിയ സായി സുദർശനും ടൂർണമെന്റിലെ വെടിക്കെട്ട് ബാറ്റർമാരായി.
1: 29 ബാറ്റർമാരെ പുറത്താക്കിയ ഗുജറാത്തിന്റെ കഗീസോ റബാദയാണ് ഇത്തവണ ഐ പി എല്ലിൽ ഏറ്റവുമധികം വിക്കറ്റുകൾ വീഴ്ത്തിയത്. 23 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റ് നേടിയ ലക്നൗ താരം മൊഹ്സിൻ ഖാനാണ് ഏറ്റവും മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചത്. 13 ക്യാച്ച് എടുത്ത രാജസ്ഥാൻ റോയൽസിന്റെ ഡൊണോവൻ പെരേര ഏറ്റവും മികച്ച ഫീൽഡറായി.
0: വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന് മുന്നോടിയായി ഇംഗ്ലണ്ടിൽ പര്യടനം ആരംഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആതിഥേയർക്കെതിരായ 3 മത്സരങ്ങളടങ്ങിയ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ 38 റൺസിന് വിജയിച്ചു. തുടർന്ന് നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ 26 റൺസിന് വിജയിച്ച് ഇംഗ്ലണ്ട് ഒപ്പമെത്തി.
1: ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ വമ്പൻ താരങ്ങളിൽ പലർക്കും അടിതെറ്റി. ടോപ് സീഡ് യാനിക് സിന്നർ രണ്ടാം റൌണ്ടിൽ പുറത്തായപ്പോൾ 25 ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന മോഹവുമായി റൊളാൻഡ് ഗരോയിൽ ഇറങ്ങിയ സെർബിയൻ സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ചിന്റെ ജൈത്രയാത്ര 3 റൌണ്ടിൽ അവസാനിച്ചു. ബ്രസീലിയൻ കൌമാര താരം ജോവ ഫൊൻസെക്കയോടാണ് 5 സെറ്റ് പോരാട്ടത്തിൽ 39-കാരനായ യോക്കോവിച്ച് അടിയറവ് പറഞ്ഞത്. ഇതോടെ ചരിത്രത്തിലാദ്യമായി ഒരു ഗ്രാൻഡ്സ്ലാം ജേതാവ് പോലുമില്ലാത്ത ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾ ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിനാണ് അരങ്ങൊരുങ്ങുന്നത്. വനിതാ സിംഗിൾസിൽ ടോപ് സീഡ് ബെലാറൂസിന്റെ അരീന സെബ്ലെങ്ക, ജപ്പാൻ താരം നമോമി ഒസാക്ക എന്നിവർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയപ്പോൾ നിലവിലെ ചാമ്പ്യൻ യുഎസിന്റെ കൊക്കോ ഗോഫ് 3 റൌണ്ടിൽ പുറത്തായി.
0: മുൻപ് 4 തവണ ഫ്രഞ്ച് ഓപ്പൺ ജേതാവായിട്ടുള്ള ഇഗാസിയോം തെക്കാണ് ഈ വർഷം അടിതെറ്റിയ മറ്റൊരു സൂപ്പർ താരം. ഞായറാഴ്ച നടന്ന പ്രീ ക്വാർട്ടർ ആവേശ പോരാട്ടത്തിൽ യുക്രൈന്റെ മാർത്ത കോസ്റ്റിക്കാണ് ഇഗയെ നേരിട്ടുള്ള സെറ്റുകളിൽ വീഴ്ത്തിയത്. പോളിഷ് താരം ഇഗയുടെ 25 പിറന്നാൾ ദിനത്തിലായിരുന്നു ഈ അട്ടിമറി. ഇതോടെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിലും ഇത്തവണ പുതിയ ചാമ്പ്യൻ ഉദയം ചെയ്യുമെന്ന് ഉറപ്പായി. യുക്രൈന്റെ എലീന സ്വിറ്റോലിന, റുമാനിയൻ താരം സെറാന ക്രിസ്റ്റിയ എന്നിവരും വനിതാ ക്വാർട്ടർ ഫൈനലിൽ സ്ഥാനം പിടിച്ചു.
1: ഇന്ത്യൻ ഫുട്ബോളിലെ 20 വയസ്സിൽ താഴെയുള്ളവരുടെ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് കിരീടം. ഛത്തീസ്ഗഡിൽ നടന്ന ഫൈനലിൽ കേരളം 4-2 എന്ന സ്കോറിൽ മിസോറാമിനെ പരാജയപ്പെടുത്തി. 2 ഗോളിന് പിന്നിലായ ശേഷം 4 ഗോളുകൾ തിരിച്ചടിച്ച കേരളത്തിന്റെ ചുണക്കുട്ടന്മാർ ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. ഫൈനലിൽ കേരളത്തിന് വേണ്ടി ഷെറിൻ ഷാജി തോമസ് 2 ഗോളും അജിത് ഷാമിൽ എന്നിവർ ഓരോ ഗോൾ വീതവും നേടി. ടൂർണമെന്റിലാകെ 13 ഗോളുകൾ സ്കോർ ചെയ്ത ഷെറിൻ ടോപ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടിന് അർഹനായി. മിഡ്ഫീൽഡർ കാൽവിൻ തോമസ് ടൂർണമെന്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു.
0: യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇംഗ്ലീഷ് ക്ലബ് ആഴ്സണലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്ക് കീഴടക്കി ഫ്രഞ്ച് ക്ലബ് പാരീസ് സെന്റ് ജെർമെയിൻ തുടർച്ചയായി 2 വർഷവും കിരീടം സ്വന്തമാക്കി. കായ് ഹാവേർട്സ് ആഴ്സണലിന് വേണ്ടി സ്കോറിംഗിന് തുടക്കമിട്ട മത്സരത്തിൽ 65-ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബാലയുടെ ഗോളിലൂടെ പാരീസ് സമനില പിടിച്ചതിനെ തുടർന്ന് അധിക സമയത്തും ഇരു ടീമുകളും ഗോളുകൾ നേടാതിരുന്നതിനെ തുടർന്നാണ് മത്സരം ടൈബ്രേക്കറിലേക്ക് നീണ്ടത്.
1: വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ക്രിസ്റ്റൻ പാലസിന്റെ യൂറോപ്യൻ കിരീടമോഹത്തിന് സ്വപ്ന സാക്ഷാത്കാരം. യൂറോപ്പിലെ 3-ാം നിര കിരീട പോരാട്ടമായ യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലിൽ സ്പാനിഷ് ക്ലബ് റയോ വയ്യോ കാനോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചാണ് ഇംഗ്ലീഷ് ടീം കപ്പ് സ്വന്തമാക്കിയത്.
0: ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണിലെ ഏറ്റവും മികച്ച മാനേജർക്കുള്ള പുരസ്കാരം ഫ്രാങ്ക് ലംബാർഡിന് ലഭിച്ചു. കോവെന്ററി സിറ്റിയെ 1/4 നൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് സ്ഥാനക്കയറ്റത്തോടെ ഉയർത്തിയ പരിശീലന മികവിനാണ് മുൻ ഇംഗ്ലീഷ് ഫുട്ബോളർ കൂടിയായ ലംബാർഡിനെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്.
1: ഈ മാസം അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിനുള്ള അർജന്റീന, US, ഡച്ച്, കാനഡ, ഈജിപ്റ്റ്, സ്പെയിൻ ടീമുകളെ പ്രഖ്യാപിച്ചു. ഖത്തറിൽ കിരീടം നേടിയ ടീമിലെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി അടക്കം 17 താരങ്ങളെ നിലനിർത്തിയാണ് പരിശീലകൻ ലയണൽ സ്കലോണി 28 അംഗ അർജന്റീനിയൻ ടീമിനെ പ്രഖ്യാപിച്ചത്. ഇന്റർ മിയാമിക്കു വേണ്ടി കളിക്കുന്നതിനിടെ പരിക്കേറ്റ ഗ്രൌണ്ടിൽ നിന്നും മടങ്ങിയ മെസ്സിയുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് റിപ്പോർട്ട്. പരിക്കിന്റെ ഭീഷണിയെ അതിജീവിച്ച് 39-ാം വയസ്സിലേക്ക് കടക്കുന്ന മെസ്സിയുടെ 6-ാമത്തെ ലോകകപ്പായിരിക്കും ഇത്. 33-ാം വയസ്സിൽ ഈജിപ്തിനെ നയിക്കുന്നത് ലിവർപൂളിനായി ഈ സീസണിൽ 1 ഡസൻ ഗോളുകൾ നേടിയ മുഹമ്മദ് സലായും ഹംസ അബ്ദുൽ കരീമും മാഞ്ചസ്റ്റർ സിറ്റി താരം ഒമർ മർമൂഷും ചേർന്നാണ് ഇക്കുറി ഈജിപ്തിന്റെ ആക്രമണങ്ങൾ നയിക്കുക.
0: ആരും ഭയക്കുന്ന ആക്രമണ നിരയെ അണിനിരത്തുന്ന ഡച്ച് സ്ക്വാഡിൽ ഇത്തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 14 താരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ വരെ മുന്നേറിയ US ടീം അന്ന് കളിച്ച 13 കളിക്കാരെയും 13 അരങ്ങേറ്റക്കാരെയും ഉൾപ്പെടുത്തിയാണ് സ്വന്തം മണ്ണിൽ ലോകകപ്പിനിറങ്ങുന്നത്. 1950 ശേഷം ആദ്യമായി റയൽ മാഡ്രിഡിൽ നിന്ന് ഒരു താരം പോലുമില്ലാതെയാണ് സ്പാനിഷ് ടീം ഈ ലോകകപ്പിനെത്തുന്നത്. 26 അംഗ ടീമിൽ ബാഴ്സലോണയുടെ 8 കളിക്കാരുണ്ട്. ലോകകപ്പ് തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ

0: മാത്രം ബാക്കിയിരിക്കെ സൂപ്പർ താരം നെയ്മറിനേറ്റ പരിക്ക് ബ്രസീലിയൻ ക്യാമ്പിൽ ആശങ്ക പരത്തി. കാലിന് പരിക്കേറ്റ ടീം ക്യാപ്റ്റൻ 3 ആഴ്ച വിശ്രമം വേണ്ടതിനാൽ ജൂൺ 13 മെക്സിക്കോയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ബ്രസീലിയൻ നിരയിൽ നെയ്മർ ഉൾപ്പെടാൻ സാധ്യതയില്ല.
1: പരിക്കിന്റെ പിടിയിലായ സൂപ്പർ താരം അൽഫോൺസോ ഡേവിസിനെ ഉൾപ്പെടുത്തി ആതിഥേയരായ കാനഡ ലോകകപ്പിനുള്ള 26 അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. വിരമിക്കൽ പിൻവലിച്ച് ടീമിലേക്ക് വരാൻ ഒരുക്കമാണെന്നും പ്രഖ്യാപിച്ച സൂപ്പർ താരം ലൂയിസ് ഒരാസിനെ ഉൾപ്പെടുത്താതെ ലോകകപ്പിനുള്ള ടീമിനെ യുറഗ്വായ് പ്രഖ്യാപിച്ചു. വെറ്ററൽ താരം നാഹിറ്റൻ നാൻഡെസിനെയും കോച്ച് മാർസലോ ബിയൽസ ടീമിലേക്ക് പരിഗണിച്ചില്ല. വെറ്ററൽ താരങ്ങളെക്കാൾ ചെറുപ്പത്തിന് മുൻതൂക്കം നൽകുകയാണ് കോച്ച് ചെയ്തത്.
0: റാഞ്ചിയിൽ നടന്ന ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിൽ കേരളം 4 സ്വർണവും 4 വെള്ളിയും 5 വെങ്കലവും നേടി. വനിതകളുടെ ഹെപ്റ്റാത്തലിനിൽ അവസാന ദിവസം കേരളത്തിന്റെ പാലക്കാട് സ്വദേശിനി KA അനാമിക സ്വർണം കരസ്ഥമാക്കി. പുരുഷ വിഭാഗം 800 മീറ്റർ ഫൈനലിൽ ദേശീയ റെക്കോർഡിനുടമയായ മലയാളി താരം മുഹമ്മദ് അഫ്സൽ ഓട്ടം പൂർത്തിയാകാതെ പിന്മാറിയത് തിരിച്ചടിയായി. ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ തജീന്ദർ പാൽ സിംഗിനെ അട്ടിമറിച്ച് പുരുഷന്മാരുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ സമർദീപ് സിംഗ് ഗില്ലും പുരുഷന്മാരുടെ 400 മീറ്റർ ഹേർഡിൽസിൽ ആദ്യ 2 സ്ഥാനക്കാരനായ PSSഉം T സന്തോഷ് കുമാറും കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. പുരുഷന്മാരുടെ 100 മീറ്ററിൽ റെക്കോർഡോടെ ഒന്നാമതെത്തിയ പഞ്ചാബി അത്ലറ്റ് ഗുരീന്ദർ വീർ 10.09 സെക്കൻഡിൽ ഈ ദൂരം പിന്നിട്ട ആദ്യ ഇന്ത്യക്കാരനായി. 10 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് 100 മീറ്റർ പിന്നിടുക എന്ന ലക്ഷ്യം സ്വപ്നം കാണുന്ന ഗുരീന്ദർ വീർ കായിക പ്രേമികൾക്കിടയിൽ അറിയപ്പെടുന്നത് തൂഫാൻ സിംഗ് എന്ന അപരനാമത്തിലാണ്. മലയാളി വനിതകൾ അധികം തിളങ്ങാത്ത ഷോർട്ട് പുട്ടിലും ഡിസ്കസ് ത്രോയിലും കേരളത്തിന്റെ കൃഷ്ണ ജയശങ്കർ മെഡൽ നേടിയപ്പോൾ പുരുഷ ലോങ് ജമ്പിൽ 8 മീറ്റർ മറികടന്ന ശ്രീശങ്കർ കോമൺവെൽത്ത് ഗെയിംസിലേക്ക് യോഗ്യത നേടി.
1: കേരളത്തിന്റെ വനിതാ ലോങ് ജമ്പ് താരം ആൻസി സോജൻ റാഞ്ചിയിൽ ചാടിയ 6.75 മീറ്റർ ദൂരം കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു. പുരുഷന്മാരുടെ 200 മീറ്ററിൽ രാജ്യത്തെ 1-ാം നമ്പർ സ്പിന്നർമാരിൽ ഒരാളായ അനിമേഷ് ഖജൂറിനൊപ്പം പൊരുതിയോടി പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി ജിഷ്ണു പ്രസാദ് നേടിയ വെള്ളി മെഡലിന് സ്വർണത്തേക്കാൾ തിളക്കം.
0: ഇന്ത്യൻ കായികരംഗത്ത് സംഘടനാ മികവ് കൊണ്ടും പ്രകടന നേട്ടങ്ങൾ കൊണ്ടും ചരിത്രമെഴുതിയ ഒളിമ്പ്യൻ രൺധീർ സിംഗ് 79-ാം വയസ്സിൽ അന്തരിച്ചു. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ആദ്യമായി ഇന്ത്യയുടെ സ്വർണ്ണ മെഡൽ നേടിയ രൺധീർ 5 ഒളിമ്പിക്സുകളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചു. ഷൂട്ടിംഗ് മത്സര രംഗത്ത് നിന്നും വിരമിച്ച ശേഷം കായിക സംഘടനയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച രൺധീർ ദീർഘകാലം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായും ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. അർജുന അവാർഡ് നൽകി രാജ്യം ആദരിച്ച ഈ താരം ഷൂട്ടിംഗ് കായിക രംഗത്തിനും ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും നിസ്തുല സംഭാവനകൾ നൽകിയ ശേഷമാണ് വിടവാങ്ങുന്നത്.
1: ഗോകുലം കേരള FC കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ജേതാക്കളായി. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കാലിക്കറ്റ് FCയെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഗോകുലം ടൂർണമെന്റിൽ 3-ാം തവണ ചാമ്പ്യന്മാരായത്.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ ജോജി സേവ്യർ തയ്യാറാക്കിയ അവലോകനമാണ് നിങ്ങൾ കേട്ടത്.
3: അവതരണം ആർ ഉണ്ണികൃഷ്ണൻ, സീന യഹ്യ.
4: സമകാലികം.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കെസിബി അറിയിപ്പുകൾ മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ പൂന്തോട്ടത്തുപാറ, പാലസ് സ്ക്വയർ, സാന്ത്വനം, എരുവേലി പരിസരം, എരുവേലി പോളക്കുളം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണിവരെ വൈദ്യുതി മുടങ്ങും. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ അച്ചുണ്ണിക്കവല, കാളീശ്വരി, വാലം റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയും പഞ്ചായത്ത് പരിസരങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണിവരെയും വൈദ്യുതി മുടങ്ങും.

എഫ് എം ഇവനിംഗിൽ ഇനിയൊരു ഗാനം. നയ്യ എന്ന ഹിന്ദി ചിത്രത്തിന് വേണ്ടി രവീന്ദ്ര ജെയിൻ രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് ആലപിച്ചത്.

നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയുക.

0: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം,
1: വലിയ നമ്പൂതിരി മടിശീല നിലത്തേക്ക് ചൊരിഞ്ഞു. നാണയങ്ങൾക്ക് പകരം പുറത്തേക്കൊഴുകിയത് പുളിങ്കുരുവായിരുന്നു. 500 പുളിങ്കുരു. നമ്പൂതിരി അമ്പരന്നു. ചാത്തു കണ്ണുമിഴിച്ചു. പണമെല്ലാം ചാത്തു എടുത്തു അല്ലേ? നമ്പൂതിരി കോപഭാവേന ചാത്തുവിന്റെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് തന്റെ ശിരസിൽ ആരോ പ്രഹരിക്കുന്നതായും തലചുറ്റുന്നതായും കാര്യസ്ഥൻ ചാത്തുവിന് തോന്നി. ഉടലെല്ലാം നീറുന്നു. ആകെ ഒരെരിപൊരു സഞ്ചാരം. പെട്ടെന്ന് ചാത്തു നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അടിയനാണേ മടിശീലയെടുത്ത് ചാത്തന്റെ പെട്ടിയിൽ വെച്ചത്. അപ്പോൾ നിറച്ചും പണം തന്നെയായിരുന്നു മടിശീലയിൽ. ചാത്താ, ഞാൻ ഒരു കാശ് പോലും എടുത്തിട്ടില്ല. എന്നെ രക്ഷിക്കൂ ചാത്താ, ഇനി ഇങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്യില്ല. ചാത്തു മാത്രമല്ല, മറ്റു കാര്യസ്ഥന്മാരും ചെയ്യാൻ പാടില്ല. ഇല്ല ഇല്ല ചാത്താ, ചാത്തന്റെ മഹത്വം ഞങ്ങൾക്ക് ബോധ്യമായി. ഇത്തവണ മാപ്പ് തരിൻ, ചാത്തു കീഴ്മേൽ തുള്ളിക്കൊണ്ട് പറഞ്ഞു. അഗവൂർ ചാത്തൻ പുളിങ്കുരുവെല്ലാം വാരിക്കൂട്ടി മടിശീലയിൽ നിക്ഷേപിച്ചു. ഭദ്രമായി കെട്ടി വലിയ നമ്പൂതിരിയുടെ കയ്യിൽ വെച്ചു. എനിക്കെന്തിനാ ചാത്താ ഈ പുളിങ്കുരു? തുറന്നു നോക്കൂ. നമ്പൂതിരി ഒരിക്കൽ കൂടി പണക്കിഴിയുടെ ചരടഴിച്ചു, ചൊരിഞ്ഞു. നാണയങ്ങൾ പുറത്തു ചാടി. കാര്യസ്ഥന്മാർ അത്ഭുത ആദരങ്ങളോടെ ചാത്തനെ നോക്കി. തന്റെ വലത് കൈ ചാത്തന്റെ ചുമലിൽ വെച്ച് നമ്പൂതിരി പറഞ്ഞു, സത്യവും നീതിയുമാണ് ഏറ്റവും വലുത്. ഇത് രണ്ടും കൂടിയതാണ് എന്റെ ഈ ചാത്തൻ. ഞാൻ വെറുമൊരു മനുഷ്യൻ മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട അനുജന്റെ വായില്ലാക്കുന്നിലപ്പന്റെ കഴിവാണ് ഇവിടെ കണ്ടത്, ചാത്തൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു. പെരുന്തച്ഛന്റെ ഗ്രാമത്തോട് തൊട്ടുരുമ്മി നിൽക്കുന്ന മറ്റൊരു ഗ്രാമം. അവിടെ വലിയൊരു ക്ഷേത്രം. ക്ഷേത്രത്തിന് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ആൽമരം. ആൽത്തറയിൽ നാട്ടുകൂട്ടം സമ്മേളിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിനോട് തൊട്ട് ഒരു കുളം കുഴിപ്പിക്കണം. ഇതായിരുന്നു ചർച്ചാവിഷയം. കുളത്തിന്റെ മാതൃകയുണ്ടാക്കാൻ ആരെയാണ് ഏൽപ്പിക്കേണ്ടത്? ഒരാൾ ചോദ്യമുന്നയിച്ചു. എല്ലാവരും ഒന്നിച്ച് വിളിച്ചു പറഞ്ഞു, പെരുന്തച്ഛൻ തന്നെ വേണം. തച്ചുശാസ്ത്രത്തിൽ അപാരമായ പാണ്ഡിത്യം നേടിയിരിക്കുന്ന പെരുന്തച്ഛൻ ഇതിനകം പ്രസിദ്ധനായി കഴിഞ്ഞിരുന്നു. പെരുന്തച്ഛനെ തന്നെ കൊണ്ടുവരാൻ യോഗം തീരുമാനിച്ചു. അദ്ദേഹം വന്നു. സ്ഥലം പരിശോധിച്ചു, അളന്നു, അതിർത്തികൾ നിർണയിച്ചു. കുളം ചതുരത്തിലായിരിക്കണം, ഒരു നാട്ടുപ്രമാണി നിർദ്ദേശിച്ചു. കുളം മുക്കോണാകൃതിയിൽ മതി, ഒരു പുതുമയൊക്കെ വേണം, മറ്റൊരാൾ. കുളത്തിൻ്റെ ആകൃതി വൃത്തത്തിലായിരിക്കണം, വേറൊരു നാട്ടുകാര്യസ്ഥൻ പറഞ്ഞു. നിങ്ങളുടെ 3 പേരുടെയും നിർദ്ദേശം ഞാൻ നടപ്പാക്കും, പെട്ടെന്ന് പെരുന്തച്ഛൻ പറഞ്ഞു. ഏ, അതെങ്ങനെ? കാണാൻ പോണ പൂരം എന്തിനാ വിളിച്ചറിയിക്കണത്? പെരുന്തച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു.
0: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം, വായിച്ചത് പ്രീതി. ഹൈ ഹൈ.

0: സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 7 സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 2026-27 അനുബന്ധ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് സമർപ്പിച്ചു. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ധനവിന്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ധനവിലവർദ്ധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. CBSE 12 വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചുകിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട് സുപ്രീംകോടതി. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണ്യം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ June 5 തുടക്കമാകും. കൊച്ചി കലൂരിൽ പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ പിടിയിൽ. പാലക്കാട് സ്വദേശികളായ അരുൺ, സാബിത്ത്, മലപ്പുറം സ്വദേശി ആൽബിൻ സൈമൺ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് രാത്രി 11.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കാവുകളെക്കുറിച്ച്. കേരളീയ ഗ്രാമങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ കാവും കുളവും വയലുമൊക്കെയാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്കെത്തുക. പരിസ്ഥിതി പ്രാധാന്യമുള്ള വൃക്ഷനിബിഡമായ ഇടങ്ങളാണ് കാവുകൾ എന്നതാണ് ഇവ സംരക്ഷിക്കപ്പെടണമെന്നതിൻ്റെ ശാസ്ത്രീയ നിരീക്ഷണം. വൃക്ഷങ്ങളോടൊപ്പം കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും ഇടതൂർന്നു വളരുന്ന ഇവിടെ പരിസ്ഥിതി ബോധമുള്ള ഒരു മുൻ തലമുറയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ചിന്താസരണിയുടെ ഉദാഹരണങ്ങളാണ് കാവുകൾ. ജൈവ വൈവിധ്യങ്ങളുടെ കലവറകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവ പലതരം പക്ഷികൾക്കും പ്രാണികൾക്കും ഉരഗങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കുമെല്ലാം ആവാസ വ്യവസ്ഥയൊരുക്കുന്നു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ചൈന, സിറിയ, നൈജീരിയ, ഖാന, മെക്സിക്കോ തുടങ്ങിയ ധാരാളം രാജ്യങ്ങളിൽ കാവുകളെയോ സമാനമായ സങ്കല്പങ്ങളെയോ ചെറുവനങ്ങൾ എന്ന പേരിൽ സംരക്ഷിച്ചു വന്നിരുന്നതിൻ്റെ തെളിവുകളുണ്ട്. ഉദാഹരണമായി യൂറോപ്പിലെ എസ്റ്റോണിയയിൽ 2500 കാവുകളുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഇവയുടെ സംരക്ഷണത്തിനായുള്ള വിപുലമായ പരിപാടികളും അവർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നത് കൗതുകമുണർത്തുന്നു. പ്രാധാന്യമറിഞ്ഞിട്ടു തന്നെയാണ്. ഒരു ദേശീയ പദ്ധതിക്കു തന്നെ കാവുകളുടെ സംരക്ഷണാർത്ഥം ഇവർ രൂപം നൽകിയിട്ടുണ്ട്. ഖാനയിലും ജനാധിപത്യ ഭരണകൂടം നേരിട്ടിടപെട്ട് അവിടുത്തെ കാവുകൾ സംരക്ഷിച്ചു വരുന്നു. ജപ്പാനിലും മലേഷ്യയിലുമെല്ലാം വൃക്ഷങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ ആചാരങ്ങളുടെ രൂപത്തിൽ സ്വീകരിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. വീടുകൾക്ക് സമീപവും തൊട്ടടുത്ത സ്ഥലങ്ങളിലും വൃക്ഷങ്ങൾ നട്ടുവളർത്തി സംരക്ഷിക്കുന്ന രീതി ഒരാചാരത്തിൻ്റെ രൂപത്തിൽ നിലനിന്നിരുന്നു. മാത്രമല്ല, ശ്മശാനങ്ങളെ പരിശുദ്ധങ്ങളായി കരുതിയിരുന്ന ഇവർ ഇത്തരമിടങ്ങളിൽ വൃക്ഷങ്ങൾ വളർത്തുകയും ഇവിടെ രൂപപ്പെടുന്ന ചെറുകാടുകളെ തീണ്ടാതിരിക്കുകയും ചെയ്തിരുന്നത് ഫലത്തിൽ ഇവയുടെ സംരക്ഷണത്തിൽ കലാശിച്ചു. കുറച്ചുകൂടി പിന്നോട്ട് സഞ്ചരിച്ചാൽ ആദിമ ഗോത്രവർഗ്ഗങ്ങളുടെ ജീവിത രീതിയിൽ കാവുകൾക്ക് സമാനമായ ഒരു പരിസ്ഥിതി സംരക്ഷണ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചു വന്നിരുന്നു എന്നതായി അറിയാനാകും. മൃഗശല്യം, വ്യാധികൾ, കൃഷിനാശം എന്നിവയ്ക്കൊക്കെ പരിഹാരമായി നമ്മുടെ പൂർവികർ ആരാധനാ രീതികളിലെല്ലാം പ്രത്യേക ഭൂപ്രദേശത്തിൻ്റെ സംരക്ഷണം അറിയാതെ കടന്നു വന്നിരുന്നു. ദേവതകളുടെ വാസസ്ഥാനമായ ഇവയുടെ നാശം തങ്ങളുടെ നാശത്തിനും കാരണമാകുമെന്ന തോന്നൽ ഇവയുടെ നിലനിൽപ്പിന് സഹായകരമാകുകയാണുണ്ടായത്. നിത്യഹരിത വനങ്ങളുടെ ചെറുപതിപ്പുകളായ കാവുകളിൽ ഏഴിലംപാല, അരയാഞ്ഞിലി, കരിമ്പന, കമ്പകം, വെള്ളപ്പൈൻ, കാഞ്ഞിരം, അരയാൽ തുടങ്ങിയവ പൊതുവിലും ഇലഞ്ഞി, കുന്നി, നാങ്ക്, കൂവളം, വട്ട, മരോട്ടി, ചെമ്പകം തുടങ്ങിയവ അല്ലാതെയും ഇഞ്ച, പൊള്ള തുടങ്ങിയ വള്ളിച്ചെടികളും കാട്ടുമുല്ല, തെറ്റി തുടങ്ങിയ കുറ്റിച്ചെടികളും കൂടാതെ ഇത്തിൽക്കണ്ണി പോലുള്ള പരാദസസ്യങ്ങളും ഓർക്കിഡ് ഇനങ്ങൾ വരെയും കണ്ടുവരുന്നു. ഇവിടെ സ്ഥിരമായി അധിവസിക്കുന്ന ജീവിവർഗങ്ങളും മുട്ടയിടുവാനും

0: ആകാശവാണി FM വാർത്തകൾ.
1: സംസ്ഥാനത്തെ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് തുടക്കമായി. ലഹരി മാഫിയയെ കേരളത്തിൽ നിന്ന് തുരുത്താൻ

0: ഭക്ഷണത്തിനുമായി മാത്രം വരുന്ന സന്ദർശകരുമുണ്ട്. ഇക്കോ വ്യൂഹങ്ങളെക്കാൾ ഉപരി ഒരു ജീൻ കലവറ കൂടിയാണ് കാവുകൾ. അപൂർവങ്ങളായ പല ജന്തുജീവി വിഭാഗങ്ങൾ ഇവിടെ സുരക്ഷിതമായി ജീവിച്ചു പോരുന്നു. വരൾച്ച ബാധിക്കാത്ത ജലാശയങ്ങൾ ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ആശ്വാസകരമാണ്. കേരള സംസ്ഥാന വനം വകുപ്പ് 300 കാവുകളെ സംരക്ഷണ പ്രദേശങ്ങളാക്കിയത് ആശ്വാസകരമാണ്. എന്നിരിക്കലും ഇവയുടെ പ്രാധാന്യമറിയുന്ന ജനതയായി നാം സ്വയം മാറ്റപ്പെടുന്നതാണ് ഇവയുടെ സംരക്ഷണത്തിന് ഏറ്റവും അനിവാര്യമായി വേണ്ടത്.
1: ഈ വിവരങ്ങൾ നൽകിയത് S. സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് എടത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ കൂട്ടുകാരാണ്. ആദ്യം ഒരു നാടൻ പാട്ടാണ് പാടുന്നത്, അനയ മരിയ ജിഷോ.

0: ഇനി നല്ല ശീലങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നു ആരാധ്യ എം എ.
1: ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട നല്ല ശീലങ്ങളെ കുറിച്ചാണ്. തൊട്ടയിലെ ശീലം ചുടല വരെ എന്താണല്ലോ പഴഞ്ചൊല്ല്. ചെറുപ്പത്തിൽ തന്നെ നല്ല ശീലത്തിൽ വളർന്നാൽ വലുതാവുമ്പോൾ നമ്മൾ നല്ല വ്യക്തികളായിത്തീരും. കുട്ടികളായ നമ്മൾ അത് രാവിലെ ഉറക്കം ഉണരണം. പ്രഭാത കൃത്യങ്ങൾ മതി കൂടാതെ ചെയ്യണം. രാവിലെയും രാത്രിയും ഉറങ്ങുമ്പും പല്ലുകൾ തേക്കണം. ശരീരം വൃത്തിയായി സൂക്ഷിക്കാൻ ദിവസവും കുളിക്കണം. ഭക്ഷണത്തിനുമ്പും ശേഷവും കൈകൾ വൃത്തിയായി കഴുകണം. ദിവസവും പഠിക്കണം. വീടും ബസ് വൃത്തിയായി സൂക്ഷിക്കണം. അതുകൂടാതെ അച്ഛനും അമ്മയും പറഞ്ഞനുസരിക്കണം. മുതലവരെ ബഹുമാനിക്കണം. ദിവസവും പ്രാർത്ഥിക്കണം. ഇതെല്ലാമാണ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്ന നല്ല ശീലങ്ങൾ. നന്ദി, നമസ്കാരം.
0: അടുത്തത് ഗ്രൂപ്പ് സോങ്. പാടുന്നവർ അമൻ, ദിൽജിത്ത്, ശിവന്യ, ദിൽന, ആഗ്ന.

0: റാവ്, താങ്ക് യു.
1: ഇനി ഒരു അറബിക് സംഘഗാനമാണ്. പാടുന്നവർ ആയിഷ ജഹനാര, സഹല ഫാത്തിമ, ആൽഡിൻ റഹ്മാൻ, ഇസാൻ മുഹമ്മദ്, മുഹമ്മദ് ഹനാൻ, മിന ഫാത്തിമ, നന്ദന സുരേഷ്.

0: ഇനിയൊരു കഥയാണ് ആഗ്ന മരിയ ജിഷോ അവതരിപ്പിക്കുന്നു.
1: ഞാൻ ഇന്നിവിടെ പറയാൻ പോണ കഥയുടെ പേരാണ് കൂട്ടുകാരൻ്റെ ഉപദേശം. ഒരിക്കൽ ഒരു പെങ്കിളി കാട്ടിലൂടെ പറഞ്ഞെടുക്കുന്നു അവൾ വേറെ എന്നുവല്ല കുണുങ്ങി. അയാൾ അവളെ ചന്തയിൽ കൊണ്ടുപോയിച്ചു. കിളിയെ വാങ്ങിയാൽ കൂട്ടിലാക്കി വീടിൻ്റെ മുമ്പിൽ തൂക്കിയിട്ടു. ആ ഒരു രൂപ വവൽ ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. വവൽ കിളി പറഞ്ഞത് അനുസരിച്ചു. നീ ഒരാഴ്ചത്തേക്ക് വീട്ടുകാരിൽ വന്ന ഭക്ഷണമൊന്നും കഴിക്കല്ലേ, ഞാൻ എനിക്ക് രാത്രി ഭക്ഷണം തരാം. വീട്ടുകാരി വന്ന് നോക്കിയപ്പോൾ കിളി കൂട്ടിൽ ചട്ടട പോലും കിടന്നു. അവരതിനടുത്ത് ദൂരേക്ക് എറിഞ്ഞു. പെട്ടെന്ന് കിളി പറന്ന് പറന്ന് വവാലിൻ്റെ അടുത്ത് ചെന്ന് നന്ദി പറഞ്ഞ് കാട്ടിലേക്ക് കൊണ്ടുപോയി. കൂട്ടുകാർക്ക് എന്നെ കണ്ടിഷ്ടമായോ? നന്ദി, നമസ്കാരം.
0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് എടത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ കൂട്ടുകാരാണ്. ഇനി കായനാട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു സംഘഗാനം. പാടുന്നവർ പൂജ സജീവ്, അദ്വൈത് സന്തോഷ്, വേദിക വിനീഷ്, ആൻമരിയ മനോജ്, ദേവാനന്ദ്, അലോൻസ വിൽസൺ, അവനിക എം എസ്, പുണ്യ സജീവ്.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതോടെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ സമാപിക്കുന്നു. വിടരുന്ന മുട്ടുകൾ വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയത്ത്. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.

സേവന വാർത്തകൾ. ഭാരതീയ തപാൽ വകുപ്പിന്റെ ആലപ്പുഴ ഡിവിഷന് കീഴിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയിലേക്ക് ഡയറക്ട് ഏജന്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയും തെരഞ്ഞെടുക്കുന്നു. ആലപ്പുഴ പോസ്റ്റൽ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട് താലൂക്കുകളിൽ നിന്നുള്ളവർക്കാണ് അവസരം. ഈ മാസം 15 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. 10 ക്ലാസ് തത്തുല്യ യോഗ്യതയും 18 വയസ്സ് പൂർത്തിയായവും ആയവർക്കും ഡയറക്ട് ഏജന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് എ ബി തസ്തികകളിൽ നിന്നടക്കം വിരമിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ഗ്രാമീൺ ഡാക് സേവകർ മുതലായ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ എന്നിവർക്ക് ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8547680324 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായോ ഈ മാസം 15 മുമ്പ് ബയോഡേറ്റ സമർപ്പിക്കണം. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547680324.

പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി, ബോട്ടണി, ഇംഗ്ലീഷ്, മലയാളം വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക നിയമനം. ഈ മാസം 10 വരെ അപേക്ഷിക്കാം. എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മുൻഗണന. കുറഞ്ഞ യോഗ്യത, ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പി ജി, ബി എഡ്, സെറ്റ് രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പുന്നപ്ര, വാടക്കൽ പി ഒ 688003, ആലപ്പുഴ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ പറയാം. 9496232399, അല്ലെങ്കിൽ 9497727049. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി, 9496232399, അല്ലെങ്കിൽ 9497727049.

കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഒ പി തുടങ്ങുന്നതിന്റെ ഭാഗമായി ഡോക്ടർ നഴ്സ് തസ്തികയിൽ നിയമനം നടത്തുന്നു. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഈ മാസം 10 രാവിലെ 11 കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0491 2840254. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0491 2840254. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ 30:31. എഫ് എം ഈവനിംഗിൽ ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. വെട്രിവിഴ

മലമ്പുഴ ആശ്രമം സ്കൂളിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ ലൈബ്രറിയൻ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. പ്രവൃത്തി പരിചയം, അഭിലഷണീയം. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപര്യമുള്ളവർ. ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, തൊഴിൽ പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 5 രാവിലെ 11 മലമ്പുഴ ആശ്രമം സ്കൂളിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം. 0491-281-5894. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 0491-281-5894. ആലപ്പുഴ ജില്ലയിലെ വിവിധ സർക്കാർ എയ്ഡഡ് കോളേജുകളിലേക്ക് സൈക്കോളജിസ്റ്റ് തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നു. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയവർക്കായി ഈ മാസം 4 രാവിലെ 10 അമ്പലപ്പുഴ PKCM ഗവൺമെന്റ് കോളേജിൽ അഭിമുഖം നടക്കും. ജീവനി പദ്ധതിയിലോ ക്ലിനിക്കൽ കൌൺസിലിംഗ് മേഖലയിലോ ഉള്ള പ്രവൃത്തി പരിചയം, കൌൺസിലിംഗ് ഡിപ്ലോമ എന്നിവ അഭിലഷണീയ യോഗ്യതകളാണ്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0472722767. ഫോൺ നമ്പർ വീണ്ടും 0477-227-2767.

പത്തരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃതം, മലയാളം, ഹിന്ദി, ജേർണലിസം വിഷയങ്ങളിലാണ് അധ്യാപകരെ നിയമിക്കുന്നത്. ഇംഗ്ലീഷ് നാളെ രാവിലെ 10:00, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃതം വിഷയങ്ങളിൽ 4:00, മലയാളം 5:00, ഹിന്ദി ഈ മാസം 6:00, ജേർണലിസം ഈ മാസം 8:00. രാവിലെകളിൽ 10:00 അഭിമുഖം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത PhD നെറ്റ് യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകേണ്ടതാണ്. ഇവരുടെ അഭാവത്തിൽ PG 55% മാർക്കുള്ളവരെയും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 0491 287 3999. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0491 287 3999.

റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ശിക്ഷ എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി ഗൗഹർ കാൻപുരി രചന നിർവഹിച്ച് ബപ്പി ലഹരി സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്.

0: എഫ് എം ഈവനിംഗിൽ ഇനി
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: പാതിരയിൽ എപ്പോഴോ അച്ഛൻ വിളിച്ചുണർത്തുകയായിരുന്നു.

എവിടുന്നോ ഒരു നെലോളി കേൾക്കുന്നു. ഒന്ന് എണീക്കി, അച്ഛൻ തട്ടി വിളിച്ചു. ചെവിയോർത്ത ശേഷം അച്ഛൻ തന്നെ പറഞ്ഞു, പറമ്പിലെ അമ്പലത്തിൻ്റെ അടുത്തുനിന്നാ തോന്നുന്നേ. ചതിച്ചോ എന്ന് ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് രാമർ ചാടി എഴുന്നേറ്റു. ചിരികണ്ഠന്റെ വീട്ടിൽ നിന്നായിരുന്നു കൂട്ടക്കരച്ചിൽ. നാട്ടുകാരിൽ പലരും ഓടിയെത്തിയിട്ടുണ്ട്. കുഞ്ഞിക്കേളുവും ഉണ്ടായിരുന്നു. ചിരികണ്ഠന്റെ മൂത്ത മോളെ കാണാനില്ല. പാതിരാത്രിയിൽ ഇടവഴി ഇറങ്ങി ഓടിപ്പോയതാണ്. എങ്ങോട്ടേക്കാണെന്ന് ഒരു നിശ്ചയവുമില്ല. ചിരികണ്ഠനും കുടുംബവും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിക്കേളു തന്നെ മുൻകൈയെടുത്ത് നാട്ടുകാരെ പല സംഘങ്ങളാക്കി തിരിച്ചു. ഒരു സംഘം തക്ഷൻകുന്നിൻ്റെ ഇരുണ്ട മൂലകളിലേക്ക്, മറ്റൊരു സംഘം പുഴക്കരയിലേക്ക്, മൂന്നാമത്തെ സംഘം റെയിൽപാളത്തിനടുത്തേക്ക്, നാലാമത്തെ സംഘം പയ്യോളി ചീർപ്പിനടുത്തേക്ക്, അഞ്ചാമത്തെ സംഘം വീട്ടിൽ നിന്ന് ചിരികണ്ഠനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കുവാൻ. നേരം പുലരാറായതോടെ അന്വേഷിക്കുവാൻ പോയ സംഘങ്ങൾ മടങ്ങിവരാൻ തുടങ്ങി. ഓരോ സംഘവും വരുമ്പോഴും ചിരികണ്ഠന്റെ കുടുംബത്തിന്റെ അലമുറ ഉച്ചത്തിൽ ഉച്ചത്തിലായി. ഒടുവിൽ അവർ ശബ്ദമെടുക്കാൻ കഴിയാതെ തളർന്നു കിടന്നു. ആ പെണ്ണ് എങ്ങോട്ടേക്കാണ് പോയതെന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്തായാലും മരിച്ചിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. എന്നാൽ ഉച്ചയോടെ തുറശ്ശേരി കടവിനടുത്ത പുഴയിൽ എരുന്തുവാരിക്കൊണ്ടിരിക്കെ ഒരാളുടെ ദേഹത്ത് ഒരു ജഡം വന്ന് തട്ടി. അത് ആ പെൺകുട്ടിയുടേതായിരുന്നു. പിറ്റേ ദിവസം സന്ധ്യയ്ക്ക് കണ്ണച്ചന്റെ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് മടങ്ങിവരുന്ന വഴി രാമർ കുഞ്ഞിക്കേളുവിനെയും കൂട്ടി. രണ്ടുപേരും കൂടി നടത്തമായിരുന്നു. എങ്ങോട്ടേക്കെന്നില്ലാതെ അങ്ങനെ ഒന്നിച്ച് നടന്നിട്ടും വളരെ കാലമായി. ആ പെണ്ണിന്റെ ആത്മഹത്യ എല്ലാവരെയും നടുക്കുകയുണ്ടായി. അടയാളം വെച്ച പെണ്ണാവാൻ വിസമ്മതിച്ചതിന് തന്റെ കുടുംബം അനുഭവിക്കേണ്ടി വന്ന ദുരിതവും മാനക്കേടുമാകാം അവളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പാവപ്പെട്ട ആളുകൾക്കാർക്കും സ്വന്തമായ ഭൂമിയില്ല. എല്ലാം ചാർത്തി വാങ്ങിയവയാണ്. നാടുവാടിയുടെ മക്കൾക്ക് പെൺകുട്ടികളെ കിട്ടാതെ വന്നാൽ ഇനിയും മേൽചാർത്തുകൾ ഉണ്ടാകും. കുടുംബങ്ങൾ ഒഴിപ്പിക്കപ്പെടും. ഇതിനൊരവസാനമില്ലേ? കുഞ്ഞിക്കേളുവും രാമറും ഒരേ അവസരത്തിൽ ചിന്തിച്ചത് അതായിരുന്നു. അവർ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. അന്ന് എന്റെ അച്ഛൻ, ഇന്ന് ചിരിയണ്ടന്റെ മോൾ. പടിഞ്ഞാറോട്ട് നീണ്ടുകിടക്കുന്ന തങ്ങളുടെ നിഴലുകളെ ചവിട്ടി നടന്നുകൊണ്ടിരിക്കെ കുഞ്ഞിക്കേളു പറഞ്ഞു, ഓളുടെ മുഖം മനസ്സിൽ നിന്ന് പോണില്ല. ശവം കീറി മുറിച്ച് പൊരയിൽ കൊണ്ടുവന്നപ്പോൾ ചിരാണ്ഠൻ അലറി കരയായിരുന്നു. അന്നേരം ഒരു തുള്ളി കണ്ണീര് എന്റെ മേത്ത് വീണ്. ഹോ, അതിൻ്റെ ഒരു പൊള്ളൽ, സഹിക്കാൻ കഴിഞ്ഞില്ല. രാമർ തന്റെ ദുഃഖകരമായ അനുഭവം പങ്കുവച്ചു. തക്ഷൻകുന്നങ്ങാടിയിൽ അന്ന് പതിവുള്ള തിരക്കുണ്ടായിരുന്നില്ല. ആരും ഒച്ച വയ്ക്കുന്നില്ല, ധൃതി വെച്ച് നടക്കുന്നില്ല. ഓരോ വീട്ടിലും ഒരു ദുരന്തം ഉണ്ടായതുപോലെ എല്ലാവരും ദുഃഖിതരായിരുന്നു. അടയാളം വയ്ക്കുവാൻ അനുവദിക്കാത്തതിന്റെ പേരിലാണ് ചിരികണ്ഠന്റെ കുടുംബം കുടിയിറക്കപ്പെട്ടത് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ആ പെൺകുട്ടിയെ ചൊല്ലിയാണ് ഇക്കാര്യം മറ്റാരും അറിയരുതെന്ന് വിചാരിച്ചിരുന്നത്. എന്നാൽ അവളുടെ മരണത്തോടെ അതിന്റെ ആവശ്യമില്ലാതെയായി. പോതൻ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞതും. അതിനു മുമ്പ് അവൻ കുഞ്ഞിക്കേളുവിനോട് സംസാരിച്ചിരുന്നു. ഒരു രഹസ്യം അങ്ങനെ അടക്കി വയ്ക്കുവാൻ കഴിയുന്നില്ലെന്ന് വന്നതോടെ, എന്നാൽ ഇതിന്റെ ഇഷ്ടം പോലെ ചെയ്യ് എന്ന് കുഞ്ഞിക്കേളു പറഞ്ഞു. ചിരികണ്ഠൻ താമസിച്ച സ്ഥലത്തിന് മേൽചാർത്ത് കൊടുക്കുവാൻ കാരണം ഇതായിരിക്കാമെങ്കിലും അവളുടെ മരണത്തിനിടയാക്കിയ സംഭവം എന്താണ്? ഇതിനിടയിൽ എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് കുഞ്ഞിക്കേളുവും രാമറും കരുതി. രണ്ടുപേരും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ രാമർ ചോദിച്ചു, ഇതിനൊരവസാനം മാണ്ടേ? നേരത്തെയുള്ള ആലോചനയുടെ തുടർച്ചയായിരുന്നു അത്. വേണ്ടതാണ്, പട്ടിണിയാണ് ഇതിനൊക്കെ കാരണം. പട്ടിണി ഇല്ലാതായാൽ ഇത് നിൽക്കും. പാവപ്പെട്ട പൊരയിലെ പെൺകുട്ടികളെയാണ് ജന്മിമാർ നോട്ടമിടുന്നത്. പല പാവപ്പെട്ട പൊരക്കാരും ഇത് ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പെണ്ണിന്റെ കല്യാണം കഴിയുന്നതുവരെ പൊരയിലെ മിക്ക ചെലവും വലിയ ആൾക്കാരുടെ മക്കൾ നോക്കിക്കോളും. അവസാനം ആരുടെയെങ്കിലും കഴുത്തിൽ കെട്ടിവെക്കുകയും ചെയ്യും. പലർക്കും അതൊരു സൗകര്യമാണ്. പാവപ്പെട്ടവർക്ക് സ്വന്തമായി സ്ഥലമില്ലാത്തതുകൊണ്ട് പേടിപ്പിക്കാനും എളുപ്പമാണ്. ചിരണ്ടനെ പോലെയുള്ള ചുരുക്കം പേരെ എതിർക്കൂ. എതിർത്താൽ ചിരണ്ടന്റെ ഗതി ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ആരാ എതിർക്കുക? പാവപ്പെട്ട എല്ലാവർക്കും സ്വന്തമായി ഭൂമി ഉണ്ടാവണം, അല്ലെങ്കിൽ മേൽചാർത്തില്ലാണ്ടാവണം. എന്നാലേ ഇത് നീക്കൂ. അന്നേരം രാമർ ചോദിച്ചു, ഉമ്മക്ക് നാട്ടുകാരെ കൊണ്ടൊരു ഹർജി കൊടുപ്പിച്ചാലോ, മേൽചാർത്ത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട്? കുഞ്ഞിക്കേളു പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാതാവേണ്ടതുണ്ട്. അതൊക്കെ ഒരു ഹർജി കൊണ്ട് ഇല്ലാണ്ടാക്കാൻ കഴിയോ? അതൊന്നും നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അതിനൊരു കാലം വരും. കുഞ്ഞിക്കേളു പ്രത്യാശ പ്രകടിപ്പിച്ചു. രാമറും

0: അതേറ്റു പിടിച്ചു. ഒരു കാലം വരിയായിരിക്കും.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: കറുത്ത ദൈവത്തെ തേടി. ഈശ്വരൻ എന്ന സമസ്യയെ പ്രമേയമാക്കി 1980 ജി ശങ്കരപ്പിള്ള രചിച്ച നാടകമാണ് കറുത്ത ദൈവത്തെ തേടി. പ്രമേയത്തിലും രംഗാവിഷ്കരണ രീതിയിലും വ്യത്യസ്തത പുലർത്തിയ ഈ നാടകം മലയാള നാടകഭാവുകത്വത്തിൽ നവമായ ഒരു കാൽവയ്പായിരുന്നു. ഒരുക്കം, പ്രയാണം, രാത്രിയിലുദിച്ച നിലാവ്, പുകഞ്ഞ കൊള്ളി പുറത്ത്, വെളുത്ത ദൈവം, കറുത്ത ദൈവം എന്നീ 6 അംഗങ്ങളും സ്ഥാപനയും ഭരതവാക്യവും ഉൾക്കൊള്ളുന്നതാണ് കറുത്ത ദൈവത്തെ തേടി. കോമാളി, അമ്മ, മക്കൾ 5 പേർ, 5 മക്കൾക്കുള്ള ഏക ഭാര്യ, ഊമ, വെളിച്ചപ്പാട്, വഴികാട്ടി, സംഘാംഗങ്ങൾ എന്നിവരാണ് നാടകത്തിലെ കഥാപാത്രങ്ങൾ. സ്ഥാപനയിൽ കണ്ണുകൾ മൂടിക്കെട്ടിയ അമ്മയും കോമാളിയും സംഘവും അരങ്ങിലെത്തുന്നു. ഗാന്ധാരി എന്നാണ് അമ്മയെ സംബോധന ചെയ്യുന്നത്. കോമാളി ആ നാടകത്തിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുന്നു. ഏതോ വഴിമുടക്കികൾ കൂട്ടിക്കൊണ്ടുപോയി അമ്മയുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുകയായിരുന്നു എന്നും എവിടെയോ അലയുന്ന മക്കൾ എത്തിയതിനു ശേഷം കണ്ണിനെ മൂടിയിരിക്കുന്ന കെട്ടഴിക്കാനായി അവരെ കാത്തിരിക്കുകയാണെന്നും കോമാളി അറിയിക്കുന്നു. സർവശക്തനും ഭീകരരൂപിയുമായ ഒരു കറുത്ത ദൈവം കാട്ടിലുണ്ടെന്നറിയിക്കുമ്പോൾ സംഘാംഗങ്ങൾ യാത്രക്കാരാവുന്നു. ഫ്ളാഷ് ബാക്കിലൂടെ നാടകത്തിലെ കഥ വിവരിക്കപ്പെടുന്നു. 1-ാം രംഗമായ ഒരുക്കത്തിൽ മക്കൾ എല്ലാവരും തീർത്ഥയാത്രയ്ക്ക് തയ്യാറാകുന്നു. അവരുടെ ഭാര്യയും നിർബന്ധപൂർവം അതിൽ പങ്കാളിയാവുന്നു. അശ്രാന്തമായ യാത്രയെ സൂചിപ്പിക്കുന്നു 2-ാം അംഗമായ പ്രയാണം. യഥാക്രമം മൂത്ത മകൻ, 2-ാമത്തെ മകൻ, 3-ാമൻ, ഭാര്യ, ഇളയ 2 പേർ, ഭാരം ചുമക്കുന്ന ഊമ, വഴികാട്ടി എന്ന രീതിയിലാണ് സഞ്ചാരം. പിന്നിലെ വഴികാട്ടിയെ അവർ ശാസിക്കുന്നു. 3-ാം രംഗത്ത് സംഭാഷണങ്ങളില്ല. സഹോദരന്മാരുടെ മനോവ്യാപാരങ്ങളെ ഈ രംഗത്ത് ചിത്രീകരിക്കുന്നു. 4-ാം രംഗത്തിൽ പുലർച്ചെയുള്ള രംഗങ്ങളും യാത്രയിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളും അവതരിപ്പിക്കുന്നു. അവിടെ അവർ വെളുത്ത ദൈവത്തിനു മുമ്പിൽ ആരാധനയർപ്പിക്കാൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നു. മരമൊടിഞ്ഞു വീണ് അവൾ മരിക്കുന്നു. വെളുത്ത ദൈവം എന്ന 5-ാം രംഗത്തിൽ 2 തലങ്ങൾ ഒരുക്കി അതിൽ കഥ അരങ്ങേറുന്നു. മക്കളുടെ ഭാര്യയുടെ മരണത്തെപ്പറ്റി ചോദ്യം ഉന്നയിക്കുന്ന അമ്മയെ നാം കാണുന്നു. 6-ാം രംഗമായ കറുത്ത ദൈവത്തെ തേടിയിൽ വെളിച്ചപ്പാടെത്തി യാത്രയുടെ ഫലപ്രാപ്തിക്കായി നരബലി ആവശ്യപ്പെടുന്നു. യാത്രയിൽ സഹചാരിയായിരുന്ന ഊമയെ അവർ ബലി നൽകി. അപ്പോൾ ഭാവം മാറിയ കാട് ഊമയെ പൊതിഞ്ഞു. കാടിനുള്ളിൽ അമ്മ എത്തി. കണ്ണിലെ കെട്ടഴിച്ചു മാറ്റുമ്പോൾ മക്കൾ അന്ധരായി മാറുന്നു. എവിടെ കറുത്ത ദൈവം എന്ന് മൂത്ത മകൻ ചോദിക്കുമ്പോൾ അവരുടെ ചുമടെടുത്ത് കൂടെയുണ്ടായിരുന്ന ഊമ തന്നെയായിരുന്നു കറുത്ത ദൈവം എന്ന് അമ്മ മറുപടി നൽകുന്നു. കൂടെയുള്ള ദൈവത്തെ കാണാനാവാതെ അലയുന്നവരാണ് മനുഷ്യർ എന്ന സത്യം അമ്മ വെളിപ്പെടുത്തുന്നു. അന്ധരായ മക്കൾ അകന്നുപോകുമ്പോൾ അമ്മയും ഊമയുടെ ജഡവും മാത്രം അവശേഷിക്കുന്നു. ഭരതവാക്യത്തിൽ കോമാളി വന്ന് കറുത്ത ദൈവത്തെ തേടിയുള്ള മനുഷ്യരുടെ അലച്ചിലുകൾക്കും അമ്മമാരുടെ വിലാപങ്ങൾക്കും അവസാനമില്ലെന്ന് പറയുന്നതോടെ കറുത്ത ദൈവത്തെ തേടി എന്ന നാടകം അവസാനിക്കുന്നു. തനതിൻ്റെയും പരീക്ഷണ നാടകവേദിയുടേതുമായ നവശൈലി മലയാള നാടകശാഖയ്ക്ക് സമ്മാനിക്കാൻ ഈ നാടകത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

എസ്സി പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കായി 6 മാസം മുതൽ 1 വർഷം വരെ ദൈർഘ്യമുള്ള വിവിധ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ആരംഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ആനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഉൾപ്പെടെ 20-ലധികം കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 9605404811. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9605404811.

കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായി പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. KSCSA.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ക്ലാസുകൾ ഈ മാസം 15 ആരംഭിക്കും. മുസ്ലിം ന്യൂനപക്ഷ സംവരണത്തിന് അർഹത നിശ്ചയിക്കുന്നതിനുള്ള പ്രവേശന പരീക്ഷ ഈ മാസം 13 ശനിയാഴ്ച രാവിലെ 10 മുതൽ 12 വരെ പൊന്നാനി ഈശ്വരമംഗലത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0494265489. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0494265489. ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത FM ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു: ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന യുദ്ധവിരുദ്ധ നോവൽ എഴുതിയത് ആര്? ഉത്തരം: 1929 ജർമ്മൻ പട്ടാളക്കാരനായിരുന്ന എറിക് മരിയ റിമാർക്ക് ആണ് ഈ നോവൽ എഴുതിയത്. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 24 സെക്കൻഡ്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം മദ്രാസപട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി നാമത്തുകുമാർ രചന നിർവഹിച്ച, ജി വി പ്രകാശ് കുമാർ സംഗീതം പകർന്ന, രൂപ്കുമാർ റാത്തോഡ്, ഹരിണി ആൻഡർ എന്നിവരോടൊപ്പം ആലപിച്ചത്.

ചിത്രം അവൾ ഒരു തുടർക്കഥയും. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം MS വിശ്വനാഥൻ, ഗായകൻ യേശുദാസ്.

ചിത്രം കുംഭക്കരൈ തങ്കയ്യ. ഗാനരചന ഗംഗയമരൻ, സംഗീതം ഇളയരാജ. പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇനി 9:30 കഥാപ്രസംഗം കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി, സമയം 9:30.
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് തലവടി ജയചന്ദ്രൻ. കഥ ഗംഗാദാനം.

ഒരു ദോപരയുഗ സന്ധിയിൽ ഇത് പണ്ടൊരിക്കൽ പർവ്വങ്ങളിൽ നിന്നും പർവ്വങ്ങളിലേക്ക് പടർന്നു കയറുന്ന വിശാലമായ ഒരു കാൻവാസിൽ മഹാനായ വേദവ്യാസൻ ഒരു വിശ്വേതിഹാസത്തിന് രൂപം നൽകി മഹാഭാരതം. ഭാരതീയരുടെ സാംസ്കാരിക പൈതൃക സമ്പത്തായ ആ മഹൽ ഗ്രന്ഥത്തിന്റെ തങ്കത്താളിയോലക്കെട്ടിൽ നിന്നും ചാലിച്ചെടുത്തൊരു അധ്യായത്തിന് സ്നേഹമുള്ളവരെ, നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഒരു കഥാപ്രസംഗത്തിന്റെ രൂപം നൽകാൻ

ഇന്നേക്ക് ഏതാണ്ട് 3600 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സായാഹ്നം. നമ്മൾക്കെല്ലാം നല്ല പരിചയമുള്ള ആ നദി, സിന്ധു നദി, പതഞ്ഞൊഴുകുന്ന പാഞ്ഞൊഴുകുന്ന ആ സിന്ധു നദിയുടെ തീരത്തെ കാട്ടുപാതയിലൂടെ ആ ഒരു രഥമോടി വരുന്നു. 4 വെള്ളക്കുതിരകളെ പൂട്ടിയ മനോഹരമായ ഒരു രഥം. ആ രഥത്തിന്റെ തട്ടിൽ ദേ നിൽക്കുന്നു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ബില്ലു കുലച്ച് ശരം തൊടുത്ത് ഏതോ അജ്ഞാത ലക്ഷ്യത്തിലേക്ക് നോക്കി ആ രഥത്തിന്റെ മധ്യത്തിൽ ആ ചെറുപ്പക്കാരനെ കൊണ്ട് ആ രഥം ഓടി വരികയാണ്. കാരണം ഇതാ, ആ രഥത്തിന്റെ മുന്നിലായി ഒരുപറ്റം മാനുകൾ ഓടുന്നു, പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. ആ മാനുകളെ ലക്ഷ്യമാക്കി ആ രഥത്തിൽ നിന്ന യുവാവ് ആ വില്ലു കുലച്ച് ശരം തൊടുത്തു. ആ ശരമെയ്തു, പക്ഷേ എങ്ങും കൊണ്ടില്ല. ശരം കൊണ്ടില്ലെന്ന് കണ്ടപ്പോൾ ആ നഗലിൽ നിന്നും ഒരു ശബ്ദം, ആരോ കൈ കൊട്ടിച്ചിരിക്കുന്നു. രഥത്തിന്റെ തട്ടിൽ നിന്നും ആ യുവാവ് ഇറങ്ങി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ആ പൂച്ചെടി കാടുകൾക്കരികിൽ ദേ നിൽക്കുന്നു അതിസുന്ദരിയായ ഒരു അപ്സരസ്.

0: കുട്ടി, മനുഷ്യവാസമില്ലാത്ത ഈ മൃഗശല്യമുള്ള വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഈ കാട്ടുപ്രദേശത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ നിനക്ക് ഭയമില്ലേ? നീ ആരാണ് കുട്ടി? നീ ഏതാണ് കുട്ടി? എന്തിനിവിടെ വന്നിരിക്കുന്നു? എന്താ നിന്റെ ഉദ്ദേശം?
1: അതുകൊള്ളാം, എന്റെ ഉദ്ദേശം തിരക്കുന്നത്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. അങ്ങ് ആരാണെന്ന് പറയണം. അങ്ങ് എന്തിനാ ഇവിടെ വന്നത്?
0: എന്തിനീ പാവപ്പെട്ട ജന്തുക്കളൊക്കെ ഒന്നു കൊടുക്കുന്നു? നിങ്ങൾക്ക് പാപം കിട്ടൂലേ?
1: കുട്ടി, ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്. ഹസ്തിനപുരയുടെ രാജാവ് പ്രദീപപുത്രനായ ശാന്തനു. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ജനജീവിതം ദുസ്സഹമാകുമ്പോൾ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പരാതികളെ മാനിച്ചുകൊണ്ട് ആ മൃഗശല്യം ഒഴിവാക്കാൻ നായാട്ടിന് ഇറങ്ങുന്നത് രാജധർമ്മമാണ്. ഞാൻ രാജാവായതുകൊണ്ട് നായാട്ടിനിറങ്ങി മൃഗങ്ങളെയൊക്കെ കൊന്നിരിക്കും. അതിന് അതൊക്കെ പോട്ടെ. ഇത് ചോദിച്ച് നീ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇതുവരെ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ.
2: ഞാനോ?

മകരയാ അറിവുണ്ടോ? കിന്നരി തൊപ്പ് ധരിച്ച് കമ്പിളി പുതച്ച് മഞ്ഞുമറയ്ക്കുള്ളിലിരിക്കുന്ന ഒരാളിനെ കണ്ടോ? അയ്യോ, അത് ഹിമവാനല്ലേ? അത് ആർക്കറിയില്ലാത്തത് ഹിമവാൻ. ആ, ഞാൻ അദ്ദേഹത്തിന്റെ മകളാണ്. അദ്ദേഹമാണ് എന്റെ അച്ഛൻ. അതിരിക്കട്ടെ, അതെ, നിങ്ങളുടെയൊക്കെ കുലദൈവമില്ലേ, നിങ്ങൾ വെച്ച് പൂജിക്കുന്ന സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. പരമേശ്വരനത് അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീ പാർവതി മഹാരാജൻ എന്റെ ചേച്ചിയാ. അത് ശരി. ഗംഗേ, നീ സംസാരിച്ചു വരുന്നത് കേട്ടാൽ നിന്റെ ബന്ധുക്കളൊക്കെ വലിയ വലിയ വലിയ ആളുകളാണ് തോന്നുന്നല്ലോ. കൊള്ളാം, കൊള്ളാം, കൊള്ളാം. അതിരിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എന്താണ് മഹാരാജൻ, നീ വരുന്നോ എന്റെ കൂടെ? എങ്ങോട്ട്? കൊട്ടാരത്തിലേക്ക്. എന്തിനാണെന്ന് പറഞ്ഞില്ല. എന്റെ ഭാര്യയാകാൻ, ഹസ്തനപതിയുടെ റാണിയാകാൻ.

0: എന്റെ ഭാര്യയായി കൊട്ടാരത്തിൽ നിനക്ക് സുഖമായി ജീവിക്കാം. മഹാരാജൻ, ഈ നാട്ടിലെ ഏത് യുവതിയും കൊതിക്കുന്ന ആര് തപസ്സിരുന്നാലും ലഭിക്കാത്തൊരു മഹാഭാഗ്യമാണ് കൈക്കുമ്പിളിലെടുത്ത് അങ്ങനിക്ക് വെച്ച് നീട്ടുന്നത്. പക്ഷെ അത് സ്വീകരിക്കാൻ അല്പം പ്രയാസമുണ്ട് മഹാരാജൻ. എന്ത് പ്രയാസം? എന്റെ കഴുത്ത് താലി കെട്ടുന്ന, എന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷൻ എന്റെ മുന്നിൽ ഒരു പ്രതിജ്ഞ ചെയ്യണം. പ്രതിജ്ഞയോ? ഞാനിപ്പോ പ്രതിജ്ഞ ചെയ്യണോ? എന്ത് പ്രതിജ്ഞ?
1: അപ്പിയം പറയും നാൾ അപ്പോഴേ പോകും ഞാൻ.
0: എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ
1: അപ്പോഴേ പോകും ഞാൻ.
0: എന്ന് വെച്ചാൽ
1: മൽപ്രിയം വരുത്തണം എപ്പോഴും മടിയാതെ. അപ്രിയം പറയും നാൾ അപ്പോഴേ പോകും ഞാൻ. മൽപ്രിയം വരുത്തണം എപ്പോഴും മടിയാതെ.
0: മഹാരാജൻ, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ പറയും. ഒരു പക്ഷേ അങ്ങക്ക് ഇഷ്ടപ്പെട്ടിരുന്ന് വരില്ല. എന്നാലും അങ്ങ് മറുത്തൊരക്ഷരം പറയരുത്.
1: അപ്രിയം പറഞ്ഞാലോ അക്ഷണം ഞാൻ പോകും.
0: ഗംഗേ, അതാണോ എന്നിഷ്ടം നിന്നിഷ്ടം, നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം?
1: ആ ശരിയാ ശരിയാ, പുരുഷന്മാരെല്ലാം ഇങ്ങനെ പറയുന്നത്, എന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം.
0: കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഭാര്യയുടെ വയലിൽ വെച്ച് സ്ത്രീ കുറ്റവാളിയാക്കിക്കൊണ്ട് എല്ലാം തട്ടിക്കുടഞ്ഞ് രാജെന്ന് പറഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ അങ്ങ് ഒരു പോക്ക് പോകും. അതാണ് പുരുഷന്മാരുടെ സ്വഭാവം.
1: അത് ഈ ഗംഗടയിൽ വേണ്ട. പിന്നെ അങ്ങ് എന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യണം. എന്താണ്? അപ്രിയമോതുകിലോ ദേവാ.
0: എന്ത്?
1: അപ്രിയമോതുകിലോ ദേവാ, അക്ഷണം അങ്ങയെ ഞാൻ വേർപിരിയും. അക്ഷണം അങ്ങയെ ഞാൻ വേർപിരിയും.
0: എന്ത്? എനിക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും അങ്ങ് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ആ ക്ഷണം അങ്ങയെ ഞാൻ വേർപിരിയും. ഗംഗേ, നിന്നെ എനിക്കിഷ്ടമാണ്, കണ്ട മാത്രയിൽ തന്നെ എന്റെ മനസ്സിന്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു. ആ നീ
1: അപ്രിയമോതുകിലോ ദേവ, അക്ഷണമങ്ങയെ ഞാൻ വേർപിരിയും.
0: നമ്മൾ ഒന്നായില്ലല്ലോ ഇതിനു മുമ്പ് നീ വേർപിരിയുമെന്ന്. ഇല്ല കുട്ടി, നിനക്കെതിരായി ഞാൻ ഒരക്ഷരം സംസാരിക്കത്തു പോലുമില്ല. സത്യം, പ്രകൃതി ദേവതകളെ സത്യമാക്കി ശന്തനു മഹാരാജാവ് പ്രതിജ്ഞ ചെയ്ത് ഗംഗാദേവിയുടെ കരം ഗ്രഹിച്ചു. ഗംഗാദേവിയും വഹിച്ചുകൊണ്ട് ശന്തനുവിനെയും വഹിച്ചുകൊണ്ട് ആ രഥം അസ്തിനപുരിയുടെ രഥവീതിയിലൂടെ മുന്നോട്ട് നീങ്ങി.

കാലം കാലനുപാതമില്ലാതെ അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. അസ്സനപുരി സന്തോഷത്തിന്റെയും സൌഭാഗ്യത്തിന്റെയും ദിനരാത്രങ്ങൾ നിരവധി കടന്നു നീങ്ങി. ദാ ശന്തനു മഹാരാജാവിനോട് ആരോ ഓടി വന്ന് പറഞ്ഞു, മഹാരാജൻ, അസ്സനപുരി ഈ കുരുക്ഷേത്ര ഭൂമി ധന്യമാണ്, അത് സനാതമായിരിക്കുന്നു. അസ്സനപുരിയുടെ യുവറാണി ഗംഗാദേവി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. വാർത്ത അറിയിച്ച തോഴിക്ക് കൈനിറയെ പാരിതോഷികങ്ങൾ വാരിക്കോരിക്കൊടുത്ത് ശന്തനു മഹാരാജാവ് ആഹ്ലാദത്തോടെ സന്തോഷത്തോടുകൂടെ തന്റെ അടുത്ത ഹസ്തനപുരിയുടെ രാജാവിന്റെ ആ കുഞ്ഞിന്റെ ഓമനമുഖം കാണാൻ താലോലിക്കാനുള്ള ആ അഭിവാഞ്ചിയോടുകൂടി ഓടിച്ചെന്ന ശന്തനു

കാരണം ഗംഗാദേവി എന്തപുരത്തിലില്ല. ശന്തനു നോക്കുമ്പോൾ പ്രസവിച്ച് കിടക്കേണ്ട തന്റെ ഭാര്യ പട്ടുപൂഞ്ചേലയിൽ ആ നവജാത ശിശുവിനെ പൊതിഞ്ഞു മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദേ നടന്നു പോകുന്നു. നടന്ന് നടന്ന് ആ തടാകത്തിന്റെ കരയിലെത്തി. ആ തടാകത്തിന്റെ പടവുകൾ ചവിട്ടി ചവിട്ടി ഇറങ്ങുന്നു. മുട്ടുപോകും വെള്ളത്തിലെ പടവുകളിൽ ചവിട്ടി ഇറങ്ങി നിന്ന് തന്റെ മാറോട് ചേർത്ത് പൊതിച്ചിരുന്ന ആ കുഞ്ഞിനെ മന്ദം തന്റെ കരങ്ങളിലെടുത്തു. ആ മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചിരിച്ചു. ആ പൊട്ടിച്ചിരിയുടെ അവസാനം ആ പിഞ്ചു കുഞ്ഞിനെ ഗംഗാദേവി മന്ദം ആ ജലാശയത്തിലെ ജലത്തിലേക്ക് താഴ്ത്തി പിടിക്കുന്നു. ഹരിതരുന്നത് പറയുവാൻ ഒരുപാട് പേർക്ക് തോന്നി, ആരും മിണ്ടിയില്ല. ഗംഗാദേവി ആ കുഞ്ഞിനെ ജലത്തിൽ താഴ്ത്തി പിടിച്ചപ്പോൾ ആ പിഞ്ചു ശരീരം ഒന്ന് പിഴഞ്ഞു തോന്നുന്നു. നിശ്ചലമായി ആ കുഞ്ഞിന്റെ ശവശരീരം കയ്യിലെടുത്ത് ആ നെട്ടായത്തിന്റെ കയത്തിലേക്ക് ആഞ്ഞൊഴയറ്. ഒന്നും സംഭവിക്കാത്തവളെ പോലെ, താനൊരു പാവവും ചെയ്തിട്ടില്ലാത്തവളെ പോലെ ചിരിച്ചു മുഖവുമായി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദേ പടവുകൾ ചവിട്ടിക്കയറി കടന്നു പോകുന്നു. അന്തപുരത്തെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നു ഗംഗ. പെറ്റുകിടക്കണ്ട ആ അമ്മ ഓടിച്ചെന്നവളുടെ മുഖമടച്ചൊരടി കൊടുത്ത് ദുഷ്ടേ ഈ വീട്ടിൽ കയറിപ്പോയിരുന്നെന്ന് പറയാൻ ശന്തനു ആഗ്രഹിച്ചു. പക്ഷേ ആ ശരീരം അനങ്ങിയില്ല, ആ നാവ് ചലിച്ചില്ല, ആ കൈകൾ അനങ്ങിയില്ല. കാരണം താൻ ഇപ്പോഴും ഓർക്കുന്നു

കണ്ണിണ്ടിയാൽ അവക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഇല്ല, ഞാൻ കൊതിക്കുന്ന എന്റെ മനസ്സിന്റെ എന്റെ സിരയുടെ ഭാഗമായ എന്റെ രോമാഞ്ചമായ എന്റെ ഗംഗ, ലോകസുന്ദരി ഗംഗ എനിക്ക് നഷ്ടപ്പെടും. ഇല്ല, പാടില്ല, അവളെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അവളെന്റെ എല്ലാമാണ്, കുഞ്ഞല്ലേ. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ സ്വപ്നമായി. ആ മാറാ കഥകളെല്ലാം മറവിയുടെ മടിത്തട്ടിൽ വാരിയിട്ടുകൊണ്ട് കാലമാർക്ക് വേണ്ടിയും കാത്തേൽക്കാതെ വീണ്ടും മുന്നോട്ടിട്ടുണ്ട്. ചന്ദനു മഹാരാജാവിന് ഗംഗാദേവിയിൽ 7 പുത്രന്മാർ ജനിച്ചു.

0: ഏഴ് കുഞ്ഞുങ്ങൾ ജനിച്ചു, ഏഴ് പൊന്നോമന ആൺകുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ ഓരോന്നിനെയായി പ്രസവിക്കും, ആ കൽപ്പടവി കൊണ്ടുപോകും, ജലാശയത്തിൽ മുക്കും, വലിച്ചെറിയും. അടുത്ത കുഞ്ഞിനെ പ്രസവിക്കും, ആ പടവുകളെ കൊണ്ടു നിർത്തും, ആ ജലാശയത്തിൽ മുക്കിക്കൊന്ന് നെട്ടകത്തിലേക്ക് വലിച്ചെറിയും. നിർത്ത്,
1: മതി
0: മതി മതി. കാരണം താൻ ഒത്തിരി സഹിച്ചു, ഒരുപാട് ഒരുപാട് സഹിച്ചു. ഇല്ല, ഊണില്ല, ഉറക്കമില്ല. ശന്തനു മഹാരാജാവിന് എന്തു ചെയ്യണമെന്നറിയില്ല. മനസ്സിനൊരു സമാധാനവും സുഖവുമില്ല. രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധയില്ലാതെ ദിനരാത്രങ്ങൾ നിരവധി നിരവധി കടന്നുപോയി. എവിടെ നോക്കിയാലും ഒരേ ഒരു രംഗം മാത്രം, തന്റെ പൊന്നോമന കുഞ്ഞുങ്ങൾ ഏഴെണ്ണം പ്രസവിക്കുന്ന മാത്രയിൽ തന്റെ കൺമുൻപിൽ വെച്ച് കൊന്ന് മരവിച്ച ശരീരം വലിച്ചെറിയുമ്പോൾ അകലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആ മുഖം, അത് മാത്രമാണ് തന്റെ മനസ്സിൽ ഇന്ന് കാണുന്നത്. ആ ഓരോ കുഞ്ഞും ജീവനും ഭിക്ഷയായിരിക്കുന്നതായി തോന്നി. ഇല്ല ഇല്ല ഇല്ല, എന്റെ ഭാര്യയുടെ ഒടുക്കത്തെ സൗന്ദര്യം, ഗംഗയുടെ ദേവസൗന്ദര്യം എന്നെ ഒരു ഭ്രാന്തനാക്കി, എന്നെ ഒരു മൂഢനാക്കി. ഇല്ല, ഇനി ഞാനത് ഇനി അനുവദിക്കില്ല. ഗംഗാദേവി ഇന്ന് എട്ടാമത് ഗർഭിണിയാണ്. ആ കുഞ്ഞിനെ കൊല്ലാൻ

ഞാൻ അനുവദിക്കില്ല. കാരണം ആ കുഞ്ഞിന്റെ മകനാണ് ഈ ഹസ്തിനപുരിയുടെ അടുത്ത രാജാവ്, അനന്തരാവകാശി. അവനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ വേണ്ടി വന്നാൽ ഈ ശന്തനു പിന്നെ കളിയില്ല. നാളുകൾക്ക് ശേഷം ആരോ വിളിച്ചു പറഞ്ഞു, മഹാരാജൻ, ഹസ്തിനപുരിയുടെ രാജാവായ അങ്ങ് വീണ്ടും ഇതാ 8-ാമത്തെ കുഞ്ഞിന്റെ അച്ഛനായിരിക്കുന്നു. ഗംഗാദേവി 8-ാമത് പ്രസവിച്ചു. മറ്റൊന്നും നോക്കില്ല. ചന്ദനു അതിവേഗം പടവിലേക്കോടി. ആ പടവിലേക്കോടി ചെല്ലുമ്പോഴത്തെ

ഗംഗെ, ഗംഗയ്ക്ക് എന്തു വേണം? എവിടെ പോകുന്നു? എനിക്ക് ഇഷ്ടമുള്ളിടത്ത്, ഇഷ്ടമുള്ളിടത്ത് നീ വയ്ക്കുള്ളൂ. പക്ഷേ ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഒക്കില്ല. ഈ കുഞ്ഞെന്റെ മകനാണ്, അവനെ കൊണ്ടുപോകാൻ സാധ്യമല്ല. നിനക്കിഷ്ടമില്ലെങ്കിൽ നിനക്കെവിടെ വേണേലും പോകാം. മഹാരാജൻ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? പഴയതെല്ലാം ഓർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതെ, പഴയതെല്ലാം ഓർത്തുകൊണ്ട് ആ ശബ്ദത്തിന്റെ പേരിൽ ഞാൻ ഇത്രയും നാൾ വേദന അനുഭവിച്ചു, പലതും സഹിച്ചു. ഏഴ് കുഞ്ഞുങ്ങൾ അച്ഛനാണ് ഞാൻ. ആ മുഖത്തൊന്ന് നോക്കാൻ, നിറകയിൽ ഒരു ചുംബനം നൽകാൻ, ഒന്ന് താലോലിക്കാൻ, നിറയെ കണ്ടെന്ന് ആനന്ദിക്കാൻ ഇന്ന് വരെ നീ അനുവദിച്ചിട്ടില്ല. പ്രസവിക്കുന്ന മാത്രയിൽ തന്നെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ വെള്ളത്തിൽ പൊക്കി കൊല്ലാൻ തോന്നിയടി. ദുഷ്ടേ, നീ ഒരമ്മയാണോ? നീ എങ്ങനെ ഒരു അമ്മയായി? നീ എങ്ങനെ ഏഴ് മക്കളെ പ്രസവിച്ചത് അമ്മയായി? മഹാരാജൻ, എനിക്ക് തൃപ്തിയായി. ബ്രഹ്മശാപമേറ്റ് ഞാൻ മനുഷ്യസ്ത്രീയായി ഭൂമിയിൽ വന്നത്. അന്ന് തൊട്ടുന്നോളം ഞാൻ വേദന മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. അങ്ങേക്കറിയുമോ, ഓരോ കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലുമ്പോൾ, കൊന്നു വലിച്ചെറിയുമ്പോൾ ഞാൻ പൊട്ടിച്ചിരിക്കും, കരയാറില്ല. കാരണം ഞാൻ അനുഭവിക്കുന്ന വേദനകളുടെ കാഠിന്യം, ശാപത്തിന്റെ കാഠിന്യം ഓർത്ത് ഞാൻ പൊട്ടിച്ചിരിക്കും. മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടി ചിരിക്കുന്നതെല്ലാം ദേവന്മാരുടെ മുഖത്ത് നോക്കി. നിങ്ങൾക്കറിയാമോ, ദേവർഷികളായ എട്ട് പേർ, അഷ്ടദിക്പാലകരായ എട്ട് ദേവന്മാർ ഒരിക്കൽ ഓടി വന്നെന്റെ കാൽക്കൽ വീണു. വസിഷ്ഠ മഹർഷി അവരെ ശപിച്ചിരിക്കുന്നു ശാപമോക്ഷ നൽകണമെന്ന്. അതിന് വസിഷ്ഠ മഹർഷി ചൂണ്ടിക്കാണിച്ചത് എന്നെയാണ്, ബ്രഹ്മശാപമേറ്റ എന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതാ ദേവന്മാര് വന്നിരിക്കുന്നു. അവര് മറ്റൊന്നും പറഞ്ഞില്ല, അവർക്ക് ശാപമോക്ഷം വേണം. എങ്ങനെ? ഞാൻ അവരെ ഗർഭം ധരിക്കണം, അവരെ പ്രസവിക്കണം, അവർ മനുഷ്യരായി ഭൂമിയിൽ ജനിക്കുമ്പോൾ കൊന്നു വലിച്ചെറിയണം, അവർക്ക് ശാപമോക്ഷം നൽകണം കൊന്ന്. കാരണം വസിഷ്ഠ മഹർഷിയുടെ ആ പശുവിനെ മോഷ്ടിച്ച ആ അഷ്ടദിക്പാലകർ ആ ശാപം മനുഷ്യരായി തീരാനുള്ള ശാപം അനുഭവിച്ചു തീരണം. അതുകൊണ്ട് മനുഷ്യരായി ജനിക്കണം, ഈ ഭൂമിയിൽ മരിച്ചു വീഴണം. അങ്ങനെ അഷ്ടദിക്പാലകരായ ദേവന്മാർ ഏഴു പേർക്കും ഞാൻ ശാപമോക്ഷം നൽകി. എട്ടാമനാണ് ഈ കിടക്കുന്നവൻ, എട്ടാമൻ. ഇവനാണ് വസിഷ്ഠ മഹർഷിയുടെ പശുവിനെ മോഷ്ടിച്ച് ഒരു പെണ്ണിന്റെ വാക്കുകേട്ട് ആ പെണ്ണിന് നൽകിയത്. തന്റെ ഭാര്യയ്ക്ക്, ഭാര്യയെ സമാധാനിപ്പിക്കാൻ, അവളുടെ സന്തോഷം കാണുവാൻ വേണ്ടി അഷ്ടവസുക്കളുടെ മുഖ്യനായ ഇവൻ വസിഷ്ഠ മഹർഷിയുടെ പശുവിനെ മോഷ്ടിച്ചു, നന്ദിനി പശുവിനെ. ഇവൻ മനുഷ്യനാകണം, മരിക്കുവോളം വേദനിച്ച് വേദന തിന്ന് തിന്നും ജീവിക്കണം, അവസാനം ശരമുനയിൽ കിടന്ന് മരിക്കണം. അതാണ് വസിഷ്ഠ മഹർഷി ശപിച്ചത്. അതുകൊണ്ടാണ് ഇവനെ രക്ഷിക്കാൻ അങ്ങേക്ക് തോന്നിയതും എങ്ങനെ കുറ്റം പറയാനുള്ള നിമിത്തമായി അങ്ങിപ്പോ കണ്ടെത്തിയതും. സാറവില്ല മഹാരാജൻ, ഞാൻ പോകുന്നു, എന്റെ ദൗത്യം പൂർണ്ണമായി. എട്ട് കുട്ടികൾക്കും ജന്മം നൽകിയപ്പോൾ എന്റെ ദൗത്യം പൂർണ്ണമായി. എനിക്ക് ശപമോക്ഷം ലഭിച്ചിരിക്കുന്നു. ഞാനും ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണ്. ഗംഗ, നീ എങ്ങോട്ട് പോകുന്നു? വന്നിടത്തേക്ക്. ഞാൻ വന്നത് എവിടുന്നോ അവിടേക്ക് പോകുന്നു. ഒറ്റയ്ക്കല്ല, ഈ കുഞ്ഞിനെയും കൊണ്ട്. പ്രസവിച്ച് മാത്രം പോലും കഴിയാത്ത ഈ കുട്ടിയെ വളർത്താൻ മഹാരാജൻ അങ്ങേക്കൊണ്ട് കഴിയില്ല. ഇവനെ ഞാൻ വളർത്തും.

വളർത്തേണ്ട രീതിയിൽ വളർത്തും, അങ്ങേക്ക് അനുയോജ്യനായി യോഗ്യനായി വളർത്തി, എന്നെങ്കിലും ഒരു നാൾ ഞാൻ അങ്ങേക്ക് നൽകും. അതുവരെ മഹാരാജൻ എന്നെ തരരുതേ. ഇത്രയും നാൾ എന്റെ പാപങ്ങൾ സഹിച്ച് ഞാൻ കാണിക്കുന്ന ചേഷ്ടകൾക്കെല്ലാം കൂട്ടുനിന്ന് അവതാര രഹസ്യം ഭംഗിയായി എടുക്കാൻ എന്നെ സഹായിച്ച മഹാരാജൻ, അങ്ങയോട് ഒത്തിരി സന്തോഷം, ഒത്തിരി കടമയുണ്ട്. നന്ദി, ഞാൻ പോട്ടെ. ഗംഗയാത്രയായി കുഞ്ഞിനെ കൊണ്ടുപോയി. ഇതാ ഭർത്തൃ വീട്ടിൽ നിന്നും ഒരു ഭാര്യ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നു. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഭാര്യ തിരിച്ചു പോകുന്നു. ഗംഗാദേവി ചന്ദനു മഹാരാജാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് അവൾ തിരിച്ചുപോയി. ദിവസങ്ങൾ, മാസങ്ങൾ, കാലം അതിതാ മുന്നോട്ട് നീങ്ങുന്നു.

30 സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതാ 30 വർഷം കൊണ്ട് ഈ ഹസനപുരിയിൽ പലതും സംഭവിച്ചു. പലരും ജനിച്ചു, പലരും മരിച്ചു, പല സംഭവങ്ങളും, പല പല ആളുകൾക്ക് അധികാരം പോയി, അധികാരം തിരിച്ചു കിട്ടി. സംഭവബഹുലമായ 30 വർഷം കടന്നുപോയി. ശന്തനു മഹാരാജാവിനും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വിരസത മാറ്റാൻ, ഏകാന്തതയുടെ വീർപ്പുമുട്ടൽ അവസാനിപ്പിക്കാൻ കണ്ടെത്തിയ വഴി നായാട്ടിന് പോവുക. കൂട്ടുകാരെയും കൂട്ടി, പരിവാരകരെയും കൂട്ടി ഓരോ പ്രദേശങ്ങളിൽ നായാട്ടിന് പോകും. ഒരു ദിവസം ശന്തനുവും കൂട്ടരും നായാടി നായാടി ഗംഗാതീരത്തെത്തിയപ്പോൾ അവിടെ വെള്ളപ്പൊക്കം, ഗംഗ കരകവിഞ്ഞൊഴുകുന്നു. എന്താണിത്? എങ്ങും മഴ പെയ്യുന്നില്ലല്ലോ, ഇത് എന്താണിത്? ശന്തനു മഹാരാജാവ് നോക്കുമ്പോൾ ഇതാ ഗംഗയ്ക്ക് കുറുകെ ആരോ അണകെട്ടിയിരിക്കുന്നു, ശരം കൊണ്ടൊരു അണകെട്ടിയിരിക്കുന്നു. ഗംഗയിലെ ജലം തടഞ്ഞു നിർത്തിയാണ്. ആ അണയുടെ മുഖത്ത് ഒരു ചെറുപ്പക്കാരൻ കയറി നിൽക്കുന്നു. ആ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്നാണ് ശരമെയ്യുന്നത്. ചെറുപ്പക്കാരൻ ഒരു ശരമെയ്താൽ 1000 ശരമായി വന്ന് തറച്ച് അണയുടെ മുഖം അത്രത്തോളം ബലപ്പെട്ടു തുടങ്ങി. ഈ സമയം ശന്തനു മഹാരാജാവ് നോക്കി, തന്റെ രഥം ഇപ്പൊ വെള്ളത്തിൽ മുങ്ങും. എന്താണിത്? ഏയ്, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നേ? അദ്ദേഹം നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ശരം എഴുതുകൊണ്ടിരിക്കുകയാണ്. ആ ശരമെയ്യുന്നത് നിർത്ത്, ഈ അണയുടെ മുഖത്തുറക്ക്, എന്റെ രഥമെല്ലാം വെള്ളത്തിൽ മുങ്ങാറായി, എന്റെ കൂട്ടരെല്ലാം വെള്ളത്തിൽ നിൽക്കുന്നു, ഇതറക്ക്. എന്നോട് ഇത് ആജ്ഞാപിക്കാൻ, അണയുടെ മുഖം തുറക്കാൻ പറയാൻ, ശരമെയ്ത്ത് നിർത്താൻ എന്നോട് ആജ്ഞാപിക്കാൻ. നിങ്ങൾ ആരാണ്? ഞാൻ പരശുരാമ ശിഷ്യനാണ്, ഭാർഗവരാമന്റെ ശിഷ്യനാണ്. ഞാൻ പഠിച്ചതെല്ലാം ശരിയാണോ അറിയുവാൻ വേണ്ടി ചെലവെയ്യുമായിരുന്നു. എന്നെ ആജ്ഞാപിക്കാൻ, നിങ്ങൾ ആരാണ്? ഏ യുവാവേ, ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്, ഹസ്തനപുരിയുടെ രാജാവാണ്, ശന്തനു. ശന്തനു മഹാരാജാവാണ് ഞാൻ. ശന്തനു മഹാരാജാവ് എന്ന് കേട്ടപ്പോൾ അണയുടെ മുഖം തുറന്നു, ശരമെയ്ത്ത് നിർത്തി, വെള്ളം പടിഞ്ഞാട്ടൊഴുകുന്നു. പടിഞ്ചാട്ട വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇത് അങ്ങകലെ നിന്നും ഒരു ശബ്ദം മഹാരാജാവിന്റെ കാതുകളിലെത്തി. മഹാരാജൻ, മഹാരാജൻ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്, എന്നെ അറിയുമോ? എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? എന്നെ അറിയില്ലേ? ഓ, ശരിയാണല്ലോ, നമ്മൾ പിരിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞില്ലേ. എന്നാലും 30 വർഷം കൊണ്ട് ഇങ്ങനെ ആളെ അറിയില്ലെന്നാകോ? ഞാനാണ്. ആരാ? ആരാ? നീ ആരാ? ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല പരിചയമുണ്ടല്ലോ. ആരെ? മഹാരാജൻ, ഞാനാണ്. 30 വർഷം മുമ്പ് അങ്ങേ പിരിഞ്ഞു പോയ അങ്ങയുടെ ഭാര്യ ഗംഗ. ഗംഗ, ഗംഗേ, 30 വർഷമായെങ്കിലും എനിക്കൊരുപാട് മാറ്റങ്ങളുണ്ടായി. ഈ അസിനപുരിയും കുറെ മാറിയെങ്കിലും എന്റെ ഭാര്യയ്ക്ക് ഒരു മാറ്റവുമില്ല. നീ അന്ന് കണ്ടതിലും സുന്ദരിയായിരിക്കുന്നു. ഗംഗേ, അതിരിക്കട്ടെ. അന്ന് നീ പോവാൻ നേരത്തെ എടുത്തുകൊണ്ട് പോയില്ലേ പട്ടിച്ചേലയിൽ പൊതിഞ്ഞ് എന്റെ ഒരു കുഞ്ഞിന്? അവനെന്തിയേ? അവനെ കൊണ്ടുപോയി നീ കൊന്നോ?

ഞാനൊരു അമ്മയാണ്. ഞാൻ അവനെ കൊന്നില്ല. അവൻ എന്റെ മകനായി വളർന്നു. അവൻ വളർത്തേണ്ട രീതിയിൽ തന്നെ ഞാൻ വളർത്തി. മകനൻ ഇതാ അങ്ങക്ക് അനുയോജ്യനായി വളർത്തിയെടുത്ത എന്റെ മകൻ. ആ അണയുടെ മുഖത്തു നിന്ന് അങ്ങയുടെ അല്പം ദേഷ്യത്തിൽ സംസാരിച്ചില്ലേ? ആ ചെറുപ്പക്കാരൻ അങ്ങയുടെ മകനാണ്. അങ്ങയുടെ മകൻ മോനെ, ദേവവ്രത, അമ്മ വിളിക്കുന്നത് കേട്ടെ. ദേ നടന്നു വരുന്നു ഒരു യുവാവ്, അരോഗത്തിലുള്ള അത്രയും സുമുഖനായ യുവാവ്, പടച്ചട്ട അണിഞ്ഞ് ഒരു പരാക്രമിയെ പോലെ നടന്നു വരുന്നു. മോനെ, ഈ നിൽക്കുന്നത് നിന്റെ അച്ഛനാണ്, ശന്തനു മഹാരാജാവ്, അസനപുരിയുടെ രാജാവ്, നിന്റെ അച്ഛൻ. അച്ഛൻ വന്ന് കേട്ടപ്പോൾ ഭാർഗവ ശിഷ്യൻ

0: എന്റെ അച്ഛൻ അച്ഛൻ വന്ന് കേട്ടപ്പോൾ ഭാർഗവശിഷ്യൻ ആ പാദങ്ങളിൽ ഓടിച്ചെന്ന് നമസ്കരിച്ചു. തന്റെ പാദത്തിൽ കുമ്പിട്ട് കിടന്ന മകനെ വാരിപ്പുണർന്ന് മകളോടേക്ക് പിടിച്ചാൻ നിൽക്കയിൽ ഉമ്മ വെച്ച് തന്റെ ശരീരത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, കേങ്ങേ ഇന്നാണ് എന്റെ ജീവിതം പൂർണ്ണമാകുന്നത്. ശേഷിക്കുന്ന ഭാഗം എനിക്കും നിനക്കും കൂടെ നമ്മുടെ ഈ പൊന്നോമന മകനോടൊപ്പം ഈ അസിനപുരി കഴിച്ചുകൂടാം. ഒരു മഹാരാജൻ അങ്ങയുടെ മനസ്സിന് ആഹ്ലാദം തരുന്ന അങ്ങിപ്പോ പറഞ്ഞ വാക്ക് പൂർണ്ണമാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, ക്ഷമിക്കണം. കാരണം ബ്രഹ്മശാപമേറ്റ വാനഗംഗയാണ് ഞാൻ. ശാപഗ്രസ്തയായ എന്റെ ആ ശാപസമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഞാൻ തിരിച്ചു പോവുകയാണ്. അങ്ങയും മകനും മംഗളകർമ്മങ്ങളെ ചെയ്ത് ധന്യരായി ഈ അസിനപുരിയിൽ ജീവിക്കുക. ഞാൻ എന്റെ മകനെ അങ്ങയ്ക്ക് നൽകുന്നു. ദേവവ്രത മുണ്ട അച്ഛൻ മകനെ മാറോടൊക്കെ പിടിക്കുമ്പോഴത്തെ ഗംഗാദേവി അപ്രത്യക്ഷയായി. മകനെ കൊണ്ടുവന്ന് ശന്തനു മഹാരാജാവ് ഹസ്തനപുരിയുടെ യുവരാജാവായി അഭിഷേകം ചെയ്തു. മോനെ, ഗംഗയാൽ ദാനം ചെയ്യപ്പെട്ട നിന്നെ ഗംഗാദത്തൻ എന്ന് ഞാൻ നാമകരണം ചെയ്ത് ഈ ഹസ്തനപുരിയുടെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നു. കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: ഗംഗാദാനം തലവടി ജയചന്ദ്രൻ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ ക്രിസ്റ്റഫർ, സാം മലയം, ഓമനക്കുട്ടൻ, അജിത്.
2: ആകാശവാണി കൊച്ചി FM 102.3.
3: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
4: നിയമവേദി,
5: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
4: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
6: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05, ഞായറാഴ്ചകളിൽ രാത്രി 9:30.
5: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 58 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. സ്മൃതിരാഗത്തിൽ ഇന്നാദ്യം അങ്കത്തട്ട് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് ആലപിച്ച ഗാനം. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, ജി ദേവരാജൻ.

വിലയ്ക്ക് വാങ്ങിയ വീണ. ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന്. യേശുദാസ് പാടിയ ഗാനം.

ചിത്രം മരം. യൂസഫലിക്കേശ്വരിയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം. ആലാപനം യേശുദാസ്.

ചിത്രം അഭിമാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് എ. ടി. ഉമ്മർ. ഗായകർ പി. ജയചന്ദ്രൻ, പി. മാധുരി.

0: ലാകെ അഞ്ചക്ഷരം മാത്രം.
1: ബിരുദം നേടി നോക്കിയപ്പോൾ സന്തതികളും അഞ്ച്.
0: എം എൽ എൽ ബിയിലാകെ അഞ്ചക്ഷരം.

ശ്രീകുമാരൻ തമ്പി കെ രാഘവൻ കൂട്ടുകെട്ടിൽ പറയുന്നൊരു ഗാനം. ചിത്രം കാക്ക തമ്പുരാട്ടി. ആലാപനം യേശുദാസ്.

ആയിരം ജന്മങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി വാണിജ്യറാം പാടിയതാണ് സ്മൃതിരാഗത്തിലെ അടുത്ത ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് വിശ്വനാഥൻ.

ചിത്രം ഭദ്രദീപം. വയലാർ രാമവർമ്മയുടെ വരികൾ, എം എസ് ബാബുരാജിൻ്റെ സംഗീതം. ഗായിക എസ് ജാനകി.

ചിത്രം കോളേജ് ഗേൾ. ഗാനരചന ബാലകൃഷ്ണൻ, സംഗീതം എ ടി ഉമ്മർ. യേശുദാസും എസ് ജാനകിയും ശബ്ദം പകർന്ന ഗാനം.

ഭൂമിദേവി പുഷ്പണിയായി. ഈ ചിത്രത്തിന് വേണ്ടി പി മാധുരി പാടിയതാണ് അടുത്ത ഗാനം. ഗാനശില്പികൾ വയലാരാമവർമ്മ, ജി ദേവരാജൻ.

ചിത്രം അപരാധി. ജോളി അബ്രഹാമും വാണി ജയറാമും ചേർന്ന് നയിച്ച ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം സലിൽ ചൗധരി.

തിരിച്ചടി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ എഴുതി, ആർ സുദർശനം സംഗീതം പകർന്ന് യേശുദാസും പി സുശീലയും ചേർന്ന് ആലപിച്ച ഗാനം ഇനി കേൾക്കാം.

ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കെച്ചേരി എഴുതി, എം എസ് ബാബുരാജ് സംഗീതം പകർന്ന എസ് ജാനകി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്ത ഗാനം നയിച്ചത് പി ജയചന്ദ്രൻ, ചിത്രം മന്ത്രകോടി. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, എം എസ് വിശ്വനാഥൻ.

മുറ്റത്തെ മുല്ല എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ചതാണ് സ്മൃതിരാഗത്തിലെ അടുത്ത ഗാനം. പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

ചിത്രം പൊന്നി, പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം, ആലാപനം പി മാധുരി.